നമസ്കാരം പ്രിയമുള്ളവരെ, ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 15 സെക്കൻഡ്. ഇന്ന് ശകവർഷം 1948, ആശ്വിനം 2, കൊലവർഷം 1202, കന്നിമാസം 8ാം തീയതി, 2026 സെപ്റ്റംബർ മാസം 24, വ്യാഴാഴ്ച. FM ബാൻഡിൽ 102.3 മെഗാഹെർട്സിൽ കൊച്ചി നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും പ്രഭാത പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: സുഭാഷിതം.
2: ദിനങ്ങൾ ഓരോന്നായി നമുക്ക് മുന്നിലേക്ക് കടന്നു വരും. ഓരോ ദിനങ്ങളും ഓരോ അനുഗ്രഹമായി കാണുവാൻ നമുക്ക് സാധിക്കട്ടെ. ഓരോ ദിനവും നമ്മെ ചിലതൊക്കെ പഠിപ്പിക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഓരോ ദിനവും ഓരോ പാഠങ്ങളാണ്, ജീവിതമാകുന്ന പാഠപുസ്തകത്തിലെ ഓരോ പാഠങ്ങൾ. ഒരു ദിനവും മോശമല്ല. ഓരോ ദിനത്തെയും നാം എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതിലാണ് ഓരോ ദിനത്തിൻ്റെയും മനോഹാരിത കുടികൊള്ളുന്നത്. ഈ ദിനം വളരെ നല്ല ദിനമാണ്. ആ ഒരു വിശ്വാസത്തോടെ ഈ ദിനത്തെ നമുക്ക് സമീപിക്കാം. ഇന്ന് ഒരുപാട് പേർ നമുക്ക് മുന്നിലേക്ക് കടന്നു വരും. അവർക്ക് ഒരു പുഞ്ചിരി സമ്മാനമായി നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ദിനം നമ്മോട് സംസാരിക്കുന്നവരോട് മുഖത്തു നോക്കി സംസാരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഈ ദിനം നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആത്മാർത്ഥമായി അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് കഴിക്കുന്ന ഭക്ഷണം അതിൻ്റെ രുചിയറിഞ്ഞ് കഴിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കാരണം ഇടതുകൈയിലെ സ്ക്രീനിൽ നോക്കിയിട്ടാണല്ലോ നമ്മിൽ പലരും ഭക്ഷണം കഴിക്കുന്നത്. ഈ സുന്ദരമായ ദിനം അമ്മയുടെ രുചിയാകാം. നമുക്കു വേണ്ടി ഭക്ഷണം പാചകം ചെയ്തിരിക്കുന്നവരുടെ ആ ഒരു സ്നേഹത്തെ അറിയുവാൻ, ആ രുചിയെ മനസ്സിലാക്കുവാൻ നിമിത്തമാകട്ടെ. ഈ സുന്ദരമായ ദിനം നമ്മുടെ ഓർമ്മകളിലെ നമ്മെ വഴി നടത്തിയിട്ടുള്ള ഒരാളെയെങ്കിലും വിളിച്ച് സുഖവിശേഷങ്ങൾ അന്വേഷിക്കുവാനുള്ള ഒരു ദിനമായി മാറട്ടെ. ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായേക്കാം. അവ മുഴുവനായും ചെയ്തു തീർക്കാൻ

0: സാധിച്ചില്ലെങ്കിലും ഉള്ളത് സ്നേഹത്തോടെ ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ദിനം ഏറെ സുന്ദരമാണ്. പ്രകൃതിയെ നോക്കാൻ, പ്രകൃതിയെ അറിയാൻ, പ്രകൃതിയുടെ സംഗീതം കേൾക്കാൻ, അല്പസമയമെങ്കിലും മാറ്റിവെക്കാൻ ഓരോ ദിനവും നമുക്ക് സാധിക്കണം. ചുറ്റുമുള്ള പച്ചപ്പിൽ ഉള്ളിൽ കുളിരേകുന്ന ചിലതൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്കു വേണ്ടി സമയമില്ല എന്നാണ് പലരും പറയുന്നത്. നമുക്കു വേണ്ടി, നമ്മുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് വേണ്ടി ഒരല്പസമയം ചെലവഴിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്തുന്നതിനു വേണ്ടി, നമ്മുടെ സർഗാത്മകതയെ ഉണർത്തുന്നതിനു വേണ്ടി, നമ്മിലെ നമ്മെ തിരിച്ചറിയുന്നതിനു വേണ്ടി ഒരല്പസമയം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. ഒരു പേഴ്സണൽ ടൈം. ഓരോ ദിനവും നമുക്ക് മുന്നിലേക്ക് കടന്നു വരുമ്പോൾ പലവിധ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ചില നഷ്ടങ്ങളും അപ്രതീക്ഷിതമായ ചില തിരിച്ചടികളും നിരാശയേകുന്ന ചില സംഭവങ്ങളുമൊക്കെ തേടിയെത്തിയേക്കാം. പക്ഷേ അവയിൽ തളർന്നു പോകാതെ, അതിൽ നമ്മെ പൂർണ്ണമായും വിട്ടുകൊടുക്കാതെ, ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും പൂർണ്ണമായും നഷ്ടപ്പെടുത്താതെ, ഇതും കടന്നുപോകും എന്നുള്ള ആ ഒരു വാക്യത്തെ ചങ്കോട് ചേർത്ത് വെച്ചുകൊണ്ട് അവയെ അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനും നമുക്ക് സാധിക്കണം. കാരണം നാം ശക്തരാണ്.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ആൻസൺ കുറുമ്പത്തുരുത്ത്.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഒമാന്റെ കിഴക്കൻ തീരത്ത് MV കേപ്പ് ഡാവോ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 20 ഇന്ത്യൻ നാവികരിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും 19 പേരെ രക്ഷപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ലോകം നേരിടുന്ന അഭൂതപൂർവമായ മാറ്റങ്ങളുടെ ആഘാതം ഏറ്റവും അധികം അനുഭവിക്കുന്നത് വികസ്വര രാജ്യങ്ങളാണെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ. ഇക്കാര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രവർത്തനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ലെന്നും അദ്ദേഹം 1.69 ഗ്രൂപ്പിന്റെ മന്ത്രിതല യോഗത്തിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് സംസ്ഥാന ഗവൺമെന്റ് 1068 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ആയുർവേദം കേരളത്തിന്റെ അഭിമാനമാണെന്നും എല്ലാവർക്കും ആരോഗ്യമെന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മന്ത്രി കെ മുരളീധരൻ. കേരളത്തിൽ അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. പ്രമുഖ സാംസ്കാരിക നാടക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കോഴിക്കോട്ട് ഇന്നലെ അന്തരിച്ച ചലച്ചിത്ര നാടക നടി സാവിത്രി ശ്രീധരന് നാട് യാത്രാമൊഴി നൽകി. ഔദ്യോഗിക ചടങ്ങുകൾക്കും പൊതുദർശനത്തിനും ശേഷം മൃതദേഹം മാങ്കാവിലെ മാനാരി ശ്മശാനത്തിൽ സംസ്കരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ റിട്ടേൺ ഓഫ് ദി ടൈറ്റൻസ് ഫുട്ബോൾ പ്രദർശന മത്സരത്തിൽ ബ്രസീലിന് ജയം. ഇന്ത്യ ഓൾ സ്റ്റാർസിനെ ബ്രസീൽ ലെജൻഡ്സ് 3-4 തോൽപ്പിച്ചു.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടികൾ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, കെ അയ്യപ്പ പണിക്കരുടെ നൈനിൻ തടാകത്തിൽ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 FM ഡയറിയുടെ ആദ്യഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, 7 മഹിത മലയാളം, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭ മഹാശ്ചര്യം, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം, പോലീസുകാരും മനുഷ്യരാണ്, നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി, 8:05 ചിത്ര പതങ്കം, 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക് ഷോർ, 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ, 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്,

0: 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീത ലഹരി. 11 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് കാവടി ചിന്ത്, ഉദയ സുരേഷും സംഘവും അവതരിപ്പിച്ചത്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. 12 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം, പച്ചക്കറി, വില വിവരം, ലളിത ഗാനങ്ങൾ. 1 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ഷിജിത് നായർ. 4 ആകാശവാണി FM വാർത്തകൾ, 4 പൂകൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 5 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:50 കിസാൻ വാണി. 7:35 FM ഈവനിംഗ് സമകാലികം. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:05 യുവവാണി. കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു അവസാന ഭാഗം. 9:15 ചുറ്റുവട്ടം ഇടപ്പള്ളി ചങ്ങമ്മുഴ പാർക്കിൽ നടന്ന ദേശീയ കാവ്യോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ സജയ് KV നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്. രാത്രി 9:30 കഥകളി പദങ്ങൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഇതോടെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ടെലറിലെ.

സ്വാഗതം പ്രിയരേ. ഇപ്പോൾ പ്രഭാതഗീതം, ഭക്തിഗാനങ്ങൾ. ജയശ്രീ രാജീവ് പാടിയ ഗാനം ആദ്യം. ഇരയിമ്മൻ തമ്പിയുടെ വരികൾ, ചിട്ടപ്പെടുത്തിയത് ചേർത്തല ഗോപാലകൃഷ്ണൻ നായർ. അടിമലരിണ തന്നെ കൃഷ്ണ.

0: ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: സാരസമുഖി സകല ഭാഗ്യതേ എ സൗമ്യ ലഭിച്ച ഗാനം മുത്തയ്യ ഭാഗവതർ കൃതി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാത ഗീതം. ഇനി പ്രിയ സിസ്റ്റേഴ്സ് ആലപിച്ച ഗാനം സർവം ബ്രഹ്മമയം, സദാശിവ ബ്രഹ്മേന്ദ്ര കൃതി.

ജയശ്രീ രാജീവ്, എസ് സൗമ്യ, പ്രിയ സിസ്റ്റേഴ്സ് എന്നിവർ ആലപിച്ച ഭക്തിഗീതങ്ങളാണ് പ്രഭാതഗീതത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. കാർഷിക വാർത്തകൾ. വൈറ്റില കൃഷിഭവന്റെ പരിധിയിലുള്ള പൂണിത്തുറ, പള്ളുരുത്തി, മട്ടാഞ്ചേരി, ഇടക്കൊച്ചി, തോപ്പുംപടി, ഇടപ്പള്ളി സൗത്ത് വില്ലേജുകളിൽ ഡിജിറ്റൽ വിള സർവേ ചെയ്യുന്നതിനായി സർവേയർമാരെ നിയോഗിക്കുന്നു. താൽപ്പര്യമുള്ളവർ 9383471169

എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് കൃഷി ഫീൽഡ് ഓഫീസർ അറിയിച്ചു. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 93 83 47 11 69. റബ്ബർ ബോർഡിൻ്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ അടുത്ത മാസം 5 മുതൽ 9 വരെ 5 ദിവസത്തെ പരിശീലനം നൽകുന്നു. മോൾഡഡ്, എക്സ്ട്രൂഡഡ്, കാലൻഡേഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, റബ്ബർ കോമ്പൗണ്ടിംഗ്, പ്രോസസ് കൺട്രോൾ, വൾക്കനൈസേറ്റ് പരിശോധനകൾ, MSMV പദ്ധതികൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനമാണ്. പരിശീലന മാധ്യമം ഇംഗ്ലീഷായിരിക്കും. വിളിക്കേണ്ട ഫോൺ നമ്പർ 04812 35 31 27, 04812 35 31 27. തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഫലവർഗ വിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പഴങ്ങളുടെ മൂല്യവർദ്ധനം എന്ന വിഷയത്തിൽ ഈ മാസം 29 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പഴങ്ങളിൽ നിന്നുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രായോഗിക പരിശീലനവും പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 20 പേർക്കാണ് പരിശീലനത്തിൽ പങ്കെടുക്കാൻ അവസരം. സർട്ടിഫിക്കറ്റ് നൽകും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വിളിക്കേണ്ട നമ്പർ 8547 76 00 30. 8547 76 00 30. കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയത്തിൻ്റെയും യൂണിയൻ ബാങ്കിൻ്റെയും സംയുക്ത സംരംഭമായ ഇടുക്കി യൂണിയൻ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം സൗജന്യ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. ഇരട്ടയാർ റോഡിലുള്ള BSNL ടെലിഫോൺ എക്സ്ചേഞ്ച് കെട്ടിടത്തിലെ RSETI ക്യാമ്പിലാണ് പരിശീലനം. 18-49 ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 7306-89-01-45 7306-89-01-45. വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ കേരശങ്കര, കേരഗംഗ എന്നീ സങ്കര ഇനം തെങ്ങിൻ തൈകളും മോഹിത് നഗർ അടക്ക തൈകൾ, പച്ചക്കറി വിത്തുകൾ, തൈകൾ, സൂഡോമോണാസ്, ട്രൈക്കോഡെർമ, ബ്യുവേറിയ, വെറ്റിസീലിയം, വാം, സൂക്ഷ്മ മൂലക മിശ്രിതങ്ങളായ സമ്പൂർണ അയർ, കമ്പോസ്റ്റിംഗ് ബാക്ടീരിയ എന്നിവ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളറിയാൻ വിളിക്കേണ്ട നമ്പർ 8075-22-08 8075-22-08. കാർഷിക യന്ത്രങ്ങൾ 50% വരെ സബ്സിഡിയിൽ ലഭിക്കുന്ന നഗരസഭയുടെ സ്മാം അപേക്ഷ ക്ഷണിച്ചു. അടുത്ത മാസം 15 വരെ അപേക്ഷ സ്വീകരിക്കും. പദ്ധതിയിലൂടെ കാർഷിക യന്ത്രങ്ങൾ, വിളവെടുപ്പ് യന്ത്രങ്ങൾ, വിള സംസ്കരണ ഉപകരണങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യന്ത്രങ്ങൾ എന്നിവ സബ്സിഡി നിരക്കിൽ ലഭിക്കും. വ്യക്തിഗത കർഷകർക്ക് 40 മുതൽ 50% വരെയാണ് സബ്സിഡി അനുവദിക്കുന്നത്. അനുവദിച്ച യന്ത്രങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ അപേക്ഷകൾ ലഭിച്ചാൽ യോഗ്യരായ എല്ലാ അപേക്ഷകരെയും ഉൾപ്പെടുത്തി ഓൺലൈൻ നറുക്കെടുപ്പിലൂടെയായിരിക്കും തെരഞ്ഞെടുപ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 84216728-93 84216728-93. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,400 രൂപ, കൊപ്ര ക്വിൻ്റലിന് 16,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,900 രൂപ, അൺഗാർബിൾഡ് 69,900 രൂപ, റബ്ബർ RSS4 27,500, RSS5 27,000 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:32:34. പ്രധാന പത്രവാർത്തകൾ. ബാങ്ക് ജീവനക്കാരുടെ പണിമുടക്കിനെ നേരിടാൻ ബാങ്കുകൾക്ക് വരുന്ന ഞായറാഴ്ച കേന്ദ്ര സർക്കാർ പ്രവൃത്തി ദിനമാക്കി. എറണാകുളം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ 28 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. പുതിയ വൈദ്യുതി കണക്ഷൻ

0: അടക്കമുള്ള പരിഷ്കരിച്ച നിരക്കുകൾ ഒക്ടോബർ 12 മുതൽ പ്രാബല്യത്തിൽ വരും. കേരള സംഗീത നാട അക്കാദമി മുൻ ചെയർമാനും കലാ സാംസ്കാരിക നാടക പ്രവർത്തകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് കലാ കേരളത്തിന്റെ വിട. നാടക സിനിമാ നടിയും നർത്തകിയും കോഴിക്കോട് കോർപ്പറേഷൻ മുൻ കൌൺസിലറുമായിരുന്ന സാവിത്രി ശ്രീധരന് നാട് യാത്രാമൊഴി നൽകി. 28 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മീരാബായി ചാനുവിലൂടെ ഇന്ത്യയ്ക്ക് ഏഷ്യൻ ഗെയിംസ് വെയ്റ്റ് ലിഫ്റ്റിൽ വെള്ളി മെഡൽ. നിങ്ങൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: കാവ്യധാര.
5: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
4: കാവ്യധാരയിൽ ഇന്ന് കെ അയ്യപ്പ പണിക്കരുടെ നൈനി തടാകത്തിൽ എന്ന കവിത കേൾക്കാം.

0: കെ അയ്യപ്പപ്പണിക്കരുടെ നൈനി തടാകത്തിൽ എന്ന കവിതയാണ് ശ്രോതകൾ ഇതുവരെ കേട്ടത്. ആലപിച്ചത് കല്ലറ കോപൻ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ഷിജിത് നായർ മറുപടി നൽകുന്നു. പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2634-397 അല്ലെങ്കിൽ 9446-4558-88 എന്ന നമ്പറിൽ വിളിക്കുക. സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ.
6: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
8: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
6: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
9: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
6: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.

രാവിലെ 7:35 FM ഡയറിയിൽ സമകാലികം. പോലീസുകാരും മനുഷ്യരാണ്. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ചർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് കാവടി ചിന്ത്, ഉദയ സുരേഷും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവത്തിൽ കേൾക്കാം. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.

0: വൈകിട്ട് 6:50 കിസാൻ വാണി, രാത്രി 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച, 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി, രാത്രി 8:05 യുവവാണിയിൽ കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു. അവസാന ഭാഗം രാത്രി 8:05 യുവവാണിയിൽ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് 6:55 മുതൽ FM ഡയറി.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2 3 2 2 1 0 5 2 3 2 5 1 4 2.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ പ്രത്യേക സർവീസ് ക്ലിനിക്ക് ആരംഭിച്ചു. പ്രമുഖ സാംസ്കാരിക നാടക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തി അന്തരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ തുഴച്ചിലിൽ പുരുഷന്മാരുടെ ഡബിൾ സ്കൾസ് ഇനത്തിൽ ഇന്ത്യക്ക് വെങ്കലം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് സംസ്ഥാന ഗവൺമെന്റ് 1068 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ക്ഷേമ പെൻഷൻ വിതരണത്തിന് 957,93,00,000 രൂപയും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വിതരണത്തിന് 110,86,00,000 രൂപയുമാണ് അനുവദിച്ചത്. ഓരോ മാസവും പെൻഷൻ തുക യഥാസമയത്ത് ഗുണഭോക്താക്കളിൽ എത്തിക്കുക എന്നത് UDF ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന സർവീസ് സംബന്ധമായ പരാതികളും ഫയലുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക സർവീസ് ക്ലിനിക്ക് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റ് അനക്സ് ലയം ഹാളിൽ മന്ത്രി റോജി എം ജോൺ സർവീസ് ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്തു. വകുപ്പിലെ ജീവനക്കാരുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ക്ലിനിക്കിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രം ആയിരക്കണക്കിന് ഫയലുകളായി വർഷങ്ങളായി കെട്ടിക്കിടക്കുന്നത്. പ്രമുഖ സാംസ്കാരിക നാടക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക കൂട്ടായ്മയായ സൂര്യ സ്റ്റേജ് ആൻഡ് ഫിലിം സൊസൈറ്റിയുടെ സ്ഥാപക അമരക്കാരനാണ് സൂര്യകൃഷ്ണമൂർത്തി. അടുത്ത മാസം 1 ഈ വർഷത്തെ സൂര്യ ഫെസ്റ്റിവൽ നടക്കാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം. നാടകരചയിതാവ്, സാംസ്കാരിക നായകൻ, കലാസംഘാടകൻ തുടങ്ങി വ്യത്യസ്ത നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സൂര്യകൃഷ്ണമൂർത്തിയെ സംസ്ഥാന ഗവൺമെന്റ് 2023 സിവിലിയൻ ബഹുമതിയായ കേരളപ്രഭ നൽകി ആദരിച്ചു. 3 തവണ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഡയറക്ടറായി. ഡെസ്ക് റിപ്പോർട്ട്.
1: ISRO-ൽ സീനിയർ സയന്റിസ്റ്റായിരുന്ന സൂര്യകൃഷ്ണമൂർത്തി ഔദ്യോഗിക ജീവിതത്തിന് ശേഷം മുഴുവൻ സമയം കലാരംഗത്തിന് സ്വയം സമർപ്പിക്കുകയായിരുന്നു. കേന്ദ്ര കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ ലഭിച്ച അദ്ദേഹത്തിന്റെ വിയോഗം കലാ സാംസ്കാരിക കേരളത്തിന് വലിയ നഷ്ടമാണ്. സൂര്യകൃഷ്ണമൂർത്തിയുടെ ഭൌതികദേഹം തിരുവനന്തപുരം തൈക്കാട്ടെ വസതിയിലെത്തിച്ചു. രാവിലെ മുതൽ വസതിയിൽ പൊതുദർശനമുണ്ടാകും. നാളെ വൈകിട്ട് തൈക്കാട് ശാന്തി

0: ത്തിലാണ് സംസ്കാരം. സൂര്യകൃഷ്ണമൂർത്തിയുടെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. കലയുടെ വിവിധ മേഖലകളെ ഒരേ വേദിയിൽ അണിനിരത്തി സാംസ്കാരിക ജീവിതത്തിന് പുതിയ ദിശ നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് ഗവർണർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സൂര്യകൃഷ്ണമൂർത്തിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും അനുശോചിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ബഹുമുഖ പ്രതിമയായിരുന്നു അദ്ദേഹമെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. അതുല്യനായ കലാസംഘാടകനെയാണ് സൂര്യകൃഷ്ണമൂർത്തിയുടെ വിയോഗത്തോടെ കേരളത്തിന് നഷ്ടമായതെന്ന് പ്രതിപക്ഷ നേതാവ്
1: കോഴിക്കോട്ട് ഇന്നലെ അന്തരിച്ച ചലച്ചിത്ര നാടക നടി സാവിത്രി ശ്രീധരന് നാട് യാത്രാമൊഴി നൽകി. ഔദ്യോഗിക ചടങ്ങുകൾക്കും പൊതുദർശനത്തിനും ശേഷം മൃതദേഹം മാങ്കാവിലെ മാനാരി ശ്മശാനത്തിൽ സംസ്കരിച്ചു. ടൗൺഹാളിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി റീത്ത് സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. ജനസേവ ദേശസേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാസങ്കൽപ്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ ഹിമാചലിലെ ജൽജീവൻ മിഷനെ കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: രാജ്യത്തെ വിദൂര ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 2019 ജൽജീവൻ പദ്ധതി നടപ്പാക്കിയത്. ഭൂമിശാസ്ത്രപരമായി ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഹിമാചൽ പ്രദേശിന്. ശുദ്ധമായ കുടിവെള്ളം ലഭിക്കാൻ ബുദ്ധിമുട്ടേറിയ സ്ഥലമാണ്. എന്നാൽ പദ്ധതി വന്നതോടെ കുടിവെള്ളം എല്ലാ ഗ്രാമങ്ങളിലും ലഭിക്കുന്ന മലയോര സംസ്ഥാനമായി ഹിമാചൽ മാറി. ഏകദേശം 17,09,000 ഗ്രാമീണ കുടുംബങ്ങൾക്ക് പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ജൽജീവൻ മിഷന്റെ വ്യവസ്ഥകളനുസരിച്ച് ഒരാൾക്ക് പ്രതിദിനം 55 ലിറ്റർ ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നുണ്ടെന്ന് ഷിംല ജില്ലയിലെ ബദേ ഗ്രാമത്തിലെ താമസക്കാരിയായ മമത ആകാശവാണിയോട് പറഞ്ഞു.
1: ഒമാന്റെ കിഴക്കൻ തീരത്ത് എം വി കേപ് ഡാവോ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. കപ്പലിലുണ്ടായിരുന്ന 20 ഇന്ത്യൻ നാവികരിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും 19 പേരെ രക്ഷപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിഎംആർഎൽ എക്സാലോജിക് ഇടപാടിൽ ഇഡി ശുപാർശയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മുഹമ്മദ് റിയാസ് എംഎൽഎ, ഭാര്യ ടി വീണ എന്നിവർക്കെതിരായ അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക അന്വേഷക സംഘം രൂപീകരിച്ചു. ക്രൈംബ്രാഞ്ച് എഡിജിപി എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. ക്രൈംബ്രാഞ്ച് SP വിക്രമൻ ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രാഥമിക അന്വേഷണം 30 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് നിർദ്ദേശം. ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ സംയുക്തമായി ഈ മാസം 28 മുതൽ 30 വരെ പ്രഖ്യാപിച്ച ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്ത് 27-ാം തീയതി ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കും. പണിമുടക്ക് മാറ്റിവെക്കാൻ കേന്ദ്ര ഗവൺമെന്റും ബാങ്ക് മാനേജ്മെന്റുകളും യൂണിയനുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്കിനെ തുടർന്ന് ബാങ്കിംഗ് ഇടപാടുകൾ തടസ്സപ്പെടാൻ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളവും വേതനവും പെൻഷനും വെള്ളിയാഴ്ച തന്നെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ഗവൺമെന്റ് അറിയിച്ചു. കൺട്രോളർ ജനറൽ ഓഫ് അക്കൌണ്ട്സിന്റെ അനുമതിയോടെയാണ് തീരുമാനം. ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളും വകുപ്പുകളും ഈ നിർദ്ദേശം അതത് ഓഫീസുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്തിന് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. ഇന്ന് ലോക മാരിടൈം ദിനം. അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ മാസത്തെ അവസാന വ്യാഴാഴ്ചയാണ് ദിനം ആചരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് എറണാകുളത്ത് ദിനം സമഗ്രമായി ആഘോഷിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ഏഷ്യൻ ഗെയിംസിന്റെ 5-ാം ദിവസം ഇന്ത്യക്ക് വിജയത്തുടക്കം. രാവിലെ തുഴച്ചിലിൽ പുരുഷന്മാരുടെ ഡബിൾസ് സ്കൾസ് ഇനത്തിൽ സത്നം സിംഗും സൽമാൻ ഖാനും വെങ്കല മെഡൽ സ്വന്തമാക്കി. എന്നാൽ പുരുഷന്മാരുടെ സിംഗിൾസ് സ്കൾസ് ഫൈനലിൽ ഇന്ത്യയുടെ ബൽരാജ് പൻവാറിന് മെഡൽ നഷ്ടമായി. വനിതകളുടെ 60 കിലോ വുഷു ഫൈനലിൽ റോഷിബിന ദേവി ചൈനയുടെ ഴാങ് സിയോവോയുവിനെ നേരിടുകയാണ്. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പുരുഷ ബാഡ്മിന്റൺ ടീമിനെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയതിന് ടീമിനെ അഭിനന്ദിച്ച അദ്ദേഹം അവരുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ആശംസ നേർന്നു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ റിട്ടേൺ ഓഫ് ദി ടൈറ്റൻസ് ഫുട്ബോൾ പ്രദർശന മത്സരത്തിൽ ഇന്ത്യ ഓൾസ്റ്റാർസിനെ ബ്രസീൽ ലെജൻസ് 3-4 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഫെർണാണ്ടീനിയോ നേടിയ തകർപ്പൻ ഹാട്രിക്കും വിഖ്യാത താരം റൊണാൾഡീനിയോയുടെ പെനാൽറ്റി ഗോളുമാണ് ബ്രസീലിന് വിജയം സമ്മാനിച്ചത്.

0: ഇന്ത്യക്കായി ഇരട്ട ഗോളുകളോടെ മലയാളി താരം സി കെ വിനീതും അവസാന നിമിഷങ്ങളിൽ അഷിം വിശ്വാസും തിളങ്ങിയെങ്കിലും ജയം ബ്രസീലിനൊപ്പമായിരുന്നു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കാലാനുസൃതമായി ആധുനീകരിക്കുന്നതിന് നടപടികൾ പരിഗണനയിലാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ ഡി സജിത് ബാബു കാസർകോട്ട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
1: തെരഞ്ഞെടുപ്പ്

0: വിവരങ്ങളും QR കോഡിൽ ലഭ്യമാക്കിയിരുന്നുവെന്നും ജില്ലാതലത്തിൽ സമഗ്ര വിവരങ്ങൾ ഉൾപ്പെടുത്തി ജില്ലാ ഇലക്ഷൻ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കിയിരുന്നുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളും സർക്കാർ നിയന്ത്രണത്തിലുള്ള കെട്ടിടങ്ങളിലേക്ക് മാറ്റുന്ന കാര്യം പരിഗണനയിലുണ്ട്. എല്ലാ സ്കൂളുകളിലെ ബൂത്തുകളിലും ഫാൻ, ലൈറ്റ്, കുടിവെള്ളം, ശുചിമുറി എന്നിവ ഉറപ്പുവരുത്തുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു.
1: സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടത്തും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് ഫലപ്രഖ്യാപനം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ പ്രത്യേക സർവീസ് ക്ലിനിക് ആരംഭിച്ചു. പ്രമുഖ സാംസ്കാരിക നാടക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തി അന്തരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ തുഴച്ചിലിൽ പുരുഷന്മാരുടെ ഡബിൾസ് സ്കൾസ് ഇനത്തിൽ ഇന്ത്യക്ക് വെങ്കലം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 8 സെക്കൻഡ്.

എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം. പ്രകൃതിയുടെ സ്വച്ഛഭാവത്തെ പുണർന്ന് പ്രഭാതം പകലിൻ്റെ ആരവങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രവൃത്തിപഥങ്ങളിൽ നന്മ വിതച്ച് ദിനചര്യകളെ നമുക്ക് സമ്പുഷ്ടമാക്കാം, ശുഭപ്രതീക്ഷകളെ താലോലിക്കാം. കൊച്ചി FM 102.3 പ്രഭാത പ്രക്ഷേപണത്തിൽ അറിവായി ആനന്ദമായി. FM ഡയറി.

ആദ്യം ചിന്താശകലം, സെറീന വില്യംസിന്റെ വാക്കുകൾ. യഥാർത്ഥ വിജയിയെ നിർണയിക്കുന്നത് അയാളുടെ നേട്ടങ്ങളിൽ നിന്നല്ല, വീഴ്ചയിൽ നിന്ന് അയാൾ ഉൾക്കൊണ്ട പാഠങ്ങളിലൂടെയാണ്. യഥാർത്ഥ വിജയിയെ നിർണയിക്കുന്നത് അയാളുടെ നേട്ടങ്ങളിൽ നിന്നല്ല, വീഴ്ചയിൽ നിന്ന് അയാൾ ഉൾക്കൊണ്ട പാഠങ്ങളിലൂടെയാണ്. സെറീന വില്യംസ്. എഫ് എൻ ഡയറിയിൽ ഇന്നത്തെ ചോദ്യം ഇതാണ്. 1938 സെപ്റ്റംബർ 24 കായികരംഗത്തെ ഒരപൂർവ നേട്ടത്തിന് ആദ്യമായി സാക്ഷ്യം വഹിച്ചു, എന്തായിരുന്നു അത്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. 1938 സെപ്റ്റംബർ 24 കായികരംഗത്തെ ഒരപൂർവ നേട്ടത്തിന് ആദ്യമായി സാക്ഷ്യം വഹിച്ചു, എന്തായിരുന്നു അത്? ഉത്തരം ഓർത്തു വയ്ക്കുക, വിശദമായി പറയാം. എഫ് എൻ ഡയറി അവസാനിക്കുന്നതിന് മുൻപ് 8:30 തൊട്ടു മുൻപ്. സേവന വാർത്തകൾ. എറണാകുളം ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും നാളിതുവരെ UDID കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനോട് കൂട്ടിച്ചേർക്കാത്തതുമായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ UDID കാർഡ് ദൂതൻ മുഖേനയോ നേരിട്ട് ഹാജരായോ എത്രയും വേഗം കൂട്ടിച്ചേർക്കണമെന്ന് സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. മഹാകവി ചങ്ങമ്പുഴയുടെ 116 ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ചങ്ങമ്പുഴ കലാവേദി ഈ മാസം 27 ഞായറാഴ്ച രാവിലെ 10 സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0484234371 0484234371. പട്ടികജാതി വികസന വകുപ്പിന്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം +2 VHSC പഠനത്തിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തെ പ്രവേശന പരീക്ഷ

0: പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. 0471273728 ഈ നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. 0471273738 അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. കോട്ടയം വെള്ളൂർ അയർക്കുന്നം റോഡിൽ കലുങ്ക് പുനരുദ്ധാരണ ജോലികൾ നടക്കുന്നതിനാൽ ഇന്നു മുതൽ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതുവരെ ഈ ഭാഗത്തുകൂടിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചതായി പുതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. വെള്ളൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കുന്നേപ്പീടിക ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് കുന്നേപ്പീടിക വെട്ടിപ്പടി റോഡിൽ കൂടിയും അരിപ്പറമ്പ് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ 8 മൈൽ ഡൈറ്റ് പടി റോഡിൽ കൂടി വെട്ടിപ്പടി ജംഗ്ഷനിലെത്തിയും പോകണം. ഇപ്പോൾ സമയം 7:12. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: അവതരിപ്പിക്കുന്നത് വി കെ ശ്രീധരൻ.
2: കടങ്കഥകൾ പഴഞ്ചൊല്ലുപോലെ പതിരില്ലാത്തത്, വിജ്ഞാനവും വിനോദവും വിളങ്ങി നിൽക്കുന്നു. വിരോധ പ്രതീതി തോന്നുന്നതാണ് കടങ്കഥയിലെ ഒരു വിഭാഗം. തോളിൽ തൂങ്ങുകയും തല്ലുകൊള്ളുകയും ചെയ്യുന്നതിൻ്റെ ഉത്തരമാണ് ചെണ്ട. ഈ മേഖലയിലുള്ളതും കേവല സത്യം പതിവിന് നിരക്കാതിരിക്കുന്നതുമാണ് അകത്തറുത്താൽ പുറത്തറിയും എന്ന ചോദ്യം. ഉത്തരം ചക്ക. കൊക്കിരിക്കെ കുളം വറ്റിവറ്റി എന്ന വർണ്ണന വിളക്കിൽ എണ്ണ കഴിയുന്നതാണ് സൂചന. പലതും പഴമൊഴിയിലേതുപോലെ നാടൻ വൃത്ത നിബദ്ധവും താളാത്മകവും. കുഞ്ഞുണ്ണിമാഷുടെ കടങ്കഥകൾ എന്ന പുസ്തകത്തിലെ അവതാരികയിൽ ഇതിനെക്കുറിച്ച് വേണുഗോപാല പണിക്കർ സവിശദം പ്രതിപാദിക്കുന്നുണ്ട്. കടങ്കഥയിലെ ഉത്തരം തേടൽ ഭാഷയിലെ കെട്ടഴിക്കുന്ന പ്രക്രിയ. തമിഴിൽ വിടുകഥൈ, കന്നഡ തുളുവിൽ ഒഗടു, സംസ്കൃതത്തിൽ പ്രഹേളിക, കൂടോക്കി, ചിത്രപ്രശ്നം, ഗൂഢപ്രശ്നം, ഇംഗ്ലീഷിൽ റിഡിൽ എന്നീ പേരുകളാണ് അറിയപ്പെടുന്നത്. കടങ്കഥ നാട്ടുവാങ്മയത്തിൻ്റെ നടുത്തുണ്ടം. കുട്ടികൾക്ക് കാവ്യാസ്വാദനത്തിൻ്റെ പ്രഥമ പാഠം പകരുന്നതും തർക്കബുദ്ധി ഉണർത്തുന്നതും. എല്ലാ കാളയ്ക്കും മണ്ടയ്ക്ക് കൊമ്പ്, വെള്ളക്കാളയ്ക്ക് പള്ളയ്ക്ക് കൊമ്പ്. ഉത്തരം കിണ്ടി. സങ്കീർണ സമസ്യകളും നിലവിലുണ്ട്. വട്ടിവയറനും ചന്തയ്ക്ക് പോയി, വളാവളഞ്ചനും ചന്തയ്ക്ക് പോയി, മേലാകെ മുള്ളനും ചന്തയ്ക്ക് പോയി. യഥാക്രമം മത്തങ്ങ, കോൽപ്പുളി, കയ്പയ്ക്ക എന്നിവയാണ് ഉത്തരങ്ങൾ. ഭാവനാ സമ്പന്നവുമാണ് പ്രഹേളിക. ഇരുട്ടുകാട്ടിലെ കറുത്ത പന്നിയാണ് പേൻ. മുറ്റത്തെ ചെപ്പിനടപ്പില്ല എന്ന വർണ്ണനയിൽ കിണർ മൂടിയില്ലാത്ത ചെമ്പായി കണക്കാക്കുന്നു. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. കുതിരയെ സമാനപ്പെടുത്തുന്നത് ചെരിപ്പായി. ഭാഷാവികസനത്തിനും ഭാവനയിലേക്കും വിശാല ലോകത്തിലേക്കും എത്തിക്കാൻ ഉതകുന്ന നാട്ടറിവുകൾക്ക് പൊതുവെ മങ്ങലേറ്റിട്ടുണ്ട്. സാഹിത്യ ക്ലാസ്സുകളിൽ സമസ്യയുടെ പ്രയോഗ സാധ്യത തേടേണ്ടതുണ്ട്.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
0: FM ഡയറിയിൽ ഇനി നാട്ടുവിശേഷം. കൊച്ചി കണയന്നൂർ താലൂക്ക് NSS കരയോഗ യൂണിയൻ തൃപ്പുണിത്തുറ മന്നം സ്മൃതി മണ്ഡപത്തിൽ ഇന്ന് രാവിലെ 9:15 മുതൽ നാരായണീയ പാരായണവും 11 പ്രഭാഷണവും. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ രാവിലെ 9 മണിക്ക് നക്ഷത്രക്കൂട്ടം, വാർഷികാഘോഷങ്ങൾ, നാടകം.

രാത്രി 6:30 മെട്രോ ഫിലിം സൊസൈറ്റി കൊച്ചിയും ഇടപ്പള്ളി ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാലയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഫ്രഞ്ച് ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി ടോണി ഗാറ്റ്ലിഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം ജാം ചങ്ങമ്പുഴ ഗ്രന്ഥശാല ഹാളിൽ പ്രദർശിപ്പിക്കും. ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് കെട്ടിട നികുതി പിരിവ് ക്യാമ്പ് യങ് മെൻസ് ലൈബ്രറിയിൽ രാവിലെ 10:30 ഉച്ചയ്ക്ക് 1:30 വരെ നടക്കും. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.

കെഎസ്ഇബി അറിയിപ്പ്. മുളന്തുരുത്തി സെക്ഷന്റെ പരിധിയിൽ തുപ്പമ്പടി, ഫയർ സ്റ്റേഷൻ പരിസരം എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സേവന വാർത്തകൾ തുടരുന്നു. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിലേക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ക്ലറിക്കൽ ജോലികൾക്കായി ദിവസവേതനടിസ്ഥാനത്തിൽ ജീവനക്കാരെ താൽക്കാലികമായി നിയമിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. വകുപ്പ് ഡയറക്ടറേറ്റിൽ 3 കൊല്ലം, എറണാകുളം, കോഴിക്കോട്, പാലക്കാട് എന്നീ മേഖലാ ഓഫീസുകളിൽ ഓരോ ജീവനക്കാരുടെയും ഒഴിവുകളാണുള്ളത്. 179 ദിവസത്തേക്കാണ് നിയമനം. അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 04-842-98-31-30 04-842-98-31-30. ചമ്പക്കുളം ICDS പ്രൊജക്ട് പരിധിയിലെ കൈനകരി, നെടുമുടി, എടത്വ, ചമ്പക്കുളം, തലവടി, തകഴി ഗ്രാമപഞ്ചായത്തുകളിലെ അങ്കണവാടികളിൽ പാൽ, മുട്ട വിതരണം ചെയ്യുന്നതിന് റീടെൻഡർ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 29. വിവരങ്ങൾക്ക് മങ്കൊമ്പ് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ICDS ഓഫീസുമായി ബന്ധപ്പെടുക. 93-88-51-77-63 എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. 9-3-8-8-5-1-7-7-6-3

0: വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിലുള്ള ആര്യാട് ICDS പ്രൊജക്ടിന്റെ പരിധിയിലുള്ള 156 അങ്കണവാടികളിലേക്ക് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിറ്റ് വിതരണത്തിന് ടെൻഡർ ക്ഷണിച്ചു. അവസാന തീയതി അടുത്ത മാസം 3. ഫോൺ നമ്പർ 9188959684. 9188959684. പ്രിയമുള്ളവരെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7:24. ഇനി
1: ഈ ഗാനം, ഇന്നത്തെ ഗാനം. നടൻ തിലകന്റെയും സംവിധായകൻ തിരക്കഥാകൃത്ത് നിർമ്മാതാവുമായിരുന്ന KG ജോർജിന്റെയും ചരമവാർഷിക ദിനമാണ് ഇന്ന്. നാടകവേദിയിലെ കരുത്തുമായി മികച്ച വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ സ്ഥാനമുറപ്പിച്ച തിലകൻ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി. ആകാശവാണി പ്രക്ഷേപണം ചെയ്ത റേഡിയോ നാടകങ്ങളിലൂടെ അദ്ദേഹം ശ്രോതാക്കളുടെ ഹൃദയത്തിലും ഇടം നേടി. നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. 1972 രാമു കരിയാട്ടിന്റെ മായ എന്ന ചിത്രത്തിന്റെ സംവിധാന സഹായിയായിട്ടായിരുന്നു KG ജോർജിന്റെ മലയാള സിനിമയിലേക്കുള്ള പ്രവേശം. നെല്ല എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ശ്രദ്ധ നേടി. 1975 സ്വപ്നാടനം എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് ചലച്ചിത്ര സംവിധായകനായി തുടക്കം കുറിച്ചു. ആ വർഷത്തെ മികച്ച തിരക്കഥയ്ക്കും മികച്ച ചിത്രത്തിനുമുള്ള കേരള സംസ്ഥാന പുരസ്കാരവും മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡും സ്വപ്നാടനം നേടി. ഉൾക്കടൽ, കോലങ്ങൾ, മേള, യവനിക, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, ആദാമിന്റെ വാരിയല്, പഞ്ചവടിപ്പാലം, ഇരകൾ തുടങ്ങിയവയാണ് പ്രധാന സിനിമകൾ. 3ാം പക്കം എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ, പാടിയത് വേണുഗോപാലും സംഘവും.

0: രാവിലെ 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: പ്രിയമുള്ളവരെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ഷിജിത് നായർ മറുപടി നൽകുന്നു. പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 0484-246-387, 0484-246-388 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ആവർത്തിക്കാം: 0484-24-26-397, 0484-24-26-387. മറ്റൊരു നമ്പർ 94-46-45-58-88. വിഷയം പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ. സമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ.

സേവന വാർത്തകൾ തുടരുന്നു. തൊഴിലാളികൾ, തൊഴിലുടമകൾ, പെൻഷൻകാർ എന്നിവർക്കായി എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനും സംയുക്തമായി നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയും പരാതി പരിഹാര അദാലത്തും ഈ മാസം 28 നടക്കും. തൊടുപുഴ ESIC ബ്രാഞ്ച് ഓഫീസിലാണ് പരിപാടി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 94 96 47 96 78, 94 96 47 96 78.

അടുത്ത മാസം 2 മുതൽ 8 വരെ നടക്കുന്ന വന്യജീവി വാരാഘോഷത്തിന് മുന്നോടിയായി ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ നടത്തുന്നു. അടുത്ത മാസം 2-3 തീയതികളിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിലാണ് മത്സരങ്ങൾ. വ്യക്തിഗത മത്സരങ്ങൾക്ക് അംഗീകാരമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് അധികാരികളുടെ സാക്ഷ്യപ്പെടുത്തലോടുകൂടി എത്തുന്ന 2 പേർക്ക് വീതവും ക്വിസ് മത്സരത്തിന് 2 പേർ ഉൾപ്പെടുന്ന ഒരു ടീമിനും ലൈവ് മോഡലിംഗിന് 5 പേർ ഉൾപ്പെടുന്ന ഒരു ടീമിനും പങ്കെടുക്കാവുന്നതാണ്. വിശദ വിവരങ്ങൾ അറിയാൻ 04862-23205 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 04862-23205.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: വൻകുടലത്തെ അസുഖങ്ങൾ വളരെ ആരംഭത്തിൽ ചിലപ്പോൾ ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ വൻകുടലിനെ വലതുവശത്തെ കോളൻ ആൻഡ് ലെഫ്റ്റ് സൈഡ് കോളൻ, ഇടതുവശത്തെ കോളൻ അങ്ങനെ വേണമെങ്കിൽ തിരിക്കുകയാണെങ്കിൽ, അപ്പോൾ വലതുവശത്തെ കോളൻ്റെയും ഇടതുവശത്തെ കോളൻ്റെയും രോഗലക്ഷണങ്ങൾ തന്നെ ടോട്ടലി വ്യത്യാസം വരും. വലതുവശത്തെ കോളനിൽ മെയിൻലി വളരെ സ്ലോ ആയിട്ടുള്ള ബ്ലഡ് ലോസ് നടക്കുന്നതുകൊണ്ട് ഒരു രക്തക്കുറവ് പോലെയോ ശരീരം ക്ഷീണിച്ച് വരുന്ന പോലെയോ വിശപ്പ് കുറയുന്ന പോലത്തെ ലക്ഷണങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് വേദനയോ ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ജനറലി വെയിറ്റ് കുറഞ്ഞു വരുന്നു, വിശപ്പ് കുറഞ്ഞു വരുന്നു, വിളർച്ച ബാധിക്കുന്നു. പ്രത്യേകിച്ച് രോഗി ശ്രദ്ധിച്ചില്ലെങ്കിൽ മലത്തിലൂടെയുള്ള ബ്ലഡ് പോകുന്നോ മലത്തിൻ്റെ പാറ്റേണിലോ വ്യത്യാസങ്ങളോ രോഗി മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. നേരെ മറിച്ച് ഇടതുവശത്തെ കോളനിലെത്തി മോഷൻ കുറച്ചുകൂടി ഹാർഡായി. അപ്പോൾ മോഷൻ ഈ ട്യൂമറിൻ്റെ മേലെ കൂടെ ഒരഞ്ഞ് പോകുമ്പം സാധാരണയായിട്ട് ബ്ലഡ് മലത്തിൽ കൂടെ മിക്സ് ചെയ്ത് പോകുന്ന പോലെ പേഷ്യൻറ്റ് കാണാം. അപ്പോഴും നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും വിചാരിക്കുന്നത് ബ്ലഡ് പോകുമ്പോൾ പൈൽസാണല്ലോ എന്നുള്ള രീതിയിലായിരിക്കും പലപ്പോഴും മരുന്നുകൾ കഴിക്കുകയോ അല്ലെങ്കിൽ ഡയറ്റ് ശ്രദ്ധിക്കുകയോ ചെയ്യുക. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ ഫ്രഷ് ബ്ലഡായിട്ട് പോകുന്നത്, ബ്ലഡ് മ്യൂക്കസ് ആയിട്ട് കഫമായിട്ട് മിക്സ് ചെയ്തിട്ട് പോകുന്നത്, മോഷനിലെ പാറ്റേണിൽ എന്തെങ്കിലും വ്യത്യാസം വരും. സാധാരണ ദിവസത്തിൽ വരുന്നവർ രണ്ടോ തവണ പോകുന്ന ആൾ നാലഞ്ച് തവണ പോകേണ്ടി വരിക, പോയാലും കംപ്ലീറ്റ് തൃപ്തി വരാതെ വരിക, വയറിൻ്റെ വേദനകൾ ഉണ്ടാവുക, വെയിറ്റ് കുറയുക, അങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ ഇടതുവശത്തെ കോളനിൻ്റെ ഒരു മെയിൻ ലക്ഷണങ്ങളാണ്. അപ്പോൾ രണ്ട് തമ്മിൽ തിരിച്ചറിയാൻ വ്യത്യാസം വരുന്നത് കൂടുതലും വലതുവശത്തെ കോളനിലാണ്. ഡയഗ്നോസ് പലപ്പോഴും ഡിലേ വരിക.
0: ഈ വിവരങ്ങൾ പങ്കുവച്ചത് സീനിയർ കൺസൾട്ടന്റ് ഗാസ്ട്രോ ഇൻഡസ്ട്രൈനൽ സർജൻ ഡോക്ടർ പ്രകാശ് കെ.

കേരള ഹൈക്കോടതിയിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പ്രത്യേക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാർക്കായാണ് നിയമനം. ഒരൊഴിവ്. ഓട്ടിസം, പ്രത്യേക പഠന വൈകല്യം, 40 മുതൽ 70% വരെ മാനസിക വൈകല്യം, വിവിധ വിഭാഗങ്ങളിലുള്ള ബഹുവൈകല്യം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. hckrecruitment.kerala.co.in.

0: എഫ് എം ഡയറി ആദ്യ ഭാഗം തുടരുകയാണ്.
1: ദീപസ്തംഭം മഹാശ്ചര്യം.
0: അയ്യോ, ശോ, ചിരിച്ച് ചിരിച്ച് ചത്ത്.
2: എന്നിട്ടാണോ വടി പോലെ ഇങ്ങനെ ഇരിക്കുന്നേ?
0: അതല്ലാതെ എന്റെ ഓരോ തമാശകൾ കേട്ടിട്ടേ കേൾക്കുന്നവര് ചിരിച്ച് ചിരിച്ച ഊപ്പാട് വന്നെന്ന്.
2: ഓ, അങ്ങനെ.
0: എന്നതാ ഒരു പുച്ഛം.
2: അല്ല, വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടുകാരെ നിങ്ങൾ ഒരുപാട് സഹിക്കുന്നുണ്ടല്ലോ, അത് ഓർത്തു പോയതാ ഞാൻ.
0: ഞാനിങ്ങനെ കവലയിലിരുന്നു ഓരോന്ന് പറയുമ്പം നാട്ടുകാര് തമാശ എന്നിൽ നിന്ന് ഊറ്റിയെടുക്കും.
2: ഈ ചെടികളൊക്കെ പ്ലാസ്റ്റിക് മണ്ണിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന പോലെ അല്ലേ?
0: ചെടികൾ പ്ലാസ്റ്റിക് ഊറ്റിയെടുക്കൂ?
2: നമ്മുടെ മണ്ണില് മൊത്തം പ്ലാസ്റ്റിക് ഉണ്ടല്ലോ ഇപ്പോ.
0: അതെ, അത് നമ്മുടെ കയ്യിലിരിപ്പുണ്ടല്ലോ.
2: നാനോ പ്ലാസ്റ്റിക്കുകളെ പച്ചക്കറിയുടെ ഉള്ളിൽ കടന്നുകൂടുവെന്നാ പഠനങ്ങൾ
0: പറയുന്നേ. ശരിക്കും
2: ശരിക്കും അവര് റാഡിഷിലാണ് പഠനം നടത്തിയത്. അതിലെ പ്ലാസ്റ്റിക് അംശങ്ങൾ കടന്നുകൂടുവെന്ന് കണ്ടുപിടിച്ചു.
0: അപ്പൊ ഫ്രഷ് എന്ന് പറഞ്ഞു നമ്മൾ കഴിക്കുന്നത് ഫ്രഷ് അല്ലേ?
2: കൊറേയൊക്കെ ആയിരിക്കാം, മൊത്തത്തിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല.
0: ഓ, പറഞ്ഞു പറഞ്ഞങ്ങ് വിഷമമായല്ലോ.
2: എന്നാ വർക്കിച്ചതിന് ഒരു തമാശ പറ. പറ, ഞാനും ഒന്ന് ചിരിക്കട്ടെ.
0: എന്നാ കേട്ടോ. എട്ടടി മൂർഖൻ കടിച്ചാൽ ചാവാതിരിക്കാൻ എന്നാ ചെയ്യണം?
2: എട്ടടി മൂർഖനാ കടിച്ചാ ചാവാതിരിക്കാൻ
0: എന്നാ ചെയ്യണം?
2: എന്നാ ചെയ്യണം?
0: ഏഴടി നടന്നിട്ട് ഓട്ടോ പിടിച്ചങ്ങ് പോയാ മതി.
2: തീർന്നോ?
0: ചിരിക്കുന്നില്ലേ?
2: വളിപ്പ്. ഇത് കേട്ട ആരേലും ചിരിക്കുമോ മനുഷ്യ?
0: എന്നാ തങ്കം ഒരു തമാശ പറ.
2: കേട്ടോ, വർക്കിച്ചായൻ ചായക്കടയിലെ പറ്റുകാശ് തീർത്തു. അയ്യോ, എനിക്ക് വയ്യ. സൂപ്പർ തമാശ അല്ലേ വർക്കിച്ചായ? ചിരിക്ക് ചിരിക്ക് ചിരിക്ക്.
0: ആക്കല്ലേ ആക്കല്ലേ.
1: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

എറണാകുളം ജില്ലാ പഞ്ചായത്ത് 2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ നിർവഹണ ഉദ്യോഗസ്ഥനായി നടപ്പിലാക്കുന്ന മേളം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വാദ്യോപകരണങ്ങൾ വാങ്ങി നൽകൽ പദ്ധതിയിലേക്ക് വാദ്യോപകരണങ്ങൾ സപ്ലൈ ചെയ്യുവാൻ തയ്യാറുള്ള അംഗീകൃത സ്ഥാപനങ്ങൾ, ഏജൻസികൾ, അംഗീകൃത കരാറുകാർ എന്നിവരിൽ നിന്ന് മുദ്രവച്ച ടെൻഡറുകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484

2 4 2 2 2 5 6, 0 4 8 4 2 42 22 56. പ്രിയമുള്ളവരെ, എഫ് എൻ ഡയറിയുടെ ആദ്യ ഭാഗം സമയം പൂർണ്ണമാവുകയാണ്. വിനോദവും വിജ്ഞാനവും ഉൾപ്പെടുത്തി എഫ് എൻ ഡയറിയുടെ രണ്ടാം ഭാഗം വാർത്തകൾക്ക് ശേഷം 7:35 മുതൽ 8:30 വരെ കേൾക്കാം.

0: ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സേവാ സങ്കൽപ്പ് അഭിയാനിന്റെ ഭാഗമായി പുരോഗമിക്കുന്ന സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി സംവദിക്കും. യുഎൻ സുരക്ഷാ സമിതി അടിയന്തരമായി പരിഷ്കരിക്കേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാൻ കലാകേരളം. സംസ്കാരം ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ. അനുശോചിച്ച് ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. ഉഷുവിൽ റോഷിബിന ദേവിക്ക് വെള്ളി. വാർത്തകൾ വിശദമായി. സേവാ സങ്കൽപ്പ് അഭിയാനിന്റെ ഭാഗമായി ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്ക് നടത്തുന്ന സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. സേവനം, ആശയവിനിമയം, യുവജന പങ്കാളിത്തം, സാമൂഹിക ക്ഷേമം, സാംസ്കാരിക ബന്ധം, ജനങ്ങളെ ഏകോപിപ്പിക്കൽ എന്നിവ സംയോജിപ്പിക്കുന്ന രീതിയിലാണ് യാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ മാസം 17 ആരംഭിച്ച സേവായാത്ര ഒക്ടോബർ 7 സമാപിക്കും. അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ, നിലവിലുള്ള സംഘർഷങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ യുഎൻ സുരക്ഷാ സമിതി പരാജയപ്പെടുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സുരക്ഷാ സമിതി പരിഷ്കരണത്തിന്റെ അടിയന്തര ആവശ്യകതയാണ് ഇത് എടുത്തുകാട്ടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട L69 കൺസൾട്ടേറ്റീവ് മിനിസ്റ്റീരിയൽ ഇന്ററാക്ഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വിദേശകാര്യമന്ത്രി. ഒമാന്റെ കിഴക്കൻ തീരത്ത് വാണിജ്യ കപ്പലായ MV കേപ് ദാവോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം. ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. കപ്പലിലുണ്ടായിരുന്ന 20 ഇന്ത്യൻ നാവികരിൽ 19 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒമാനിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും രക്ഷപ്പെട്ട നാവികരെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 160 സാറ്റലൈറ്റ് സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺസ് വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായി 810 കോടിയിലധികം രൂപയുടെ കരാർ ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 27. പരിപാടിയുടെ 138 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകൻ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാൻ കലാകേരള. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിൽ ശാസ്ത്രജ്ഞനായി ഏറെക്കാലം സേവനമനുഷ്ഠിച്ച ശേഷമാണ് അദ്ദേഹം കലാരംഗത്ത് സജീവമാകുന്നത്.
2: കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യകൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. ഒക്ടോബർ 1 ഈ വർഷത്തെ സൂര്യ ഫെസ്റ്റിവൽ ആരംഭിക്കാനിരിക്കെയാണ് വിയോഗം. നാടകരചയിതാവ്, സാംസ്കാരിക നായകൻ, കലാസംഘാടകൻ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സൂര്യകൃഷ്ണമൂർത്തിയെ കേരള സർക്കാർ 2023 കേരളപ്രഭ നൽകി ആദരിച്ചു. നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന് പുതിയ ദിശ നൽകിയ വ്യക്തിത്വമായിരുന്നു സൂര്യകൃഷ്ണമൂർത്തിയെന്ന് ഗവർണർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ശാസ്ത്രത്തിന്റെയും കലയുടെയും അപൂർവവും സുന്ദരവുമായ സമന്വയമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. അതുല്യനായ കലാസംഘാടകനെയാണ് കേരളത്തിന് നഷ്ടമായതെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചിച്ചു. കേരളത്തിന്റെ തനത് കലകൾക്കും നാടകത്തിനും സ്റ്റേജ് അവതരണങ്ങൾക്കും ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധയും അംഗീകാരവും നേടിക്കൊടുത്ത അതുല്യ കലാസംഘാടകനായിരുന്നു സൂര്യകൃഷ്ണമൂർത്തിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാന സർക്കാർ ഇന്ന് കൊച്ചിയിൽ ലോക മാരിടൈം ദിനാഘോഷം സംഘടിപ്പിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം ആന്റ് ഓഷനേറിയം പദ്ധതിയുടെ സമീപന രേഖയുടെയും ലോഗോയുടെയും പ്രകാശനം മുഖ്യമന്ത്രി നിർവഹിക്കും. ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ സംയുക്തമായി ഈ മാസം 28 മുതൽ 30 വരെ പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്ത് 27-ാം തീയതി ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കും. പണിമുടക്ക് മാറ്റിവയ്ക്കാൻ സർക്കാരും ബാങ്ക് മാനേജ്മെന്റുകളും യൂണിയനുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ 1068.79 കോടി രൂപ അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പിസ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം വടക്കൻ ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരം കടന്ന് കലിംഗപട്ടണത്തിന് സമീപം ഇപ്പോൾ കരയിലേക്ക് നീങ്ങുന്നു. ഇതിന്റെ ഫലമായി ഒഡീഷയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകി. മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിനായി ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ശുചിത്വത്തെ ദേശീയ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2014 കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്വച്ഛ് ഭാരത് ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്ത് 12 കോടിയിലധികം ഗാർഹിക ശൌചാലയങ്ങളുടെ നിർമ്മാണത്തിന് അവസരമൊരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ഇന്ത്യൻ ഗ്രാമങ്ങളെ വെളിയിട വിസർജ്ജന മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചു. സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെയുണ്ടായ പുരോഗതി പ്രതിവർഷം 70,000 ശിശുക്കളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചതായി 2024 നടത്തിയ പഠനം വ്യക്തമാക്കുന്നു. 2014 ഒക്ടോബർ 2 പ്രധാനമന്ത്രി തന്നെ ചൂലുമേന്തി ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. ഈ സംരംഭം ശുചിത്വത്തെ ഒരു അടിസ്ഥാന ആവശ്യമാക്കി മാറ്റുകയും ശുചിമുറികളെ ആരോഗ്യം, അന്തസ് മാനവ വികസനം എന്നിവയുടെ ഉപാധികളായി പരിവർത്തനം ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. വനിതകളുടെ 60 കിലോഗ്രാം വുഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾസ് ഗേൾസ് ഇനത്തിൽ സപ്നം സിംഗും സൽമാൻഖാനും വെങ്കല മെഡൽ നേടി. രാവിലെ പുരുഷന്മാരുടെ 800 മീറ്റർ ഫ്രീസ്റ്റൈൽ ഹീറ്റ്സിൽ ആര്യൻ നെഹ്റ മത്സരിക്കും. സ്ക്വാഷിൽ സൂരജ് ചന്ദ്, ഷമീന റിയാസ് സഖ്യം ജോഷ്ന ചിന്നപ്പ, വേലവൻ സെന്തിൽകുമാർ സഖ്യത്തെ നേരിടും. ഏഷ്യൻ ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 13-ാം സ്ഥാനത്താണുള്ളത്. ചൈനയാണ് 1-ാമത്. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടക്കുന്ന ഫിഡേ ചെസ് ഒളിമ്പ്യാഡിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ താരങ്ങൾ. ഇന്നലെ 7-ാം റൌണ്ടിൽ പുരുഷ വിഭാഗം മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങളായ ഡി ഗുകേഷും ആർ പ്രജ്ഞാനന്ദയും ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. വനിതാ വിഭാഗത്തിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ബി സവിതശ്രീ ഒളിമ്പ്യാഡിലെ 7 മത്സരങ്ങളിലും വിജയിച്ച ഏക താരമെന്ന പദവി സ്വന്തമാക്കി. ഡിസംബറിൽ മിയാമിയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അമേരിക്ക ഔദ്യോഗികമായി ക്ഷണിച്ചു. ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയാണ് ഇക്കാര്യം അറിയിച്ചത്. ഉപ്പ്, പഞ്ചസാര, കൊഴുപ്പ് എന്നിവ അമിതമായി അടങ്ങിയ പാക്കറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക്

0: ന്യൂട്രീഷൻ ലേബിൾ നിർബന്ധമാക്കുന്നു. ഭക്ഷ്യ പാക്കറ്റുകളുടെ മുൻഭാഗത്ത് ചുവന്ന ഷഡ്ഭുജ രൂപത്തിൽ മുന്നറിയിപ്പ് ലേബിൾ പതിക്കണമെന്നും നിശ്ചിത പരിധിയിലധികം അടങ്ങിയിരിക്കുന്ന ഘടകം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സേവാ സങ്കൽപ് അഭിയാനിന്റെ ഭാഗമായി പുരോഗമിക്കുന്ന സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി സംവദിക്കും. യു എൻ സുരക്ഷാ സമിതി അടിയന്തരമായി പരിഷ്കരിക്കേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാൻ കലാകേരളം. സംസ്കാരം ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ. അനുശോചിച്ച് ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. ഉഷുവിൽ റോഷിബിന ദേവിക്ക് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 35:24. പ്രിയമുള്ളവരെ, FM ഡയറിയുടെ 2 ഭാഗം ആരംഭിക്കുന്നു. എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം.

0: സമകാലികം.
1: നമ്മൾ അപകടത്തിൽപ്പെടുമ്പോൾ ആദ്യം വിളിക്കുന്ന നമ്പറുകളിൽ ഒന്ന് പോലീസിൻ്റെതാണ്. രാത്രി വൈകിയുള്ള ഒരു യാത്രയിൽ, വീട്ടിലെ അതിക്രമത്തിൽ, മയക്കുമരുന്ന് സംഘത്തിൻ്റെ ഭീഷണിയിൽ, റോഡപകടത്തിൽ കാണാതായവരെ തേടുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രതീക്ഷയുടെ ആദ്യ യൂണിഫോം പോലീസിൻ്റെതാണ്. നിയമം നടപ്പിലാക്കാനും അപകട സമയത്ത് ആദ്യം ഓടിയെത്താനും നമുക്ക് സുരക്ഷിതത്വ ബോധം നൽകാനും നിൽക്കുന്നവരാണ് പോലീസ്. യൂണിഫോം ധരിച്ചാലും അവർ മനുഷ്യരാണ്. ഭയം, വേദന, കുടുംബം, ഉത്തരവാദിത്വം എന്നിവയുള്ള മനുഷ്യർ. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഇറങ്ങുന്ന പോലീസുകാരൻ്റെ സുരക്ഷയെക്കുറിച്ച് നാം എത്രത്തോളം ചിന്തിക്കുന്നു? പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ വൈറലാകുമ്പോൾ നിയമം നടപ്പാക്കാൻ നിൽക്കുന്നവർക്ക് നിയമപരമായും പ്രായോഗികമായും മതിയായ സംരക്ഷണമുണ്ടോ എന്ന ചോദ്യം ഉയർന്നുവരുന്നു. അടുത്തിടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കു നേരെ ആക്രമണമുണ്ടായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇത് ഒരു വ്യക്തിക്കോ ഒരു വകുപ്പിനോ നേരെയുള്ള ആക്രമണം മാത്രമല്ല, നിയമക്രമത്തിനും പൊതുസുരക്ഷയ്ക്കും നേരെയുള്ള വെല്ലുവിളിയാണ്. എന്നാൽ ഈ വിഷയത്തെ കാണുമ്പോൾ ഒരു കാര്യം നാം മറക്കരുത്. പോലീസിന്റെ സുരക്ഷ ആവശ്യപ്പെടുന്നത് നിയന്ത്രണമില്ലാത്ത പോലീസ് അധികാരത്തിന് അനുമതി നൽകലല്ല, ജനങ്ങളുടെ അവകാശവും പോലീസുകാരുടെ സുരക്ഷയും ഒരുപോലെ സംരക്ഷിക്കുന്ന സംവിധാനമാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ അടയാളം. ഇന്നത്തെ സമകാലികം ഈ വിഷയത്തെക്കുറിച്ചാണ്.
2: പോലീസുകാരും മനുഷ്യരാണ്.
1: ലഹരിവിരുദ്ധ പരിശോധന, പൊതുസ്ഥലങ്ങളിലെ ശല്യം തടയൽ, രാത്രികാല പട്രോളിംഗ്, ഇവ സാധാരണ പോലീസ് ഡ്യൂട്ടികൾ മാത്രമല്ല, കുടുംബങ്ങളെയും സമൂഹത്തെയും സംരക്ഷിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. ലഹരിക്കെതിരായ നടപടി പരിശോധനയും അറസ്റ്റും പിടിച്ചെടുപ്പും മാത്രമല്ല, ലഹരിയുടെ സാമൂഹിക ശൃംഖല തകർക്കുക എന്നതും അതിന്റെ ലക്ഷ്യമാണ്. എന്നാൽ പരിശോധനയ്ക്കിടെ പോലീസിനെ കൈയേറ്റം ചെയ്യുക, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, കൂട്ടമായി വളയുക, ഇത് ഒരു ഉദ്യോഗസ്ഥനെതിരായ ആക്രമണം മാത്രമല്ല, നിയമം എല്ലാവർക്കും ബാധകമാണ് എന്ന ആശയത്തിനെതിരായ ആക്രമണമാണ്. ഒരു പോലീസുകാരൻ ഭയപ്പെടുമ്പോൾ പട്രോളിംഗ് ദുർബലമാകും. പട്രോളിംഗ് ദുർബലമായാൽ കുറ്റവാളി ധൈര്യപ്പെടും. അവസാനം സുരക്ഷ നഷ്ടപ്പെടുന്നത് സാധാരണ ജനത്തിനാണ്.
3: കേരളത്തിലെ ഒരു പുതിയ പ്രവണത ഇപ്പോ കാണുന്നത് ഈ യുവാക്കൾ ലഹരി വസ്തുക്കൾ കഴിച്ചിട്ട് വളരെ ആക്രശക്തമായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്.
2: മുൻ IPS ഓഫീസറായ ഋഷിരാജ് സിംഗ്,
3: അവരുടെ ബിഹേവിയർ വളരെ വയലന്റ് ആണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും വലിയ കാരണം, അവർക്ക് അറിയില്ല അവർ എന്ത് ചെയ്യുന്നു. കഴിഞ്ഞ 15 മാസങ്ങളിൽ നോക്കിയാൽ ഒരു 15 യുവാക്കൾ, പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ, അവരുടെ സ്വന്തം അമ്മ അച്ഛന്മാരെ കൊന്നിട്ടുണ്ട്. അമ്മ അച്ഛന്മാരെ കൊല്ലുക എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു സാധാരണ കാര്യമല്ല. ഇതൊരു പുതിയ കാഴ്ചയാണ് കേരളത്തിൽ. അപ്പൊ അമ്മ അച്ഛന്മാരനും കൊല്ലാനുള്ള ആളുകള് പോലീസിനോട് ആക്രമം കാണിക്കാതെ ഇരിക്കില്ല. എന്നിട്ട് വിഷയം പറഞ്ഞു വെച്ചാൽ പോലീസുകാരുടെ എതിരായിട്ട് ആക്രമണങ്ങൾ കൂടുന്നു. ശരിയാണ്, കുട്ടികളുടെ അവസ്ഥ ഞാനിപ്പോ പറഞ്ഞിട്ടേ ഉള്ളൂ. അതുപോലെയാണ് ഈ നമ്മുടെ കുറ്റങ്ങൾ ചെയ്യാനുള്ള കുട്ടുവാളികള്, അവരുമെല്ലാം വളരെ വയലന്റ് ആയിട്ട് ഇരിക്കുന്നു. കാരണം പോലീസ് പിടിച്ചു കൊണ്ടുപോയാൽ പിന്നെ മാസങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പൊ അവരും കഴിയുന്നവരെ പോലീസിനെ ആക്രമിച്ചിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ നേരിടുക? അത് വളരെ സിമ്പിളാണ്. ഇപ്പൊ പോലീസ് എവിടെ പോയാലും ഏതൊരു ആവശ്യം വന്നാലും നമ്മൾ എല്ലാ സജ്ജത കൊണ്ട് നമ്മൾ പോകണം. എല്ലാ പ്രിപ്പറേഷൻ എടുത്തിട്ടേ പോകാൻ പാടുള്ളൂ. ലാറ്റി, ഹെൽമെറ്റ്, ഷീൽഡ്, പിന്നെ തോക്ക്, തോക്ക് വയ്ക്കാനുള്ള ആളുകൾ ആരൊക്കെയാണ്, അതിന്റെ ഒക്കെ നിയമത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിവോൾവർ കൊണ്ടുവച്ച് പോവാന് പോണം. ഇതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ആവശ്യം. 2-3 സംഭവങ്ങളിൽ നമ്മൾ കണ്ടു, ഒരു യുവാവ് അമ്മ അച്ഛന്റെ കെട്ടി എങ്ങനെ മർദ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. പോലീസ് എവിടെ എത്തുമ്പോൾ പോലീസിനോട് വെടിവെക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെ നിയന്ത്രിക്കുക? അപ്പോ നമ്മൾ തന്നെ അതുപോലെ എല്ലാ തയ്യാറെടുപ്പ് എടുത്തിട്ടേ നമുക്ക് പോകാൻ പാടുള്ളൂ. ഈ അമേരിക്ക ഒക്കെ ആണെങ്കിൽ ഇത് യുവാക്കൾ കാണിക്കുന്ന കുറ്റകൃത്യങ്ങളെയല്ല എന്നാണ് അമേരിക്ക വിചാരിക്കുന്നത്. അത് അവരുടെ കാഴ്ചപ്പാട്. അതായത് അവർ പറയുന്നത് ഒരു ശരീരം നിന്ന് രക്തം പുറത്തു വന്നില്ലെങ്കിൽ അത് ഒരു കുറ്റമേയല്ല എന്നാണ് അമേരിക്കയുടെ അവരുടെ നിയമം. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇവിടെ ആയിരക്കണക്കിന് നിയമങ്ങളുണ്ട്. പോലീസ് കഴിയുന്നവരെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, പോലീസ് സേന ഇതിനു വേണ്ടി നല്ല തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ടോ? സഫീഷ്യന്റ് പോലീസ് ഫോഴ്സ് എവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സഫീഷ്യന്റ് പോലീസ് ഫോഴ്സ് ഉണ്ട് എന്ന് മാത്രം ഭദ്രമായി പറയാൻ കഴിയുള്ളൂ. ഇത് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു കണക്കുണ്ട്, 100,000 ആളുകൾക്ക് വേണ്ടി എത്ര പോലീസുകാർ ഉണ്ടായിരിക്കണോ എന്ന് പറഞ്ഞിട്ട് ആ കണക്ക് നോക്കിയാൽ 100,000 ആളുകൾക്ക് വേണ്ടി ഏകദേശം 1,000 പോലീസുകാർ ഉണ്ടായിരിക്കണോന്നാണ് കണക്ക്. അതിന് ഒരു ഏകദേശം ശരാശരി ആ വ്യവസ്ഥ പറയാൻ നമ്മളെ എത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് പോലീസ് സംഖ്യ സഫീഷ്യന്റ് ആണോ ഇല്ലയോ എന്ന് അതൊക്കെ തിരിച്ചറിയാൻ വളരെ സിമ്പിളാണ്. കേരള പോലീസിൽ ഒരു മാസത്തിൽ റിട്ടയർ ചെയ്യുന്നത് നമ്മുടെ 200 ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ 2,500 ആളുകൾ ഒരു വർഷത്തിൽ റിട്ടയർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് മുൻകൂട്ടി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇതുപോലെ റിക്രൂട്ട്മെന്റ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ 3,000 പോലീസുകാർ നമ്മുടെ എങ്ങനെയെങ്കിലും ഓഫീസേഴ്സും പോലീസുകാരാണെങ്കിൽ പോലീസുകാർ അതുപോലെ ഓഫീസർമാരുടെ റിട്ടയർമെന്റ് കാണും. സബ് ഇൻസ്പെക്ടർമാരെ നമ്മൾ ഇങ്ങനെ എടുത്തേക്കൊണ്ടിരിക്കണം. ആ വ്യവസ്ഥയിൽ വീഴ്ച ഉണ്ടാവാൻ പാടില്ല. ആ വ്യവസ്ഥയിൽ വീഴ്ച ഉണ്ടായാൽ പിന്നെ നമുക്ക് റിട്ടയർമെന്റ് കൂടുതലായി പോകും. ഇപ്പൊ വളണ്ടറി റിട്ടയർമെന്റ് ഇഷ്ടംപോലുണ്ട്. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ ഒരു 3,000 പോലീസുകാർ എല്ലാ വർഷം എടുക്കണം, 300 സബ് ഇൻസ്പെക്ടർമാരെ എല്ലാ വർഷം എടുക്കണം. അങ്ങനെ ചെയ്താൽ പോലീസിൽ നമ്മുടെ ഇത് ഉണ്ടാവില്ല, ഷോർട്ടേജ് ഉണ്ടാവില്ല. പക്ഷെ ഇത് എല്ലാ വർഷം നടക്കുന്നുണ്ടോ, എത്ര ആളുകൾ പാസ് ഔട്ട് ആവുമെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ. അത് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റും DGP ഹോം മിനിസ്ട്രിന്റെ ഹോം സെക്രട്ടറിയും PSC ആളുകളുമായി സംസാരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ്. പിന്നെ ബാക്കി ഈ വയലൻസ് ഇത് അത് ഇപ്പൊ ഒരു പുതിയ വിഷയമൊന്നുമില്ല. ലോകം, അമേരിക്ക ആയാലും യൂറോപ്പ് ആയാലും ഇന്ത്യ ആയാലും വയലൻസ് കൂടുന്നേ ഉള്ളൂ. വയലൻസ് ഒരിക്കലും ലോകത്തിൽ കുറയുമൊന്നുമില്ല. ഇപ്പൊ കണ്ടില്ലേ, 70 രാജ്യങ്ങൾ ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പുതിയ കണക്ക്. അപ്പൊ അതൊക്കെ ഇന്നെ അത് എപ്പോഴും കാണും. ഇപ്പൊ വലിയ രാജ്യങ്ങൾ അമേരിക്ക വരെ ഇപ്പൊ യുദ്ധത്തിലാണ്. അപ്പൊ അതൊക്കെ ആളുകളൊക്കെ സമൂഹത്തിൽ ഇതെല്ലാം കണ്ടിട്ട് യുവാക്കളായാലും നമ്മുടെ പെൺകുട്ടികൾ വരെ ആയാലും അവരത് വയലന്റ് കൂടുതലാക്കാതെ ശ്രമിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതെല്ലാം വയലൻസ് ഇത് കൂടിയ വയലൻസ് നമ്മൾ നേരിടാൻ വേണ്ടി നമ്മൾ എപ്പോഴും തയ്യാറാവണം.
1: പോലീസുകാരന്റെ ഒരു ദിവസം എപ്പോഴാണ് അവസാനിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും അവർക്ക് മുന്നിലെത്തുന്നത് പ്രകോപിതരായ വ്യക്തികളോ ആൾക്കൂട്ടമോ ആയിരിക്കും. ആക്രമണങ്ങൾ വർദ്ധിച്ചുവെന്ന് പറയാൻ ഔദ്യോഗികമായ ഏകീകൃത കണക്ക് പരിശോധിക്കണം. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്ന് കൂടുതൽ ദൃശ്യമാകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ലഹരിയുടെ സ്വാധീനത്താൽ വിവേകം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ചെറിയ പരിശോധന പോലും അക്രമത്തിലേക്ക് വഴിമാറാം. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ചെയ്യാൻ മടിക്കുന്ന പ്രവൃത്തി ആളുകൾ കൂട്ടമായിരിക്കുമ്പോൾ ചെയ്യുന്നു. കൂട്ടത്തെ ശാന്തമാക്കേണ്ടവർ പോലും ചിലപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ക്യാമറ സുതാര്യതയ്ക്കുള്ള ഉപകരണമാണ്, എന്നാൽ ഒരു ഡ്യൂട്ടി തടസ്സപ്പെടുത്താനുള്ള ആയുധമായി അത് മാറരുത്. വീഡിയോ എടുക്കാനുള്ള അവകാശവും പോലീസിനെ ആക്രമിക്കാനോ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനോ ഉള്ള അവകാശവും ഒന്നല്ല. പോലീസിനെക്കുറിച്ച് പൗരന് ഭയമോ മോശം അനുഭവമോ ഉണ്ടെങ്കിൽ സംഘർഷ സാധ്യത വർദ്ധിക്കും. അതിനാൽ പോലീസിന്റെ സുരക്ഷ പറയുമ്പോൾ പോലീസിന്റെ ഉത്തരവാദിത്വവും ജനസൗഹൃദ പെരുമാറ്റവും എടുത്തു പറയേണ്ടതുണ്ട്.
0: ഞാൻ തോമസ് പോലീസിനെതിരെയുള്ള അതിക്രമണത്തെ കുറിച്ച് പറയുമ്പോൾ പോലീസിന് നിയമപരമായ അധികാരമുണ്ട്. ആ അധികാരം ഉത്തരവാദിത്വത്തോടും മാന്യതയോടും വിനിയോഗിക്കപ്പെടുന്ന ഒരു വശത്തെ പോലീസ് ആക്രമിക്കപ്പെടുന്നു, മറുവശത്തെ ചില അവസരങ്ങളിൽ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചും പരാതികൾ ഉയരുന്നു. അതുകൊണ്ട് ഈ വിഷയത്തെ ഏകപക്ഷീയമായി കാണാതെ നിയമവും മനുഷ്യാവകാശവും ഒരുമിച്ച് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആക്രമണമുണ്ടാവുന്ന സാഹചര്യങ്ങൾ കുറയ്ക്കും, അഥവാ ആക്രമണമുണ്ടായാൽ അത് നിയന്ത്രിക്കുന്നതിനും സാങ്കേതിക വിദ്യയ്ക്ക് വലിയ പങ്കുവഹിക്കാനാകും. സൈബർഡോം പോലുള്ള സംവിധാനങ്ങൾ, AI, ഡിജിറ്റൽ ഫോറൻസിക്, ഡ്രോൺ തുടങ്ങിയ കാര്യക്ഷമമായി ഉപയോഗിക്കണം. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന ശരീരത്തിൽ ഘടിപ്പിക്കാവുന്ന ക്യാമറ, സ്മാർട്ട് പെട്രോൾ വാഹനങ്ങൾ, വെയറബിൾ പാനിക് അലേർട്ട് സംവിധാനങ്ങൾ എന്നിവ ഉപയോഗത്തിൽ കൊണ്ടുവരാം. പോലീസിന്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പരാതി, അഭിനന്ദനം, നിർദ്ദേശം എന്നിവ സുതാര്യമായി രേഖപ്പെടുത്താൻ ഡിജിറ്റൽ പരാതി അല്ലെങ്കിൽ ഫീഡ്ബാക്ക് സംവിധാനവും പ്രയോജനം ചെയ്യും. ഇലക്ട്രിക് ബാറ്റൺ, നിശ്ചിത അകലത്തിൽ നിന്ന് ഷോക്കേൽപ്പിക്കാവുന്ന ഉപകരണങ്ങൾ എന്നിവയും സുരക്ഷയ്ക്കായി ഉപയോഗിക്കാവുന്നതാണ്.
1: കേരള പോലീസിന്റെ വിഷൻ 2030 രേഖയിൽ പ്രതികരണ ശേഷിയുള്ളതും ഉത്തരവാദിത്വമുള്ളതും ജനാധിപത്യപരവുമായ പോലീസ് സംവിധാനം എന്ന ലക്ഷ്യവും ജനസൗഹൃദ നടപടികളുടെ സ്ഥിരം ഓഡിറ്റും നിർദ്ദേശിക്കുന്നു. അതാണ് വഴി പോലീസിന് സംരക്ഷണം നൽകുക, അതേസമയം പോലീസിനെ കൂടുതൽ സുതാര്യവും ജനകീയവുമാക്കുക. പ്രകോപിതനായ വ്യക്തിയെയോ ലഹരി ഉപയോഗിച്ച ആളെയോ കൈകാര്യം ചെയ്യുന്നതിന് ശാരീരിക ശക്തി മാത്രം പോരാ. ശബ്ദത്തിന്റെ നിയന്ത്രണം, സുരക്ഷിത അകലം, സഹായ സംഘത്തെ വിളിക്കുന്ന സമയം, കൂട്ടത്തെ വിഭജിക്കുന്ന രീതി, മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യൽ, ഇവയെല്ലാം ഉദ്യോഗസ്ഥ സുരക്ഷയുടെ ഭാഗമാണ്.
4: നമ്മുടെ പോലീസ് സേനയിൽ ജനങ്ങളോട് സൗഹാർദ്ദവും ന്യായം നടത്തണമെന്നുള്ള ആഗ്രഹമുള്ള ധാരാളം നല്ല പോലീസുകാരുണ്ട്. എന്നാൽ പോലീസ് സേനയ്ക്ക് കിട്ടുന്ന പൊതുവിലുള്ള പ്രതിച്ഛായ അതാണോ?
2: ഡോക്ടർ സി ജെ ജോൺ, മനഃശാസ്ത്ര വിദഗ്ധൻ.
4: ഒരു പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിൽ കയറുക എന്ന് പറഞ്ഞാൽ അതെന്തോ മോശം കാര്യമാണ് എന്നുള്ള വിചാരം പൊതുബോധത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പലപ്പോഴും പോലീസിന്റെ പ്രതിച്ഛായ നിർമ്മിക്കപ്പെടുന്നത് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന, ക്രൂരത കാട്ടുന്ന ഒരു നേരിയ ശതമാനം പോലീസുകാരെ കുറിച്ചുള്ള വാർത്തകളിൽ നിന്നാണ്. സിനിമകളിൽ എന്താണ് കാണിക്കുന്നത്? പല സിനിമകളും പോലീസിന്റെ പ്രതിച്ഛായ വളരെ മോശമായിട്ടാണ് വരച്ചു കാട്ടുന്നത്. പൊതു മനസ്സിൽ ഇത്തരം സങ്കല്പങ്ങളാണ് പലപ്പോഴും പോലീസുമായി സംഘർഷങ്ങൾ ഉണ്ടാകുന്ന വേളകളിൽ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ആൾക്കൂട്ടം ആയി രൂപപ്പെടുമ്പോൾ പോലീസ് അന്യായമായി എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു തോന്നൽ അവിടെ ഉണ്ടാകുമ്പോൾ അക്രമത്തോടെ അവരെ നേരിടുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ജനകീയ സമരങ്ങളിൽ കാണുന്ന ചിത്രവും അതുതന്നെയാണ്. നിയമം നടപ്പിലാക്കാൻ, സമൂഹത്തിന്റെ ഒരു സാധാരണ രീതിയിലുള്ള പ്രവർത്തനം നിലനിർത്താൻ അതിനൊക്കെ വേണ്ടിയിട്ട് പോലീസ് കർശനമായിട്ടുള്ള നടപടികൾ എടുക്കുമ്പോൾ എന്താണ് സമരക്കാർ ചെയ്യുന്നത്? പോലീസിനെ കല്ലെറിയുന്നു, ആക്രമിക്കുന്നു. ഇത് പലപ്പോഴും നമ്മുടെ കൺമുമ്പിൽ തെളിയുന്ന ചിത്രമാണ്. സത്യത്തിൽ ഈ ഓരോ പോലീസുകാരനും ഒരു കുടുംബമുണ്ട്, അവർക്ക് മക്കളുണ്ട്. അവർ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ അവരുടെ ജോലിയോ അവരുടെ മേൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം മാത്രമാണ് എന്ന് ചിന്തിക്കുന്നുമില്ല. അതുകൊണ്ട് പോലീസിന്റെ നേരെ അക്രമം കാണിക്കുന്ന ആൾക്കൂട്ടങ്ങൾ ഉണ്ടായി വരുന്നു. പോലീസിനോട് കരുണയാവാം. നീതിയും ന്യായവും നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിൽ, അതിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ അവരുമായി സഹകരിച്ചു പോകേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലീസ് സേനയിൽ നിഷ്ക്രിയത വരും. പോലീസ് സേനയിൽ നിഷ്ക്രിയത വന്നാൽ അത് പൊതുവിൽ സമൂഹത്തിനെ തന്നെയാണ് ബാധിക്കുക. നിയമം നടത്തിയാൽ പ്രശ്നമാകുമോ? അതുമല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ വലിയ പുള്ളികൾക്ക് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാകുമോ? ഈ തരത്തിലുള്ള ആശയക്കുഴപ്പത്തിൽ പോകുന്ന ഒരു പോലീസ് അല്ല നമ്മുടെ നാട്ടിൽ വേണ്ടത്. പോലീസിന് എന്ത് ചെയ്യാം? ഒരു സംഘർഷ വേളകളിൽ കോപം നിറഞ്ഞ് പൊന്തുന്ന സന്ദർഭങ്ങളിൽ അത് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വൈഭവമാണ്. അധികാരത്തിന്റെ കുപ്പായമുണ്ട്, അടിച്ചമർത്താം എന്നുള്ള ഒരു നിലപാടോടെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന, കോപത്തോടെ പെരുമാറുന്ന ഒരു വിഭാഗം ആളുകളെ നേരിടാൻ പോയാൽ പലപ്പോഴും സംഘർഷമായിരിക്കാം സൃഷ്ടിക്കപ്പെടുക. ശാന്തമായിരിക്കണം. കോപത്തോടെ വർത്തമാനം പറയാനും വിരൽ ചൂണ്ടി വർത്തമാനം പറയാനും വരുന്ന ആൾക്കൂട്ട അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ശാന്തമായി കേൾക്കേണ്ടി വരും. ശരീരഭാഷയിലോ വാക്കിലോ ഞങ്ങൾ പോലീസാണ്, നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങളെ ശരിയാക്കി കളയും എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായാൽ അത് പലപ്പോഴും സംഘർഷത്തിനെ ആളി കത്തിച്ചു എന്ന് വരാം. പല സന്ദർഭങ്ങളിലും നമ്മൾ ടെലിവിഷനിൽ പോലീസ് വളരെ ശാന്തമായി സംയമനത്തോടെ പ്രകോപിപ്പിക്കുന്ന ആൾക്കൂട്ടത്തിന് നേരെ ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും പോലീസുകാർ രോഷാകുലരായിട്ടുള്ള ആളുകളെയും ആൾക്കൂട്ടത്തെയും ഒക്കെ നേരിടേണ്ടവരാണ്. അവർ ചെയ്യുന്ന തൊഴിൽ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അക്രമത്തോടെ നിൽക്കുന്ന വ്യക്തികളെയും കാണേണ്ടി വരും. അവിടെയെല്ലാം നയപരമായി ശാന്തതയോടെ ഇടപെടുമ്പോഴാണ് ഒരുപക്ഷെ ആ രോഷപ്രകടനങ്ങളെ മയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അത് പോലീസെന്നല്ല, ആരായാലും അങ്ങനെ തന്നെ. വ്യക്തിബന്ധത്തിൽ പോലും എതിരെ നിൽക്കുന്നയാൾ കോപത്തോടെ പെരുമാറുമ്പോൾ ശാന്തമായി അയാളെ നേരിടുകയും പറയും, നിങ്ങളുടെ വിഷമത്തിന്റെ കാരണം എന്ത് എന്ന് ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ് എന്നുള്ള സന്നദ്ധതയോടെ ഇടപെടുകയും ചെയ്യുമ്പോൾ ഭൂരിപക്ഷം സന്ദർഭങ്ങളിലും ആ രോഷപ്രകടനം മയപ്പെടാറാണ് പതിവ്. അക്രമരംഗങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതിൽ പരിശീലനമൊക്കെ പോലീസിന് കിട്ടാറുണ്ട്. പക്ഷേ പ്രയോഗത്തിൽ വരുമ്പോൾ പാളിപ്പോകുന്നതും കാണാറുണ്ട്. പൊതുജനം മറക്കരുത്, പോലീസ് നമ്മുടെ സുഹൃത്ത് തന്നെയാണ്. അവരും മനുഷ്യരാണ്. അവർ ഏൽപ്പിച്ച ജോലി ചെയ്യുമ്പോൾ അതിന് തടസ്സം നിൽക്കാൻ പാടില്ല. പരാതികൾ ഉണ്ടെങ്കിൽ ആ പോലീസിന് മേലെയുള്ള അധികാരികളോട് നമുക്ക് പരാതി പറയാം. അതുമല്ലെങ്കിൽ പോലീസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പരാതി പറയാനുള്ള പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഉണ്ട്.
1: ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുക എന്നത് അവരോട് ഏറ്റുമുട്ടുക എന്നല്ല. ലോകത്തിലെ മികച്ച രീതികളുടെ അടിസ്ഥാനം മുൻകരുതൽ, ആശയവിനിമയം, ആവശ്യമായ അളവിൽ മാത്രമുള്ള ഇടപെടൽ എന്നതാണ്. നിയമം നടപ്പാക്കുന്ന കൈയെ ആക്രമിച്ചാൽ സമൂഹത്തിന്റെ സുരക്ഷ തന്നെയാണ് ദുർബലമാകുന്നത്. പോലീസിന് സംരക്ഷണം വേണം. ഉപകരണങ്ങളിലൂടെ, പരിശീലനത്തിലൂടെ, സഹപ്രവർത്തക പിന്തുണയിലൂടെ, നിയമത്തിന്റെ ഉറപ്പിലൂടെ. പൗരന് സംരക്ഷണം വേണം. മാന്യതയിലൂടെ, സുതാര്യതയിലൂടെ, ഉത്തരവാദിത്വത്തിലൂടെ, പരാതിക്ക് നീതി ലഭിക്കുന്ന സംവിധാനത്തിലൂടെ. പോലീസ് ഭയപ്പെടുത്തുന്ന സ്ഥാപനമല്ല, വിശ്വസിക്കാവുന്ന സേവനമാകണം. അതിന് പോലീസുകാരനും സുരക്ഷിതനാകണം, പൗരനും ആദരിക്കപ്പെടണം.
2: പോലീസുകാരും മനുഷ്യരാണ്.
5: നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ടി സുരേഷ്.
6: സമകാലികം.
7: ഓണം
6: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
7: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
6: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
8: എഫ് എം ഡയറിയിൽ ഇനി നോവൽ പാരായണം.
9: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
10: ഒരിടത്തും നിൽക്കുവാൻ കഴിയാത്ത വണ്ണം അന്തരീക്ഷം വെന്തുകൊണ്ടിരിക്കുന്നു. തീ കെടുത്തുവാൻ ആളുകൾ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആർക്കും അടുക്കുവാൻ കഴിയുമായിരുന്നില്ല. ചാലിയ തെരുവുകളിൽ നിന്നും ആളുകൾ കൂട്ടമായി കിട്ടാവുന്ന പാത്രങ്ങളിൽ വെള്ളവുമെടുത്ത് തീ അണയ്ക്കുവാൻ ഓടിയെത്തിക്കൊണ്ടിരുന്നു. ചുറ്റുവട്ടത്തുള്ള കിണറുകളിൽ നിന്നും വെള്ളം കോരി ഒഴിക്കുവാൻ രാമർ മുന്നിട്ടിറങ്ങി. തീപിടിച്ച കടകളിലെ ആളുകളുടെ നിലവിളി ഉച്ചത്തിൽ ഉച്ചത്തിൽ ഉയരുന്നുണ്ടായിരുന്നു. പാത്രക്കടയ്ക്ക് തീപിടിക്കുന്നതിന് മുമ്പേ ചിലർ ഓടിക്കയറി പാത്രങ്ങൾ എടുത്ത് പുറത്തിട്ടു, പിന്നെ അതുമായി ഓടി. എന്തിനിത് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി വെള്ളമെടുക്കാൻ എന്നായിരുന്നു. തേപ്പുപെട്ടിയുമായി ഓടുന്നയാളും പറഞ്ഞു, വെള്ളമെടുക്കാൻ പോകുന്നു. കട കത്തിത്തീരുന്നതിന് മുമ്പേ പാത്രക്കട ശൂന്യമായിരുന്നു. പായകളും വില കൂടിയ തുണിത്തരങ്ങളും തീപിടുത്തത്തിന്റെ മറവിൽ ആളുകൾ കവർന്നുകൊണ്ടുപോകുന്നത് രാമർ നിസ്സഹായതയോടെ നോക്കി നിന്നു. അയാളപ്പോൾ മറ്റുള്ളവരുമായി ചേർന്ന് തീയണയ്ക്കാൻ കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല. ഭ്രാന്തമായ രീതിയിലാണ് തീ പടർന്നുകൊണ്ടിരിക്കുന്നത്. നിരത്തിൽ ബോധമറ്റ നിലയിൽ പലരും കിടക്കുന്നതും കാണാമായിരുന്നു. തീപിടിച്ചതും കവർച്ച ചെയ്യപ്പെട്ടതുമായ കടകളിലെ ഉടമകളായിരുന്നു പലരും. നോക്കി നിൽക്കെ വളച്ചന്തയിലേക്കും ഹൽവ ചന്തയിലേക്കും തീ പടർന്നു. വളച്ചന്തയിലേക്ക് തീ പടർന്നപ്പോൾ വെള്ളവുമായി രാമർ അങ്ങോട്ടേക്ക് ഓടി. വെള്ളത്തിന് കെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ വളച്ചന്തയെ പൂർണ്ണമായും തീ ആവേശിച്ചു കഴിഞ്ഞിരുന്നു. അല്പം മുമ്പ് കല്യാണിക്ക് വള വാങ്ങിക്കൊടുത്ത സ്ഥലത്തു പോലും തീയുടെ മഞ്ഞനാവ് എത്തിക്കഴിഞ്ഞിരുന്നു. അത് രാമറിന്റെ സ്വാസ്ഥ്യം കെടുത്തുന്ന ദൃശ്യമായിരുന്നു. മധുരമായ ഒരോർമ്മയോ അനുഭവമോ ആണ് അവിടെ ചാരമാകുന്നതെന്ന് അയാൾ ദുഃഖത്തോടെ വിചാരിച്ചു. വെള്ളമൊഴിച്ച് തീ നിയന്ത്രിക്കുവാൻ കഴിയുമെന്ന് ആശിച്ചുകൊണ്ട് വെള്ളത്തിനു വേണ്ടി പരക്കം പായാൻ തുനിയുമ്പോഴാണ് ആരുടെയോ നിലവിളി അയാൾ കേട്ടത്. തീപിടിച്ച വളച്ചന്തയ്ക്കുള്ളിൽ നിന്നായിരുന്നു അത്. തൊട്ടപ്പുറത്തുനിന്നും ഒരമ്മ ആർത്തലച്ച് കരയുന്നു. ശക്തമായ വേവുകാറ്റ് അവരെ പൊതിയുന്നുണ്ടെങ്കിലും അതൊന്നും ആ സ്ത്രീ അറിയുന്നതേയില്ല. തീ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടത്തേക്ക് വിരൽ ചൂണ്ടി അവർ പറയുന്നു, എന്റെ മക്കൾ, എന്റെ മക്കൾ. അവരുടെ മക്കൾ അതിനകത്തുണ്ട്. കുട്ടികൾ അതിനകത്ത് കിടന്ന് ഉറങ്ങിപ്പോയതാകാം. എന്തു ചെയ്യാൻ കഴിയുമെന്ന് ആർക്കും ഒരു രൂപവുമില്ലായിരുന്നു. എല്ലായിടത്തുനിന്നും നിലവിളികൾ ഉയരുന്നുണ്ട്. അതിൽ ഒന്നു മാത്രമായിട്ടാണ് പലരും ഇതിനെ കണ്ടിരുന്നത്. കല്യാണിക്ക് വളയെടുത്തു കൊടുത്ത വിൽപ്പനക്കാരിയാണ് നെഞ്ചത്തടിച്ച് കരയുന്നതെന്ന് രാമർ തിരിച്ചറിഞ്ഞു. തീയുടെ മഞ്ഞ മറയ്ക്കപ്പുറത്തു നിന്നും നിലവിളികൾ കേൾക്കാമായിരുന്നു. കുട്ടികളുടെ കരച്ചിലായിരിക്കാം. അവരെ രക്ഷപ്പെടുത്തുവാൻ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ രാമറിന് അത് കേട്ടു നിൽക്കുവാൻ സാധിച്ചില്ല. രാമർ മറ്റൊന്നും ആലോചിക്കാതെ തീയുടെ അടുത്തേക്ക് നടന്നു. എന്തായി കാട്ടുന്നത് എന്ന് ആരോ പറഞ്ഞ് അയാളെ തടയാൻ ശ്രമിച്ചെങ്കിലും രാമർ അത് ശ്രദ്ധിക്കാൻ പോയില്ല. തീയുടെ അനേകം വളയങ്ങൾക്കകത്തേക്ക് അയാൾ ചാടിക്കയറി. അതികഠിനമായ ചൂട് ദേഹത്തെയാകെ നീറ്റിച്ചെങ്കിലും നിലവിളിയിലായിരുന്നു അയാളുടെ ശ്രദ്ധ. പക്ഷേ അപ്പോൾ നിലവിളി കേൾക്കാനില്ലായിരുന്നു. ഒടുവിൽ പുകയുടെ കൂനകൾ ചികഞ്ഞടുത്ത് ഒരു പെൺകുട്ടിയെ തോളിലേറ്റി അപ്പുറത്തെത്തിച്ചപ്പോഴാണ് അമ്മയുടെ വിലാപം.

0: അയാൾ ഏതാണ്ട് വെന്ത് കഴിഞ്ഞിരുന്നു. പുറത്ത് കാലെടുത്ത് കുത്തിയ ഉടനെ തീപിടിച്ച ഒരു മുളന്തണ്ട് ഒരു ശൂലം കണക്കെ അയാളുടെ ഇടം കണ്ണിലേക്ക് തുളച്ചു കയറി. തീ കണ്ണിലൂടെ അകത്തേക്ക് ഇറങ്ങുന്നത് വേദനയോടെ അറിഞ്ഞു. അപ്പോഴേക്കും രാമർ ബോധമറ്റ് നിലംപതിച്ചിരുന്നു. 56-ാമത്തെ ദിവസം പൂർണ്ണമായും ബോധം വന്നപ്പോഴാണ് താൻ ആശുപത്രിയിലാണെന്ന് രാമറിന് മനസ്സിലായത്. മരുന്നിൻ്റെ ഗന്ധം ആദ്യമായിട്ട് അറിയുകയായിരുന്നു. അതയാളെ അസ്വസ്ഥനാക്കി. തനിക്കെന്താണ് പറ്റിയതെന്ന് അയാൾ ചികഞ്ഞെടുത്തുകൊണ്ടിരുന്നു. അതിനിടയിൽ ഡോക്ടർ തന്നെ ഗൗരവപൂർവ്വം പരിശോധിക്കുന്നതായും രാമർ അറിഞ്ഞു. ഇടതു കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല, നല്ല വേദനയുമുണ്ട്. വലതു കണ്ണിലൂടെ മാത്രമാണ് രാമറിന് പുറം ലോകം കാണാൻ കഴിഞ്ഞത്. തീപിടിച്ച ഒരു മുളന്തണ്ട് ഒരു കുന്തം കണക്കെ ഇടതു കണ്ണിന് നേരെ വന്നിരുന്നതായി രാമർ ഓർമ്മിച്ചെടുത്തു. ഡോക്ടർ പറയുന്നു, ആരുടെയോ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ഇയാൾ രക്ഷപ്പെട്ടത്. ഇത്രയധികം പൊള്ളലേറ്റ ഒരാൾ സാധാരണ തിരിച്ചു വരാറില്ല. കോഴിക്കോട്ടെ പേരുള്ള ഒരു ആശുപത്രിയിലാണ് താൻ കിടക്കുന്നതെന്ന് രാമർ മനസ്സിലാക്കി. തന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ VI രാമനാണെന്നും അയാൾ തിരിച്ചറിഞ്ഞു. ആശുപത്രി വിടുമ്പോൾ ഒരു വലിയ തീപിടുത്തത്തിൻ്റെ അവശിഷ്ടം എന്നോണം രാമറിന് നഷ്ടമായത് ഇടതു കണ്ണിൻ്റെ കാഴ്ചയായിരുന്നു. വലതു കണ്ണിലൂടെ തൻ്റെ തൊട്ടടുത്തു നിൽക്കുന്ന കല്യാണിയെ അയാൾ നോക്കിക്കൊണ്ടിരുന്നു. ഒറ്റക്കണ്ണിലൂടെ അയാൾ ഒരു പുതിയ കല്യാണിയെയാണ് അവിടെ കണ്ടത്. അവളുടെ പ്രാർത്ഥന. ഭാര്യയുടെ തോളിൽ കൈകളമർത്തി അയാൾ പതുക്കെ ആശുപത്രിയുടെ പടവുകൾ ഇറങ്ങി.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ ഇതേ സമയത്ത്.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ
3: സാർ, ഞാൻ കളമശ്ശേരി എന്നാണ് വിളിക്കുന്നത്. മകള് അനുഭവിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എന്റെ മോള് ബിടെക് ഇപ്പൊ 8-ാമത്തെ സെമ്മ് ആയി, കുസാറ്റിലാണ്, ട്രിപ്പിൾ ആണ് പഠിക്കുന്നത്. അപ്പം ഇപ്പൊ മോള് MBAക്ക് പോണോന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒരു ജോലി സാധ്യത ആണോ, അതോ MBAക്ക് പോയ ശേഷം ജോലി?
2: MBAക്ക് ഒരു എഞ്ചിനീയറിംഗ് വിത്ത് MBA സൂപ്പർ കോമ്പിനേഷൻ ആണ്. നമ്മൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കിട്ടുന്ന ഒരു ജോലി എന്താണോ നമുക്ക് കിട്ടുന്ന ശമ്പളവും അതിന് കിട്ടുന്ന സ്ഥാനവും ഒക്കെ നോക്കുമ്പോൾ, ഒരു MBA ഉണ്ടെങ്കിൽ ആ 2 കൊല്ലം അല്ലെ 1.5 കൊല്ലം MBA പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 5 കൊല്ലം 6 കൊല്ലത്തെ പ്രോഗ്രഷൻ കൂടുതൽ കിട്ടും. അപ്പൊ സാമ്പത്തികമായിട്ട് സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട, കുട്ടിക്ക് താല്പര്യമുണ്ട്, MBAക്ക് അയക്കുന്നത് നല്ലതാണ്. സാമ്പത്തിക സൗകര്യം ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നാമത് ട്രിപ്പിൾ ആണ് ബ്രാഞ്ച്.
3: ഈ
2: ട്രിപ്പിൾ പറയുമ്പോൾ പ്ലേസ്മെന്റ് ഒത്തിരി ഡിമാണ് ആ ഫീൽഡിൽ. അപ്പൊ എവിടെയാ പഠിക്കണേ, ഏത് കോളേജാ?
3: എത്തിയിട്ടില്ല.
2: അതല്ലെങ്കിൽ അപ്പൊ ഇപ്പൊ കുസാറ്റ് നോക്കുകയാണെങ്കിൽ ട്രിപ്പിളിക്കാരും TCEക്കാരും ഒക്കെ മെയിൻ ആയിട്ട് 90% IT ആണ് ജോബ്. IT ജോബ് ആണ് അവിടെ, അല്ലാണ്ട് അതിന്റെ കോർ ഇൻഡസ്ട്രീസ് ഒക്കെ വളരെ കുറവാണ്, ഡിമായിരിക്കും ആ പാർട്ടൊക്കെ. അപ്പൊ MBA നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പൊ ആയതിനാൽ ഈ കുട്ടിയോട് പറയേണ്ടത് MBAക്ക് അയക്കാം. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു B-സ്കൂൾസ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ട്, അത് എന്റെ സൈറ്റിലുണ്ട്. അതിലൊരു 250-300 കോളേജുകളുടെ B-സ്കൂൾ പറയും. ആ B-സ്കൂളിൽ അഡ്മിഷൻ നേടാൻ വേണ്ടിയുള്ള പരീക്ഷകൾക്ക് തയ്യാറാകാൻ പറയാ. ഇന്ത്യയിൽ 16 പരീക്ഷയുണ്ട്. അല്ല, ഒരു പരീക്ഷയുടെ പേരാണ് CAT, പിന്നെ പറഞ്ഞാൽ എക്സാറ്റ്. അങ്ങനെ ഒരു 16 പരീക്ഷയുണ്ട്. ഈ പരീക്ഷയൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ആ B-റേറ്റഡ് സ്കൂൾസിൽ കിട്ടുകയാണെങ്കിൽ MBAക്ക് പോവാ. അതല്ലെങ്കിൽ MBA വേണ്ട വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിടെക് കഴിഞ്ഞ് MBAക്ക് പോകുമ്പോൾ ബെറ്റർ റേറ്റഡ് MBA സ്ഥാപനത്തിൽ പോകണം. താഴ്ന്ന ഒരു MBAക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബിടെക്കിന് കിട്ടുന്ന ഗുണവും കിട്ടില്ല. അത് എപ്പോഴും ഇയാളുടെ പ്രൊഫൈലിൽ, ഈ കുട്ടിയുടെ പ്രൊഫൈലിൽ അവർ ചോദിക്കും അതിന് താഴോട്ട് പോയത്, ഗ്രാഫ് താഴോട്ട് പോയെന്താന്ന് ചോദിക്കും. ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ് വേൾഡ്. അപ്പൊ ആയതിനാൽ ഇയാളോട് പറയേണ്ടത് മത്സര പരീക്ഷ എഴുതി, കോമ്പറ്റീറ്റീവ് എഴുതിയാൽ പാസ്സാവും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു നല്ല ബിസിനസ് സ്കൂൾ, റേറ്റഡ് B-സ്കൂളിലോട്ട് കിട്ടാനുള്ള കാര്യങ്ങൾ തയ്യാറാകാൻ പറയാം കേട്ടോ.
3: ഓക്കെ സാർ, താങ്ക് യു, താങ്ക് യു.
4: സേവന വാർത്ത. ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെയർഹൌസ് അസോസിയേറ്റ് യോഗ്യത SSLC, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് യോഗ്യത +2 എന്നീ സൗജന്യ തൊഴിൽ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 45 വയസ്സ്.

വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9495 9998 2, 94 95 99 96 82.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 60 കിലോ വുഷുവിൽ റോഷിബിന ദേവിക്ക് വെള്ളി മെഡൽ. ഏഷ്യൻ ഗെയിംസിൽ റോഷിബിന നേടുന്ന തുടർച്ചയായ 3-ാമത്തെ മെഡലാണിത്. പശ്ചിമേഷ്യൻ സംഘർഷം ലഘൂകരിക്കുന്നതിനും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ചർച്ചകളും നയതന്ത്ര നീക്കങ്ങളും അനിവാര്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഒമാൻ തീരത്ത് MV കേപ് ഡാവോ വാണിജ്യ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച വിദേശകാര്യ മന്ത്രാലയം കൊല്ലപ്പെട്ട നാവികന്റെ കുടുംബത്തെ അനുശോചനം അറിയിച്ചു. തിരുപ്പതി ഇൻഫ്രാ പ്രൊജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട കേസിൽ ഡൽഹി, മൊഹാലി, ചണ്ഡീഗഡ്, പഞ്ച്കുള, ലുധിയാന തുടങ്ങി 26 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന ആരംഭിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം പ്രകാരമാണ് നടപടി. ടൂറിസം വാണിജ്യമേള കേരള ട്രാവൽ മാർട്ടിന്റെ 12-ാം പതിപ്പിന് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും. വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ലോക മാരിടൈം ദിനം. അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ മാസത്തെ അവസാനത്തെ വ്യാഴാഴ്ചയാണ് ദിനം ആചരിക്കുന്നത്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28-ന് നടത്തും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ഇന്നും നാളെയും വിഴിഞ്ഞത്ത് മലിനീകരണ നിയന്ത്രണ അഭ്യാസ പരിപാടി സംഘടിപ്പിക്കും. കടലിൽ മലിനീകരണം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളിലും അവബോധവും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. തദ്ദേശ ഭരണകൂടങ്ങൾക്കുണ്ടായിരുന്ന മദ്യ നിയന്ത്രണാധികാരങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും LP ക്ലാസ് മുതൽ പാഠഭാഗങ്ങളിൽ ലഹരികൾക്കെതിരെ പ്രബോധന ചിത്രങ്ങൾ ഉൾപ്പെടുത്തണമെന്നും മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ. തിരുവനന്തപുരത്ത് മന്ത്രി MLiju നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ആവശ്യം ഉന്നയിച്ചത്.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ടെക്നോളജി ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ അണു ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പ്രത്യേകതരം ആണവ റിയാക്ടറുകളാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ. ഇന്ത്യയുടെ കയ്യിലുള്ള ഭീമമായ തോറിയം ശേഖരം ഭാവിയിൽ ഊർജത്തിനായി ഉപയോഗിക്കാൻ ഈ സാങ്കേതിക വിദ്യ അത്യന്താപേക്ഷിതമാണ്. അണുവിഘടനത്തിന്റെ ഭാഗമായി ന്യൂട്രോൺ ജനിക്കുമ്പോൾ അതിന് പ്രകാശത്തോളം വലിയ വേഗമുണ്ടായിരിക്കും. 1-ാം ഘട്ടത്തിൽ ഈ ന്യൂട്രോണിന്റെ വേഗം കുറച്ച് സ്വാഭാവിക യുറേനിയം ഉപയോഗിച്ച് വിഘടനം നടത്തുന്ന രീതിയാണ് നാം പിന്തുടരുക. അണുവിഘടനം നടക്കുന്ന സമയത്തുണ്ടാകുന്ന ചൂടിനെ ഉപയോഗിച്ച് നീരാവി ഉണ്ടാക്കി ടർബൈൻ കറക്കി ഊർജമുണ്ടാക്കുന്നതാണ് ആദ്യഘട്ടം. ഈ ഘട്ടത്തിൽ വൈദ്യുതി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ 2-ാം ഘട്ടത്തിൽ ന്യൂട്രോണിന്റെ വേഗം കുറയ്ക്കുന്നില്ല, മറിച്ച് ഈ ഉയർന്ന വേഗം ഉപയോഗിച്ച് അണുവിഘടനം സാധ്യമാക്കുന്നു. ഇവിടെ നേരിട്ട് ഇന്ധനമായി ഉപയോഗിക്കാൻ പറ്റാത്ത യുറേനിയം 238, തോറിയം തുടങ്ങിയ വസ്തുക്കളെ പോലും ഈ ഫാസ്റ്റ് ന്യൂട്രോൺ ഉപയോഗിച്ച് ഇന്ധനമായി പരിവർത്തിപ്പിക്കാൻ പറ്റും. അങ്ങനെ 2-ാം ഘട്ടത്തിൽ വൈദ്യുതി ഉൽപ്പാദനത്തിനോടൊപ്പം കൂടുതൽ ഇന്ധനവും ഉപോൽപ്പന്നമായി നിർമ്മിക്കപ്പെടുന്നു. ലോകത്തിൽ ആകെയുള്ള തോറിയത്തിന്റെ 25% ഇന്ത്യയിലാണ്. ഈ തോറിയത്തെ നമുക്ക് ഇന്ധനമായി പരിവർത്തിപ്പിക്കാനായാൽ റിയാക്ടറുകൾ ഓടിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം കൂടുതൽ കൂടുതൽ ഇന്ധനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, ഒരിക്കലും വറ്റാത്ത ഊർജ സ്രോതസ് പോലെ, അക്ഷയപാത്രം പോലെ ഊർജാവശ്യങ്ങൾ നിറവേറ്റാൻ ഉപകാരമാവും. 3-ാം ഘട്ടത്തിൽ ഇന്ധനം പൂർണ്ണമായും തോറിയം മാത്രമാവും. ഈ തോറിയം റിയാക്ഷൻ പുരോഗമിക്കുന്നതിനനുസരിച്ച് ക്രമേണ യുറേനിയം ആയി മാറിക്കൊണ്ടിരിക്കും. ഇന്ത്യയിൽ ഇപ്പോൾ മൊത്തം ഊർജോൽപാദനത്തിന്റെ 5% മാത്രമാണ് ആണവ റിയാക്ടറുകളിൽ നിന്ന് വരുന്നത്. ഇത് 2047 ആകുമ്പോഴേക്കും 20% മുകളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.
0: എഫ് എം ഡയറി തുടരുകയാണ്. ഇനി ചിത്രപതംഗം.

0: സിനിമ ചിലപ്പോൾ അത് സുഖമുള്ള ഒരു യാത്രയാകും. ചിലപ്പോൾ അത് നല്ല രീതിയിൽ തുടങ്ങി വഴിയിൽ മുടങ്ങാം. ചിലപ്പോൾ തുടക്കത്തിലെ പാളിച്ചകൾക്ക് ശേഷം നല്ല ഒരു സിനിമയായി തീരുകയും ചെയ്യാം. ഭ്രാന്തമായ ആവേശത്തോടെ തുടങ്ങി പിന്നീട് ആറിത്തണുത്ത് ഇല്ലാതെ പോകുന്ന സിനിമകൾ മറ്റൊരു ഭാഗത്ത്. ചില സിനിമകൾ തിയേറ്റർ കാണാതെ പോകുന്നു. അങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന സിനിമകളുടെ രസവാക്യമെന്ത്? അത് ഇന്നും നിഗൂഢമാണ്. അതിനാൽ തന്നെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ, പരീക്ഷകൾ ഈ രംഗത്ത് നടക്കുന്നു. എല്ലാവർക്കും ചിത്രപതംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് ചിത്രപതംഗത്തിൽ ആദ്യം ക്ലാസിക് സിനിമകളെക്കുറിച്ചാണ് പറയുന്നത്. ക്ലാസിക് എന്ന് പറയുമ്പോൾ എക്കാലവും കാണികളെ, പ്രേക്ഷകരെ ഇരുത്തി ചിന്തിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന സിനിമകൾ. അക്കൂട്ടത്തിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത നാമമാണ് ചാർലി ചാപ്ലിൻ്റേത്. ഇന്ന് ചാർലി ചാപ്ലിൻ്റെ ഒരു സിനിമയെക്കുറിച്ചാവാം ആദ്യം.
1: ഫണ്ണി ഫങ്കി വെസ്റ്റ്, ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, ലോകം മുഴുവൻ ഹിറ്റ്ലർ എന്ന ഏകാധിപതിയുടെ മുന്നിൽ വിറച്ചു നിന്ന കാലം, എങ്ങും എവിടെയും ഹിറ്റ്ലറുടെ സൈന്യം പ്രത്യക്ഷപ്പെടുമെന്ന് ഭയന്നിരുന്ന കാലം, ജർമ്മൻ ചാൻസലർ ഹിറ്റ്ലറുടെ പ്രതാപകാലം.
2: അക്കാലത്ത് ഹിറ്റ്ലറെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു കൊച്ചു ചിത്രം, ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. ലോക ചക്രവർത്തിയാവാൻ കൊതിച്ച ഹിറ്റ്ലർക്ക് ലോക സിനിമയിലെ കിരീടമില്ലാത്ത ചക്രവർത്തി ചാർലി ചാപ്ലിന്റെ മറുപടി.
1: ആള് ചാപ്ലിനാണെങ്കിൽ ഹാസ്യത്തിനും വിമർശനത്തിനും മൂർച്ച കൂടുമെന്ന് നിശ്ചയം. ഹിറ്റ്ലർ വിജയങ്ങളിൽ നിന്നും വിജയങ്ങളിലേക്ക് പറന്നു നടന്നിരുന്ന കാലത്ത് ഹിറ്റ്ലറുടെ വീഴ്ച പ്രവചിച്ച ചിത്രം എന്ന നിലയിലാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചത്.
2: ട്യുമാനിയ എന്ന രാജ്യം ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെടുന്ന ഭാഗത്തു നിന്നാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ആരംഭിക്കുന്നത്. ജൂതവംശജനായ ബാർബർ യുദ്ധത്തിൽ പരിക്കേറ്റ് 20 വർഷങ്ങളായി ആശുപത്രിയിലാണ്. രോഗം മാറി തിരിച്ച് തെരുവിലെത്തുന്ന ബാർബർ അവിടെ കാണുന്ന ദൃശ്യങ്ങളും അവയോട് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും രസകരമായി ചിത്രീകരിച്ചുകൊണ്ടാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ചലിച്ചു തുടങ്ങുന്നത്.
1: ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ട്യുമാനിയ രാജ്യത്തിന്റെ മുറിവുകളിൽ പകയുടെയും വെറുപ്പിന്റെയും മരുന്നു പുരട്ടിക്കൊണ്ട് അധികാരത്തിലേറിയ അഡനോയിഡ് ഹൈൻകൽ എന്ന ഏകാധിപതി ലോകം കീഴടക്കാനുള്ള സ്വപ്നങ്ങളുമായി കഴിയുന്ന കാലം. ട്യുമാനിയയുടെ അപ്രമാദിത്വം ലോകം അംഗീകരിക്കണമെന്നാണ് ഹൈൻകലിന്റെ നിശ്ചയം. ട്യുമാനിയ ജൂതവംശജർക്ക് എതിരാണ്. അനേകം ജൂതമത വിശ്വാസികളെ ഹൈൻകലിന്റെ നേതൃത്വത്തിൽ കൊന്നൊടുക്കുന്നു. അതിനായി സ്റ്റോം ട്രൂപ്പേഴ്സ് എന്ന പോലീസ് സേനയെ വിന്യസിക്കുന്നു. 20 വർഷത്തെ മാറ്റങ്ങൾ അറിയാതെ തെരുവിലേക്കിറങ്ങിയ ജൂതവിശ്വാസിയായ ബാർബർ സ്റ്റോം ട്രൂപ്പേഴ്സിന്റെ കൈകളിൽപ്പെടുന്നു. ബാർബറെ പിടിച്ചുകൊണ്ടുപോകാനുള്ള നീക്കം ഹന്ന എന്ന പെൺകുട്ടിയുടെ സഹായത്തോടെ എതിർത്ത് ബാർബർ തോൽപ്പിക്കുന്നു. രസകരമായ ഒരു സീക്വൻസ് ആയിരുന്നു അത്. ഹന്ന കയ്യിലുള്ള തവയുമായി സ്റ്റോം ട്രൂപ്പേഴ്സിനെ എതിരിടുന്നത് തിയേറ്ററുകളിൽ ചിരിയുടെ അലമാലകൾ തീർത്തു.
2: മറുവശത്ത് ഏകാധിപതിയായ ഹൈങ്കൽ തന്റെ തീപ്പൊരി പ്രസംഗത്തിലൂടെ ട്യുമാനിയൻ ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്നു. ഹിറ്റ്ലറുടെ പ്രസംഗരീതികളെ ഹാസ്യാത്മകമായി പകർത്തിക്കൊണ്ടായിരുന്നു ചാർലി ചാപ്ലിന്റെ പ്രസംഗം.
3: ഡെമോക്രസി സ്റ്റങ്ക്,
4: ഡെമോക്രസി ഈസ് ഫ്രേഗ്രന്റ്,
3: ലിബർട്ടി സ്റ്റങ്ക്,
4: ലിബർട്ടി ഈസ് ഓഡിയസ്,
3: ഫ്രീ സ്പീച്ച് സ്റ്റങ്ക്,
4: ഫ്രീഡം ഓഫ് സ്പീച്ച് ഈസ് ഒബ്ജക്ഷനബിൾ.
3: ട്യുമാനിയ വിത്ത് ദ കറപ്ഷൻ ആർമി ഇൻ ദ വേൾഡ്.
4: Romania has the greatest army in the world.
3: The Croatia Navy in the world.
4: The greatest navy in the world.
3: Misaina at the Croatia, alles und einer to sacrifice.
4: But to remain great, we must sacrifice.
3: Ah, alles und einer strotten, tighten the belten.
4: We must tighten our belts.
3: Heel, Hinkel. Heel, die Blüten, sagt der Kulten, sind der Weiner Hütten. Ein der Stütz mit seiner Kulten, sagt der Flirten. Einzig Spitzen sind.
1: ജനാധിപത്യവും സ്വാതന്ത്ര്യവും എതിർക്കപ്പെടേണ്ടതാണെന്നും ട്യുമാനിയയുടെ നേതൃത്വം ലോകം അംഗീകരിക്കണമെന്നും ഹൈങ്കൽ ആഹ്വാനം ചെയ്യുമ്പോൾ തെരുവിൽ ജൂതവംശജനായ ബാർബറെ സ്റ്റോം ട്രൂപ്പേഴ്സ് വീണ്ടും പിടികൂടുന്നു. തെരുവിലെ വിളക്കുകാലിൽ ബാർബറെ തൂക്കിക്കൊല്ലാനായിരുന്നു ശ്രമം. അതിനിടയിൽ അവിടെ എത്തിപ്പെടുന്ന ട്യുമാനിയൻ സൈന്യത്തിലെ വൈമാനികനും ജനറലുമായ ഷൂൾസ് ബാർബറുടെ രക്ഷയ്ക്കെത്തുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മുറിവേറ്റ ഷൂൾസിനെ രക്ഷിച്ചത് ബാർബർ ആയിരുന്നു.
5: Don't you remember me? Huh? The war, you saved my life.
6: Me?
5: Strange. And I always thought of you as an Aryan.
6: I'm a vegetarian.
5: Well, don't you remember the enemy tried to capture us, but we got away in my plane.
6: Plane?
5: And then we crashed.
6: Oh, yes. Now I remember.
5: I'm sure that in future, you will not be molested again. However, if you or your friends are ever in any trouble, I hope you'll let me know.
2: ഇതിനിടയിൽ ഹൈങ്കിൽ ലോക ചക്രവർത്തിയാവാനുള്ള പുറപ്പാടിലാണ്. ലോകം മുഴുവൻ തന്റെ കയ്യിലെടുത്ത് അമ്മാനമാടാൻ ഹൈങ്കിൽ ആഗ്രഹിക്കുന്നു. തന്റെ ഓഫീസിലുള്ള ഒരു ബലൂൺ ഗ്ലോബ് എടുത്ത് ചെയ്യുന്ന ഡാൻസ് ചിത്രത്തിലെ ഏറ്റവും രസകരമായ രംഗമാണ്. അവസാനം ആവേശമൂത്ത് ബലൂൺ ഗ്ലോബിനെ കെട്ടിപ്പിടിച്ചപ്പോൾ പൊട്ടിപ്പോയത് ഹൈങ്കിലിന്റെ സ്വപ്നങ്ങളായിരുന്നു എന്ന് ചലച്ചിത്രാന്ത്യത്തിൽ പ്രേക്ഷകർക്ക് വെളിവാകുന്നു.
1: തൊട്ടടുത്ത രാജ്യമായ ഓസ്ട്രലിച്ച്, അതായത് ഓസ്ട്രിയ എന്ന രാജ്യം, ഓസ്ട്രലിച്ചിനെ ആക്രമിക്കാൻ പണം ആവശ്യമായി വന്നു. ജൂതനായ എബ്സ്റ്റാൻ പണം നൽകാൻ വിസമ്മതിക്കുന്നു. ഇതിൽ കുപിതനായ ഹൈങ്കിൽ ജൂതവേട്ട ശക്തമാക്കാൻ ഷൂൾസിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഷൂൾസ് അതിനൊരുക്കമായിരുന്നില്ല. ഹൈങ്കിൽ അതോടെ ഷൂൾസിനെ ജനാധിപത്യവാദി എന്ന പേരിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയക്കുന്നു.
2: തെരുവിൽ നിന്ന് ബാർബറും താമസിയാതെ ക്യാമ്പിൽ എത്തിപ്പെടുന്നു. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും ടുമാനിയൻ സൈനിക യൂണിഫോം ധരിച്ചുകൊണ്ട് ഷൂൾസും ബാർബറും രക്ഷപ്പെടുന്നു.
1: ഫ്യൂറർ ഹൈങ്കിലുമായി രൂപസാദൃശ്യമുള്ള ബാർബറെ ഹൈങ്കിലായി എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു. ഒരു വേട്ടയാടൽ വിനോദത്തിനായി ഇറങ്ങിയ ഹൈങ്കിലിനെ ബാർബറായി തെറ്റിദ്ധരിച്ചുകൊണ്ട് സൈന്യം അറസ്റ്റ് ചെയ്യുന്നു. ഓസ്ട്രലിച്ച് പിടിച്ചടക്കിയതിന്റെ വിജയാഹ്ലാദം പങ്കിടാനായി എത്തിയ പടയാളികളോട് ഹൈങ്കിലായി ബാർബർ സംസാരിക്കുന്നു.
2: അധികാരത്തിന്റെ യഥാർത്ഥ അവകാശികൾ ജനങ്ങളാണെന്നും ജനാധിപത്യം പുലരേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്നും ബാർബർ തന്റെ ആവേശോജ്ജലമായ പ്രസംഗത്തിലൂടെ ടുമാനിയൻ പടയാളികളോട് പറയുന്നു.
7: I don't want to be an emperor. That's not my business. I don't want to rule or conquer anyone. I should like to help everyone if possible. Jew, Gentile, black man, white. We all want to help one another. Human beings are like that. We want to live by each other's happiness, not by each other's misery. We don't want to hate and despise one another. In this world there's room for everyone, and the good earth is rich and can provide for everyone. The way of life can be free and beautiful, but we have lost the way. Greed has poisoned men's souls, has barricaded the world with hate, has goose-stepped us into misery and bloodshed. We have developed speed, but we have shut ourselves in. Machinery that gives abundance has left us in want. Our knowledge has made us cynical, our cleverness hard and unkind. We think too much and feel too little. More than machinery, we need humanity. More than cleverness, we need kindness and gentleness. Without these qualities, life will be violent.
2: ശാസ്ത്രവും സാങ്കേതിക മികവും മനുഷ്യ നന്മയ്ക്കും മനുഷ്യജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിനുമായി ഉപയോഗിക്കണമെന്നും ബാർബർ ആവശ്യപ്പെടുകയാണ്. കൂടെ പിടിച്ചടക്കിയ ഓസ്ട്രലിച്ച് എന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യവും നൽകുന്നു.
8: Let us fight for a new world, a decent world, that will give men a chance to work, that will give youth a future and old age a security. By the promise of these things, brutes have risen to power. But they lie. They do not fulfill that promise. They never will. Dictators free themselves, but they enslave the people. Now let us fight to fulfill that promise. Let us fight to free the world, to do away with national barriers, to do away with greed, with hate and intolerance. Let us fight for a world of reason, a world where science and progress will lead to all men's happiness. Soldiers, in the name of democracy, let us all unite!
1: തന്റെ കാമുകിയായ ഹന്നയ്ക്കായി റേഡിയോ വഴി പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസംഗത്തിലൂടെ ബാർബർ പറയുന്നു, ഹന്ന, നിനക്കെന്നെ കേൾക്കാമോ? നീ എവിടെയാണെങ്കിലും മുകളിലേക്ക് നോക്കൂ. മേഘങ്ങൾ പുതിയ സ്വാതന്ത്ര്യം ആഘോഷിച്ചുകൊണ്ട് പാറിപ്പൊങ്ങുന്നത് നീ കണ്ടില്ലേ? മേഘം മൂടിയ അന്തരീക്ഷത്തിലേക്ക് സൂര്യന്റെ നവകിരണങ്ങൾ പതിക്കുന്നത് നീ കണ്ടില്ലേ? നാം ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്നിരിക്കുകയാണ്. നാം ഇപ്പോൾ പുതിയൊരു ലോകത്താണ്. ഇവിടെ അത്യാഗ്രഹവും വെറുപ്പും ക്രൂരതയും ദയാവായ്പിനായി വഴിമാറുന്നു. മുകളിലേക്ക് നോക്കൂ ഹന്ന, മനുഷ്യർക്ക് ചിറക് ലഭിച്ചത് നീ അറിഞ്ഞില്ലേ? അവർ മഴവില്ലിനെ തൊട്ടറിയാനായി മുകളിലേക്ക് കുതിക്കുകയാണ്. ഭാവിയിലേക്ക്, നിറമുള്ള സ്വപ്നങ്ങളിൽ നീ കാണാറുള്ള ഭാവിയിലേക്ക് നാം കുതിക്കുകയാണ്. അത് നിനക്കായി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു.
2: ഹന്ന പുഞ്ചരി തൂയിക്കൊണ്ട് റേഡിയോയിലൂടെയുള്ള സന്ദേശം കേൾക്കുന്നിടത്ത് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ അവസാനിക്കുന്നു.
1: ചലച്ചിത്രത്തിന്റെ അവസാനത്തിൽ ചാർലി ചാപ്ലിൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരുന്നു. ലോകം മുഴുവൻ വ്യവസായവൽക്കരണത്തെ ആവേശപൂർവ്വം ആശ്ലേഷിച്ചപ്പോൾ അതിലുള്ള മാനവിക മൂല്യങ്ങളുടെ രാഹിത്യം തുറന്നു കാട്ടുകയായിരുന്നു ചാപ്ലിൻ തന്റെ മോഡേൺ ടൈംസ് എന്ന സിനിമയിലൂടെ. ഹിറ്റ്ലർ പ്രതാപിയായ കാലത്ത് അദ്ദേഹത്തിന്റെ നയങ്ങളെ തുറന്നെതിർത്തുകൊണ്ട് കലാകാരൻ സമൂഹത്തോട് ചെയ്യേണ്ടത് എന്താണെന്ന് കാണിച്ചു തരികയാണ് ചാപ്ലിൻ. കല കലാകാരന്റെ ആത്മാവിഷ്കാരമോ അല്ലെങ്കിൽ അവനടങ്ങുന്ന സമൂഹത്തിന്റെ പ്രതിഫലനമോ എന്ന ചർച്ച എല്ലാ കാലത്തും സജീവമാണ്. ഇവിടെ ചാപ്ലിൻ തന്റെ നയം വ്യക്തമാക്കുകയാണ്.
2: ബാർബറായും ഏകാധിപതിയായ ഹൈങ്കലായും അഭിനയിച്ചത് ചാർലി ചാപ്ലിനായിരുന്നു. ഹന്നയായി പൗലറ്റ് ഗോദാർദും. ചലച്ചിത്രത്തിൽ ഓസ്റ്റലിച്ചിന്റെ അധികാരത്തിനായി ഹൈങ്കലുമായി തർക്കത്തിലേർപ്പെടുന്ന ബാക്ടീരിയ എന്ന രാജ്യത്തെ ഏകാധിപതിയായ ബെൻസിനോ നെപ്പോളിനിയായി ജാക്ക് ഓക്കിയും ഷൂൾസായി റെജിനാൾഡ് ഗാർഡിനറും അഭിനയിച്ചു. ബെൻസിനോ നെപ്പോളിനി മറ്റാരുമായിരുന്നില്ല, ഇറ്റലിയിലെ ഫാസിസ്റ്റ് നേതാവ് ബെനിറ്റോ മുസോളിനി തന്നെയായിരുന്നു.
1: ചാപ്ലിന്റെ സ്വന്തം നിർമ്മാണ കമ്പനിയായ യുണൈറ്റഡ് ആർട്ടിസ്റ്റ് നിർമ്മിച്ച ഈ ചിത്രത്തിന് 1940 5 അക്കാദമി പുരസ്കാരങ്ങൾ ലഭിച്ചു. 1997 അമേരിക്കയിലെ മികച്ച ചലച്ചിത്രങ്ങളുടെ ശേഖരത്തിലേക്ക് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ നിർദ്ദേശിക്കപ്പെട്ടു. അതിനായി ലൈബ്രറി ഓഫ് കോൺഗ്രസ് നൽകിയ വിശദീകരണം, സാംസ്കാരികമായും ചരിത്രപരമായും സൗന്ദര്യാത്മകമായും ഈ ചിത്രം ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്.
0: ചലച്ചിത്രം എന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനിച്ച് ഈ നൂറ്റാണ്ടിലും പ്രേക്ഷകരെ രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമമാണ്. സിനിമകൾ കാലാകാലങ്ങളിൽ നവീകരിച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും നിലനിന്നു പോരുന്നതും. കഥ പറയുന്ന രീതിയിലും സാങ്കേതിക രംഗത്തും പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തി സിനിമ കാലാതിവർത്തിയായ ഒരു മാധ്യമമായി സ്വയം മാറുകയാണ്. കടന്നു വന്ന വഴികളിലെ മുൾനിറഞ്ഞ പാതകൾ പിന്തള്ളി മുന്നോട്ടു പോകുമ്പോഴും ഈ രംഗത്ത് ലബ്ധപ്രതിഷ്ഠ നേടിയ പൂർവസൂരികളെ നാം ഓർക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് അത്തരമൊരു വ്യക്തിത്വത്തെ പരിചയപ്പെടാം.
1: ഓഫ് ദ മാസ്റ്റേഴ്സ്, പൃഥ്വിരാജ് കപൂർ. ഇന്ത്യൻ സിനിമയുടെ രൂപപ്പെടലുകളിൽ ചില വ്യക്തികൾ നൽകിയ സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണ്. ഇതിലേറെ പരാമർശിക്കപ്പെടുന്ന പേരാണ് പൃഥ്വിരാജ് കപൂറിന്റേത്. ആദ്യ ശബ്ദചിത്രമായ ആലമാര, ആനന്ദ് മഠ്, മുഗളെ അസിം, സിക്കന്ദർ, ഹീർ രാഞ്ച എന്നിങ്ങനെ അനേകം ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച കലാകാരൻ, പിന്നീട് ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞുനിന്ന കപൂർ കുടുംബത്തിന്റെ അമരക്കാരൻ.
2: ജനനം ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ ഫൈസലാബാദിൽ സാമുന്ദ്രി എന്ന ഗ്രാമത്തിൽ. അച്ഛൻ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ദിവാൻ ബഹേശ്വർനാഥ് സിംഗ് കപൂർ. പഠനം ലയൽപൂരിലും ലാഹോറിലും, ഉന്നത പഠനം പെഷവാറിലെ എഡ്വേർഡ്സ് കോളേജിൽ. അവിടെ വെച്ച് പ്രൊഫസർ ജയ് ദയാൽ ആണ് പൃഥ്വിരാജിലെ കഴിവുകൾ കണ്ടെത്തിയത്. ഇബ്സന്റെയും ഷേക്സ്പിയറുടെയും കഥാപാത്രങ്ങൾക്ക് മിഴിവേകിക്കൊണ്ടാണ് കലാരംഗത്ത് പൃഥ്വി കാലുറപ്പിച്ചത്. 1928 പൃഥ്വി ബോംബെയിൽ എത്തിച്ചേർന്നു.
1: ആദ്യ ശബ്ദചിത്രമായ ആലം ആരയിൽ ഒരു സഹനടനായ പൃഥ്വി പിന്നീടിറങ്ങിയ വിദ്യാപതിയിൽ ഏറെ ശ്രദ്ധേയനായി.
2: സൊഹറാബ് മോഡിയുടെ സിക്കന്ദറിൽ അലക്സാണ്ടറായി തിളങ്ങി. സിനിമയിൽ സജീവമായിരുന്നപ്പോഴും നാടകം പൃഥ്വിരാജിനെ വല്ലാതെ മോഹിപ്പിച്ചിരുന്നു.
1: ജെ ഗ്രാൻഡ് ആൻഡേഴ്സന്റെ ഇംഗ്ലീഷ് നാടക കമ്പനിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. പൃഥ്വിരാജ് കപൂർ നാടകത്തിലും സിനിമയിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു.
2: നാടകം ക്രമേണ അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്ന വേളയിൽ സാമ്പത്തികമായി വലിയ മെച്ചമൊന്നും നേടിത്തന്നില്ലെങ്കിൽ കൂടി പൃഥ്വിരാജ് തന്റെ സ്വന്തം നാടക കമ്പനി ആരംഭിച്ചു, പൃഥ്വി തിയേറ്റർ.
1: മുഗളെ അസമിലെ അക്ബർ ചക്രവർത്തിയായി പൃഥ്വി ജീവിക്കുകയായിരുന്നു. സലീമായി ദിലീപ് കുമാറും.
9: തുമ്ഹാരി മൗജൂദ്ഗി നാഫർമാനി കി ദലീൽ ഹൈ.
10: അനാർക്കലി ഖൈദ് കർ ലി ഗയി ഔർ മൈ ദേഖ്താ രഹാ.
9: ഔർ തും കർ ബി ക്യാ സക്തേ ഥേ.
10: ഏക അസീം ശാൻ ഷഹൻഷാഹ് കേ സാംനേ കോയി കർ ബി ക്യാ സക്താ ഹൈ. മഗർ ആജ് സില്ലെ ഇലാഹി കോ അപ്നേ സുൽമ് ഔർ മേരേ സബ് കി ഏക ഹദ് മുഖദ്ദർ കർനി ഹോഗി.
9: അഗർ തുമ്ഹാരി ആർസൂ ഏക കമീസ് ഹൈ, ഏക ബാന്ദി ഹൈ, തോ സാരി ജിന്ദഗി ഇസി തരഹ ജബ്ത് കർനാ ഹോഗാ.
10: क्या परवरदिगार आलम से आपने मुझे इसीलिए मांगा था कि जिंदगी मुझे मिले और उसके मालिक आप, सांसें मेरी हों और दिल की धड़कनों पर आपका कब्जा रहे. जिल्ले इलाही, क्या मेरी जिंदगी आपकी दुआओं का कर्जा है जो मुझे अपने आंसुओं से अदा करना पड़ेगा.
9: तुम्हारे काबिल नहीं.
10: यूं नहीं, एक लाडले बेटे के बाप बनकर मुझे अपने कलेजे से लगा लीजिए और उन्हीं प्यार भरी नजरों से देखिए जिनसे पहली बार आपने मुझे देखा था. मुझे हिंदुस्तान का शहजादा नहीं, अपना बेटा समझिए और फिर कहिए कि अनारकली मेरे काबिल नहीं.
9: ہم ایک لاڈلی بیٹے کے شفیق باپ ضرور ہیں مگر ہم شہنشاہ کے فرض کو نظر انداز نہیں کر سکتے. हम अपने बेटे के धड़कते हुए दिल के लिए हिंदुस्तान की तकदीर नहीं बदल सकते।
10: तकदीरें बदल जाती, जमाना बदल जाता है, मुल्कों की तारीख बदल जाती है, शहंशाह बदल जाते हैं, मगर इस बदलती हुई दुनिया में मोहब्बत जिस इंसान का दामन थाम लेती है वो इंसान नहीं बदलता।
9: मगर तुझे बदलना होगा सलीम, तुझे बदलना होगा।
1: 1963 ഹരിശ്ചന്ദ്ര താരാമതി, 1965 സിക്കന്ദറെ അസം, 1971 കൽ ആ ജാർ കൽ എന്നിവ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ പൃഥ്വി ചിത്രങ്ങളാണ്.
2: 17 വയസ്സിൽ രാംസർണി മെഹ്റയെ വിവാഹം ചെയ്തു. മക്കളിൽ രാജ് കപൂർ, ഷമി കപൂർ, ശശി കപൂർ എന്നിവർ ഹിന്ദി സിനിമയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തേരാളികളായി.
1: 1996 പൃഥ്വി തിയേറ്ററിന്റെ സുവർണ ജൂബിലി വർഷത്തിൽ ഇന്ത്യാ ഗവൺമെന്റ് ഒരു സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു. ഇന്ന് ശശി കപൂറിന്റെ മകളായ സഞ്ജന കപൂറാണ് പൃഥ്വി തിയേറ്ററിന്റെ സാരഥി. 1969 ഇന്ത്യ ഗവൺമെന്റ് പത്മഭൂഷൺ നൽകി പൃഥ്വിരാജ് കപൂറിനെ ആദരിച്ചു. ചലച്ചിത്ര മേഖലയിലെ മികച്ച സംഭാവനകൾക്ക് 1971 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി.
2: ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി സംഗീത സംവിധാനം ചെയ്ത വനിത ആരാണെന്നറിയുമോ?
1: ചോദ്യം വേണ്ട, നമ്മുടെ ജതൻബായ്. 1935 ഇറങ്ങിയ തലാഷേ ഇഷ്ക് എന്ന ചിത്രത്തിലെ സംഗീത സംവിധാനം ചെയ്തത് ജതൻബായിയാണ്. ഈ ജതൻബായി ആരാണെന്നറിയോ? ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച നായികകളിൽ ഒരാളായ നർഗീസിന്റെ അമ്മയാണ് ജതൻബായി.
2: ഇവരുടെ പ്രതിഭ തിരിച്ചറിഞ്ഞതും കൈപിടിച്ചുയർത്തിയതും അനുഗ്രഹീത ഗായകൻ കുന്ദൻലാൽ സൈഗൽ ആയിരുന്നു.
1: തലാഷേ ഇഷ്ക് എന്ന സിനിമയ്ക്ക് വേണ്ടി ഇവർ പാടിയ ലഗത് കരാജവേ മേ ചോട്ട് എന്ന പാട്ട്.

ചിത്രപതംഗം ഇന്നിവിടെ ഇതുവരെ. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. ശബ്ദസാന്നിധ്യം വി പ്രീത, ജയ് ജോയ്.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് എഫ് എം ഡയറിക്ക് ശേഷം 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലെക്ചർ. 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. രാവിലെ 11 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് കാവടി ചിന്ത്, ഉദയ സുരേഷും സംഘവും അവതരിപ്പിച്ചത്. 11:30 എൻ സി ഇ ആർ ടി സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ, തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ഷിജിത് നായർ. ആകാശവാണി എഫ് വാർത്തകളെ തുടർന്ന് 4 പൂക്കൾ, വാട്സാപ്പ് സന്ദേശകാന പരിപാടി. 5 ആകാശവാണി എഫ് വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:50 കിസാൻ വാണി. രാത്രി 7:35 മുതൽ 9 വരെ എഫ് എം ഈവനിംഗ്, സമകാലികം. പോലീസുകാരും മനുഷ്യരാണ്. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8 ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ പി എം പ്രഭു പങ്കെടുക്കുന്നു. അവസാന ഭാഗം. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. 9:15 ചുറ്റുവട്ടം. ഇടപ്പള്ളി ചങ്ങമ്മുഴ പാർക്കിൽ നടന്ന ദേശീയ കാവ്യോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ സജയ് കെ വി നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്. 9:15 ചുറ്റുവട്ടം പരിപാടിയിൽ. 9:30 കഥകളി പദങ്ങൾ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ.

സേവന വാർത്ത. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രകാരം 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തണം. നിശ്ചിത സമയത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ തുടർന്ന് പെൻഷൻ അനുവദിക്കൂ. മസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് തുടർന്ന് വരുന്ന എല്ലാ മാസങ്ങളിലും 1 മുതൽ 20 വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് നടത്താം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 0491250 53 58 എന്ന നമ്പറിൽ വിളിക്കുക. 0491250 53 58

എഫ് എൻ ഡയറിയിൽ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഉത്തരം. ചോദ്യം ഇതായിരുന്നു, 1938 സെപ്റ്റംബർ 24 കായികരംഗത്തെ ഒരപൂർവ നേട്ടത്തിന് ആദ്യമായി സാക്ഷ്യം വഹിച്ചു, എന്തായിരുന്നു അത്? അന്ന് അമേരിക്കയുടെ ജോൺ ഡൊണാൾഡ് ബഡ്ജ് എന്ന ഡോൺ ബഡ്ജ്, പിൽക്കാലത്ത് US ഓപ്പൺ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട US നാഷണൽ ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് ചരിത്രത്തിലാദ്യമായി ടെന്നീസിലെ ഗ്രാൻഡ് സ്ലാം നേട്ടം കൈവരിച്ചു. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. 1938 സെപ്റ്റംബർ 24 കായികരംഗത്ത് ഒരു അപൂർവ നേട്ടത്തിന് ആദ്യമായി സാക്ഷ്യം വഹിച്ചു, എന്തായിരുന്നു അത്? അന്ന് അമേരിക്കയുടെ ജോൺ ഡൊണാൾഡ് ബഡ്ജ് എന്ന ഡോൺ ബഡ്ജ്, പിൽക്കാലത്ത് US ഓപ്പൺ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട US നാഷണൽ ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് ചരിത്രത്തിലാദ്യമായി ടെന്നീസിലെ ഗ്രാൻഡ് സ്ലാം നേട്ടം കൈവരിച്ചു. ചിന്താശകലം, യഥാർത്ഥ വിജയിയെ നിർണയിക്കുന്നത് അയാളുടെ നേട്ടങ്ങളിൽ നിന്നല്ല, വീഴ്ചയിൽ നിന്ന് അയാൾ ഉൾക്കൊണ്ട പാഠങ്ങളിലൂടെയാണ്. സെറീന വില്യംസ്. പ്രിയമുള്ളവരെ, എഫ് എൻ ഡയറി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം 6:55 മുതൽ 8:30 വരെ. ഓരോ വാക്കും അർത്ഥപൂർണമാക്കാൻ ചിന്തയെ നമുക്ക് ശുദ്ധീകരിക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30:25. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഹലോ VPS ലേക്ഷോർ സ്പോൺസേഡ് പരിപാടി.

0: ഹലോ വി പി എസ് ലേക് ഷോർ. ഹായ്, ഇന്നൊരു കുഞ്ഞിക്കാര്യം പറയട്ടെ, പ്രത്യേകിച്ചൊന്നുമല്ല. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ അത് കേട്ട് ഉത്തരം കിട്ടുമോ എന്ന് നോക്കുക. കിട്ടിയില്ലെങ്കിൽ അതും ഞാൻ പറയുന്ന ഉത്തരവും തമ്മിൽ ചേർത്ത് വെച്ച് നോക്കി ഏതാണ് ശരി ഉത്തരം എന്ന് തീരുമാനിക്കും. ചോദ്യം ഒന്ന്, ആപത്തിൽ രക്ഷിക്കുന്നത് ആര്? ഉത്തരം, അവനവന്റെ ധൈര്യം. ചോദ്യം രണ്ട്, ഏറ്റവും വലിയ ത്യാഗം എവിടെയാണ് ഇരിക്കുന്നത്? ഉത്തരം, മാതൃഹൃദയത്തിൽ. ചോദ്യം മൂന്ന്, ഏറ്റവും വലിയ ധനവാൻ ആര്? ഉത്തരം, മനസംതൃപ്തി നേടിയവൻ. അപ്പൊ ചോദ്യം നാല്, ഏറ്റവും വലിയ ദരിദ്രനോ? ഉത്തരം, എത്രയുണ്ടായിട്ടും കൂടുതൽ ആഗ്രഹിക്കുന്നവൻ. ഇനി ലാസ്റ്റ് ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ഉത്തരം, എവിടെയും എപ്പോഴും മരണം നടക്കുന്നത് അറിഞ്ഞിട്ടും മനുഷ്യൻ സ്വന്തം മരണത്തെ ഓർക്കാതെ ജീവിക്കുന്നു എന്നത്. പാണ്ഡവരുടെ വനവാസ കാലത്തുണ്ടായ ഒരു സംഭവത്തിലെ ധർമ്മപുത്രർ യമധർമ്മന് കൊടുത്ത ഉത്തരമാണിത്. ഇത് കേട്ട് സംപ്രീതനായ യമധർമ്മൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നാണ് കഥ. നിങ്ങൾ എന്നെ ഇത് കേട്ട് അനുഗ്രഹിച്ചോ ചീത്ത വിളിച്ചോ എന്തായാലും ഞാൻ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ആരംഭിക്കുന്നു ഇന്നും ഹലോ വി പി എസ് ലേക് ഷോർ, സ്പോൺസേർഡ് ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും നാണി ജെയിംസ്. ഹൃദയത്തിന് കരുതലേകാം, ജീവിതത്തിന് പ്രതീക്ഷയേകാം ഹൃദയസ്പർശം. അതേ പ്രിയരെ, സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ആൻജിയോഗ്രാം പരിശോധന നടത്താൻ കഴിയാതെ വിഷമിക്കുന്നവർക്കായി വി പി എസ് ലേക് ഷോർ ആശുപത്രി ഒരുക്കുന്ന സൗജന്യ ആൻജിയോഗ്രാം പദ്ധതി ഹൃദയസ്പർശം. സാമ്പത്തിക പരിമിതികൾ കാരണം കൃത്യസമയത്ത് ഹൃദയ പരിശോധനയും ചികിത്സയും ലഭിക്കാതെ ആരുടെയും ജീവൻ അപകടത്തിലാകരുത്. അർഹരായ 50 പേർക്ക് സൗജന്യ ആൻജിയോഗ്രാം പരിശോധന ലഭ്യമാക്കുന്നു. ഹൃദയാരോഗ്യത്തിന് കൃത്യസമയത്ത് പരിശോധനയും ചികിത്സയും ഏറെ പ്രധാനമാണ്. സേവനം ആവശ്യമുള്ളവർ സെപ്റ്റംബർ 30 മുൻപ് രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം.
2: ഹലോ,
0: സിന്ധു ടീച്ചറാണോ?
2: അതെ.
0: സിന്ധു ടീച്ചറേ, എനിക്ക് കുറച്ച് യോഗ പഠിച്ചാ കൊള്ളായിരുന്നു.
2: എവിടെ വീട്?
0: വീട് എറണാകുളത്താണ്. ടീച്ചർ എവിടെയാ വീട്?
2: ഞാൻ മരടാണ്. ഇത് നമ്പർ എവിടെ നീട്ടി?
0: അതൊക്കെ കിട്ടി.
2: നല്ല ബെറ്റർ സമയത്താ വിളിച്ചത്.
0: അത് പറ്റി ആക്സിഡന്റ് ആയോ?
2: പറഞ്ഞായിരുന്നു.
0: എനിക്ക് ഈ ആക്സിഡന്റ് ആയ സമയത്ത് തന്നെ യോഗ പഠിക്കണ്ട. അപ്പൊ ടീച്ചർ
2: അതാകുമ്പോ ഫ്രീ ആയിട്ട്
0: അല്ല. അപ്പൊ ടീച്ചർ എന്താന്ന് വെച്ചാല് വേഗം എണീക്കുമല്ലോ, എന്നെ പഠിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് വേഗം എണീക്കുമല്ലോ.
2: ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്തായാലും വിളിച്ച ആളുടെ പ്രയറും കൂടി ഇരിക്കട്ടെ, അപ്പൊ പിന്നെ വേഗം എഴുന്നിട്ട് വന്നോളൂല്ല.
0: അതെ, എന്റെ പേര് ആശാലത എന്നാണ്. ഞാൻ ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്നാണ് വിളിക്കുന്നത്.
2: അയ്യോ, ഞാൻ സ്റ്റുഡൻസ് ആണെങ്കിലും ഇങ്ങനെ എന്നെ കളിപ്പിക്കാറുണ്ട്, അങ്ങനെ ആയിരിക്കും ഓർത്തിരുന്നത്. അയ്യോ,
0: ശൈനിയാണ് പറഞ്ഞത് വിളിക്കണം. എന്റെ ടീച്ചറ് ഇങ്ങനെ ആക്സിഡന്റ് പറ്റി കിടക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ ഒരു തമാശയാക്കാന്ന് വിചാരിച്ചു.
2: അതല്ലേ, ഞാൻ ഈ വോയിസ് എനിക്ക് തോന്നണായിരിക്കോ. ഞാൻ ആ വോയിസ് കേട്ടപ്പോ അയ്യോ അയ്യോ അയ്യോ
0: ഇതാരെ
2: ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചത്, എവിടെയോ കേട്ട് മറന്ന ശബ്ദം പോലെ ഉണ്ടായിരുന്നു.
0: ആക്സിഡന്റ് ഒക്കെ പറ്റി അല്ലെങ്കിൽ അസുഖമായിട്ട് കിടക്കുന്നവർക്ക് എപ്പോഴും ഒരു സങ്കടമൊക്കെ ഉണ്ടാവും. ആ സങ്കടം വേണ്ട, നമുക്ക് ജോളിയായിട്ട് തന്നെ സംസാരിച്ചു തുടങ്ങാൻ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു ഡയലോഗ്.
2: അപ്പൊ ഞാൻ എന്റെ ഭാഗത്തൊന്നും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ.
0: പിന്നെന്താ, ടീച്ചർ ഹാപ്പിയാണ് കേട്ടോ.
2: അതെ അതെ അതെ, ഇപ്പൊ ഞാനും പെട്ടെന്ന് എഴുന്നിട്ട് പോവാം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരുപാട് നമ്മള് ജോലി എന്നുള്ള രീതിയിലല്ല യോഗ അവിടെ ക്ലാസ് ചെയ്യുന്നത്.
0: അതെ,
2: കഷ്ടപ്പെട്ടല്ലേ ഇഷ്ടപ്പെട്ടാ ചെയ്യുന്നത്.
0: കഷ്ടപ്പെട്ടല്ലേ ഇഷ്ടപ്പെട്ടാ, നല്ല രസമുണ്ട് ആ ഒരു പ്രാസം. വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, രണ്ടാൺകുട്ടികളാണ്. മൂത്താള് ബാംഗ്ലൂര് വർക്ക് ചെയ്യുന്നു, രണ്ടാമത്താള് ഇപ്പൊ ഡിഗ്രി കംപ്ലീറ്റ് ആയി.
0: ഓക്കെ, എന്താ പറ്റി ശരിക്ക്?
2: ആക്സിഡന്റ്, നമ്മള് ജോലിക്ക് കുമ്പളത്താണ് വർക്ക് ചെയ്യുന്നത്, ആയുർവേദന്റെ സ്റ്റാഫാണ്.
0: അപ്പൊ
2: അവിടെ പോവാൻ നേരം നമ്മള് പട്ടി വട്ടം ചാടി.
0: ഒരുപാട് പേർക്ക് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, പട്ടിയാണ് എപ്പോഴും നമ്മളെ ചുറ്റിക്കുന്നത്.
2: അപ്പൊ പട്ടി ഉണ്ടായിരുന്നു, ഇത്തവണ ഒരു വ്യത്യസ്ത ഉണ്ടായിരുന്നു. പട്ടി ഉണ്ടായിരുന്നു, പട്ടി രണ്ടൊന്ന് പൂച്ചകളെ ഓടിച്ചിട്ട്. അപ്പൊ ഞാൻ അന്ന് ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് അവിടെ ഗേറ്റഡ് കിട്ടും. അപ്പൊ ഒരു ഇടവഴി കൂടെ കയറി പോയപ്പോഴേക്കും ആദ്യം പൂച്ചകള് പോയി. പൂച്ചകൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മള് ആ പൂച്ച പോയെന്ന് ദൂരെ തന്നെ കണ്ടല്ലോ. പക്ഷെ ഞാൻ അടുത്ത് എത്താറായപ്പോ പട്ടി എന്നിട്ട് വന്നു. അപ്പൊ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു, താഴെ വീണു. അപ്പൊ അങ്ങനെ വളരെ സന്തോഷം.
0: കഴിഞ്ഞ ദിവസേ എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ സ്കൂട്ടറിൽ നിന്ന് വീണു. അവള് വൈകിട്ട് വീട്ടിലോട്ട് പോകുമ്പം മരടുന്ന് തന്നെ ബാക്കില് ഒരു കാറ് വന്ന് ഇടിച്ച് അവള് വീണ് കാല് വളഞ്ഞുപോയി. അതിന്റെ മുകളിൽ വന്ന് സ്കൂട്ടർ വീണ്. ഇപ്പൊ ഇനി ചുരുക്കത്തിൽ ഒരു 3 സർജറി ഒക്കെ വേണം. അപ്പൊ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി എന്റെ കാല് പോയി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഇരുന്ന് കുറച്ച് അടിപൊളി സംസാരമൊക്കെ സംസാരിച്ചപ്പോ അവള് പറഞ്ഞു, ആ ഇനി വലിയ ടെൻഷനൊന്നുമില്ല. ഞാൻ പറഞ്ഞു, കാലങ്ങ് കംപ്ലീറ്റ് പോയില്ലല്ലോ എന്ന് വിചാരിക്കുക, വരേണ്ടത് എന്തായാലും വന്നു. ഇനിയിപ്പൊ എന്തായാലും നമുക്കിത് ശരിയാക്കി എടുക്കാലോ. പിന്നെ അവള് മോർത്തോയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പേര് റോളി എന്നാണ്, സിസ്റ്ററാണ്. അപ്പൊ റോളിനോട് ഞാൻ പറഞ്ഞു, നിന്റെ ഡിപ്പാർട്ട്മെന്റ്, നിന്റെ ഹോസ്പിറ്റല്, നിന്റെ ഡോക്ടേഴ്സ്, അപ്പൊ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് തമ്പുരാനാണ് എല്ലാം ചെയ്യുന്നതെന്ന് വിചാരിച്ചങ്ങ് കിടന്നു കൊടുക്കുക, പിന്നെ ബാക്കിയുള്ള കാര്യം നമുക്ക് അന്നേരം നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, ഇതിനെ തന്നെയാ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്ന് എനിക്ക് ഇത്രയും നേരം ക്ലാസ് എടുക്കുമെന്ന് വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാം,
2: ഓരോരുത്തർക്ക് യോഗ ഉണ്ടല്ലോ. നമുക്ക് ഇപ്പൊ വിളിച്ചിട്ട് ഇപ്പൊ ഞാൻ ടോയ്ലറ്റിൽ പോണ സമയമായിരുന്നെങ്കിൽ ഞാനിപ്പോ എടുക്കാൻ പറ്റില്ലായിരുന്നു, ഇവിടെ ഫിസിയോതെറാപ്പി ചെയ്യണ സമയമായിരുന്നെങ്കിൽ എടുക്കാൻ പറ്റില്ലായിരുന്നു.
0: അതാണ് പറയുന്നത്, എല്ലാറ്റിനും ഒരു സമയമുണ്ട് ദാസ. ഞാൻ വിളിച്ച സമയത്തിന് എടുക്കാൻ പറ്റി നമ്മുടെ യോഗ ടീച്ചർക്ക്. എന്ത് തന്നെയാലും എത്രയും പെട്ടെന്ന് തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് വരൂ. റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രോഗ്രാം കേട്ടുകൊണ്ടേ ഇരിക്കും.
2: അല്ല, എന്തായാലും ഭയങ്കര ഒന്നും പറയാതിരിക്കാൻ വയ്യ. കാര്യം ഈ ഒരു മനുഷ്യ ജന്മത്തില് അത്രയും ബ്ലെസ്സിങ് കിട്ടിയേക്കണ ഒരു കാര്യമാണ്. കാര്യം നമ്മള് ബസ്സില്, ഓട്ടോയില്, പിന്നെ ജോലി സ്ഥലങ്ങളിൽ എല്ലാവരും ആ ഒരു ടൈമില്, അത് ഒരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആട്ടോ ഈ ജന്മത്തിന്റെ.
0: സന്തോഷം, സന്തോഷം. ദൈവത്തിനോട് എന്നും നന്ദി പറയുന്നു. ഒരുപാട് ഒരുപാട് സന്തോഷം. എനിക്കൊരു ഇഷ്ടപ്പെട്ട പാട്ട് പറയൂ.
2: പാട്ട്, അയ്യോ പാട്ട് ഏതാ പറയണ്ട.
0: ഞാനൊരു ഇഷ്ടപ്പെട്ട നല്ല പാട്ട് വെച്ച് തന്നാ മതിയോ?
2: മതി മതി മതി.
0: ശരി, അപ്പൊ
2: നോക്കുന്നു. ശരി, നോക്കേ. നമസ്തേ, നമസ്തേ,
0: നമസ്തേ. ബബാ.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകം എന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹൈ പലേട്ടാ,
3: ഗുഡ് മോർണിംഗ്. ആശച്ചി,
2: നിങ്ങൾ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ.
3: ഒരിക്കലും
2: ഇല്ല.
3: ഇനി അഥവാ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ തന്നെ ആ ദേഷ്യം ഞാൻ ഇറക്കി വെക്കുന്ന ഏറ്റവും വലിയ സ്നേഹത്തിന്റെ രൂപമാണ് ഡാനി ജെയിംസ്.
2: ഇത് അമേലിയക്ക് പഠിക്കാട്ടോ. അമേലി എന്നെ വിളിച്ചിട്ട് പറയും, ആലല്ലോ മമ്മാന്ന് പറയും. അവളുടെ അടുത്തുണ്ടല്ലോ മമ്മ. അപ്പൊ ഞാൻ പറഞ്ഞാ ഞാൻ പോട്ടെ, അപ്പൊ പറയും ആലല്ലോ മമ്മി.
3: ഞാൻ അഖിൽ. ഗ്രാമത്തിലെ ചെറിയൊരു വാടക വീട്ടിൽ അച്ഛന്റെ തുച്ഛമായ വരുമാനത്തിൽ ജീവിച്ചു തീർത്ത ഒരു സാധാരണ കുടുംബത്തിലെ മൂത്ത മകൻ. അമ്മയുടെ അകാല മരണത്തിന് ശേഷം ഞാനും അച്ഛനും ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ. അമ്മയില്ലാത്ത കുറവ് അറിയിക്കാതെയാണ് അച്ഛൻ എന്നെ വളർത്തിയത്. അച്ഛന്റെ കഷ്ടപ്പാടിൽ എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കി ഇനിയൊരു ജോലി കിട്ടി അച്ഛനെ ജോലിക്ക് വിടാതെ നോക്കണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഒരു പ്രമുഖ കമ്പനിയിൽ ഇന്റർവ്യൂവിന് ക്ഷണം കിട്ടി. ആ ദിവസമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മറക്കാനാവാത്ത സംഭവമായി മാറിയത്. അന്ന് 10-ാം ക്ലാസ് മുതൽ ബിരുദം വരെയുള്ള സകല ഒറിജിനൽ മാർക്ക് ലിസ്റ്റുകളും സർട്ടിഫിക്കറ്റുകളും ഐഡന്റിറ്റി കാർഡുകളും അടങ്ങിയ ബാഗുമായി ഞാൻ ഇന്റർവ്യൂവിന് പോയി. പുലർച്ചെയുള്ള പാസഞ്ചർ ട്രെയിനിൽ

0: ഞാൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം രാവിലെ 9:30. ധൃതിയിൽ സ്റ്റേഷന് പുറത്തിറങ്ങി അവിടെ കിടന്ന ഒരു ഓട്ടോറിക്ഷയിൽ ചാടിക്കയറി. കമ്പനിയുടെ പേര് പറഞ്ഞ് ഞാൻ ഓട്ടോയുടെ പിന്നിലിരുന്നു. ജീവിതത്തിലെ ആദ്യത്തെ വലിയ ഇന്റർവ്യൂ ആയതുകൊണ്ട് ഉള്ളിൽ വല്ലാത്ത പരിഭ്രമവും ടെൻഷനുമായിരുന്നു. കമ്പനിയുടെ വലിയ ഗേറ്റിന് മുന്നിൽ ഓട്ടോ നിന്നപ്പോൾ പണം കൊടുത്ത് ഞാൻ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി അകത്തേക്ക് നടന്നു. കൗണ്ടറിൽ എത്തിയപ്പോഴാണ് ആ വലിയ ദുരന്തം ഞാൻ തിരിച്ചറിഞ്ഞത്. എന്റെ കയ്യിൽ ബാഗില്ല. പരിഭ്രമത്തിൽ ഓട്ടോയുടെ പിൻസീറ്റിന്റെ കോണിൽ സർട്ടിഫിക്കറ്റ് ഫയൽ അടങ്ങിയ ബാഗ് മറന്നുവെച്ചാണ് ഞാൻ ഇറങ്ങിയത്. നെഞ്ചിലൊരു ഇടുത്തി വെട്ടിയതുപോലെ ഞാൻ സ്തംഭിച്ചുപോയി. റോഡിലേക്ക് തിരിഞ്ഞോടി നോക്കിയപ്പോൾ ആ ഓട്ടോറിക്ഷ കാണാനില്ലായിരുന്നു. വണ്ടിയുടെ നമ്പറോ ഡ്രൈവറുടെ പേരോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. എന്റെ 23 വർഷത്തെ കഠിനാധ്വാനവും സ്വപ്നങ്ങളും അച്ഛന്റെ ജീവിതം കൊണ്ട് കെട്ടിപ്പടുത്ത സകല പ്രതീക്ഷകളുമാണ് ആ ഒരൊറ്റ മറവിയിൽ തകർന്നുപോയത്. എല്ലാം അവസാനിച്ചു എന്ന് തോന്നലോടെ ഞാൻ തലയിൽ കൈവച്ച് റോഡരികിലിരുന്ന് കരഞ്ഞുപോയി. ഇന്റർവ്യൂവിന് കയറാൻ കഴിയാതെ ജീവിക്കാൻ ഇനി എന്തു വഴി എന്നറിയാതെ ഞാനൊരു ഭ്രാന്തനെ പോലെ വീണ്ടും സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ നടന്നു. അവിടുത്തെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ഒരു സിമെന്റ് ബെഞ്ചിലിരുന്ന് ഇനി നാട്ടിലേക്ക് എങ്ങനെ തിരിച്ചുപോകും, അച്ഛന്റെ മുഖത്തെങ്ങനെ നോക്കുമെന്നോർത്ത് എന്റെ കണ്ണുകൾ പെയ്തൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു കാണും. പ്ലാറ്റ്ഫോമിലൂടെ കിതച്ചുകൊണ്ട് തലങ്ങും വിലങ്ങും കണ്ണോടിച്ച് ഒരാൾ ആളുകളുടെ മുഖത്തേക്ക് നോക്കി ഓടിവരുന്ന ഞാൻ മങ്ങിയ കണ്ണുകളോടെ കണ്ടു. അതെന്നെ കമ്പനിക്ക് മുന്നിൽ ഇറക്കിവിട്ട അതേ ഓട്ടോ ഡ്രൈവർ ചേട്ടനായിരുന്നു. കാക്കി ഷട്ടിട്ട വിയർപ്പിൽ കുതിർന്ന മനുഷ്യന്റെ കയ്യിൽ എന്റെ ബാഗ് ഭദ്രമായി ഇരിപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടതും അദ്ദേഹം ഓടി എന്റെ അടുത്തേക്ക് വന്നു. ഞാൻ വിശ്വസിക്കാനാവാത്ത ചാടിയെഴുന്നേറ്റു. എന്റെ കൈകളിലേക്ക് ആ ബാഗ് വെച്ച് തരുമ്പോൾ ആ മനുഷ്യൻ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. ഞാൻ അടുത്ത ഓട്ടം പോവാൻ നോക്കുമ്പോഴാണ് പിൻസീറ്റിൽ ബാഗ് കിടക്കുന്നത് കണ്ടത്. തുറന്നു നോക്കിയപ്പോൾ മുഴുവൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും കമ്പനിയുടെ കോൾ ലെറ്ററും. ഞാൻ നിന്നെ തേടി ആ കമ്പനിയിൽ വന്നപ്പോൾ നീ ഇങ്ങോട്ട് സ്റ്റേഷനിലേക്ക് പോന്നു എന്നറിഞ്ഞു. ഓടി വന്ന് ഇവിടെ മുഴുവൻ നിന്നെ തപ്പി. വിറക്കുന്ന കൈകളോടെ ബാഗ് മാറോടണച്ച് ഞാൻ ആ ചേട്ടന്റെ കാലിലേക്ക് വീഴാൻ പോയി. അദ്ദേഹം എന്നെ പിടിച്ചു നിർത്തി തോളിത്തട്ടി. പോക്കറ്റിൽ ബാക്കിയുണ്ടായിരുന്ന മുഴുവൻ പണവും എടുത്ത് ഞാൻ അദ്ദേഹത്തിന് നേരെ നീട്ടി. ചേട്ടാ, ഇത് വെച്ചോളൂ, എനിക്ക് തരാൻ ഇതല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷേ ആ മനുഷ്യൻ ആ പണം സ്നേഹത്തോടെ തട്ടിമാറ്റി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പോടെ മോനെ, ഈ കാശിന് വേണ്ടിയല്ല ഞാൻ ഓട്ടവും കളഞ്ഞ് നിന്നെ തപ്പി ഇങ്ങോട്ട് വന്നത്. നിന്റെ പ്രായത്തിലുള്ള ഒരു മകൻ എന്റെ വീട്ടിലുണ്ട്, നിന്നെ പോലെ മറവി രോഗമുള്ള ഒരുത്തൻ, സൂക്ഷിച്ചു പോ എന്നും പറഞ്ഞ് 1 രൂപ പോലും വാങ്ങാതെ എന്റെ തോളിൽ ഒന്നും കൂടി തട്ടി. ജനക്കൂട്ടത്തിലേക്ക് മറഞ്ഞുപോയ ആ മനുഷ്യനെ നോക്കി ഞാൻ കണ്ണീരോടെ കൈകൂപ്പി നിന്നു. ആ ഇന്റർവ്യൂ എനിക്ക് നഷ്ടപ്പെട്ടെങ്കിലും അതിലും മെച്ചപ്പെട്ട ഒരു കമ്പനിയിൽ നല്ല സാലറിയോടെ എനിക്ക് ജോലി കിട്ടി. ഇന്ന് ഒരു നല്ല നിലയിലെത്തി നിൽക്കുമ്പോഴും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത് ആ കാക്കി വസ്ത്രധാരിയെയാണ്. സ്വാർത്ഥതയുടെ ലോകത്ത് മറ്റുള്ളവന്റെ വേദന സ്വന്തം നെഞ്ചിലേറ്റുന്ന ഇത്തരം സാധാരണ മനുഷ്യർ തന്നെയാണ് ഈ ഭൂമിയിലെ ജീവനുള്ള ദൈവങ്ങൾ. നിങ്ങളെ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ എന്റെ ഒരു കൂട്ടം സർട്ടിഫിക്കറ്റുകളുമായി വന്ന കാക്കി കുപ്പായമിട്ട ദൈവത്തെ. സ്നേഹത്തോടെ അഖിൽ പീതാംബരൻ.
1: അഖിലേ, ഒരുപാട് ഒരുപാട് സന്തോഷം. ഈ ആഴ്ചയില് നന്മ മരങ്ങളുടെ സംഗമമായിരുന്നു നമ്മള് ഹലോ VPS ലേശ്വറില് കേട്ടത്. ഇങ്ങനെ നമ്മുടെ ചുറ്റിനുള്ള ഓരോരുത്തരിലും നമ്മളെ കാണാൻ സാധിച്ചാല് ഈ ലോകത്ത് തിന്മ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. കഴിഞ്ഞ ഏതൊരു എപ്പിസോഡിൽ നമ്മൾ വായിച്ചിരുന്നു ആംബുലൻസില് ഒരച്ഛനെ കൊണ്ടുപോകുന്ന മകന്റെ മാനസികാവസ്ഥയെ കുറിച്ച്. അപ്പോഴും നമ്മൾ പറയുകയുണ്ടായി, ഓരോ ആംബുലൻസ് പോകുമ്പോഴും നമ്മൾ അവർക്കായിട്ട് വഴിയൊരുക്കണം. നമ്മൾ വണ്ടിയിൽ ഇരിക്കുകയാണെങ്കിലും പുറത്തിറങ്ങി അവിടെയുള്ള മറ്റ് വണ്ടികളെല്ലാം മാറ്റിക്കൊടുത്ത് ആ വണ്ടിയെ പോകാൻ അനുവദിക്കണമെന്ന്. ഇതേപോലെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ എന്റെ വീട്ടിലും എന്റെ മോനും സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് നഷ്ടമായാൽ ഞാൻ എത്രമാത്രം ദുഃഖിക്കും എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ, അത്തരം മനസ്സുകളെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കേണ്ടത്. അത് വളർന്നു വളർന്നു വന്നാൽ എന്താകും? അഹം ബ്രഹ്മാസ്മി.

0: ഹൃദയത്തിന് കരുതലേകാം, ജീവിതത്തിന് പ്രതീക്ഷയേകാം ഹൃദയസ്പർശം. അതെ പ്രിയരെ, സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ആൻജിയോഗ്രാം പരിശോധന നടത്താൻ കഴിയാതെ വിഷമിക്കുന്നവർക്കായി VPS ലേക്ഷ്യൂർ ആശുപത്രി ഒരുക്കുന്ന സൗജന്യ ആൻജിയോഗ്രാം പദ്ധതി ഹൃദയസ്പർശം. സാമ്പത്തിക പരിമിതികൾ കാരണം കൃത്യസമയത്ത് ഹൃദയ പരിശോധനയും ചികിത്സയും ലഭിക്കാതെ ആരുടെയും ജീവൻ അപകടത്തിലാകരുത്. അർഹരായ 50 പേർക്ക് സൗജന്യ ആൻജിയോഗ്രാം പരിശോധന ലഭ്യമാക്കുന്നു. ഹൃദയാരോഗ്യത്തിന് കൃത്യസമയത്ത് പരിശോധനയും ചികിത്സയും ഏറെ പ്രധാനമാണ്. സേവനം ആവശ്യമുള്ളവർ September 30 മുൻപ് രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: അശിചി ബാലേട്ട, ഞാൻ അഞ്ജലി. ഒരു സാധാരണ വീട്ടമ്മയാണ്. വീട്ടിലെ അടുക്കള ഭരണവും പിള്ളേരുടെ ഓൺലൈൻ ക്ലാസ്സും ഒക്കെയായി വലിയ കുഴപ്പമില്ലാതെ പോകുന്നതിനിടയിലാണ് അന്ന് ബാങ്കിൽ പോകേണ്ടി വന്നത്. കാരണം ലളിതമാണ്, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ KYC അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അക്കൗണ്ട് ബ്ലോക്ക് ആകും എന്നൊരു മെസ്സേജ് വന്നു. അങ്ങനെ അത് ശരിയാക്കാനും ഒപ്പം കുറച്ച് പൈസ അക്കൗണ്ടിൽ ഇടാനും വേണ്ടിയാണ് അന്ന് രാവിലെ ഞാൻ ഒരുങ്ങിയിറങ്ങിയത്. ഞാൻ ബാങ്കിലെത്തി. അവിടെ ചെന്നപ്പോൾ ഫോം പൂരിപ്പിക്കണം, പതിവ് പോലെ ബാഗ് തുറന്ന് കൈയിട്ട് പരതി, ചീപ്പുണ്ട്, കണ്ണാടിയുണ്ട്, കുറച്ച് സേഫ്റ്റി പിന്നുകളുണ്ട്, കൊച്ചിന്റെ പാതി തിന്ന മിഠായി വരെയുണ്ട്. പക്ഷെ അത്യാവശ്യത്തിന് വേണ്ട ഒരൊറ്റ സാധനം മാത്രം അതിലില്ല, പേന. സ്ലിപ്പ് എഴുതുന്ന ഒരു ചെറിയ മേശയുടെ അടുത്തേക്ക് ഞാൻ ചെന്നു. അവിടെയുണ്ട് ബാങ്കിലെ ആ മഹാത്ഭുതം, 5 രൂപ വിലയുള്ള മൂടിയില്ലാത്ത ഒരു നീല പ്ലാസ്റ്റിക് പേന. കോടികൾ സൃഷ്ടിക്കുന്ന ലോക്കറിനേക്കാൾ ഭദ്രമായ ഒരു കട്ടിയുള്ള ചരടിൽ ആ പേനയെ മേശപ്പുറത്ത് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. എന്റെ മുന്നിൽ കോട്ടും സൂട്ടുമിട്ട് കയ്യിൽ ആപ്പിളിന്റെ വലിയ ഫോണുമായി ഒരു ബിസിനസ്സുകാരൻ നിൽപ്പുണ്ടായിരുന്നു. ആളൊരു ലക്ഷപ്രഭുവാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. പക്ഷെ എന്ത് കാര്യം, ആ 10 രൂപയുടെ പേനയ്ക്കായി പുള്ളിയും പാവം പേര് നിൽക്കുകയാണ്. അദ്ദേഹം എഴുതി കഴിഞ്ഞതും ഞാൻ ആ പേനയിലേക്ക് കൈനീട്ടി. ഈ ബാങ്കുകാർ കെട്ടിയിരിക്കുന്ന നൂലിന് കഷ്ടിച്ചൊരടി നീളമേ ഉള്ളൂ. എഴുതാൻ നോക്കുമ്പോ ദൈവമേ പേനയിൽ മഷി വരുന്നില്ല. കടലാസിൽ 3 വട്ടം വട്ടത്തിൽ

0: ചേട്ടൻ നോക്കിയത് സെക്യൂരിറ്റിയുടെ മുഖത്തേക്ക്. സെക്യൂരിറ്റി ചേട്ടൻ ആ പാവ മനുഷ്യനെ നോക്കിയ ഒരു നോട്ടമുണ്ട്. റിസർവ് ബാങ്ക് കൊള്ളയടിക്കാൻ വന്ന കൊടും കുറ്റവാളിയെ പോലെ ആണ് കണ്ടത്. എന്താ ചേട്ടാ, സൂക്ഷിക്കണ്ടേ? പേന വലിച്ചു പൊട്ടിച്ചോ. ചേട്ടൻ അയ്യോ, അറിയാതെ ഒന്ന് കൈ തട്ടിപ്പോയതാ സാറേ എന്നും പറഞ്ഞ് ചമ്മി നിന്നു. ഞാനാണെങ്കിൽ എനിക്കിതിൽ ഒരു പങ്കുമില്ല, ഞാൻ വഴിപോക്കനാണ് എന്ന ഭാവത്തിൽ വേഗം രണ്ട് സ്റ്റെപ്പ് പിന്നോട്ട് മാറി നിന്നു. സെക്യൂരിറ്റി ചേട്ടൻ ആ പേനയെടുത്ത് വല്ല അമൂല്യ രത്നവും കിട്ടിയതുപോലെ മറ്റൊരു നൂലിൽ കെട്ടിയിട്ടു. സെക്യൂരിറ്റിയുടെ ഗൗരവം കണ്ടപ്പോൾ ആ പേനയിൽ മഷിയില്ല എന്ന് പറയാനുള്ള ധൈര്യം എനിക്ക് വന്നില്ല. കോടികൾ കൈകാര്യം ചെയ്യുന്ന ബാങ്കുകാർക്ക് ആളുകൾക്ക് എഴുതാൻ രണ്ട് പേനയെങ്കിലും വെച്ചൂടെ എന്ന ചോദ്യത്തിന് ഇന്നും എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. എന്തായാലും ബാങ്കിലെ പണി കഴിഞ്ഞ ഉടനെ ഞാൻ ആദ്യം ചെയ്തത് അടുത്തുള്ള കടയിൽ കയറി 10 രൂപ കൊടുത്തൊരു പേന വാങ്ങി ബാഗിൽ ഇടുകയാണ്. ഇനി ബാങ്കിൽ പോയി നൂലിൽ കിടന്നാടുന്ന പേനയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കാനും നാണം കെടാനും ശ്രമിക്കണ്ടല്ലോ. സ്നേഹപൂർവം, അഞ്ജലി.
1: ഞാനത് എപ്പോഴും ആലോചിക്കാറുണ്ട്. നമ്മൾ ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പോ ട്രഷറിയിൽ പോയി കഴിഞ്ഞാൽ കാണാറുണ്ട്, അതുപോലെ തന്നെ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ കാണാറുണ്ട്, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ചിലപ്പോ റിസർവേഷൻ കൗണ്ടറിന്റെ മുമ്പിൽ നമ്മൾ ഇതുപോലെ കാണാറുണ്ട്. പലപ്പോഴും ഈ നൂലും പേനയും തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ അത് തമ്മിലുള്ള അകലം, അത് നമ്മളെ വല്ലാത്ത ബുദ്ധിമുട്ടിക്കാറുണ്ട്. കോടാനുകോടി രൂപയുടെ ടേൺ ഓവറിലെ ബാങ്കിലൊക്കെ എന്തെങ്ങനെയെന്ന് ഞാൻ
0: പലപ്പോഴും
1: നൂലിന്മേ കളി തന്നെയാണ്. EMI തെറ്റിയാ പിന്നെ നൂലിന്മേ കളി തന്നെയാണ്.
0: അതെ. എന്തായാലും അഞ്ജലി, നമ്മളെ പ്രശ്നം നമ്മൾ പരിഹരിച്ചു. 10 രൂപ കൊടുത്തൊരു പേന വാങ്ങിയില്ലേ, ഇനി അത് ബാഗിൽ തന്നെ ഇടാ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും ഞാൻ പറയാണ്, നമ്മുടെ ബാഗിൽ നമുക്ക്
1: ഒരാളോട് ചോദിച്ചോ ഇംഗ്ലീഷിൽ ഏറ്റവും ഭയമുള്ള 3 അക്ഷരം ഏതാണെന്ന്. EMI.
0: അടിപൊളി. അപ്പൊ ബാഗിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നതിൽ യാതൊരു തെറ്റില്ല. ഒരു പേന, ഒരു ബ്ലേഡ്, കുറച്ച് പെപ്പർ സ്പ്രേ, ഇതൊക്കെ
1: രണ്ട് കത്തി, രണ്ട് തോക്ക്, എല്ലാം പറഞ്ഞോളൂ.
0: കത്തി വേണ്ട, അതൊക്കെ അത്യാവശ്യത്തിന് ഒരു ബാഗിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്.
2: മാന്ത്രികം മാന്ത്രികം മാന്ത്രികം, വാക്കുകൾ ചെയ്തികൾ യാന്ത്രികം.

0: ഇപ്പൊ അടുത്ത കാലത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് പല ഭാഗങ്ങളിലും നമ്മുടെ സോഷ്യൽ മീഡിയ സങ്കേതങ്ങൾ വഴി ഹലോ വി പി എസ് ലേക് ഷോർ ആളുകൾ കേൾക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പറയട്ടെ, ഹലോ വി പി എസ് ലേക് ഷോർ സൗണ്ട് പാർക്ക് അക്കാഡമി തൃക്കാക്കര പി ഒ.
1: മെയിൽ ഐ ഡി ഹലോ വി പി എസ് ലേക് ഷോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ്. നമ്മുടെ പ്രോഗ്രാമിലേക്ക് വാട്സപ്പ് വഴി കത്തുകൾ അയക്കാനും വിളിക്കണം എന്ന് പറയാനുമായിട്ടുള്ള ഡീറ്റെയിൽസ് അയക്കേണ്ട നമ്പർ 8157000888 ആണ്.
0: വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം.
1: നന്ദി,
0: നമസ്കാരം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 50 സെക്കൻഡ്.

ചേച്ചി, ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കാനുള്ള സമയത്തിന് മുൻപായിട്ട് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും അറിയിക്കാനുള്ളത്, പുതുതായിട്ട് ഇന്ന് ചിലപ്പോൾ ഒരു പ്രോഗ്രാം കേൾക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവും, കാരണം

ഇപ്പോൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയരെ, സംവിധായകൻ കെ ജി ജോർജ്, നടൻ തിലകൻ എന്നിവരുടെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തിൽ മലയാള സിനിമയ്ക്ക് പുതുവസന്തം പകർന്നു നൽകിയ ചലച്ചിത്രകാരൻ കെ ജി ജോർജ്. പിന്നീട് പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന ഒരുപിടി ചിത്രങ്ങൾ, 1979 ഉൾക്കടൽ, യവനിക, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, ആദാമിൻ്റെ വാരിയെല്ല്, മേള, ആക്ഷേപഹാസ്യത്തിന് മേമ്പൊടി ചാർത്തി പഞ്ചവടിപാലം, ഇരകൾ, മറ്റൊരാൾ, രാമു കാര്യാട്ടിൻ്റെ സഹായിയായി സംവിധാന രംഗത്തേക്ക്. 2023 ഈ ദിവസമാണ് കെ ജി ജോർജ് വിട പറയുന്നത്. കെ ജി ജോർജിൻ്റെ സിനിമകളിലൂടെ നല്ല പാട്ടുകളും നാം കേട്ടു. പ്രണാമം. എഫ് എം മോർണിംഗ് സെലക്ഷനിൽ ആദ്യ ഗാനങ്ങൾ കെ ജി ജോർജിൻ്റെ സ്മരണയിൽ. ഇലവങ്കോട് ദേശം എന്ന ചിത്രത്തിൽ യേശുദാസൻ ചിത്രയും പാടിയ ഗാനം. ഒ എൻ വിയുടെ വരികൾ, ചിട്ടപ്പെടുത്തിയത് വിദ്യാസാഗർ.

യവനിക എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന ഒ എൻ വി, സംഗീതം എം ബി ശ്രീനിവാസൻ. ഇനി മേള എന്ന ചിത്രത്തിലെ ഗാനം, മുല്ലനേഴിയുടെ വരികൾ, എം ബി ശ്രീനിവാസൻ്റെ സംഗീതം. ഈ ഗാനം പാടിയത് സെൽമ ജോർജ്.

0: സംവിധായകൻ കെ ജി ജോർജിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ സ്മരണാഞ്ജലി.
1: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
2: പറയൂ.
1: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
2: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
1: എങ്ങനെ ചെയ്യേണ്ടത്?
2: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
1: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിൽ
2: ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
1: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
2: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. നാടകത്തിലൂടെ വന്ന് സിനിമയിൽ കരുത്തുറ്റ കഥാപാത്രങ്ങൾക്ക് ജീവനേകിയ നടൻ തിലകൻ, അഭിനയരംഗത്തെ കാലത്തെയും അതുല്യ പ്രതിഭ. PJ ആന്റണിയുടെ പെരിയാർ എന്ന ചിത്രത്തിൽ ആദ്യ സിനിമാഭിനയം. ശ്രദ്ധിക്കപ്പെട്ടത് 1981 കോലങ്ങൾ എന്ന ചിത്രത്തിലൂടെ. 1982 KG ജോർജിന്റെ യവനികയിൽ അഭിനയത്തിന് സംസ്ഥാന അവാർഡ് ആദ്യമായി ലഭിച്ചു. പിന്നീട് അങ്ങോട്ട് പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന നിരവധി വേഷങ്ങൾ: ഋതുഭേദം, കിരീടം, പെരുന്തച്ഛൻ, സന്താനഗോപാലം, ഗമനം, മൃഗയ, തനിയാവർത്തനം, സ്ഫടികം, മൂന്നാം പക്കം, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, കൗരവർ, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, മൈ ഡിയർ മുത്തച്ഛൻ, അങ്ങനെ ഒരുപാട് പടങ്ങൾ. തീഷ്ണഭാവങ്ങൾ തന്മയത്വത്തോടെ ഉൾക്കൊണ്ട് അനായാസതയുടെ സൗന്ദര്യാത്മകതയിൽ ലയിച്ച് അനശ്വര നടൻ തിലകന് പ്രണാമം അർപ്പിച്ച് FM മോർണിംഗ് സെലക്ഷനിൽ ഇനിയത്തെ ഗാനങ്ങൾ. ഏകാന്തം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനമാണ്. ഗാനരചന കൈതപ്പുറം, സംഗീതം കൈതപ്പുറം വിശ്വനാഥൻ.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: മൂക്കില്ല രാജ്യത്ത് ഈ പടത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ഗാനമൊരുക്കിയവർ കൈതപ്രം, ഔസേപ്പച്ചൻ.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ഷിജിത് നായർ മറുപടി നൽകുന്നു. പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 0484-242-6-387 അല്ലെങ്കിൽ 9446-45-5888 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ആവർത്തിക്കാം. 0484-24-26-397 0484-24-26-387 മറ്റൊരു നമ്പർ 9444-45-58-88 വിഷയം പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ. സമയം ഇന്നുച്ച കഴിഞ്ഞ് 3 മണി മുതൽ. 102.3 MHz കൊച്ചി എഫ് എമ്മിൽ നിന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. ഇനിയൊരു സംഘഗാനം, നയിച്ചത് യേശുദാസ്. ഗാനരചന കൈതപ്രം, സംഗീത സംവിധാനം മോഹൻ സിത്താര. ചിത്രം കുടുംബപുരാണം.

ഇന്ന് രാത്രി 9:15 ചുറ്റുവട്ടം. ഇടപ്പള്ളി ചങ്ങമ്മുഴ പാർക്കിൽ നടന്ന ദേശീയ കാവ്യോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ സജയ് കെ.വി. നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന് രാത്രി 9:15 ചുറ്റുവട്ടം പരിപാടിയിൽ. എഫ്എം മോർണിംഗ് സെലക്ഷനിൽ മറ്റൊരു സംഘഗാനം. നയിച്ചവർ യേശുദാസ്, സിഒ ആൻഡോ. യൂസഫലി കേച്ചേരിയുടെ വരികൾ. ശ്യാമിൻ്റെ ഈണം. നാടോടിക്കാറ്റ് എന്ന ചിത്രം.

0: sedas.
1: സംഗീതലഹരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ത്രയം എന്ന ആൽബത്തിൽ വിവിധ ഗായകർ പാടിയത്.

0: മെട്രോ ഫിലിം സൊസൈറ്റി കൊച്ചിയും ഇടപ്പള്ളി ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാലയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഫ്രഞ്ച് ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി ടോണി ഗാറ്റ്ലിഫ് സംവിധാനം ചെയ്ത ചിത്രം ജാം ചങ്ങമ്പുഴ ഗ്രന്ഥശാല ഹാളിൽ പ്രദർശിപ്പിക്കും.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ കെട്ടിട നികുതി പിരിവ് ക്യാമ്പ് യങ് മെൻസ് ലൈബ്രറിയിൽ ഉച്ചയ്ക്ക് 1:30 വരെ നടത്തുന്നതാണ്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം. ഒരറിയിപ്പ്: ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ഷിജിത് നായർ മറുപടി നൽകുന്നു. പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04-84-24-36-397 അല്ലെങ്കിൽ 04-84-24-286 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

0: ഇന്ന് വൈകുന്നേരം 8:05 യുവവാണി. കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു. 9:15 ചുറ്റുവട്ടം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കാവ്യോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ സജയ് കെവി നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാല്യ സാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:45 നോവൽ തക്ഷൻകുന്ന സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 102.3 FM. ഇപ്പോൾ സമയം 11:06.
1: ആകാശവാണി FM വാർത്തകൾ.

ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യം സേവനമായിരിക്കണമെന്നും അത് ഓരോ വ്യക്തിയിലും അന്തർലീനമായിരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരണാസിയിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രികരുമായി ഓൺലൈനിൽ സംവദിക്കുകയായിരുന്നു നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന് പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ഏഷ്യൻ ഗെയിംസിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ പുരുഷ ബാഡ്മിന്റൺ ടീമിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. ടീമിന്റെ നിശ്ചയദാർഢ്യവും അതിജീവനശേഷിയും പോരാട്ട വീര്യവുമാണ് ഈ മികച്ച നേട്ടത്തിലൂടെ പ്രതിഫലിക്കുന്നതെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാന 15-ാം

0: ഉച്ചവത്സര പദ്ധതിയുടെ ആദ്യവർഷമായി 2027-28 പദ്ധതി നിർദ്ദേശങ്ങൾ ജനപങ്കാളിത്തത്തോടെ രൂപീകരിക്കുന്നതിന് എറണാകുളം ജില്ലാ ഉന്നതതല യോഗം അല്പസമയത്തിനകം എറണാകുളത്ത് ആരംഭിക്കും. കാക്കനാട് ഇൻഫോ പാർക്കിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ യോഗം ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിൽ ലോക മാരിടൈം ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. ഗവൺമെന്റ് പ്രഖ്യാപിത അന്താരാഷ്ട്ര മാരിടൈം മ്യൂസിയം ആൻഡ് ഓഷനേറിയം പദ്ധതിയുടെ സമീപനരേഖയുടെയും ലോഗോയുടെയും പ്രകാശനം മുഖ്യമന്ത്രി നിർവഹിക്കും. 10-12 ക്ലാസുകളിലെ ബോർഡ് പരീക്ഷ എഴുതാൻ യോഗ്യരായ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ അടങ്ങിയ ഔദ്യോഗിക പട്ടിക സമർപ്പിക്കുന്നതിന് നടപടികൾ കേന്ദ്ര സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡ് ഇന്ന് ആരംഭിക്കും. CBSE അംഗീകാരത്തോടുകൂടിയ എല്ലാ സ്കൂളുകൾക്കും ഔദ്യോഗിക പോർട്ടലായ cbse.gov.in വഴി അടുത്ത മാസം 21 വരെ LOC സമർപ്പിക്കാം. എറണാകുളം യാർഡിൽ ട്രാക്ക് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനുകൾ കോട്ടയം വഴി തിരിച്ചുവിടുമെന്ന് റെയിൽവേ. വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് നാളെ സർവീസ് തുടങ്ങുന്ന ട്രെയിനുകളാണ് വഴിതിരിച്ചുവിടുക. BJP കണ്ണൂർ നോർത്ത് ജില്ലാ ത്രിദിന പ്രശിക്ഷൻ മഹാ അഭിയാൻ പിലാത്ര കാനായിൽ ആരംഭിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
1: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 11 മണി കഴിഞ്ഞ് 3:44.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ശ്രീനാരായണപുരം ഉദയാ സുരേഷും സംഘവും അവതരിപ്പിക്കുന്ന കാവടിച്ചിന്ത്, കൂടെ ഉണ്ണികൃഷ്ണൻ CS, അതുൽകൃഷ്ണ MR, വിഷ്ണുലാൽ KK, അനീഷ് TV.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാവടിച്ചിന്ത്, ഉദയ സുരേഷും സംഘവും അവതരിപ്പിച്ചത്.
1: പിറന്നാളോ വിവാഹ വാർഷികമോ ഏത് ആഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കൂ. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാന സമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക്.
0: അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ഷിജിത് നായർ മറുപടി നൽകുന്നു. പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 24 26 397 അല്ലെങ്കിൽ 0484 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക.
2: Thank you.

ഒരു വട്ടം കൂടി മഴയത്ത് ഉല്ലസിച്ച് നടന്ന ആ കാലം, ഒന്നിനെക്കുറിച്ചും വേവലാതിയില്ലാതെ പാടവരമ്പത്തുകൂടി ഓടി നടന്ന, മാവിൻ ചോട്ടിലേക്ക് കാറ്റിനേക്കാൾ വേഗത്തിൽ പാഞ്ഞ ആ ഓർമ്മക്കാലത്തേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോയാലോ? ഓർമ്മച്ചിന്ത് നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് 2 മണിക്കും ബുധനാഴ്ചകളിൽ 10:35 നിങ്ങളുടെ പ്രിയപ്പെട്ട അനുഭവങ്ങൾ ഞങ്ങൾക്കെഴുതൂ. നമുക്കൊന്നുകൂടി ജീവിക്കാം. വിലാസം: ഓർമ്മച്ചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, തൃക്കാക്കര PO 68 20 21. ഇനി വാട്സാപ്പിലും അയക്കാം. ഓർമ്മച്ചിന്ത് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങളുടെ സന്ദേശം മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 9447562212. ഓർമ്മച്ചിന്ത് നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11:30. ഇപ്പോൾ കേൾക്കാം NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ഷിജിത് നായർ മറുപടി നൽകുന്നു. പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചയ്ക്ക് 3 മണി മുതൽ 0484 24 26 397 അല്ലെങ്കിൽ 0484 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: ആകാശവാണി FM വാർത്തകൾ.

ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ സ്ലീപ്പർ ബസ്സിന് തീപിടിച്ച് 9 പേർ മരിച്ച സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അനുശോചിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച നേതാക്കൾ പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രാർത്ഥിച്ചു. ഇന്ത്യയുടെ സമുദ്രമേഖല രാജ്യപുരോഗതിക്ക് ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണം, നയപരമായ പരിഷ്കാരങ്ങൾ, നാവികർക്ക് മുൻഗണന എന്ന ദൃഢമായ കാഴ്ചപ്പാട് എന്നിവയിലൂടെയാണ് ഈ വളർച്ച മുന്നോട്ടു കൊണ്ടുപോകുന്നതെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ മുഖ്യമന്ത്രി വിളിച്ച നിർണായക ഉന്നതതല യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. രാത്രികാല വൈദ്യുതി നിയന്ത്രണങ്ങൾ പരിഹരിക്കൽ, ഒക്ടോബറിലും തുടർന്ന് വരുന്ന മാസങ്ങളിലും വൈദ്യുതി ഗ്രിഡിന്റെ സ്ഥിരത ഉറപ്പിക്കുന്നതിന് ദീർഘകാല വൈദ്യുതി കരാറുകൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ച ചെയ്തേക്കും. ജനങ്ങളുടെ താമസസ്ഥലങ്ങളും ജീവനോപാധികളും സംരക്ഷിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാന ഉത്തരവാദിത്തമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയും എംപിയുമായ പ്രിയങ്കാ ഗാന്ധി. ജനവാസ മേഖലകളും ഗ്രാമങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾ

0: ഗൌരവതരമാണെന്നും ഇത് കോൺഗ്രസ് ഏറെ പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്നും പ്രിയങ്ക വ്യക്തമാക്കി. കണ്ണൂർ സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ നാഷണൽ സർവീസ് സ്കീം ദേശീയ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. വൈകിട്ട് സർവകലാശാല താവക്കര ക്യാമ്പസിൽ കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യും. കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ മലിനീകരണ നിയന്ത്രണ അഭ്യാസ പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. വിഴിഞ്ഞത്ത് സംഘടിപ്പിച്ച രണ്ടു ദിവസത്തെ പരിപാടി നാളെ സമാപിക്കും. സ്വർണവില പവന് 1120 രൂപ താഴ്ന്ന് 1,11,960 രൂപയായി. 13,995 രൂപയാണ് ഗ്രാമിന്. ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ഏഷ്യൻ ഗെയിംസിന്റെ 5-ാം ദിനം മിക്സഡ് സ്കീറ്റ് ഫൈനലിലേക്ക് അനന്ത്ജീത് സിംഗും പരിനാസ് ദാലിവാളും യോഗ്യത നേടി. ശ്രീജ അകുലയും സിൻഡ്രല്ല ദാസും ടേബിൾ ടെന്നീസ് വനിതാ ഡബിൾസ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നിലേതിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് പഴം, പച്ചക്കറി, വില വിവരം, ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 1 മണിക്ക് ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ഷിജിത് നായർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: വൈകുന്നേരം 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശകാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെല്ലി റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിത ഗാനം, 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം പോലീസുകാരും മനുഷ്യരാണ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ, ആരോഗ്യ കുറിപ്പുകൾ.
4: തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:15.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച, 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി, 8:05 യുവവാണി കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു അവസാന ഭാഗം. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ, 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡെയിലി റിലേ, 9:15 ചുറ്റുവട്ടം, ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കാവ്യോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ സജയ് KV നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്. 9:30 കഥകളിപ്പദങ്ങൾ തിരുവനന്തപുരം റിലേ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ. ഇന്നിലേതിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
5: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
4: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
6: ഇപ്പോൾ പഴം പച്ചക്കറി വിലവിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും തയ്യാറാക്കിയത്. വില രൂപ കിലോയ്ക്ക് ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ 46.52, മറുനാടൻ 46.50, പയർ നാടൻ 60.65, മറുനാടൻ 57.62, ചേന നാടൻ 45.50, മറുനാടൻ 36.42, മരിച്ചീനി നാടൻ 32.35. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീരാപ്പച്ച, ചീരാച്ചുവപ്പ് 42.47, കുമ്പളങ്ങ 25.30, ഞാലിപ്പൂവൻ 82.87, പാളയംതോടൻ 34.38, പൂവൻ 55.60, റോബസ്റ്റ 27.32, ബീട്രൂട്ട് 66.72, വെണ്ടയ്ക്ക 41.47, പാവയ്ക്ക 65.72, ചുരയ്ക്ക 37.42, വഴുതന 42.47, കത്തിരി ഉരുണ്ടത് 36.42, ക്യാബേജ് 30.37, ക്യാരറ്റ് 46.52, കോളിഫ്ലവർ 42.47, കൊത്തമര 41.47, കൂർക്ക 84.92, ചേമ്പ് വലുത് 65.70, ചേമ്പ് ചെറുത്, വെള്ളരി 40.45, മുരിങ്ങക്കായ 55.60, ബീൻസ് 97.102, ഇഞ്ചി 165.172, പച്ചമുളക് 45.50, കരുനാരങ്ങ 66.72, ചെറുനാരങ്ങ 1, 5, 6, കോവയ്ക്ക 55.60, പച്ചമാങ്ങ 110, 117, സവാള 48.55, ചെറിയ ഉള്ളി 95, 100, ഉരുളക്കിഴങ്ങ് 32 രൂപ, 36 രൂപ, മത്തൻ 22 രൂപ, 26 രൂപ, പീച്ചിങ്ങ 55 രൂപ, 60 രൂപ, പടവലം 42, 47, തക്കാളി 33, 38, അമരപ്പയർ 95, 100. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പഴം പച്ചക്കറി വിലവിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും തയ്യാറാക്കിയത്. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം ശ്രുതി ദേവരാജൻ പാടിയത്. ഗാനരചന N. ഗോപാലകൃഷ്ണൻ, സംഗീതം ജോസ്.

0: ലളിതഗാനം വീണ്ടും വൈകുന്നേരം 6:10 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3, സമയം 12:45. സേവന വാർത്തകൾ. പാലക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ ആശുപത്രിയിൽ കരാറടിസ്ഥാനത്തിൽ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറേറിയൻ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് കൂടിക്കാഴ്ച നടത്തും. യോഗ്യത: മെഡിക്കൽ ഡോക്യുമെന്റേഷനിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഡിപ്ലോമ. ഇവരുടെ അഭാവത്തിൽ പ്ലസ് ടുവും മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ റെക്കോർഡ്സ് സൂക്ഷിക്കുന്നതിനുള്ള 1 വർഷത്തെ പരിശീലനം ഉള്ളവരെയും പരിഗണിക്കും. കൂടിക്കാഴ്ച ഈ മാസം 26 രാവിലെ 9:30 നടക്കും. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 26 രാവിലെ 11:30 നടക്കുന്നു. യോഗ്യത: പ്ലസ് ടു, PGDCA, പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. ഇരു തസ്തികകളുടെയും പ്രായപരിധി 20-40 മധ്യേ. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സൂപ്രണ്ടിന്റെ ചേംബറിൽ ഹാജരാകുക. ഫോൺ നമ്പർ 0491-25-30-013. വിവിധ കാരണങ്ങളാൽ 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട വിമുക്തഭടന്മാരായ ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് അവസരമുണ്ടായിരിക്കുമെന്ന് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491-29-71-633.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി ജില്ലാതല കമ്മ്യൂണിറ്റി വിമൻസ് ഫെസിലിറ്റേറ്ററെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കാൻ കോട്ടയം ജില്ലയിൽ സ്ഥിരതാമസക്കാരായ വനിതകളിൽ നിന്ന് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: വിമൻസ് സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി എന്നിവയിൽ ഏതെങ്കിലുമുള്ള ബിരുദാനന്തര ബിരുദം. പ്രായപരിധി 22-45 മധ്യേ. അപേക്ഷകൾ നാളെ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസിൽ ലഭിക്കണം. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഡിപ്ലോമ ഇൻ ഓഡിയോ പ്രൊഡക്ഷൻ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. അക്കാദമിയുടെ തിരുവനന്തപുരം, കൊച്ചി സെന്ററുകളിൽ ആണ് ക്ലാസ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.kma.ac.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്. കൊച്ചി 7356-75-19-60, 7356-75-19-60. തിരുവനന്തപുരം 97-44-84-45-22, 97-44-84-45-22. കോട്ടയം ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള കോരുത്തോട് മുരിക്കും വയൽ പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ 5 മുതൽ 10 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് മലയാളം, ഹിന്ദി ട്യൂഷൻ അധ്യാപകരെ നിയോഗിക്കുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 29 രാവിലെ 11 പുഞ്ചവയൽ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94-96-07-03-50, 94-96-07-03-50. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയത്തിൽ സേവന മനോഭാവം വഴികാട്ടിയാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായ സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ശനിയാഴ്ച കേരളത്തിൽ. ഇന്ന് ലോക മാരിടൈം ദിനം. കൊച്ചിയിൽ മാരിടൈം ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. സംസ്കാരം വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ തിളക്കം. വുഷുവിൽ വെള്ളി നേടി റോഷിബിന ദേവി. റോവിംഗിൽ വെങ്കലവുമായി സത്നം സൽമാൻ സഖ്യം. വാർത്തകൾ വിശദമായി. സേവനമായിരിക്കണം ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിലും സേവന മനോഭാവം വഴികാട്ടിയാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി വഡ്നഗറിൽ നിന്ന് വാരണാസിയിലേക്ക് പര്യടനം നടത്തുന്ന സേവായാത്രികരുമായി ഓൺലൈനായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സേവായാത്രികർ തങ്ങളുടെ യാത്രാ അനുഭവങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന് ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ശുചിത്വത്തെ ദേശീയ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2014 കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്വച്ഛ് ഭാരത് ദൌത്യത്തിനുശേഷം രാജ്യത്ത് വലിയ പരിവർത്തനങ്ങളാണുണ്ടായത്. ഗാർഹിക ശൌചാലയങ്ങളുടെ നിർമ്മാണം, ഇന്ത്യൻ ഗ്രാമങ്ങളെ വെളിയിട വിസർജന മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഇതിൽ പ്രധാനമാണ്. ശുചിത്വത്തെ ഒരു അടിസ്ഥാന ആവശ്യമാണെന്ന അവബോധം വളർത്താൻ ഈ സംരംഭത്തിലൂടെ സാധിച്ചു. സ്വച്ഛതാ ഹി സേവാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ ഉടനീളം വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പുതിയ ഖരമാലിന്യ സംസ്കരണ ചട്ടത്തെക്കുറിച്ച് അവബോധ പരിപാടികളും സംഘടിപ്പിക്കും. വിവിധ ശുചീകരണ പരിപാടികൾ സംബന്ധിച്ച് ജില്ലാ സ്വച്ഛതാ മിഷൻ പ്രോഗ്രാം ഓഫീസർ ജ്യോതിഷ് മനശ്ശേരി ആകാശവാണി വാർത്തകളോട്.
4: സ്വച്ഛതാ ഹി സേവാ പ്രവർത്തനം കേരള സംസ്ഥാനത്ത് കൈയോട് കൈ എന്ന രീതിയിൽ ക്യാമ്പയിനായിട്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. 1 ഒക്ടോബർ രാവിലെ ജില്ലയിലെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡുകൾ, നടപ്പാതകൾ, സ്ഥാപനങ്ങൾ, സ്കൂളുകൾ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ഈ പരിപാടികൾ നടത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതിനകത്ത് പ്രത്യേകം നമ്മൾ നടത്തും. ഹരിതകർമ്മസേന അംഗങ്ങൾ വഴി എല്ലാ വീടുകളും ഇതിന്റെ പ്രത്യേക ക്യാമ്പയിനുകൾ നടത്തുന്നു.
3: പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യ കൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. ഇന്ന് ലോക മാരിടൈം ദിനം. സമുദ്രമേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ കഠിനാധ്വാനത്തെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബറിലെ അവസാന വ്യാഴാഴ്ചയാണ് ലോക മാരിടൈം ദിനമായി ആചരിക്കുന്നത്. നയങ്ങളിൽ നിന്ന് പ്രയോഗത്തിലേക്ക് സമുദ്രമേഖലയിലെ മികവിന് കരുത്തേകുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സംസ്ഥാന സർക്കാർ ഇന്ന് കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ലോക മാരിടൈം ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വിവരവും ഒ പി സമയവും വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇതു സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പരാതികൾ അറിയിക്കാൻ വിജിലൻസ് ഓഫീസറുടെയും ആശുപത്രി സൂപ്രണ്ടിന്റെയും നമ്പരുകളും പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: ഈ മാസം 27-ാം തീയതി ഞായറാഴ്ച എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. 28 മുതൽ 30 വരെ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്താണ് നടപടി. ശബരിമലയിലെ സ്വർണ്ണകിരീടം കവർന്നതായി സംശയം. അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നതിനിടയിലാണ് കണ്ടെത്തൽ. 2012 തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ സമർപ്പിച്ച 55.72 പവൻ തൂക്കമുള്ള സ്വർണ്ണ കിരീടമാണ് കാണാതായത്. അതേസമയം കിരീടം അവിടെ തന്നെയുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ പ്രതികരിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിലുള്ള മലിനീകരണ നിയന്ത്രണ അഭ്യാസ പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. വിഴിഞ്ഞത്ത് നടക്കുന്ന പരിപാടി നാളെ സമാപിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
6: വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിലാണ് 2 ദിവസം നീളുന്ന മലിനീകരണ നിയന്ത്രണ അഭ്യാസ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കടലിൽ മലിനീകരണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളിൽ നിന്നുമുള്ള തയ്യാറെടുപ്പിന്റെ നിലവാരത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ഒരു സാങ്കല്പിക അപകടം പരിഗണിക്കുകയും ഓരോ ഏജൻസിയും അവർ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത് എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതുമൊക്കെ ഈ പരിശീലന പരിപാടിയിലൂടെ ജനങ്ങളിൽ എത്തിക്കും. മലിനീകരണ നിയന്ത്രണ ഉപകരണങ്ങളുടെ യഥാർത്ഥ വിന്യാസവും പ്രവർത്തനവും പ്രദർശിപ്പിക്കും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, മലിനീകരണ നിയന്ത്രണ ബോർഡ്, CMFRI, തിരുവനന്തപുരം, കൊല്ലം കളക്ടറേറ്റുകൾ, ഫിഷറീസ് വകുപ്പ്, കേരള പോലീസ്, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, എണ്ണ കൈകാര്യം ചെയ്യുന്ന ഏജൻസികൾ എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്.
3: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്നും മെഡൽ നേട്ടം. വനിതകളുടെ 60 കിലോഗ്രാം വുഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾസ് കൾസ് ഇനത്തിൽ സത്നം സിംഗും സൽമാൻഖാനും വെങ്കല മെഡൽ നേടി. മെഡൽ നേടിയ താരങ്ങളെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അഭിനന്ദിച്ചു. സ്കീറ്റ് മിക്സഡ് ടീം യോഗ്യതാ റൌണ്ടിൽ പരിനസ് ധാലിവാളും അനന്ത്ജിത് സിംഗ് നരൂക്കയും ഫൈനലിൽ കടന്നു. 65-ാമത് U17 സുബ്രതോ കപ്പ് ഫുട്ബോൾ ഫൈനൽ ഇന്ന് വൈകിട്ട് 6-ന് ഡൽഹിയിൽ നടക്കും. കേരളത്തെ പ്രതിനിധീകരിച്ച് മലപ്പുറം അത്താണിക്കൽ MICEMHSS മിനർവ പഞ്ചാബിനെ നേരിടും. കഴിഞ്ഞ വർഷം കേരളത്തെ പ്രതിനിധീകരിച്ച കോഴിക്കോട് ഫാറൂഖ് സ്കൂളായിരുന്നു ജേതാക്കൾ. എറണാകുളം യാർഡിൽ ട്രാക്ക് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ചില ട്രെയിനുകൾ വഴിതിരിച്ചുവിടുകയോ ഭാഗികമായി റദ്ദാക്കുകയോ ചെയ്യുമെന്ന് റെയിൽവേ അറിയിച്ചു. നാളെ ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടുന്ന ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് എറണാകുളം ടൌണിനും കായംകുളം ജംഗ്ഷനുമിടയിൽ കോട്ടയം വഴി തിരിച്ചുവിടും. എറണാകുളം ജംഗ്ഷൻ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകില്ല. നാളെ സർവീസ് നടത്തുന്ന മംഗളൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ മാവേലി എക്സ്പ്രസും MGR ചെന്നൈ സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ AC സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസും കോട്ടയം വഴി തിരിച്ചുവിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 770 പോയിന്റ് കുറഞ്ഞ് 74,059, നിഫ്റ്റി 249 പോയിന്റ് നഷ്ടത്തിൽ 23,199 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,120 രൂപ കുറഞ്ഞ് 111,960 രൂപയാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രീയത്തിൽ സേവന മനോഭാവം വഴികാട്ടിയാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായ സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിൽ. ഇന്ന് ലോക മാരിടൈം ദിനം. കൊച്ചിയിൽ മാരിടൈം ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. സംസ്കാരം വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് വീണ്ടും മെഡൽ തിളക്കം. വുഷുവിൽ വെള്ളി നേടി റോഷിബിന ദേവി. റോവിംഗിൽ വെങ്കലവുമായി സത്നം സൽമാൻ സഖ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി.
0: വൃക്കകളെ എങ്ങനെ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കാം? തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സൂസൻ ഉതുപ്പ് സംസാരിക്കുന്നു.
7: മനുഷ്യ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വൃക്കകൾ പരമപ്രധാനമായ പങ്കുവഹിക്കുന്നു. ശരീരത്തിൽ നട്ടലിന്റെ ഇരുഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന പയറുമണിയുടെ രൂപമുള്ള വൃക്കകൾ തുടർച്ചയായി 24 മണിക്കൂറും രക്തശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നു. വൃക്കകളുടെ ആരോഗ്യം ഒരു മനുഷ്യന്റെ നിലനിൽപ്പിനും ആരോഗ്യത്തിനും പരമപ്രധാനമാണ്. ഇന്ന് ആഗോളതലത്തിൽ വൃക്ക രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്താകമാനം 850 മില്യൺ വൃക്ക രോഗികളുണ്ട്. ഇതിൽ 20% നമ്മുടെ രാജ്യക്കാരാണ് എന്നതും ഗൌരവതരമായ ഒരു വസ്തുതയാണ്. വൃക്കരോഗം ഒരു രോഗിയുടെ മാത്രമല്ല, മറിച്ച് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും പ്രശ്നമാണ്. അതിഭീമമായ ചികിത്സാ ചെലവ് മാത്രമല്ല പ്രശ്നം. യുവാക്കളിലും മധ്യവയസ്കരിലുമുള്ള രോഗം രാജ്യത്തിന്റെ മാനവ വിഭവശേഷിയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇത്തരുണത്തിൽ വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രസക്തിയേറുന്നു. സ്ഥായിയായ വൃക്കരോഗവും വൃക്കസ്തംഭനവും വർദ്ധിച്ചു വരുന്ന ആഗോള ആരോഗ്യ വെല്ലുവിളി തന്നെ 10ൽ 1 എന്ന രീതിയിൽ ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഈ രോഗത്തിന്റെ കാരണങ്ങൾ എന്താണ്? രോഗം തടയുക

0: സാധ്യമാണോ? ഒട്ടുമിക്ക വൃക്കരോഗങ്ങളിലും പ്രാരംഭാവസ്ഥയിൽ ലക്ഷണങ്ങളില്ല എന്നതാണ് വലിയ പ്രശ്നം. പതിയെ പതിയെ രോഗം വൃക്കകളെ നശിപ്പിക്കുന്നു. 50% അരിപ്പകൾ പ്രവർത്തനരഹിതമായതിനു ശേഷം മാത്രമാണ് വൃക്കമാന്ദ്യം പരിശോധനകളിലൂടെ കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നത്. സൂക്ഷ്മമായ ചില രോഗലക്ഷണങ്ങൾ ഈ അവസ്ഥയിൽ ഉണ്ടാകാം എങ്കിലും ഒട്ടുമിക്കവാറും ആളുകൾ അവയെ കാര്യമായി എടുക്കാറില്ല എന്നതും ഒരു വസ്തുത തന്നെ. രോഗം മൂർച്ഛിച്ച അവസ്ഥയിലായിരിക്കും മിക്കവരും വൈദ്യസഹായം തേടുക. സാധാരണയായി കണ്ടുവരുന്ന വൃക്കരോഗങ്ങളും അവയുടെ ലക്ഷണങ്ങളും ഒന്ന് നോക്കാം. ജന്മനാ വളർച്ചയെത്താത്ത വൃക്കകൾ, അവയുടെ ഘടനയിലുള്ള വ്യത്യാസങ്ങൾ, മൂത്രനാളികളിലെ തടസ്സം, അടിക്കടിയുള്ള അണുബാധ, വൃക്കയിലെ കല്ലുകൾ, നെഫ്രൈറ്റിസ്, നെഫ്രോട്ടിക് സിൻഡ്രോം തുടങ്ങിയവയാണ് കുട്ടികളെ ബാധിക്കുന്ന വൃക്കരോഗങ്ങൾ. സ്കാനിംഗ് പരിശോധനയിലൂടെ ഗർഭാവസ്ഥയിൽ തന്നെ ജന്മനാവുള്ള തകരാറുകൾ കണ്ടെത്തുവാൻ ഇന്ന് സാധിക്കുന്നു. എന്നാൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടും അവയുടെ ഗൗരവം മനസ്സിലാക്കാതെ ചികിത്സ ലഭിക്കാത്ത പ്രശ്നങ്ങളും കാണാറുണ്ട്. ശക്തി കുറഞ്ഞ മൂത്രപ്രവാഹം, മൂത്രത്തിലെ അണുബാധ, ദുർഗന്ധമുള്ള മൂത്രം, പഴുപ്പോ രക്തമോ കലർന്ന മൂത്രം, മൂത്രത്തിലെ പത, കുട്ടികളിലെ വളർച്ച ഇല്ലായ്മ, എല്ലുകളുടെ ബലക്കുറവ്, അമിതമായി പോകുന്ന മൂത്രം, അമിതമായ ദാഹം, കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത്, ക്ഷീണം, ഉന്മേഷക്കുറവ്, വിളർച്ച, ഇവയൊക്കെ സ്ഥായിയായ വൃക്കരോഗ ലക്ഷണങ്ങളാണ്. തക്ക സമയത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പരിശോധനകൾ നടത്തി ആവശ്യമായ ചികിത്സ നൽകിയാൽ സ്ഥായിയായ വൃക്കസ്തംഭനം തടയുവാൻ സാധിക്കുന്നു. തുടർ പരിശോധനകളും ചികിത്സയും ഇത്തരം രോഗങ്ങളിൽ പരമപ്രധാനമാണ്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു വരുന്നത്. ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷന്റെ കണക്കുപ്രകാരം ഇന്ന് നമ്മുടെ രാജ്യത്ത് 1/9 പ്രമേഹ രോഗിയാണ്. പ്രായപൂർത്തിയായവരിലെ വൃക്കരോഗത്തിന്റെ ഏറ്റവും പ്രധാന കാരണം നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹം തന്നെ. ഉയർന്ന രക്തസമ്മർദ്ദം, അമിതവണ്ണം തുടങ്ങി എല്ലാ ജീവിതശൈലി രോഗങ്ങളും വൃക്കകളെ പ്രതികൂലമായി ബാധിക്കും. പ്രവർത്തന മാന്ദ്യം ബാധിച്ച വൃക്കകൾ ശരീരത്തിലെ മറ്റവയവങ്ങളുടെ ആരോഗ്യത്തിലും മാറ്റങ്ങൾ വരുത്തുന്നു. സ്ഥായിയായ വൃക്കസ്തംഭനം ഹൃദയസ്തംഭനത്തിനും വഴിതെളിക്കാം. വൃക്കരോഗങ്ങളെ പ്രതിരോധിച്ച് വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം സംരക്ഷിക്കുവാനുള്ള സുവർണ നിയമങ്ങൾ ഒന്ന് പരിശോധിക്കാം. ആദ്യത്തേത് ശാരീരിക ക്ഷമത നിലനിർത്തുക എന്നതാണ്. സ്ഥിരമായ വ്യായാമം ശരീരഭാരം നിലനിർത്തുവാനും പൊണ്ണത്തടി ഉണ്ടാകാതിരിക്കുവാനും സഹായിക്കുന്നു. വൃക്കകൾക്ക് വേണ്ടി എല്ലാ ദിവസവും നടത്തം ഒരു ശീലമാക്കുക. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ യൂറിയ പോലുള്ള അശുദ്ധ വസ്തുക്കൾ പുറന്തള്ളേണ്ടതുണ്ട്. ഇതിന് ജലാംശം കൂടിയേ തീരൂ. ദാഹമനുസരിച്ച് വെള്ളം കുടിക്കുക എന്നതാണ് ഏറ്റവും അഭികാമ്യം. 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്ന ഒരാളുടെ മൂത്രം ഗാഢത കുറഞ്ഞതും തെളിമയുള്ളതുമായിരിക്കും. വൃക്കയിലെ അണുബാധ, കല്ലുകൾ തുടങ്ങിയവയെ ഇങ്ങനെ നമുക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും. വൃക്കയുടെ പ്രവർത്തനക്ഷമത നിലനിർത്തുവാൻ ആരോഗ്യത്തിന് ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുക എന്നതാണ് 2 സുവർണ നിയമം. സമീകൃതാഹാരം ശീലമാക്കുന്നതാണ് 3 പ്രധാന കാര്യം. ആരോഗ്യ പരിപാലനത്തിൽ ആഹാരത്തിന്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ. വിശപ്പനുസരിച്ച് സമയത്ത് കഴിക്കുന്ന സമീകൃതാഹാരം ശരീരഭാരം നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു. പഴങ്ങളും പച്ചക്കറികളും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുക. നാരുള്ള ഭക്ഷണം പ്രധാനമാണ്. മിതമായ രീതിയിൽ മാത്രം ഉപ്പ് ഉപയോഗിച്ചാൽ മതി. അമിതഭാരം ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആഹാരത്തിന്റെ അളവിലും രീതിയിലും മാറ്റങ്ങൾ വരുത്തണം. സംസ്കരിച്ച ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഇന്നത്തെ ജീവിതശൈലിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൊഴുപ്പിന്റെയും ഉപ്പിന്റെയും അമിത ഉപയോഗം വൃക്കകളിലെ അരിപ്പകളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കും. പ്രായമായവരിലും മധ്യവയസ്കരിലുമാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഒട്ടുമിക്ക ആളുകളുടെയും ധാരണ. എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു എന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ശരീരഭാരം, രക്തസമ്മർദ്ദം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, ഇവയെല്ലാം വർഷത്തിൽ ഒരിക്കലെങ്കിലും പരിശോധിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ ജീവിതശൈലി രോഗങ്ങളോ വൃക്കരോഗങ്ങളോ ഉള്ളവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രമേഹ രോഗം ബാധിച്ച ആളുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുന്നത് വൃക്കരോഗം തടയുവാൻ സഹായിക്കുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കൃത്യമായി ഉപയോഗിക്കുക, ആഹാരം ക്രമീകരിക്കുക, വ്യായാമം ശീലമാക്കുക, തുടർ പരിശോധനകൾ കൃത്യസമയത്ത് നടത്തുക, ഉയർന്ന രക്തസമ്മർദ്ദം ധമനികൾക്ക് കേടുവരുത്തുന്നുവെന്ന് മനസ്സിലാക്കി മരുന്നുകൾ ഉപയോഗിച്ച് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, പുകവലി, ലഹരി മരുന്നുകളുടെ ഉപയോഗം തുടങ്ങിയ ശീലങ്ങൾ വൃക്കകൾക്ക് ഹാനികരമാണ്. രക്തധമനികളെ ചുരുക്കി വൃക്കയിലേക്കുള്ള രക്തപ്രവാഹം ഇവയൊക്കെ തടസ്സപ്പെടുത്തുന്നു. വേദന സംഹാരികളായ മരുന്നുകളുടെ അമിത ഉപയോഗവും വൃക്കകളെ ഹനിക്കുന്നു. ഫാർമസിയിൽ നിന്നും മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും വാങ്ങി ഉപയോഗിക്കുന്ന ഇത്തരം മരുന്നുകൾ പെട്ടെന്നുള്ള വൃക്കസ്തംഭനത്തിന് മാത്രമല്ല സ്ഥായിയായ വൃക്കരോഗത്തിനും കാരണമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുക. വൃക്കരോഗമുള്ളവർ, വൃക്കരോഗമുണ്ടാകാൻ സാധ്യതയുള്ളവർ തുടങ്ങിയ എല്ലാവരും ജീവിതശൈലി ക്രമീകരണത്തോടൊപ്പം ആവർത്തിച്ചുള്ള പരിശോധനകളും ചികിത്സാവിധികളും തുടരണം. നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹ രോഗം, പൊണ്ണത്തടി, ഉയർന്ന രക്തസമ്മർദ്ദം, ഇവയെല്ലാം വൃക്കകളിലെ അരിപ്പകൾക്ക് ക്ഷതമുണ്ടാക്കുന്നു. പതഞ്ഞുപോകുന്ന മൂത്രമാണ് ആദ്യ ലക്ഷണങ്ങളിൽ പ്രധാനം. കാലിലും മുഖത്തും കാണപ്പെടുന്ന നീർവീക്കം, അളവ് കുറഞ്ഞ മൂത്രം, രാത്രിയിൽ ധാരാളമായി പോകുന്ന മൂത്രം, ഇവയൊക്കെ സ്ഥായിയായ വൃക്കരോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ഡയബറ്റിക് നെഫ്രോപ്പതിയാണ് സ്ഥായിയായ വൃക്കസ്തംഭനത്തിന്റെ കാരണങ്ങളിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനം. ആരംഭത്തിൽ തന്നെ പ്രമേഹരോഗ നിർണയം നടത്തി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മരുന്നുകളുടെ കൃത്യമായ ഉപയോഗത്തിലൂടെയും രക്തത്തിന്റെയും മൂത്രത്തിന്റെയും പരിശോധനകളിലൂടെയും നിയന്ത്രിച്ചാൽ നെഫ്രോപ്പതിയെ തടയുവാൻ സാധിക്കും. ജീവിതശൈലി ക്രമീകരണവും കൃത്യമായ ചികിത്സയും ഉറപ്പാക്കുക. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വൃക്കകളുടെ പ്രവർത്തനക്ഷമത രക്തപരിശോധനയിലൂടെ ഉറപ്പുവരുത്തുക. ആഗോള താപനം, കാലാവസ്ഥാ വ്യതിയാനം, ആവാസ വ്യവസ്ഥയിലുള്ള മാറ്റം, ഇവയെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗതി പ്രാപിച്ചതിന്റെ പരിണത ഫലമാകാം. പ്രകടമായ ലക്ഷണങ്ങളൊന്നുമില്ലാതെ സ്ഥായിയായ വൃക്കസ്തംഭനം ഇന്ന് നമ്മുടെ രാജ്യത്തെ ചില സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവാക്കളിലും മധ്യവയസ്കരിലും കണ്ടുവരുന്നത് ആശങ്കാജനകമാണ്. ജലത്തിന്റെ ദൗർലഭ്യത മാത്രമല്ല, കീടനാശിനികളുടെയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന രാസവളങ്ങളുടെയും അമിത ഉപയോഗമാകാം ഈ രോഗത്തിന്റെ കാരണം എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്തരണത്തിലാണ് പ്രകൃതി സംരക്ഷണം രോഗപ്രതിരോധത്തിന് ശക്തി പകരുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഗ്രീൻ നെഫ്രോളജി, ഗ്രീൻ ഡയാലിസിസ് എന്നീ പ്രയോഗങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. ഓരോ മനുഷ്യനും ആരോഗ്യ സംരക്ഷണം ജീവിതശൈലിയാക്കുന്നതോടൊപ്പം പ്രകൃതി സംരക്ഷണവും കൂടി ചേരുമ്പോൾ മാത്രമാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥന പ്രവൃത്തിയായി മാറുന്നത്.
1: വൃക്കകളെ എങ്ങനെ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കാം? തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സൂസൻ ഉതുപ്പ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 12:50 കേൾക്കാം വാർത്തകൾ. തിരുവനന്തപുരം റിലേ
1: ആകാശവാണി. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. സേവനമായിരിക്കണം രാഷ്ട്രീയത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവായാത്രികരുമായി സംവദിച്ച് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിൽ. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം എന്ന ആവശ്യം ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ ഉന്നയിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള G4 രാജ്യങ്ങൾ. ഇന്ത്യയുടെ സമുദ്രമേഖല ദേശീയ പുരോഗതിയുടെ ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 5 വടക്കൻ ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വിഷുവിൽ വെള്ളിയും സ്കൾസിൽ വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. സേവനമായിരിക്കണം ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിലും സേവന മനോഭാവം വഴികാട്ടിയാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉയർന്ന പദവികളിലെത്തുമ്പോഴും ഈ തത്വം മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വടനഗറിൽ നിന്ന് വാരണാസിയിലേക്ക് സഞ്ചരിക്കുന്ന സേവായാത്രികരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തിയ സംവാദത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: ഗുജറാത്ത് ദില്ലി തക് സേവാ കാ ഭാവ് സദാ ഹി ഹമാരി ശാസൻ വ്യവസ്ഥ ഹമാരി സംസ്കാരോ കാ മൂൽ രഹാ ഹൈ ഔർ ജബ് ശാസൻ കേ മൂൽ മേ സേവാ കാ ഭാവ് ഹോതാ ഹൈ തോ ഹർ നീതി കേ കേന്ദ്ര മേ നാഗരിക് ദേവോ ഭവ കാ സങ്കൽപ് ഹോതാ ഹൈ ബിനാ ഡൈലൂജൻ ബിനാ ഡൈവർജൻ ചീജെ പഹുഞ്ചതി ഹൈ ക്യോ സേവാ ഹി സബ്സെ ബഡാ ഡ്രൈവിംഗ് ഫോഴ്സ് ഹൈ.
1: സേവായാത്രികർ തങ്ങളുടെ യാത്രാനുഭവങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. പ്രചാരണത്തിന്റെ ഭാഗമായി തങ്ങൾ തൈകൾ നട്ടതായും ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും അവർ അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം എന്ന ആവശ്യം ഉന്നയിച്ച് ഇന്ത്യ, ബ്രസീൽ, ജർമ്മനി, ജപ്പാൻ എന്നീ G4 രാജ്യങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ 81st സമ്മേളനത്തിൽ G4 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരാണ് ഇക്കാര്യം അറിയിച്ചത്. സമിതിയുടെ വിപുലീകരണം പരിഷ്കരണ നടപടികളിൽ അനിവാര്യമാണെന്ന് അവർ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. അരിവാൾ രോഗത്തെ പ്രതിരോധിക്കാൻ ദേശീയ അരിവാൾ രോഗ നിർമ്മാർജ്ജന ദൌത്യത്തിലൂടെ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള സമഗ്രമായ നടപടികൾ ഐക്യരാഷ്ട്രസഭയുടെ 81st സമ്മേളനത്തിൽ വിശദീകരിച്ച് ദേശീയ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. 2047 അരിവാൾ രോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് 2023 ഇന്ത്യ ഈ ദൌത്യം ആരംഭിച്ചതെന്ന് അവർ വ്യക്തമാക്കി. അരിവാൾ രോഗ ചികിത്സയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും തുല്യത ഉറപ്പാക്കുന്നതിനുമുള്ള ആഗോള കൂട്ടായ്മയായ 1ACD ഉദ്ഘാടന സമ്മേളനത്തിൽ ഇന്ത്യ സഹ ആതിഥേയത്വം വഹിച്ചു. ഇന്ത്യയുടെ സമുദ്രമേഖല ദേശീയ പുരോഗതിയുടെ ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ. അടിസ്ഥാന സൌകര്യ നവീകരണം, നയപരമായ പരിഷ്കാരങ്ങൾ, നാവികർക്ക് പ്രഥമ പരിഗണന എന്നിവയിലാണ് കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ലോക സമുദ്രദിനത്തോടനുബന്ധിച്ച് പങ്കുവച്ച സമൂഹമാധ്യമ സന്ദേശത്തിൽ ശ്രീ സോനോവാൾ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ ലോക മാരിടൈം ദിനാഘോഷം സംഘടിപ്പിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം ആൻഡ് ഓഷനേറിയം പദ്ധതിയുടെ സമീപന രേഖയുടെയും ലോഗോയുടെയും പ്രകാശനം മുഖ്യമന്ത്രി നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വീട്. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യകൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. രാജ്യത്തെ മൊബൈൽ ഫോണുകളുടെ ആകെ ആഭ്യന്തര ആവശ്യകതയുടെ 99.2% ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നുണ്ടെന്ന് ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക സെക്രട്ടറി എസ് കൃഷ്ണ. ന്യൂഡൽഹിയിൽ നടന്ന പബ്ലിക് അഫയേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ 2026 13th വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിവർഷം ഏകദേശം 32 മുതൽ 33 കോടി മൊബൈൽ ഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്ന് ശ്രീ എസ് കൃഷ്ണ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2019 ഓഗസ്റ്റ് 15 ജൽശക്തി മന്ത്രാലയത്തിന് കീഴിൽ ജൽജീവൻ മിഷൻ ആരംഭിച്ചത്. രാജ്യത്തിന്റെ വികസന കുതിപ്പിന് ജൽജീവൻ മിഷൻ എത്രത്തോളം പ്രയോജനപ്രദമായി എന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
4: രാജ്യത്തെ വിദൂര ഗ്രാമീണ മേഖലകളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് പൈപ്പ് വഴി ജലവിതരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 കേന്ദ്ര സർക്കാർ ജൽജീവൻ മിഷൻ ആരംഭിച്ചത്. ജൽജീവൻ മിഷന്റെ വ്യവസ്ഥകളനുസരിച്ച് പ്രതിദിനം ഒരാൾക്ക് 55 ലിറ്റർ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കണം. മഴവെള്ള ശേഖരണം, ഭൂഗർഭജല റീചാർജ്, ജലത്തിന്റെ പുനരുപയോഗം എന്നിവയ്ക്കായി പദ്ധതിയിൽ തുക വിലയിരുത്തുന്നുണ്ട്. കുടിവെള്ള ഗുണനിലവാരത്തിലും പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനും കേന്ദ്ര സർക്കാർ ജൽജീവൻ മിഷൻ 2.0 കീഴിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത.

0: യും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അഭിനന്ദിച്ചു. അതേസമയം സ്കീറ്റ് മിക്സഡ് ടീം യോഗ്യതാ റൌണ്ടിൽ പരിനാസ് ദാലിവാളും അനന്ത്ജീത് സിംഗും ഫൈനലിൽ കടന്നു. മിക്സഡ് ഡബിൾ സ്ക്വാഷിൽ ജോഷ്ന ചിന്നപ്പയും വേലവൻ സിന്ധിൽകുമാറും ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ശബരിമലയിലെ സ്വർണ കിരീടം കവർന്നതായി സംശയം. അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിൽ തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് കണ്ടെത്തൽ. 2012 തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ സമർപ്പിച്ച 55.72 പവൻ തൂക്കമുള്ള സ്വർണ കിരീടമാണ് കാണാതായത്. മുക്കുബണ്ഡം കൊണ്ടുള്ള കിരീടമാണ് നിലവിൽ സ്ട്രോങ് റൂമിലുള്ളത്. 4 പവന്റെ സ്വർണമാലയും കാണാതായിട്ടുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 ഫലപ്രഖ്യാപനം. ഊർജം, ധാന്യവിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട് റഷ്യയും യുക്രൈനും തമ്മിൽ പരിമിതമായൊരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ തയ്യാറാണെന്ന് അമേരിക്ക. ഇരുപക്ഷവും ഇത്തരം ക്രമീകരണത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. അതേസമയം ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ നിർദ്ദേശങ്ങളോ കരാറുകളോ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ലെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ബസിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ 9 യാത്രക്കാർ മരിച്ചു. നോയിഡയിൽ നിന്ന് ആഗ്രയിലേക്ക് പോവുകയായിരുന്ന ബസിൽ 35 യാത്രക്കാരുണ്ടായിരുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ അപകടത്തിൽ അനുശോചനം അറിയിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. സേവനമായിരിക്കണം രാഷ്ട്രീയത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവായാത്രികരുമായി സംവദിച്ച് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിൽ. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം എന്ന ആവശ്യം ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ ഉന്നയിച്ച് ഇന്ത്യ ഉൾപ്പെടെ G4 രാജ്യങ്ങൾ. ഇന്ത്യയുടെ സമുദ്രമേഖല ദേശീയ പുരോഗതിയുടെ ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 5 വടക്കൻ ജില്ലകളിൽ നിന്നും മഞ്ഞജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഉഷുവിൽ വെള്ളിയും സ്കൾസിൽ വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1:20.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗാനോത്സവത്തിലൂടെ ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഗാനമാണ് ചിത്രം ചെമ്പരത്തി. വയലാറിൻ്റെ വരികൾ ജി ദേവരാജൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ട കത്തയച്ചത് വി കെ വിജയം, കാരയ്ക്കൽ ചേർത്തല.

അടുത്ത കഥ അയച്ചിരിക്കുന്നത് ജോർജ് കുറ്റിക്കാട് ഇടപ്പള്ളിയാണ്. പി സുശീലയും സംഘവും പാടിയ ഗാനമാണ്. യൂസഫലി കേച്ചേരിയുടെ വരികൾ, കെ രാഘവന്റെ സംഗീതം. ചിത്രം തച്ചോളി അമ്പൂ.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് ഒ എൻ വിയുടെ വരികൾ ജോൺസന്റെ ഇനം. ഈ ഗാനം ആവശ്യപ്പെട്ടത് സുരേഷ് സി ജി, ബേബി എം എസ്, എൻ എ ഡി.

ജി ദേവരാജിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന എം ഡി രാജേന്ദ്രൻ. ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിനായി കത്തയച്ചത് ഉദയംപേരൂരിൽ നിന്നും പി സി രാജു, സരള, വാസൂട്ടൻ, ജാനുകുട്ടി.

എം ജി ശ്രീകുമാറും ചിത്രയും സംഘവും പാടിയത് ചിത്രം കാലാപാനി. ഗാനമൊരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഇളയരാജ. ഈ ഗാനത്തിനായി കഥയച്ചത് വടുതലയിൽ നിന്ന് നന്ദന, ചാരു, കുഞ്ഞമ്മ, സുജാത.

ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ രവി ബോംബെയുടെ ഈണം. ചിത്രപാടിയതാണ് ചിത്രം നഖക്ഷതങ്ങൾ. ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് ഷാർങ്ങധരൻ, കരിപ്പാടം.

ഇരിക്കുന്നു ഗാനോത്സവം. ഇന്ന് ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഗാനോത്സവം തുടരുന്നു. കൃഷ്ണചന്ദ്രൻ, എസ് ജാനകി എന്നിവർ പാടിയ ഗാനം. ചിത്രം സിന്ദൂരസന്ധ്യയ്ക്ക് മൗനം. ഗാനശില്പികൾ ശ്യാം, ബിച്ചു തിരുമല. ഈ ഗാനത്തിനായി കത്തയച്ചത് സിമി, കൊല്ലശ്ശേരി റോഡ്, പെരുമ്പടപ്പ്.

ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് ദേവകി കുഞ്ഞൻ, മടത്തിപ്പറമ്പ്, ഉദയംപേരൂർ. ചിത്രപാടിയത് ചിത്രം അഥർവം. ഗാനശില്പികൾ ONV ഇളയരാജ.

ഗിരീഷ് പുത്തഞ്ചേരി, ജോൺസൺ കൂട്ടുകെട്ടിൽ, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം കുസൃതിക്കുറിപ്പ്. ഗാനം ആവശ്യപ്പെട്ടത് പി ടി ജയൻ, കടത്തുരുത്തി.

കനകസിംഹാസനം എന്ന ചിത്രത്തിനു വേണ്ടി എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. വരികളൊരുക്കിയത് രാജീവ് ആലുങ്കൽ. ഇക്കത്തയച്ച് കാത്തിരിക്കുന്നു മന്മഥൻ തുറവൂർ.

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി. വിജയേശുദാസ് പാടിയത്. ചിത്രം പുള്ളിക്കാരൻ സ്റ്റാറ. ഈ ഗാനത്തിനു വേണ്ടി കത്തയച്ചിരിക്കുന്നത് ഐസക് തോമസ് നെട്ടൂർ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 1:55. 52 സെക്കൻഡ്. സേവന വാർത്തകൾ. കായംകുളം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ലെവൽ ക്രോസിംഗ് നമ്പർ 147 അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി ഇന്ന് വൈകുന്നേരം 6 മുതൽ നാളെ രാവിലെ 6 മണിവരെ അടച്ചിടും. ഇതുവഴിയുള്ള റോഡ് ഗതാഗതം സമീപത്തുള്ള ലെവൽ ക്രോസിംഗ് നമ്പർ 148 ഫാക്ടറി വഴി തിരിച്ചുവിടുമെന്ന് അധികൃതർ അറിയിച്ചു. ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നടത്തുന്ന ന്യൂട്രീഷ്യൻ കോഴ്സിലേക്ക് +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ചെറിയ കലവൂർ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 94 95 99 96 82, 94 95 99 96 82. കോട്ടയം നാഗപണത്തെ കെൽട്രൂൺ സെന്ററിൽ ജില്ലാ സൈനിക ഓഫീസ് മുഖേന വിമുക്ത ഭടന്മാർ, സൈനികരുടെ വിധവകൾ, ആശ്രിതർ എന്നിവർക്കായി നടത്തുന്ന സൗജന്യ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് ഡാറ്റ എൻട്രി കോഴ്സിന് അപേക്ഷിക്കാം. ഒക്ടോബർ 3 ജില്ലാ സൈനികക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 04-81-23-71-187, 04-81-23-71-187. കോട്ടയം പള്ളിക്കത്തോട് ഗവൺമെന്റ് ITIയിൽ ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ ട്രേഡിലും അരിത്തമെറ്റിക് കം ഡ്രോയിംഗ് വിഭാഗത്തിലും ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനത്തിന് ഈ മാസം 29 രാവിലെ 11 മണിക്ക് അഭിമുഖം നടത്തും. ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ട്രേഡിൽ ഡിഗ്രിയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും NTC NACയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യതാ.

0: ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: പള്ളം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ പഠനമുറി പദ്ധതിക്ക് 19 വൈകിട്ട് 5 അപേക്ഷിക്കാം. 1,000 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്ന, വാർഷിക കുടുംബ വരുമാനം 100,000 രൂപയിൽ താഴെയുള്ള, 5 മുതൽ 12 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളെയാണ് പരിഗണിക്കുന്നത്. അപേക്ഷയും അനുബന്ധ രേഖകളും പള്ളം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. ഫോൺ നമ്പർ 83-04-87-71-79, 83-04-87-71-79.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
4: കളമശ്ശേരി നഗരസഭാ പരിധിയിലെ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം 30 മുമ്പായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
7: ആകാശവാണി FM വാർത്തകൾ.
4: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 138 പതിപ്പ് ഈ മാസം 27. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ് അല്ലെങ്കിൽ മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. ഞായറാഴ്ച എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം. 28 മുതൽ 30 യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് പ്രഖ്യാപിച്ച ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്താണ് നടപടി. തിരുവനന്തപുരം നഗരത്തിലെ OTC ഹനുമാൻ ക്ഷേത്രത്തിലെ തിരുവാഭരണമായ കല്ലുകൾ പതിച്ച വെള്ളിക്കൊമ്പുകൾ കാണാനില്ലെന്ന വിവരം പുറത്തെത്തിയതോടെ നടപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിരുവാഭരണ കമ്മീഷൻ R രാജിലാലിന്റെ നേതൃത്വത്തിൽ ഈ മാസം 28 സ്ട്രോങ് റൂം തുറന്ന് പരിശോധന നടത്താനാണ് തീരുമാനം. കണ്ണൂരിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ വിദ്യാർത്ഥികളെ സ്വകാര്യ ബസ് ഇടിച്ചു തെറിപ്പിച്ചു. പാനൂർ സ്വദേശി ആവണി, ചെറുപറമ്പ് സ്വദേശി സ്നേഹ എന്നിവർക്കാണ് പരിക്കേറ്റത്. താവക്കരയിൽ രാവിലെയാണ് അപകടം. രാജ്യത്തെ മൊബൈൽ ഫോണുകളുടെ ആകെ ആഭ്യന്തര ആവശ്യകതയുടെ 99.7% ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നുണ്ടെന്ന് ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക സെക്രട്ടറി S കൃഷ്ണൻ. ന്യൂഡൽഹിയിൽ പബ്ലിക് അഫയേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ 2026 13th വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. എറണാകുളം യാർഡിൽ ട്രാക്ക് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെ ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടുന്ന ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് എറണാകുളം ടൌണിനും കായംകുളം ജംഗ്ഷനുമിടയിൽ കോട്ടയം വഴി തിരിച്ചുവിടും. എറണാകുളം ജംഗ്ഷൻ ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകില്ല. 65th U17 സുബ്രതോ കപ്പ് ഫുട്ബോൾ ഫൈനൽ വൈകിട്ട് 6 ഡൽഹിയിൽ. കേരളത്തെ പ്രതിനിധീകരിച്ച് മലപ്പുറം അത്താണിക്കൽ MIC EMHSS മിനർവ പഞ്ചാബിനെ നേരിടും.
7: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: എല്ലാ ശ്രോതാക്കൾക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9446455888. മറ്റ് നമ്പറുകൾ 0484242639 7, 0484242639 7. ഈ നമ്പറുകളിൽ വിളിക്കുക. ഇന്നത്തെ ആദ്യ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ സാറേ.
1: ആ ഹലോ, ആരാണ്?
2: ഞാന് തോപ്പമ്പടിക്കുന്ന കെ കെ അബ്ദുൽ ലത്തീഫ്.
1: ലത്തീഫ്?
2: ആ ലത്തീഫ്.
1: അബ്ദുൽ ലത്തീഫ് അല്ലേ? എവിടെയാ സ്ഥലം? എവിടെയാ? തോപ്പമ്പടി.
2: തോപ്പമ്പടി.
1: എന്താ ചെയ്യുന്നത്?
2: ഞാന് സെക്യൂരിറ്റി ജീവനക്കാരനാണ്.
1: ഓഹോ ഓഹോ. അപ്പൊ ഇന്ന് ജോലി സ്ഥലത്താണോ അല്ലെങ്കിൽ രാത്രിയാണോ സെക്യൂരിറ്റി? അപ്പൊ കിട്ടി, സന്തോഷായില്ലേ? അതെയോ? വിളിക്കാറുണ്ട് അല്ലേ?
2: ആ ഞാന് വിളിക്കാറുണ്ട്, പിന്നെ കട്ടയക്കാറുണ്ട് സാറേ.
1: ഓ അതെയോ?
2: ഗാനോ പിന്നെ വെള്ളിത്തേല് വിളിക്കാറുണ്ട്, പിന്നെ ഗാനോ ഫോട്ടോസ് വിളിക്കാറുണ്ട്, കട്ടയക്കാറുണ്ട്. അങ്ങനെ എല്ലാ പരിപാടിയും ഞാന്
1: എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട് അല്ലേ?
2: ആ എല്ലാ പരിപാടിയും കേൾക്കണ്ട്, എല്ലാ പരിപാടിയും ഞാൻ ബന്ധപ്പെടാറുണ്ട്, കട്ടയക്കാറുണ്ട്.
1: അപ്പൊ ഇന്നിപ്പോ വീട്ടിലാണുള്ളത്?
2: ആ ഞാൻ വിളിച്ചാൽ ഊണേറ്റപ്പാണ് ഫോൺ എടുത്തുന്ന് നെക്സ്റ്റ് നോക്കിയപ്പ കിട്ടി.
1: അപ്പൊ നമുക്ക് ഇന്ന് ഏത് പാട്ടാ വേണ്ടത് പറയൂ.
2: സാറേ, നമുക്കൊരു പഴയ പാട്ടാണുണ്ട്, ശിക്ഷ എന്ന സിനിമയിലേ.
1: ആ ശിക്ഷയിലെ. ഓക്കെ.
2: ശിക്ഷയിലെ പ്രേമനസീറും ശീലം കൂടി പാടി അഭിനയിച്ചൊരു പാട്ടാണ്.
1: അത് അധികം കേൾക്കാത്തൊരു പാട്ടാണ് അല്ലേ?
2: അതെ. റേഡിയോ നേരവും അത് ജനങ്ങൾക്ക്
1: എന്നാ നമുക്ക് ഇന്ന് കേട്ട് കളയാം അല്ലേ?
2: നമുക്കത് കേട്ടാം. രണ്ടുപേര് റെഡിസ്ട്രേഷൻ ഉണ്ട്.
1: ഓ പറഞ്ഞോളൂ.
2: നമ്മളെ മകള് അസീന സലാമ്, പിന്നെ പച്ചാഴ്ച നമ്മളെ അൻസ് അബ്കോ, ഈ ടൈലറുണ്ട്, അവിടെ എപ്പോഴും റേഡിയോ വെച്ചിട്ട് എല്ലാ ആൾക്കാരും കേൾക്കലുണ്ട്.
1: മോള് കൂടെ ഇല്ലേ?
2: ഇല്ല, മോള് തണ്ടൂരാണ് താമസിക്കുന്നത്.
1: ഓ വേറെ സ്ഥലത്താണ് അല്ലേ? അപ്പൊ മോള് കേൾക്കുന്നുണ്ടാവും അല്ലേ ഇത്?
2: ആ കേക്കണ്ടോ? കേക്കണ്ടോ. പിന്നെ നമ്മളെ പി എം സി ബാങ്കില് എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം.
1: ഓ തീർച്ചയായിട്ടും, പാട്ട് വരുന്നു, കേട്ടോളൂ.
2: ഓക്കെ സാർ. ഓക്കെ.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്? സുമാ ഹരിഹരൻ. ഫ്രം വെയർ? പുത്തഞ്ചിറക്കാരിയാണല്ലേ. എന്താ, വീട്ടിൽ നിന്നാണോ വിളിക്കുന്നത്? ജോലിയുണ്ടോ വേറെ എന്തെങ്കിലും?
3: ഓ,
2: അത് പിന്നെ കോൾ വരുന്നതിനനുസരിച്ചാണ് അല്ലേ.
3: പുതിയ പണിയായതുകൊണ്ടേ പണി കുറവാണ്.
2: ഓഹോ,
3: മാറ്റങ്ങള് വന്നില്ല പണിയില്.
2: ആ, പണിയില് മാറ്റങ്ങള് വന്നു.
3: പണി കുറവാണ്
2: അല്ലേ.
3: അല്ലെങ്കിൽ സമയത്തൊക്കെ ഞങ്ങക്ക് 100 ആവുമായിരുന്നു.
2: ഇപ്പം പണി ദിവസങ്ങൾ കൂട്ടിയിട്ടില്ലേ?
3: ആ, ദിവസങ്ങള് കൂട്ടിയായിരുന്നു, ഞങ്ങക്ക് പണി കുറഞ്ഞു.
2: അതെങ്ങനെയാ?
3: 25 പണിയുണ്ട്.
2: അതെങ്ങനെയാ, ദിവസങ്ങൾ കൂട്ടിയാൽ നിങ്ങക്ക് കൂടുതൽ പണിയല്ലേ കിട്ടുക?
3: പക്ഷെ ഞങ്ങക്ക് എടുക്കാനുള്ള പറമ്പൊന്നുമില്ല. ഒരു പറമ്പിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 5 കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ പറമ്പുകൾ കുറവാണ്.
2: അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു എമൗണ്ട് അല്ലേ. അങ്ങനെ റൂൾ ഉണ്ട് അല്ലേ.
3: പിന്നെ ആള് കൂടുതലാണ്, ഞങ്ങൾ ആള്
2: കൂടുതലാണ്. അപ്പൊ ആളുകൾ കൂടുതലില്ലാത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റുമോ, മാറാൻ പറ്റുമോ?
3: ആ, അങ്ങനെ മാറണെങ്കിലും മാറാം, പക്ഷേ അവര് സമ്മതിക്കില്ലല്ലോ. അവർക്ക് പിറ്റത്തെ കൊല്ലം എടുക്കണ്ടേ പണി?
2: അതെ അതെ.
3: നമ്മള് ചെന്നെടുത്ത് വരുമ്പോ അവർക്ക് പിറ്റത്തെ വർഷം ഉണ്ടാവില്ലല്ലോ പണി.
2: എന്തൊക്കെ ജോലിയാണ് അവിടെ ഉണ്ടാവുക?
3: ഇവിടെ ഈ മഴത്തിണ്ടൊക്കെ ഉണ്ടാക്കൂലേ,
2: എന്താ
3: പോവാതിരിക്കാൻ നമ്മ കിണറുകളില് വെള്ളം ഉണ്ടാവാൻ വേണ്ടിട്ട്.
2: ഓഹോ, മഴക്കുഴികൾ? മഴക്കുഴികൾ
3: കുഴിയല്ല, ഇങ്ങനെ തിണ്ടായിട്ട് ഉണ്ടാക്കില്ല നമ്മള്.
2: ഓഹോ, തടയണ പോലെ അല്ലേ.
3: തടയണ,
2: അങ്ങനെയൊക്കെ ഉണ്ടാക്കും. നമ്മള്
3: പറയണത് റോഡ് പണി അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യണമെന്നാണ് ഞങ്ങളോട് പറയണത്. ആരെങ്കിലൊക്കെ അത് കരാറൊക്കെ എടുത്താൽ ഞങ്ങൾക്ക് പണി ഉണ്ടായിരുന്നു.
2: ഇത് ഇത് കേൾക്കുന്ന ആരെങ്കിലൊക്കെ കരാർ പണിക്കാരുണ്ടെങ്കിൽ ഇത് കേൾക്കട്ടെ അല്ലേ.
3: ഞങ്ങളെ പണിക്ക് വിളിച്ചാൽ ഉണ്ടാവും. ഞാൻ ഇതുപോലെ നെറ്റിപ്പട്ടത്തിന് ദൂലം കെട്ടി ഇങ്ങനെ ഇരിക്കും.
2: അതെ അതെ, അതുവരെ നമുക്ക് റേഡിയോ ഒക്കെ കേട്ടിരിക്കല്ലേ.
3: വക്കീൽ സാറിന് സുഖല്ലേ?
2: ഏ,
3: വക്കീലോ?
2: ആ, അതെ അതെ അതെ. അതൊക്കെ പഴയ പഴയ ജന്മല്ലേ, ഇപ്പൊ മാറിയില്ലേ,
3: മറക്കാൻ പറ്റൂല. സാറിനെ കേൾക്കാറുണ്ട്? ഞാൻ സാറിനെ കിട്ടാൻ വേണ്ടി ഇന്ന് വിളിച്ചത്.
2: അതെയോ?
3: സംസാരിച്ചിട്ടില്ല, ബാക്കി എല്ലാരോടും സംസാരിച്ചു. പിന്നെ രാജേഷ് സാറിനോട് സംസാരിക്കാൻ പറ്റിയില്ല.
2: ഇനിയിപ്പോ വീട്ടിലാരൊക്കെ ഉണ്ട്? പിന്നെ
3: വീട്ടില് ഭർത്താവ്, 2 മക്കള്, മോളുടെ കല്യാണം കഴിഞ്ഞു. മോൻ പോളിയിൽ പഠിക്കുന്നു, പോളിടെക്നിക്കില്.
2: അതെയോ?
3: ഭർത്താവ് കൂലിപ്പണി, ഹരിഹരൻ.
2: ഭർത്താവ് ഇപ്പം വീട്ടിലുണ്ടോ?
3: ഇല്ല,
2: ജോലിക്ക് പോയിരിക്കാണ് അല്ലേ.
3: ഇല്ല, ജോലി ഇല്ല, പുറത്തേക്ക് പോയേക്കുന്നു.
2: പുറത്തേക്ക് പോയിരിക്കാണ് അല്ലേ. സ്ത്രീകളാകുമ്പോ പുറത്തു പോകാൻ പറ്റില്ലല്ലോ, വീട്ടിനകത്ത് ഇരുന്ന് റേഡിയോ കേൾക്കാം. വീട് പണി ഉണ്ടാവില്ലോ അല്ലെ, വീട്ടിലെ പണിയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെ ചെയ്യുന്നത് നല്ലതാ, കാരണം ബാക്കി പുതിയ ആൾക്കാർക്ക് വരാനുള്ളൊരു അവസരമല്ലേ. കൂടുതൽ ആൾക്കാർക്ക് പങ്കെടുക്കുമ്പോഴല്ലേ ഒരു പ്രോഗ്രാം സക്സസ് ആവുള്ളൂ. അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടത് പറയൂ.
3: ഇന്നത്തെ പാട്ട് സുമതി വളവിൽ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചോ.
2: ആ, ഏതെങ്കിലും ഒരു പാട്ട് വെച്ചുതരാം. അപ്പോ പാട്ട് കേൾക്കാം നമുക്ക്.
3: ഡെഡിക്കേഷൻ
2: പറഞ്ഞോളൂ.
3: നമ്മുടെ രാജേഷ് സാറിനെ, അനിൽ ചന്ദ്ര സാറില്ലേ, നമ്മുടെ വാർത്തയൊക്കെ വായിച്ചിരുന്നു,
2: എനിക്കറിയില്ല.
3: തക്കിംകുട്ടായി സാറ്,
2: ഇവരൊക്കെ പരിചയക്കാരാണ്, എല്ലാരോടും പറയാം.
3: എന്റെ അടുക്കളയിൽ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇപ്പൊ പോയി.
2: അതെ അതെ, അടുക്കളയിലേക്ക് പുതിയ ആൾക്കാരാണ് വന്നിരിക്കുന്നത്.
3: അവരൊക്കെ പോയപ്പോ വിഷമമാണ്, രാജീവ് സാറിനോട് സംസാരിക്കാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരോടൊക്കെ നമ്മൾ സംസാരിച്ചത് അനിൽ ചന്ദ്രൻ സാറ് പിന്നെ വാർത്ത
2: വായിക്കുന്നു,
3: സാറ് അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പാട്ട്.
2: ഓ സന്തോഷം, ആകാശവാണിക്കാർ തന്നെ ഓർത്തല്ലോ,
3: എല്ലാവർക്കും
2: ആകാശവാണിക്കാർക്ക് തന്നെയാണല്ലോ ഡെഡിക്കേഷൻ ഒക്കെ അല്ലേ.
3: ആ അതെ അതെ, അവരൊക്കെ നമ്മുടെ ഇതിന് പോയല്ലോ. പിന്നെ നമ്മുടെ ലവ്ലി മാഡം സാറ് പോയ അല്ല, മാഡം പോയാ?
2: ആ പോയി, ഇല്ല ഇല്ല പോയിട്ടില്ല, പോയിട്ടില്ല. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം. പാട്ട്
3: സാറിന്,
2: ഓ ഷുവർ ഷുവർ, പാട്ട് വരുന്നു.
3: ശരി സാർ.

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം.
1: രവീന്ദ്രനാണ് സാറേ.
0: രവീന്ദ്രൻ എവിടെ നിന്നാണ്?
1: പാലക്കാട് നിന്ന്, ചിറ്റൂർ റോഡ് കോളിമുട്ടം പറഞ്ഞു.
0: ആ ഹാ ഹാ ഹാ ഹാ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ പാലക്കാട്?
1: സുഖം സാറേ. മഴയേ ഇല്ല.
0: മഴയൊക്കെ വന്നോ? മഴ വീണ്ടും വന്നോ?
1: മഴയില്ല സാറേ, മഴയേ ഇല്ല.
0: ഇവിടെയൊക്കെ മഴ പെയ്തു, ചെറുതായിട്ട്
1: പെയ്തു അല്ലേ?
0: ചെറുതായിട്ടൊന്ന് പെയ്തു.
1: നിങ്ങളൊക്കെ ഭാഗ്യവന്മാര്, ഇവിടെ മഴയേ ഇല്ല സാറേ.
0: മഴ വന്നു കഴിയുമ്പം മഴ മഴ വരുമ്പോ ഒരു ബുദ്ധിമുട്ടാണ്.
1: മഴ വരുമ്പോ ഒന്നിച്ച് പെയ്യും. മഴയെ തീരെ ഇല്ല ഈ വർഷം. മഴ വളരെ കുറവ്, 90% എന്തോ കുറവ് പറയുന്നു.
0: ഓ അതെയോ. അല്ല, എന്താ പിന്നെ എന്റെ ജോലി എന്താണ്?
1: റിട്ടയർ മലബാർ അടുത്ത സർക്കാർ ജീവനക്കാരനാണ്.
0: എന്താണ്
1: റിട്ടയർ അടുത്ത സർക്കാർ ജീവനക്കാരൻ?
0: അതെയോ. ആ ആ കൃഷിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലി ഉണ്ടോ? കൃഷിയൊക്കെ ഉണ്ടോ?
1: കൃഷിയുണ്ട്, അതൊക്കെ ലീസിന് കൊടുത്തിരിക്കുകയാണ്.
0: ഓ, അപ്പം മഴയില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ?
1: കൃഷിയൊക്കെ ലീസിന് കൊടുത്തു.
0: അതെയോ. കൃഷി എന്താ പിന്നെ ലാഭകരമല്ലേ?
1: ഞങ്ങളെ നടത്തിയാലൊന്നും ലാഭം കിട്ടില്ല സാറേ.
0: അതെ അതെ, ചെറിയ ചെറിയ ചെറിയ ഭൂമിയാവുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ?
1: കൃഷിയൊക്കെ ഈ വളർന്ന ഫെർട്ടിലൈസർ വാങ്ങാനോ കൂലി കൊടുക്കാനോ തഴിയുള്ളൂ. നെല്ല് വിറ്റ പൈസ അങ്ങനെ ഇതിനേ തഴിയുള്ളൂ.
0: അത് വലിയ വലിയ കമ്പനികൾ ചെയ്യുമ്പോഴേ ശരിയാവുള്ളൂ അല്ലേ?
1: വലിയ വലിയ ആൾക്കാര് ഇത് അധ്വാനിക്കുന്ന പിള്ളേരാണ്, 2-3 പേരുണ്ട്.
0: ഓഹോ. ആ അതെ അതെ,
1: അതിനുവേണ്ടി നന്നായി അധ്വാനിക്കും.
0: ആ അത് നല്ല, അത് നല്ലൊരു ഇതാണ്. നാട്ടിൽ നാട്ടിൻ പ്രദേശത്തുള്ള ആൾക്കാര് ഒരു ജോലിയായിട്ട് കാണുകയും അതിനെ ഒരു പിന്നെ ബിസിനസ് രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോഴേ കൃഷി ലാഭകരമാവും.
1: കുറച്ച് പൈസ ലാഭം കിട്ടും. അവര് അധ്വാനിക്കും, അവര് തന്നെ അധ്വാനിക്കും.
0: അതെ,
1: ഫെർട്ടിലൈസറൊക്കെ അവരേ തന്നെ.
0: അവരെ തന്നെ. ഓക്കെ ഓക്കെ.
1: അങ്ങനെ ആവുമ്പോ കുറച്ച് ലാഭം കിട്ടും.
0: വീട്ടിലാരൊക്കെ ഉണ്ട് രവീന്ദ്രൻ?
1: വീട്ടില് ഭാര്യ, മോള്, ഞാന്.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത് പറയൂ.
1: പ്രതീക്ഷ എന്ന സിനിമയിൽ ഓർമ്മകളെ കൈവാര ചാർത്തി.
0: ആ ഒ എൻ വിയുടെ രചന അല്ലേ?
1: ആ ഒ എൻ വിയുടെ രചന. ദാസേട്ടൻ പാടിയത്.
0: ഓ, അപ്പൊ നമുക്ക് കേട്ട് കളയാം പാട്ട്.
1: കേട്ട് കളയാം സാറേ.
0: ഓക്കെ, ഇതാ വരുന്നു പാട്ട്.
1: ഓക്കെ.
0: ശരി.

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആരാണ്?
1: എന്റെ പേര് മുഹമ്മദ് എന്നാണ്.
0: മുഹമ്മദ് എവിടുന്നാണ്?
1: ഇത് ആലുവ കുറ്റംശ്ശേരി.
0: ആ, എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ. ആലുവയിൽ?
1: ആലുവയിൽ കുറ്റംശ്ശേരി നല്ല വിശേഷമാണ്. ഇവിടെ
0: കുറ്റംശ്ശേരിയിൽ നല്ല വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ.
1: അതെ അതെ,
0: അങ്ങനെ ആയിരിക്കട്ടെ എപ്പോഴും അല്ലേ. അതല്ലേ പോസിറ്റിവിറ്റി. നമ്മൾ മനസ്സിലൊരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നല്ലത് തന്നെയാണ്. കാണുന്നതൊക്കെ നല്ലത്, കേൾക്കുന്നതൊക്കെ നല്ലത് അല്ലേ. ആ, എന്താ ചെയ്യുന്നത്?
1: എനിക്ക് സുഖമായിരിക്കണം.
0: അതെയോ? ഓഹോ, ആ
1: ജോലിക്കൊന്നും പോകാൻ പാടില്ല എനിക്ക്.
0: ആ ആ, മുമ്പ് വിളിച്ചിട്ടുണ്ടോ മുഹമ്മദ്?
1: നാലു മാസം മുമ്പ് വിളിച്ചതാണ്.
0: എന്നെ വിളിച്ചിട്ടുണ്ടോ?
1: ഇല്ല ഇല്ല ഇല്ല, നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്നു.
0: അതെയോ? അല്ല, ഞാൻ സംസാരിച്ച പോലെ എനിക്കൊരു തോന്നൽ മുഹമ്മദ് എന്ന് പേര് കേട്ടപ്പോഴേ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ പാട്ടൊക്കെ കേൾക്കും? പാട്ടൊക്കെ ഇഷ്ടമാണ്?
1: പാട്ട് എനിക്ക് പഴയ പാട്ടൊക്കെ ഇഷ്ടമാണ്. റേഡിയോയിലെ എല്ലാ പരിപാടിയും.

0: അവിടെ കേൾക്കുന്ന ആളാണ്.
1: പരിപാടികളൊക്കെ കേൾക്കും?
0: എല്ലാ പരിപാടിയും കേൾക്കുന്ന.
1: വീട്ടിലാരൊക്കെ ഉണ്ട്?
0: വീട്ടില് ആരെയില്ല, ഭാര്യ മരിച്ചുപോയി.
1: ഓ, മക്കള്?
0: രണ്ട് മക്കളാണ്. രണ്ട് മക്കളെ കല്യാണം കഴിഞ്ഞ് അവര് വേറെ താമസിക്കുന്നത്.
1: അതെയോ? അപ്പൊ ഒറ്റയ്ക്കാണോ വീട്ടില്?
0: അതെ, ഞാൻ ഒറ്റയ്ക്കാ വീട്ടില്.
1: അപ്പൊ എങ്ങനെയാ കാര്യങ്ങളൊക്കെ?
0: കാര്യങ്ങൾ എന്റെ മൂത്തമ്മ ചോറും ചായയും ഒറ്റ ഇവിടെ കൊണ്ടുതരും.
1: ഓ, അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ. നടക്കുന്നതിനൊന്നും വിഷമമില്ലല്ലോ?
0: ഇല്ല, എനിക്ക് ഹാർട്ടിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ട്, എനിക്ക് നടക്കാനും പാടില്ല. അപ്പൊ ഫുള്ള് വരമുള്ള പണിയും ചെയ്യാൻ പാടില്ല.
1: അപ്പൊ തൽക്കാലം മൂവ് ചെയ്യാം അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീട്ടിനകത്ത്?
0: അങ്ങോട്ടൊക്കെ നടക്കുകയും ചെയ്യും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പുറത്തൊക്കെ പോകുന്ന അത്രയുള്ള ഭാരമുള്ള പണിയൊന്നും എനിക്ക് ചെയ്യാം.
1: ആ, ഭാരമുള്ള പണിയൊന്നും ചെയ്യണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത് പറയൂ. ആ പാട്ട് വെച്ച് തരാം തീർച്ചയായിട്ടും. അവരുടെ പേരിൽ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ പാട്ട് കൊടുക്കാം. ഓക്കെ, ശരി എന്നാ കേൾക്കാം, പാട്ട് കേൾക്കാം.

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ആ ഹലോ,
0: ആ പേര് പറയൂ.
1: പേര് സാനു, സ്ഥലം കളവങ്കോടം, ചേർത്തല.
0: ആ ഹാ ഹാ എന്തൊക്കെയുണ്ട് വിശേഷം ചേർത്തല?
1: വിശേഷം ചേർത്തലയില് അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമില്ല, നല്ലത് തന്നെ. പിന്നെ ഈ പ്രോഗ്രാമിലോട്ട് ട്രൈ ചെയ്തിട്ട് ഇന്നാണ് കിട്ടുന്നത്.
0: ഓ, ആദ്യത്തെ ആദ്യമായിട്ട് കിട്ടുകയാണ്?
1: ആദ്യമായിട്ട് കിട്ടുകയാണ്. പിന്നെ ഇത് സ്ത്രീകൾ കുറച്ചാണ് വിളിക്കുന്നത്, അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു അതെന്തായിരിക്കും, അതുകൊണ്ടായിരിക്കും കിട്ടിയിട്ടുള്ളത്.
0: അതെന്താ വെച്ചാൽ, സ്ത്രീകള് പൊതുവെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുന്ന ഒരു സമയമല്ലേ ആ സമയത്ത്. പക്ഷെ പുരുഷന്മാരൊക്കെ ജോലിക്കൊക്കെ പുറത്തു പോകുന്ന സമയവും അങ്ങനെയൊക്കെ ഉള്ളവരാണ്, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇന്നിപ്പോ രണ്ടു മൂന്ന് പേര് വിളിച്ചു, പുരുഷന്മാര് വിളിച്ചു, ഒരു ലത്തീഫ് വിളിച്ചു, ഒരു മുഹമ്മദ് വിളിച്ചു.
1: ഞാൻ വീഡിയോഗ്രാഫർ ആയിരുന്നു, ഇപ്പൊ വർക്ക് കുറഞ്ഞ കാരണം അങ്ങനെ വെറുതെ വേറെ ഒരു വർക്ക് കേട്ട് അങ്ങനെ നിൽക്കുന്നു.
0: വീഡിയോഗ്രാഫി വർക്ക് കിട്ടിയാ പോവും അല്ലേ?
1: അതെ, അത്രേ ഉള്ളൂ.
0: എന്തൊക്കെയാണ് വീഡിയോഗ്രാഫി? ഫോട്ടോ, മാരേജ് ഫംഗ്ഷൻ അങ്ങനെയൊക്കെയാണോ?
1: ആ, അതൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ തുടങ്ങിയത് ഒരു 10-25 വർഷം മുമ്പാണ്. അന്ന് VHS ക്യാമറ ആയിരുന്നേ.
0: അതെ അതെ അതെ അതെ

0: വലിയ ക്യാമറ
1: ആ കാലമൊക്കെ പോയി ഇപ്പൊ എല്ലാം ഡിജിറ്റലായി വന്നപ്പം പിന്നെ നമ്മളെ കൊണ്ട് കഴിയാത്ത രീതിയിലുള്ള ടെക്നോളജിക്കാണ് പിള്ളേർക്കെ പറ്റുള്ളൂ കൂടുതലും.
0: അതെ അതെ അതെ,
1: അത് ക്യാമറ കൊണ്ട് ഓടണം ചാടണം എന്നാലൊക്കെ പാട്ടിക്കും സൂക്ഷിക്കുള്ളു. പിന്നെ അവരുടെ നിശ്ചയത്തിന് നമ്മൾ കവർ ചെയ്യണം.
0: പിന്നെ അതുമല്ല പുതിയ പുതിയ സോഫ്റ്റ്വെയർസ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ പഠിക്കണം അല്ലേ?
1: ആ സോഫ്റ്റ്വെയർ കൂടാതെ തന്നെ വേറൊരു ഇതുണ്ട് സാറേ, ഈ പെണ്ണിന് പെണ്ണ് പറയും വീഡിയോഗ്രാഫർ ചെറുപ്പക്കാരനായിരിക്കണം, മുടിനിറച്ച ആളാകാൻ പാടില്ല.
0: ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടോ?
1: അയ്യോ അതൊക്കെ ഉണ്ടാവണം. അങ്ങനെ ഒന്ന് രണ്ട് പേർക്ക് നമ്മുടെ കൂട്ടുകാരുടെ പോയതാ.
0: ഓഹോ, അങ്ങനെയൊക്കെ നിർബന്ധങ്ങളൊക്കെ വന്നു തുടങ്ങി.
1: അയ്യോ എന്തോ, അവർക്ക് ഫോട്ടോയും വീഡിയോയും ഇവിടെ ക്ലാരിറ്റിയും ക്വാളിറ്റിയും എല്ലാം നോക്കുന്ന അവർക്ക് വരുന്ന ആൾ അവിടെ കിടന്നൊന്നും വിലസി ഇതാക്കി പോണം.
0: അതായിരിക്കില്ല ചിലപ്പം, കുറച്ചുകൂടെ പുതിയ രീതികൾ അവലംബിക്കുന്നോണ്ടുള്ള ഇഷ്ടമായിരിക്കാം അല്ലേ?
1: ആ പുതിയ രീതി എന്ന് പറഞ്ഞാൽ അത് മ്ലേച്ഛമായ രീതി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റിസപ്ഷൻ ഫംഗ്ഷന് കണ്ടിരുന്നു, പിന്നെ വലിയ LED ബാളിൽ പ്രദർശിപ്പിക്കുകയാണ് സ്ക്രീനിലെ, സിനിമയിൽ കാണുന്ന പോലെ സീനാണ്. അത് ഒരു കുടുംബത്തിന്റെ ഇരുന്ന് കാണാൻ പറ്റത്തില്ല. പെണ്ണും ചെറുക്കനും ആ മാതിരി കാഴ്ചകളൊക്കെയാണ് കാണിക്കുന്ന ചേർത്തകള്.
0: കാലം മാറി, കോലം മാറി എന്നൊക്കെ
1: പറയാൻ പറ്റത്തില്ലല്ലോ.
0: കാലം മാറി വരെയല്ലേ.
1: അതെ അതെ,
0: അപ്പൊ അതിന്റേതായ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതെ,
1: അങ്ങനെ നമ്മള് കുടുംബമായിട്ട് ഈ കാസറ്റ് അച്ഛനും അമ്മയും ഒക്കെ കാണുന്നല്ലേ, ബന്ധുക്കാര് കാണുന്നല്ലേ എന്നുള്ള ഒരു ഇത് വേണ്ടേ സാറേ?
0: അതെ അതെ,
1: അതൊന്നും ഇല്ല ഇപ്പോഴത്തെ. അങ്ങനെയൊക്കെ ആയിപ്പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ആവശ്യപ്പെട്ട പാട്ട് അത് തകരയെന്ന സിനിമയായിരുന്നേ.
0: തകരയില്ല
1: മൗനമേന്ന്
0: കിട്ടിയ പാട്ടാണ്, അറിയോ?
1: ആ അതെ, ചേർത്തലക്കാരനൊരാളായിരുന്നു അതിന്റെ നിർമ്മാതാവൊക്കെ.
0: ആ MG രാധാകൃഷ്ണനാണ് സംഗീതം.
1: അതെ,
0: ജാനകി പാടിയ പാട്ട്. വളരെ നല്ലൊരു പാട്ടാണത്. നമുക്ക്
1: കേൾക്കാം. അത് ഏത് രാഗത്തെ ബേസ് ചെയ്തെന്താണെന്ന് ആ പാട്ട് എന്ന് വല്ല അറിയാം, കമ്പോസ് ചെയ്തിരിക്കണം.
0: അയ്യോ,
1: പക്ഷെ ചോദിച്ചാ പ്രശ്നമായിരിക്കും അല്ലേ?
0: അതിനെപ്പറ്റി എനിക്ക് വലിയ ഗ്രാഹ്യമില്ല. അതെ അതെ, അത് പിന്നെ ഏതെങ്കിലും ഒരു സംഗീതജ്ഞനോട് ചോദിക്കുന്നതായിരിക്കും നന്നാവുക.
1: അല്ല, ഈ പ്രോഗ്രാമിൽ തന്നെ ചിലർ പറയുന്നുണ്ട് രാവിലത്തെ പരിപാടിയില്ലേ,
0: അല്ല അതിൽ അവര് അതൊക്കെ റെഫർ ചെയ്തിട്ടൊക്കെ പറയുന്നതാണ്. അല്ലാതെ ഓഫനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് അറിയുന്നവർക്ക് അത് പെട്ടെന്ന് എളുപ്പമായിട്ട് പറയാൻ പറ്റും. ഇന്നേ രാഗം, ഇന്നേ ജന്യരാഗം, അങ്ങനെയൊക്കെയുള്ള കുറെ സംഗതികളുണ്ടല്ലോ
1: ഇതിനകത്ത്.
0: അതെ അതെ അതെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി, അങ്ങനെ ആയിട്ട്. ഓക്കെ, നന്ദി.

0: ഹലോ വെള്ളിത്തിര.
1: ഹലോ, താങ്ക് യു സാർ.
0: ഹലോ, ആരാണ്?
1: ഫ്രാൻസി കുനമാവ്.
0: ഫ്രാൻസിസ്
1: ആ
0: കുനമാവ്. ആ, അവിടെ പിന്നെ ചാവറ സെൻ്ററിൻ്റെ അടുത്താണോ?
1: അതിൻ്റെ ഒക്കെ അടുത്ത്
0: അതിൻ്റെ അടുത്താണ്.
1: കൾച്ചർ സെൻ്ററുകളുണ്ട്, പള്ളിയുണ്ട്, സ്കൂളൊക്കെ ഉണ്ട്.
0: ഓ, അവിടെയാണല്ലേ. എന്താ ചെയ്യുന്നത് ഫ്രാൻസിസ്?
1: ഞാനൊരു അലങ്കാര ചെടിയൊക്കെ വിൽക്കുന്ന കടയിൽ ജോലിക്കാരനാ.
0: ഓഹോ,
1: അപ്പൊ അവിടെ നിന്നല്ല ഇപ്പൊ ഞാൻ വിളിക്കണ കടയുടെ ഒന്ന് പോകുന്നു, വീട്ടിലേക്ക് പോകുന്നേക്കാണ്. ആ സമയത്ത് ഇടക്ക് വിളിച്ചാ കയറുന്നത്,
0: ഇടക്ക് വിളിച്ചതാണ്
1: കേൾക്കണായതുകൊണ്ടാണ്.
0: അലങ്കാര ചെടികൾ എന്ന് പറഞ്ഞാല് പിന്നെ നഴ്സറി ആണോ? ഗാർഡൻ?
1: ആ, നഴ്സറിയില്ല, നഴ്സറി ജോലിക്കാരൻ, വളമൊക്കെ ആക്കണം.
0: ഓഹോ, അപ്പൊ ഗാർഡനൊക്കെ പോയി സെറ്റ് ചെയ്തൊക്കെ കൊടുക്കോ വീടുകളിലൊക്കെ?
1: അതില്ല സാറേ, ഉള്ളി സെയില്
0: മാത്രമേ ഉള്ളൂ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ നന്നായിട്ട് നടക്കുന്നുണ്ടോ അത്?
1: കുഴപ്പമില്ല, തിരക്കേടില്ല. മറ്റേ റൂട്ടിൽ നമ്മുടെ ഈ മറ്റേ എയർപോർട്ടിലേക്ക് പോയ വഴിയില്ലേ, അതിന്റെ പാർശ്വങ്ങളിൽ.
0: ഓ, ഓക്കെ ഓക്കെ. അപ്പോ ഇന്നേത് പാട്ടാ വേണ്ടത്?
1: പാട്ട് വേണ്ടത് ഈ പാട്ട സാറേ, ഈ മറ്റേ ഈ രണ്ട് മറ്റേ ഈ നമ്മുടെ മുത്തശ്ശിയിലെ ഈ രണ്ടുപേരെ പാടി പറഞ്ഞിട്ട് പറയാം. ഓക്കെ.

0: വർഷഭാഷം തൂകി വർഷപഞ്ചമി വന്നു. ഈ പാട്ട് പോയി സാറേ.
1: ആ ആ പാട്ട് മുത്തശ്ശിയിലെ പാട്ട് അല്ലേ? ജയചന്ദ്രൻ പാടിയ പാട്ട്. അപ്പം അത് കേൾക്കാം.
0: ഓക്കെ, താങ്ക് യു.
1: അപ്പോൾ വിളിച്ചതിൽ സന്തോഷം, പരിചയപ്പെട്ടതിൽ സന്തോഷം. ഓക്കെ, പാട്ട് വരുന്നു, കേട്ടോളൂ.

0: ഹലോ വെള്ളിത്തിര.
1: ഹലോ,
0: ഹലോ, ആരാണ്?
1: ഞാൻ ഈലൂരിന്ന് വിളിക്കുന്നത്.
0: പേര് പറഞ്ഞില്ല.
1: പേര് ഷാജി.
0: ഷാജി? ആ, ഷാജി എന്ത് ചെയ്യുന്നു?
1: ഞാനിവിടെ ചായക്കട നടത്തുക.
0: എവിടെയാ സ്ഥലം? എവിടെയാ പറഞ്ഞത്?
1: സ്ഥലം ഈലൂര്, കോട്ടയം ജില്ലയിലുള്ള സ്ഥലമാണ്, ഈലൂര് എന്ന് പറയും.
0: ആ ഹാ ഹാ ഹാ ഹാ, ചായക്കടയിൽ നിന്നാണോ വിളിക്കുന്നത്?
1: ആ, ചായക്കടയിൽ നിന്ന് വിളിക്കുന്നത്.
0: അപ്പം 4 മണിയുള്ള ചായയുടെ പലഹാരങ്ങളൊക്കെ ആയോ?
1: ചായയുടെ ഞാനിവിടെ കപ്പ കറി കഴിഞ്ഞ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത്, നാടൻ ഭക്ഷണങ്ങളാണ്.
0: നാടൻ ഭക്ഷണങ്ങളാണ് അല്ലേ? അല്ല, നാടൻ സ്നാക്സ് ഇനങ്ങളൊക്കെ ഉണ്ടോ ചായക്ക്?
1: എല്ലാ സാധനവും ഉണ്ട്. പന്നിയുണ്ട്, പോത്ത്, അങ്ങനെയുള്ള സാധനം.
0: ഓ, അങ്ങനെയാണോ? ചായക്കട എന്ന് പേര് അല്ലേ? അതെ അതെ അതെ.
1: അപ്പോൾ
0: എല്ലാം ഉണ്ട് അല്ലേ? ആ, അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് മുട്ടുണ്ടാവില്ല. അതെയോ? ഓഹോ, അപ്പൊ കുറെ കാലമായി. അപ്പൊ വീട്ടിലാരൊക്കെയാ ഉള്ളത്? പിന്നെ
1: വീട്ടില് 2 മക്കളുണ്ട്, പിന്നെ കുടുംബമുണ്ട്.
0: അപ്പോ അതെയോ? ആ ഹാ. അപ്പൊ ഇന്ന്
1: പണിക്കാരൊന്നുമില്ല, എല്ലാ ഒറ്റയ്ക്കുള്ള പരിപാടിയാ.
0: ഒറ്റയ്ക്ക് തന്നെ ഇതൊക്കെ ചെയ്യുന്നത്? അപ്പൊ ഇത്രയധികം വിഭവങ്ങൾ ഉണ്ടാക്കുമല്ലോ. അപ്പൊ രാവിലെ എഴുന്നേക്കോ?
1: അതെ, രാവിലെ 5 ആകുമ്പോ തുടങ്ങും, അതിരാവിലെ വരും. പിന്നെ
0: അങ്ങനെയൊക്കെയാണ് അല്ലേ,
1: നമ്മളെ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു പോകുന്നോണ്ടേ.
0: അതെ അതെ അതെ. അപ്പൊ പിന്നെ പാട്ട് ഏതാ വേണ്ടത്?
1: ഞാനാ മാനത്തെ പൂക്കളമച്ചിലും മഴവിലും മാലവിക്കും കരിമുകി കറമ്പി, ആ പാട്ട് ആവശ്യപ്പെട്ടത്.
0: ആ ഹാ ഹാ, പാട്ട് വെച്ച് തരാം.
1: അപ്പൊ ഇത് ഹരിക്കാശുണ്ട്.
0: ഓ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: ഇവിടെ ഭക്ഷണം കഴിക്കുന്ന കുന്നുംപുറത്ത് കുട്ടനും പറഞ്ഞു.
0: അതെ അതെ, ആദ്യ കസ്റ്റമർക്ക് തന്നെ.
1: പിന്നെ ഇവിടെ വേറെ 2-3 പേരും കൂടെ ഇരിപ്പുണ്ട്, അവർക്കെല്ലാം വേണ്ടി അവരെ അറിയിച്ചില്ല.
0: അതെ, കസ്റ്റമർ ആണല്ലോ രാജാവ് അല്ലേ?
1: നമ്മള് ഇവിടെ ഓട്ടോ ഓടിക്കുന്ന വീടിന് ഓട്ടോ ഓടിക്കുന്ന.
0: അതെ അതെ അതെ. അപ്പൊ അവിടെ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക അല്ലേ?
1: ആ, പുള്ളി ഇവിടെ അവരെല്ലാം ഇവിടെ വന്നേ, ഓട്ടക്കാരും മിക്കവാരും ടൗണ് കാരോട്ടാ, ടൗണിന്റെ ഇച്ചിരി താഴെയായിട്ട് ഈ കടയെ. അപ്പൊ അവിടെ ഉള്ളവരെല്ലാം ഇവിടെ വന്ന, കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നാ കഴിക്കുന്നത്,
0: ഭക്ഷണം കഴിക്കും.
1: വണ്ടിക്കാരെല്ലാം ഇവിടെ വരും, ലോറിക്കാര്, അങ്ങനെ ഒത്തിരി പത്തനംതിട്ടക്കാര്, കട്ടണത്തിന്റെ പണിക്കാര്, അവരൊക്കെയാ കൂടുതലും വരുന്നത്.
0: അപ്പൊ പാട്ട് കേൾക്കാം നമുക്ക്?
1: ആ, എന്നാ ആയിക്കോട്ടെ. ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി, വീലൂരുള്ളവർക്ക് എല്ലാവർക്കും, പിന്നെ ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.
0: തീർച്ചയായിട്ടും ആ പാട്ട് വരുന്നു. കുട്ടനോട് പ്രത്യേകം കേട്ടോളാം പറയൂ. ശരി ശരി ശരി ശരി, ഓക്കെ.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം അല്പസമയത്തിനുള്ളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ഷിജിത് നായർ മറുപടി നൽകുന്നു. പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 3 മണി മുതൽ വിളിക്കുക 0484 24 26 397 അല്ലെങ്കിൽ 0484 24 26 387 അല്ലെങ്കിൽ 9446 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484 24 26 397 അല്ലെങ്കിൽ 0484 24 26 387 അല്ലെങ്കിൽ 9446 45 58 88. അറിയിപ്പ് കഴിഞ്ഞു.
2: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: സേവനമായിരിക്കണം രാഷ്ട്രീയത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവായാത്രികരുമായി സംവദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ലോക മാരിടൈം ദിനം. കൊച്ചിയിൽ മാരിടൈം ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. സംസ്കാരം ഇന്ന് വൈകുന്നേരം 6:45 തൈക്കാട് ശാന്തിക കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ. നവരാത്രി ഘോഷയാത്രയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. കേരള തമിഴ്നാട് അതിർത്തിയിലും ഘോഷയാത്രയിലും വിവിധ വകുപ്പുകൾ സ്വീകരിക്കേണ്ട നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. തിരുവനന്തപുരം നഗരത്തിലെ OTC ഹനുമാൻ ക്ഷേത്രത്തിലെ തിരുവാഭരണമായ കല്ലുകൾ പതിച്ച വെള്ളിക്കൊമ്പുകൾ കാണാനില്ല എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 28 സ്ട്രോങ് റൂം തുറന്ന് പരിശോധന നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഈ മാസം 27 ഞായറാഴ്ച സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം. 28 മുതൽ 30 വരെ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് പ്രഖ്യാപിച്ച ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്താണ് നടപടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടത്തിയ 3 തടവുകാർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ സെയ്ദലി അജ്സലാണ് ആക്രമിക്കപ്പെട്ടത്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ തിളക്കം. വുഷുവിൽ വെള്ളി നേടി റോഷിബിന ദേവി. റോവിംഗിൽ വെങ്കലവുമായി സത്നം സൽമാൻ സഖ്യം.
2: ആകാശവാണി എഫ് എം വാർത്തകൾ.

0: ലക്ഷ്മി.
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും ആരോഗ്യ ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ.

0: ഫോൺ 0484-277-1100.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ തത്സമയ പരിപാടിയിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ എന്നിവയാണ്. ഈ വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ഷിജിത് നായർ. ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9446-45-5888, അതല്ലെങ്കിൽ 0484 എന്ന കോഡ് ചേർത്ത് 2426-387, അതല്ലെങ്കിൽ 2426-397, ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ വിളിക്കുക. ഡോക്ടർ ഷിജിത് നായർ സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞു. സ്നേഹാദരത്തോടെ ഡോക്ടറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ശ്രോതാക്കളുടെ സംശയങ്ങളിലേക്ക് പോകും മുമ്പ് നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെക്കുറിച്ച് ആമുഖമായി ഒന്ന് പറഞ്ഞു തുടങ്ങാം. എന്താണ് ഈ ഗ്രന്ഥി, എന്തൊക്കെയാണ് ഈ ഗ്രന്ഥിയുടെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ഒക്കെ ഒന്ന് വിശദമായി പറയാമോ?
2: പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പുരുഷന്മാരിൽ മാത്രം കാണുന്ന ഒരു ഗ്രന്ഥിയാണ്. അത് സാധാരണ ആൾക്കാർ സഹകരിക്കുന്ന സംശയമാണ്, സ്ത്രീകളിലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് സ്ത്രീ പുരുഷന്മാർക്ക് മാത്രമുള്ളൊരു ഗ്രന്ഥിയാണ്. സ്ത്രീകൾക്ക് അതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് വേറൊരു ഗ്ലാൻഡാണ് ഉള്ളത്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മൂത്രസഞ്ചിയിലെ താഴ്ഭാഗത്തായിട്ട് ആണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. നമുക്ക് പുറമേ ആ ഗ്രന്ഥി നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റത്തില്ല, അത് ശരീരത്തിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. മൂത്രനാളം മൂത്രസഞ്ചിയിൽ നിന്ന് തുടങ്ങുന്ന സ്ഥലത്ത്, അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഉള്ളിൽ കൂടെയാണ് മൂത്രനാളം കടക്കുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഫങ്ഷൻസ്, അതായത് ബോഡിയിൽ എന്തുകൊണ്ട് എന്താ ഫങ്ഷൻസ്, മെയിൻലി അതൊരു ആക്സസറി സെക്സ് ഓർഗനാണ്. അതായത് നമ്മുടെ സ്കലനത്തിൻ്റെ ഒരു ഭാഗത്തിൽ ഒരു കോൺട്രിബ്യൂഷനാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് കൊണ്ട്. അത് അതിൻ്റെ യൂസ് അതാണ്. അത് ബേസിക്കലി അതിൻ്റെ ഒരു പോർഷൻ ഓഫ് ദ സെമനൽ സെക്രീഷൻ, ആ സെമൻ വരുന്ന സെക്രീഷൻ്റെ ഒരു പാർട്ട് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് ആ ഒരു ഫങ്ഷൻ മാത്രമേ ആ ഗ്ലാൻഡിന് മെയിനായിട്ടുള്ളൂ. അപ്പോൾ ആക്സസറി സെക്സ് ഓർഗൻ എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാം.
1: പലപ്പോഴും പ്രായത്തിനനുസരിച്ച്, പ്രത്യേകിച്ച് പുരുഷന്മാരിൽ 50 വയസ്സിന് മുകളിൽ പോകുമ്പോൾ പ്രോസ്റ്റേറ്റിന് പല പ്രശ്നങ്ങളും പറയാറുണ്ട്. ഈ പ്രോസ്റ്റേറ്റിന് വലിപ്പ വ്യത്യാസം വരുന്നത് സ്വാഭാവികമാണോ പ്രായത്തിനനുസരിച്ച്?
2: അതെ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് നോർമലി നമ്മൾ നോക്കുമ്പോൾ ഒരു 40 ഇയേഴ്സിന് മുകളിലുണ്ട്. അത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് നോർമലി എല്ലാ ഏജിലും ഗ്രോ ചെയ്യും. അതൊരു 20 ഇയേഴ്സ് മുതൽ അതിൻ്റെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അതിനൊരു മേജറായിട്ടൊരു ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 40 ഇയേഴ്സ് പ്ലസ് ആയിട്ടാണ്. അപ്പോൾ അതിന് സിംറ്റംസ്, അതായത് ബുദ്ധിമുട്ടുകൾ സാധാരണഗതിയിൽ കാണുന്നത് ഒരു 50 വയസ്സ് തൊട്ട് 60 വയസ്സിന് മുകളിലോട്ടുള്ള പുരുഷന്മാരിലാണ്. എന്ന് വെച്ചിട്ട് പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ടുകൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ മാത്രമല്ല കാണുന്നത്, ചെറുപ്പക്കാരിലും പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. അത് മൂത്ര തടസ്സമായിട്ടല്ല വരുന്നത്, അത് യൂഷ്വലി പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫെക്ഷനും കാര്യങ്ങളായിട്ടാണ് വരുന്നത്. മൂത്ര തടസ്സം യൂഷ്വലി ഉണ്ടാകുന്നത് ആ ഒരു 50 ഇയേഴ്സ് ഒരു 50 വയസ്സിന് മുകളിലോട്ടുള്ള പുരുഷന്മാരിലായിരിക്കും അത് നോർമലി കാണുന്നത്.
1: ഈ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട പ്രധാന രോഗങ്ങൾ എന്ന് പറയാവുന്നത്, ഇപ്പോൾ ഡോക്ടർ മൂത്രതടസ്സം ഒരു ലക്ഷണമല്ല, രോഗം എന്താണ് ശരിക്കും, അങ്ങനെ പ്രധാന രോഗങ്ങളെ കുറിച്ച് പറയാം.
2: പ്രോസ്റ്റേറ്റ് നമുക്ക് ബ്രോഡായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇൻഫെക്ഷൻസ് പറയാം, പിന്നെ പ്രോസ്റ്റേറ്റിൻ്റെ ട്യൂമേഴ്സ് പറയാം. അപ്പോൾ പ്രോസ്റ്റേറ്റിൽ കോമൺ ആയിട്ട് കാണുന്ന ഇൻഫെക്ഷനാണ് നമ്മൾ പ്രോസ്റ്റേറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അത് അക്യൂട്ട് ബാക്ടീരിയൽ പ്രോസ്റ്റേറ്റൈറ്റിസ്, അതായത് സഡനായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ ഇൻഫെക്ഷൻ വരുന്നതിനാണ് അക്യൂട്ട് ബാക്ടീരിയൽ പ്രോസ്റ്റേറ്റിസ്. അത് കുറച്ചും കൂടെ യങ്ങർ സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ ആ ഒരു പ്രായത്തിലാണ് കണ്ടുവരുന്നത്.
1: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം.
2: ഓക്കെ,
1: ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ ഹലോ, കേൾക്കാമോ? നമുക്ക് ആ കോൾ കണക്റ്റ് ആയില്ല. നമുക്ക് പറഞ്ഞു തുടങ്ങും, തുടരാം.
2: അപ്പം പ്രോസ്റ്റേറ്റൈറ്റിസ് സാധാരണ നമ്മൾ യങ്ങർ, അതായത് പ്രായം കുറഞ്ഞ ഏജ് ഗ്രൂപ്പ്, അതായത് 20 to 40 ഇയേഴ്സിൽ 20 to 40 വയസ്സ് വരെയുള്ള സെക്ഷലി ആക്റ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പിലാണ് പ്രോസ്റ്റേറ്റൈറ്റിസ് എന്ന് കാണുന്നത്. അത് ഇനിഷ്യലി അതൊരു അക്യൂട്ട് സ്റ്റേജിൽ അക്യൂട്ട് ബാക്ടീരിയൽ പ്രോസ്റ്റേറ്റിസ് ആയിട്ട് കാണും. അതൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡിലേ ചെയ്യുമോ അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതൊരു ക്രോണിക് പ്രോസ്റ്റേറ്റൈറ്റിസ് എന്നൊരു ഫേസിലോട്ട് പോകും.
1: നമുക്ക് ഒരു കോളിലേക്ക് പോകാം. ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ? റേഡിയോയുടെ അടുത്തു നിന്ന് മാറി നിന്ന് സംസാരിക്കും, എങ്കിലും ഡോക്ടർക്ക് കൃത്യമായി കേൾക്കാൻ പറ്റൂ. ഹലോ, റേഡിയോയുടെ അടുത്തു നിന്ന് മാറി നിന്ന് സംശയം ചോദിച്ചോളൂ. ഓ ശരി, എന്നാൽ റേഡിയോ ഓഫ് ചെയ്തിട്ട് ഫോണ് ശ്രദ്ധിക്കൂ. താങ്കൾക്ക് സംശയത്തിന് മറുപടി അല്ലേ വേണ്ടത്, റേഡിയോ പിന്നെ കേൾക്കാം. ആ, ഇനി സംശയം ചോദിക്കൂ. ഡോക്ടർ ശ്രീജിത് നായരാണ് നമ്മുടെ ഗസ്റ്റ്.
3: സംശയം
2: പറഞ്ഞോളൂ.
3: ഇതിന്റെ സർജറിയും ചെയ്താണേ.
2: ഓക്കെ,
3: 2 വർഷത്തോളം ചെയ്തിട്ട് എനിക്കിപ്പോ രണ്ടാമത് ഈ വേദനുണ്ട്. അപ്പൊ അങ്ങനെ മുട്ടമോ തടസ്സം വന്നു പിന്നെ
2: വീണ്ടും.
3: അത് ഇപ്പൊ പിന്നെ ഡോക്ടറെ കാണിച്ച് ഗുളികയൊക്കെ കഴിച്ച് ഇപ്പൊ കുറവുണ്ട്. പക്ഷേ ക്ലിയറായിട്ടില്ല അപ്പോഴും മൂത്രം.
2: അതിനുശേഷം പിന്നെ ആ ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ ഫോളോ അപ്പ് ചെയ്തായിരുന്നോ? ഇത്
3: ഡോക്ടർ കണ്ടിരുന്നു. അപ്പൊ കുഴപ്പമില്ല, ഈ സോക്കുന്നതാണ്
2: ഓക്കെ. ആ
3: ഈ സോക്കുന്ന പതിനേഴ് വർഷം ഓക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ട് ഈ കാലുമ്പോ നീര് വന്ന് ഇതൊക്കെ കൊണ്ട് കാണിച്ചു. മൂത്രം പോവാണ്ട് എനിക്ക് അത് നിന്നോയ്ക്കാൻ പറ്റില്ല. ഇരുന്നോട് മുകളിൽ പരിസ്ഥിതി മുകളിൽ മൂത്രം ആ സമയത്ത് വന്നു. പിന്നെ മൂത്രം കയറായത് എന്നാലും ഈ മൂത്രം എപ്പോഴും മൂത്രയ്ക്കാൻ തോന്നും.
2: അപ്പോ ഈ സ്ട്രോക്ക് വന്ന ആളുകൾക്ക് മെയിൻ ആയിട്ട് പ്രോസ്റ്റേറ്റിന്റെ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല വരുന്നത്, അവർക്ക് മൂത്രസഞ്ചിയിലായിട്ടുള്ള ഞരമ്പിന്റെ ആ ഒരു ബുദ്ധിമുട്ടും കൂടെ വരും. അതിന്റെ അത് കൂടെ ആഡ് ആയിട്ട് വരും. അതെ അതെ. അപ്പൊ പ്രോസ്റ്റേറ്റ് മാത്രം നമ്മൾ ക്ലിയർ ചെയ്തത് കൊണ്ട് ആ ബുദ്ധിമുട്ട് മാറണമെന്നില്ല. ഹലോ ഹലോ. ആ അപ്പം പ്രോസ്റ്റേറ്റിന്റെ ഈ സർജറി ചെയ്തതുകൊണ്ട് മാത്രം മൂത്ര തടസ്സം മാറണമെന്നില്ല, കാരണം മൂത്രസഞ്ചിയിലേക്കുള്ള ഞരമ്പിന്റെ ആ സപ്ലൈന്റെ ആ ഒരു വീക്ക്നെസ് ആണ് ആ ബുദ്ധിമുട്ട് പെർസിസ്റ്റ് ചെയ്യാൻ, അതായത് വീണ്ടും തുടരാനുള്ള കാരണം.
3: അപ്പൊ
2: അത് സ്ട്രോക്ക് സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വരെ അതിന്റെ ബാക്കി റീഹാബിലിറ്റേഷൻ കാര്യങ്ങൾ. അപ്പം ഇനി അതിന്റെ ഫെർദർ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂറോ ഡൈനാമിക് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ നേരത്തെ കൺസൾട്ട് ചെയ്ത് യൂറോളജിസ്റ്റിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് ആ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മൂത്രസഞ്ചിയുടെ കപ്പാസിറ്റിയും അതിന്റെ സ്ട്രെങ്തും ഒക്കെ ഒന്ന് ടെസ്റ്റ്
3: ചെയ്യണം.
2: അറ്റാക്കും ഈ മൂത്രപ്രശ്നങ്ങളായിട്ട് റിലേഷൻ ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞ മുമ്പേ സ്ട്രോക്ക് വന്നു എന്ന് പറഞ്ഞില്ലായിരുന്നു 17 വർഷം മുമ്പേ? ആ സ്ട്രോക്ക് റിലേറ്റഡ് ആയിട്ട് മൂത്രസഞ്ചിക്ക് ബലക്കുറവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വന്നു ചെക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് അടുത്ത ഫോളോ അപ്പ് ചെയ്യേണ്ടത്. വയറ്റിൽ അതാ ഞാൻ പറഞ്ഞു, വയറ്റിൽ നിന്ന് പോവാനും മൂത്രം പോവാനും അല്ല, ആ ഒരു ഞരമ്പിന്റെ സപ്ലൈന്റെ ആ ഒരു വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. രണ്ടിന്റെയും ഞരമ്പ് ഏതാണ്ട് ഒരു സ്ഥലത്ത് ഒരു പോയിന്റിൽ നിന്നാണ്
3: വരുന്നത്.
2: ആ അപ്പൊ അതാ പറഞ്ഞു. അപ്പൊ ആ യൂറോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മൂത്രസഞ്ചിക്ക് ബലക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ബലം കൂട്ടാനുള്ള മരുന്നും കാര്യങ്ങളും ഡോക്ടർ വന്ന് കണ്ട്. അതെ. അപ്പം നിങ്ങൾ ഹോസ്പിറ്റലിൽ ഫോളോ കാണിച്ചിട്ട് യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ആ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണം അതിന്റെ ഫെർദർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് നമുക്ക് ഡിസൈഡ് ചെയ്യാം.
1: ഓക്കെ, വിളിച്ചതിൽ നന്ദി.
3: ഓക്കെ.
2: അപ്പോൾ പ്രോസ്റ്റേറ്റൈറ്റിസ് യങ്ങർ ഏജ് ഗ്രൂപ്പ്, അതായത് പ്രായം കുറഞ്ഞ പുരുഷന്മാരിലാണ്. കുറച്ചും കൂടെ ഒരു 50-60 വയസ്സിലോട്ട് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് സാധാരണ കാണുന്ന ഒരു കണ്ടീഷനാണ് ബിനൈൻ പ്രോസ്റ്റേറ്റിക് എൻലാർജ്മെന്റ് എന്ന് പറയും. അതായത് പേടിക്ക് ക്യാൻസർ അല്ലാത്ത രീതിയിലുള്ള പ്രോസ്റ്റേറ്റിന്റെ എൻലാർജ്മെന്റ്. ഇതാണ് വളരെയധികം കോമൺ ആയിട്ട് പേഷ്യൻസ് നമ്മുടെ ഒ പിയിൽ വരാനുള്ള ഒരു കാരണം. അതായത് ഈ മൂത്ര തടസ്സമായിട്ട് വരുന്ന ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിൽ ഈ ഒരു പെത്തോളജി, അതായത് ഈ ഒരു അസുഖമാണ് കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ ഇതല്ലാണ്ട് ബിനൈൻ കണ്ടീഷൻ അല്ലാണ്ട് പിന്നെ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ, അതായത് പ്രോസ്റ്റേറ്റിക് ക്യാൻസർ ഉണ്ടാകുന്ന അത് വേറൊരു കാര്യം. അത് കുറച്ചും കൂടെ ഒരു പ്രായം കൂടനുസരിച്ച് 60 വയസ്സിന് മുകളിലോട്ടുള്ള പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റിന് അമിതമായ സൈസ് കൂടുതൽ, അല്ലെങ്കിൽ അത് വേറെ ടെസ്റ്റുകൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിലെ ഓരോ പാരമീറ്റേഴ്സിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്യാൻസർ ആണോ അല്ലേ എന്നുള്ളത് അസസ് ചെയ്യുന്നത്.
1: ഈ ബിനൈൻ പ്രോസ്റ്റേറ്റൈറ്റിസിനെ കുറിച്ച് പറഞ്ഞല്ലോ, പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിനെ കുറിച്ച്, ഇതെങ്ങനെയാണ് നമുക്ക് ഒരു വ്യക്തിക്ക് മൂത്ര തടസ്സം എന്ന് പറഞ്ഞു അനുഭവപ്പെടുന്നത് എങ്ങനെയായിരിക്കും?
2: ബിനൈൻ പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെൻ്റെ സിംറ്റംസ്, അതായത് എന്തൊക്കെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ, അത് മെയിൻലി രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്ന് അതിൻ്റെ സ്റ്റോറേജ് സിംറ്റംസും പിന്നെ അത് വോയിഡിങ് സിംറ്റംസ്. സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ആ പ്രോസ്റ്റേറ്റ് കാരണം മൂത്രസഞ്ചിക്ക് ഉണ്ടാകുന്ന ഇറിറ്റേഷൻ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് എപ്പോഴെപ്പോഴും മൂത്രം ഒഴിക്കാൻ തോന്നുക, അതായത് ഓരോ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വെച്ച് മൂത്രം ഒഴിക്കുക, പിന്നെയും വീണ്ടും പോയി മൂത്രം ഒഴിക്കുക. ആ ഒരു പ്രോസ്റ്റേറ്റിൻ്റെ ഇറിറ്റേഷൻ കാരണം മൂത്രസഞ്ചി ആക്ടിവിറ്റി കൂടിയിട്ട് എപ്പോഴെപ്പോഴും ഒഴിക്കാൻ തോന്നും. രണ്ടാമത്തെ എന്ന് വെച്ചാൽ അർജൻസി. അർജൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോൾ ആൾക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ലീക്കായി മൂത്രം പോവുക, അതായത് ടോയ്ലറ്റിൽ എത്തുന്നതിന് മുമ്പേ തന്നെ മൂത്രം അറിയാണ്ട് പോവുക. പിന്നെ രാത്രിയിൽ ഒരുപാട് തവണ മൂത്രം ഒഴിക്കാനായിട്ട് എഴുന്നേക്കുക, അതായത് ഒരു 4-5 തവണയൊക്കെ അയാളുടെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ മൂത്രം ഒഴിക്കാൻ എഴുന്നേക്കുന്നതാണ് അത് വേറൊരു സിംറ്റം. ഇതാണ് സ്റ്റോറേജ് സിംറ്റംസ്. വോയിഡിങ് സിംറ്റംസ്, അത് മൂത്രം ഒഴിക്കുന്ന സംബന്ധമായിട്ടുള്ള സിംറ്റംസ് എന്ന് വെച്ചാൽ വളരെയധികം സ്പീഡ് കുറഞ്ഞ് മൂത്രം ഒഴിക്കുക, അതായത് ഒരുപാട് നമ്മൾ വയറിൻ്റെ മസിൽസൊക്കെ യൂസ് ചെയ്ത് ഒരുപാട് മുക്കി മൂത്രം കളയുക. പിന്നെ കുറച്ച് മൂത്രം മുറിഞ്ഞു മുറിഞ്ഞു പോകുക, മൂത്രം കുറച്ച് പോവും പിന്നെ നിൽക്കും, പിന്നെയും പോവും പിന്നെ നിൽക്കും അങ്ങനെ. പിന്നെ ഒരു തവണ ഒഴിച്ചതിന് ശേഷം വീണ്ടും കുറച്ച് ഒഴിക്കാൻ ബാക്കിയുള്ളതുപോലെ നമുക്ക് തന്നെ തോന്നും, ആ ഒരു ഫീലിംഗ് ഉള്ളത്. ഇത് ഈ ലക്ഷണങ്ങളെല്ലാമാണ് ഈ ബിനൈൻ പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെൻറ്റിൻ്റെ സിംറ്റംസ് ആയിട്ട് സാധാരണ നമ്മൾ പറയും.
1: ഇത്തരം ലക്ഷണങ്ങളുള്ള വ്യക്തികൾ എന്താണ് ചെയ്യേണ്ടത് ശരിക്കും?
2: ഇങ്ങനെ ഒരു ഈ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള ഒരാൾ ഫീൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പേഷ്യൻ്റ് ആദ്യം എക്സാമിനേഷൻ ചെയ്ത് നോക്കും. അതായത് നമ്മൾ നോക്കുന്നത് ഒന്ന് നമ്മൾ വയർ പ്രസ് ചെയ്തിട്ട് നമ്മൾ മൂത്രസഞ്ചിയിൽ മൂത്രം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത് നമ്മൾ പ്രോസ്റ്റേറ്റിൻ്റെ എക്സാമിനേഷൻ, അതായത് ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ, മലദ്വാരത്തിൽക്കുള്ള നമ്മളൊരു വിരൽ കടത്തിയിട്ട് പ്രോസ്റ്റേറ്റിനെ നമുക്ക് മലദ്വാരത്തിൽ കൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ വിരൽ കടത്തി നോക്കിയിട്ട് പ്രോസ്റ്റേറ്റിൻ്റെ സൈസും കാര്യങ്ങളും അസസ് ചെയ്യാം. ഇത് രണ്ടും നോക്കിയതിന് ശേഷം നമ്മൾ സാധാരണഗതിയിൽ ഒരു ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യും. കിഡ്നിയുടെ പ്രവർത്തനം കാര്യങ്ങളും നോർമലാണെന്ന് നോക്കും. പിന്നെ പ്രോസ്റ്റേറ്റിന് സ്പെസിഫിക് ആയിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറയും,
1: PSA എന്ന് പറയും,
2: ആ ഒരു ടെസ്റ്റും കൂടെ നമ്മൾ ചെയ്ത് നോക്കും. ഇതിന് പുറമെ നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാൻ, ഒരു സ്കാൻ ചെയ്തിട്ട് നമ്മൾ പ്രോസ്റ്റേറ്റിൻ്റെ സൈസും പിന്നെ യൂറിനറി ബ്ലാഡറിലെ യൂറിൻ ഒഴിച്ചതിന് ശേഷം മൂത്രം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യും.
1: ഈ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറഞ്ഞത് അബ്ഡോമിൻ്റെ ആണോ അതോ?
2: അൾട്രാസൗണ്ട് അബ്ഡോമൻ, അത് പെൽവിസ് ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്.
1: നമുക്ക് ഒരു കോളിലേക്ക് പോകാം. ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
4: യാ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ.
2: ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ്
4: ആഫ്റ്റർനൂൺ. ഞാൻ വിദേശത്ത് നിന്നാണ്, അബുദാബിന്ന് വിളിക്കണം.
2: പറഞ്ഞോ.
4: എൻ്റെ പേര് ലത്തീഫ്. ഞാനേ കുറച്ച് കൊല്ലമായി പ്രോസ്റ്റേറ്റ് സംബന്ധമായ കുറച്ച് ഇതായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് ട്രീറ്റ്മെന്റും ടാബ്ലറ്റും ഒക്കെ കഴിച്ചായിരുന്നു. പിന്നീട് ഇവിടെ ഇപ്പൊ കുറേ നാളായിട്ട് ഞാനിപ്പോ ഒരു ഇവിടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ അടുത്ത് എന്റെ ഇൻഷുറൻസ് ഒക്കെ കഴിഞ്ഞു, ഞാൻ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് മരുന്ന് മുടങ്ങിക്കിടക്കണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ യൂറിനൊക്കെ പോണുണ്ട്, PSA ടെസ്റ്റ് അടിക്കടി ചെയ്യാറുണ്ട്, നോർമലായിട്ട് പോണ്.
2: ഇപ്പൊ മരുന്ന് ഇപ്പൊ മുടങ്ങിയിട്ട് എത്ര ദിവസമായി?
4: മുടങ്ങിയിട്ട് ഇപ്പൊ രണ്ടാഴ്ചയായി.
2: രണ്ടാഴ്ച. രണ്ടാഴ്ചയായിട്ട് വല്ല ബുദ്ധിമുട്ടുകളും തോന്നുന്നുണ്ടോ?
4: ബുദ്ധിമുട്ടുകളും തോന്നുന്നില്ല. സാധാരണ രീതിയിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എങ്ങനെയാണോ മൂത്രമൊക്കെ പോയിരുന്നത് അതേപോലെ പോണ്. കിടന്ന് രാത്രി ചിലപ്പോ ഒരു പ്രാവശ്യം അല്ലെ രണ്ട് പ്രാവശ്യം യൂറിൻ പോകും, അങ്ങനെയൊക്കെ ഇരിക്കണം. ഞാനിപ്പോ ഒരു കഴിഞ്ഞ മാസം രണ്ടു മൂന്ന് ആഴ്ച മുമ്പ് ഞാൻ ഇൻഷുറൻസ് ഒക്കെ കഴിയണതിന് മുമ്പ് ഡോക്ടറെ അടുത്ത് പോവുകയും PSA ടെസ്റ്റ് ചെയ്യുകയും യൂറിന്റെ വോളിയം നോക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഏകദേശം നോർമലാണ്. അപ്പൊ ഇനി മൂന്ന് മാസത്തെ മരുന്നാണ് ഡോക്ടർ തരാറ്. അപ്പൊ മരുന്ന് ഇപ്പൊ കഴിഞ്ഞു, ഇനിയിപ്പോ ഇവിടെ ഇനിയിപ്പോ ഡോക്ടറെ കാണാൻ പോണില്ല. നാട്ടിൽ വരുമ്പോ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മരുന്ന് മുടങ്ങിയോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ.
2: ഇപ്പൊ എത്ര വയസ്സുണ്ട്?
4: വയസ്സ് 64-65
2: ആയി. നമ്മൾ പ്രോസ്റ്റേറ്റിന്റെ മരുന്ന് നമ്മൾ സാധാരണ പറയുന്ന സമയത്ത് നമ്മൾ പ്രമേഹത്തിനെയൊക്കെ മരുന്ന് കഴിക്കുന്ന പോലെ തന്നെയാണ് പ്രോസ്റ്റേറ്റിന്റെയും മരുന്ന് കഴിക്കുന്നത്. അതായത് നമ്മൾ മരുന്ന് കഴിച്ച് പെട്ടെന്ന് അങ്ങ് നിർത്താൻ പറ്റത്തില്ല പ്രോസ്റ്റേറ്റിന്റെ ഗുളികൾ. അതായത് നമ്മൾ പ്രോസ്റ്റേറ്റിന്റെ മരുന്ന് നമ്മൾ ഒരു പെട്ടെന്ന് മൂത്ര തടസ്സം ഉണ്ടായ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് നമ്മളത് കൊടുത്തെങ്കിൽ അത് നമുക്കൊരു ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിച്ചിട്ട് നമുക്കത് നിർത്താൻ പറ്റും. പക്ഷെ കുറേ നാളായിട്ട് മൂത്ര സംബന്ധമായിട്ട് തടസ്സം വരുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഈ പ്രോസ്റ്റേറ്റിന്റെ മരുന്ന് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ കുറേ നാളത്തേക്ക് അധികം കഴിക്കേണ്ടി വരും. ഈ പ്രമേഹം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ തന്നെയാണ് ഈ പ്രോസ്റ്റേറ്റും, അതേപോലത്തെ ഒരു അസുഖം തന്നെയാണ്. അപ്പോൾ അത് ഒന്നുകിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വെച്ച് ഫോളോ അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ സർജറി ചെയ്ത് ക്ലിയർ ചെയ്യണം. ഏതെങ്കിലും ഒരു സംഭവം ചെയ്തേ പറ്റത്തുള്ളൂ, കാരണം അതോട് ഫിനിഷ് ചെയ്യും. സർജറി ചെയ്ത് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിന് മെഡിസിൻസിൻ്റെ ആവശ്യം വരത്തില്ല. ആദ്യം നമ്മളത് പിന്നെ ഒന്നും കൂടെ റീഅസസ് ചെയ്ത് നോക്കണം. പ്രോസ്റ്റേറ്റിന്റെ ഗ്ലാൻഡ് സൈസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് മൂത്രത്തിന്റെ സ്പീഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഹോസ്പിറ്റലിൽ വന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് അത് കുറവാണെന്നുണ്ടെങ്കിൽ മെഡിസിൻസ് ഫോളോ അപ്പ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ സർജറി ഏതെങ്കിലും ഒരെണ്ണം ചെയ്തേ പറ്റും.
4: സർജറി ഇല്ല പിന്നെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം.
2: അല്ല, സർജറി ഇല്ലാന്നുണ്ടെങ്കിൽ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. കാരണം ഓൾറെഡി മെഡിസിൻ കുറേ നാളായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മെഡിസിൻ നിർത്തിയതുകൊണ്ട് ചിലപ്പോൾ മൂത്ര തടസ്സം പെട്ടെന്ന് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഇല്ലെങ്കിൽ പോലും ഒരു മാസത്തിന് ശേഷം പെട്ടെന്ന് മൂത്രം നിന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ മൂത്രത്തിൽ ട്യൂബ് കടത്തിയിടേണ്ടി വരും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് മൂത്ര ആ ടാബ്ലറ്റ് കഴിക്കണമെന്ന് പറയുന്നത്.
4: എറണാകുളം
2: ലക്ഷ്മി ഹോസ്പിറ്റൽ. സർജറി നമുക്ക് പണ്ട് കാലത്താണ് ഈ ഓപ്പൺ സർജറി, ഇപ്പൊ എല്ലാം എൻഡോസ്കോപ്പിക് സർജറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു സർജറിയാണ് TURP എന്ന് പറയും. അതായത് നമ്മൾ മൂത്രനാളിൽ കൂടെ ക്യാമറ കടത്തിയിട്ട് ആ അടവുള്ള പ്രോസ്റ്റേറ്റിന്റെ ഭാഗം ചുരുണ്ടിയെടുക്കലാണ് ചെയ്യുന്നത്. മാത്രമല്ല ലേസർ ഉപയോഗിച്ചിട്ട് അത് നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും. അഡ്മിറ്റ് ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഒരു 4-5 ദിവസം വരെ കിടക്കേണ്ടി വരും. ഓപ്പറേഷൻ
4: ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, കവറേജ് ആവണം.
1: നമുക്കത് പറയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും മറുപടി കിട്ടിയല്ലോ.
4: ഓക്കെ,
1: വിളിച്ചല്ലോ.
2: താങ്ക് യു.
1: ഓക്കെ, നമുക്കൊരു ഇടവേളയിലേക്ക് പോവാം.

0: ലക്ഷ്മി.
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും ആരോഗ്യലക്ഷ്മി. ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100.
2: ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു കോളിലേക്ക് പോവാം. ഹലോ,
3: ഹലോ,
2: ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനാണ്. സംശയം ചോദിച്ചോളൂ. ആ, ഡോക്ടർ ശ്രീജിത് നായർ മറുപടി പറയും. പറഞ്ഞോളൂ, ചോദിക്കൂ.
3: എനിക്ക് ഇത് കുറച്ച് നാളായിട്ട് രാത്രി ഒരു 12 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് ഞാൻ ഉണർന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് മൂത്രം പോകാറില്ല.
4: ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ആ സമയത്ത് മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ?
3: തോന്നുന്നില്ല.
4: ഇല്ല, മൂത്രം ഒഴിക്കുന്ന സമയത്ത്
3: പകലേ നേരം വെളുത്താൽ ഈ 4 മണിക്ക് ശേഷം
4: നോർമലായിട്ട് പോകുന്നുണ്ട്.
3: പക്ഷേ രാത്രി 12 മണിക്കും ഒരു 4 മണിക്കും ഇടയ്ക്ക് എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ അന്നത്തെ ഉറക്കം ഉണരും, സ്ഥിരമായിട്ട് ഉണരും. 1 മണിയാകുമ്പോ ഉണരിഞ്ഞ് ആ സമയത്ത് മൂത്രം ഒഴിക്കാൻ തോന്നിയിട്ട് എന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ചെയ്യണം.
4: ആ, മൂത്രം പോകുന്നില്ല. എത്ര വയസ്സുണ്ട് ഇപ്പൊ? മൂത്ര സംബന്ധമായിട്ട് എന്തെങ്കിലും മരുന്നോ കാര്യങ്ങളോ കഴിക്കുന്നുണ്ടോ?
3: മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ട്, ഞാൻ ആയുർവേദം കഴിക്കുന്നുണ്ട്, ഹോമിയോ ഉപയോഗിക്കുന്നുണ്ട്.
4: ഏത്? പ്രോസ്റ്റേറ്റിന്റെ?
3: ആ, പ്രോസ്റ്റേറ്റിന്റെ. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ കഴിഞ്ഞ വർഷം ഹോമിയോ ഡോക്ടർ പറഞ്ഞ് CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ CT സ്കാനില്ല,
4: കാണുന്നില്ല എന്ന് പറഞ്ഞു.
3: കാണുന്നില്ല, ആ റിപ്പോർട്ട് ഉണ്ട്. റിപ്പോർട്ട് എന്റെ കയ്യിലില്ല. ആ റിപ്പോർട്ട് ഞാൻ ഡോക്ടറെ കൊണ്ട് പറഞ്ഞപ്പോ ഇതിനകത്ത് വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ല എന്ന് പറഞ്ഞു. അപ്പോ അവര് പറഞ്ഞ് ഇത് ഞരമ്പിന്റെ വില കുറവാകാനുള്ള സാധ്യത, അപ്പൊ അതുകൊണ്ട് ആ മരുന്ന് തരാമെന്ന് പറഞ്ഞ മരുന്ന്, ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
4: പ്രമേഹത്തിന്റെ മരുന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ?
3: ഷുഗറുണ്ട്, ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്.
4: എത്ര വർഷമായിട്ട് കഴിക്കുന്നു?
3: അത് ഇൻസുലിൻ ആയപ്പോ ഒരു 17 വർഷമായിട്ട് ഞാൻ ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. ഒരു 10 വർഷമായിട്ട് ഇൻസുലിൻ ആണ് ചെയ്യുന്നത്.
4: നിങ്ങൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് അത് പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ രാത്രി കുറെ നേരം കിടന്നുറങ്ങി കഴിയുന്ന സമയത്ത് ആ മൂത്രസഞ്ചിയിൽ മൂത്രം കുറെ കെട്ടിനിൽക്കും. ആ കെട്ടിനിൽക്കുന്ന സമയത്ത് ആ മൂത്രസഞ്ചിയിലെ കഴുത്തിന്റെ ഭാഗത്ത് കുറച്ചൊരു നീര് പോലെ കെട്ടും. നീര് പോലെ കെട്ടും എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബ്ലോക്ക് പോലെ ഉണ്ടാകും. അത് ഒറിജിനലായിട്ടൊരു ബ്ലോക്ക് അല്ല, പക്ഷെ ആ മൂത്രം കെട്ടി നിൽക്കുന്നത് കൊണ്ടാണ്ടാവുന്ന ഒരു എഡീമ എന്ന് പറയും. അപ്പൊ ആ ഒരു പ്രോസ്റ്റേറ്റും അതിന്റെ തൊട്ട് താഴെയാണ് പ്രോസ്റ്റേറ്റിന്റെ ഗ്രന്ഥി ഇരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ മൂത്രം ഒഴിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് മൂത്രം പോകത്തില്ല. അത് ആ പ്രോസ്റ്റേറ്റും കൂടെ ചേർന്ന് അതിന്റെ ഒരു അടവ് വരുന്നുണ്ട്. അത് ഒരു വിഷയം. രണ്ടാമത്തത്, ഈ ഷുഗർ 17 വർഷമായിട്ട് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഞരമ്പിനൊരു വീക്ക്നെസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നമുക്ക് കറക്റ്റ് ആ ബ്ലാഡറിന്റെ അത് മൂത്രസഞ്ചിയുടെ ആ ഒരു ആക്ടിവിറ്റി നമുക്ക് എന്താണെന്നുള്ളത് ഫസ്റ്റ് ചെക്ക് ചെയ്യണം. അതിന് നമുക്ക് ഹോസ്പിറ്റലിൽ വന്നിട്ട് അതിന്റെ ഒരു ടെസ്റ്റ്, അതാ ഞാൻ പറഞ്ഞ യൂറോഡൈനാമിക്സ് എന്നൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൽ നമുക്ക് മൂത്രസഞ്ചിയുടെ ആ പ്രവർത്തനം അറിയാൻ പറ്റും. അപ്പോൾ മൂത്രസഞ്ചിക്ക് ബലക്കുറവുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കി ട്രീറ്റ്മെന്റ് പ്രൊസീഡ് ചെയ്യാം. പ്രോസ്റ്റേറ്റ് സ്കാനിൽ നോർമലാണെന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റിന്റെ ട്രീറ്റ്മെന്റ് അത് സൈസിലല്ല നമ്മൾ പ്രോസ്റ്റേറ്റിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നോർമൽ ആയിട്ടുള്ള വ്യക്തികൾക്കും പ്രോസ്റ്റേറ്റസ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം. അപ്പൊ ഒരിക്കലും അതിന്റെ സൈസ് അല്ല അതിന്റെ ഒരു ക്രൈറ്റീരിയ.
3: ഈ സിറ്റി സ്കാൻ എടുക്കുന്നതിന് മുൻപ് ഈ പ്രോസ്റ്റേറ്റ് സംബന്ധമായ കംപ്ലൈന്റ് അതിന് വി ആകൃതിയിൽ ഇങ്ങനെ മൂത്രം പോകും അങ്ങനെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ. പിന്നെ അത് ആ ഹോമിയോ മരുന്ന് കഴിച്ച് കുറെ കഴിഞ്ഞപ്പോ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി. അപ്പൊ ആ കൂട്ടത്തിൽ ഇത് മാറിപ്പോയതാണോ എന്നും അറിയില്ല. സിറ്റി സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോ ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല.
4: ഹോമിയോ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അധികം പറയാൻ എനിക്ക് അതിനെ കുറിച്ചുള്ള നോളജ് ഇല്ല. ഞാനൊരു അലോപ്പതി പ്രാക്ടീഷണറാണ്. അപ്പോൾ ഇപ്പോൾ അത് ബുദ്ധിമുട്ട് പോയി എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അതിൻ്റെ എഫക്റ്റിൽ പോയതായിരിക്കാനാണ് സാധ്യത. എന്നാൽ കൂടി നമുക്കത് കറക്റ്റ് ഒന്ന് ഒരു ഇവാലുവേഷൻ ചെയ്യാണ്ട് നമുക്കതിലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് അതിനൊന്നും
3: 12 മണിക്ക് ശേഷം 4 മണിക്ക് ഇടക്കും ഉണരുമ്പോഴാണ് ഈ
4: ബുദ്ധിമുട്ട് വരുന്നത്. അതപ്പോൾ രാത്രിയിലാണ് നമ്മൾ സാധാരണ പ്രോസ്റ്റേറ്റിൻ്റെ ആ ഒരു ഗുളിക കൊടുക്കുന്നത്. അപ്പം ആ ഗുളിക കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് അത് മാറും. അതായത് നമ്മൾ സാധാരണ നമ്മൾ തിയേറ്ററിലൊക്കെ നമ്മൾ സിനിമ കാണുന്ന സമയത്ത് ഒരുപാട് സമയം മൂത്രം പിടിച്ചു നിന്നിട്ട് പിന്നെ നമ്മൾ മൂത്രം ഒഴിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് മൂത്രം പോവാത്തൊരവസ്ഥ വരും. അതും ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ്, ആ ഒരു നീര് പോലെ കെട്ടിയിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്.
3: മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കാറിൽ നമ്മൾ ഒരു 2 മണിക്കൂർ ഇരുന്ന് യാത്ര ചെയ്തത്
2: കേൾക്കുന്നുണ്ട്, പറയൂ.
3: ആ കാറിൽ യാത്ര ചെയ്താല് 2 മണിക്കൂർ തുറസ്സായിട്ട് ഇരുന്നാൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവും.
4: ആ അതാ ഞാൻ പറയുന്നത്, അതാ മൂത്രം നമ്മൾ 2-3 മണിക്കൂർ ആ പിടിച്ചു വെക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ചേഞ്ചസ് ആണ്. അത് പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിനെന്തായാലും ട്രീറ്റ്മെൻറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നിലെ ഹോമിയോ ട്രീറ്റ്മെൻ്റ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ഒരു മൊഡാലിറ്റിയിൽ ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ അലോപ്പതി ഏതെങ്കിലും ഒരു മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്.
3: ഓക്കെ
2: ഓക്കെ, വിളിച്ചത് നന്ദി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ മരുന്ന് കഴിക്കാം, ഇതിന് മരുന്ന് തുടർച്ചയായി കഴിക്കേണ്ടി വരും. എന്താണ് ഈ മരുന്ന്, എന്തിനാണ് കഴിക്കുന്നത് ഈ മരുന്ന്?
4: ഇത് നമ്മൾ പ്രോസ്റ്റേറ്റിൻ്റെ മരുന്ന് 2 രീതിയിലുണ്ട്. ഒന്ന് മൂത്രതടസ്സം മാറ്റാനും, രണ്ടാമത് ആ ഗ്രന്ഥിയുടെ സൈസ് കുറയ്ക്കാനും. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഡ്രഗ്സാണ് അതിനുള്ളത്. അപ്പോൾ മൂത്രത്തിൻ്റെ ആ ഫ്ലോ കൂട്ടാനുള്ള ഡ്രഗ് മെയിൻലി ഒരു ആൽഫ ബ്ലോക്കർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗാണ്. അത് ബേസിക്കലി
2: പ്രോസ്റ്റേറ്റ്. ഒരു കോളിന് ശേഷം വരും. ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം എത്തലിലേക്ക് സ്വാഗതം.
3: മൂത്രം
4: പോകുന്നില്ല. മൂത്രതടസ്സമായിട്ട് ഇപ്പം ഒട്ടുമേ മൂത്രം പോകുന്നില്ല എന്നാണോ
3: പറയുന്നേ?
4: എത്ര വയസ്സുണ്ട്?
3: എനിക്കിപ്പോ 78 വയസ്സുണ്ട്.
4: 78 വയസ്സുണ്ട്. ഇപ്പൊ ഇതിനു മുമ്പേ മൂത്ര സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? മൂത്രത്തിന്റെ സ്പീഡ് കുറവോ അല്ലെങ്കിൽ മുക്കി മൂത്രം കളയുകയോ മുറിഞ്ഞു പോവുകയോ അങ്ങനെ എന്തെങ്കിലും?
3: ഞാൻ സാറിന്റെ അടുത്ത് ഇപ്പൊ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതേ. ഞാൻ എനിക്ക് 78 വയസ്സായി. ഞാൻ എനിക്ക് മൂത്രത്തിന് ഒരു കുഴപ്പമില്ല സാറേ. ഞാൻ ഈ സാറ് വിളിക്കുന്ന ആളുകളോട് മൂത്രം പോണെങ്കിൽ വെള്ളം കുടിക്കണം എന്നുള്ളൊരു വാക്ക് സാറിന്റെ പറഞ്ഞില്ല.
2: അത് വരും വരും, മനസ്സിലായി എന്താ ഉദ്ദേശിച്ചെന്ന്. ഡോക്ടർ അതിനെ കുറിച്ച് സംസാരിക്കും. നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ പരിപാടി. വിളിച്ചതിൽ നന്ദി. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കേണ്ടേ മൂത്രം പോകാനെന്നാണ് പറയുന്ന ഒരു കാര്യമാണ് ഉള്ളത്.
4: അതെ, വെള്ളം കുടിക്കുന്നത് കൊണ്ട് മൂത്രം പോകണമെന്നല്ല ഇതാർത്ഥം. വെള്ളം കുടിക്കുന്നത് നമ്മൾ ബേസിക്കലി ആ ഒരു കിഡ്നിയുടെയും ബ്ലാഡറിന്റെയും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അഡിക്വേറ്റ് ആയിട്ട്
2: നമ്മൾ പറഞ്ഞു വന്നിരുന്ന മരുന്ന് കഴിക്കുന്നത്.
4: അതെ, അപ്പം ആൽഫ ബ്ലോക്കർ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് എന്ന് വെച്ചാൽ അത് നമ്മളെ മൂത്രനാളിയിലെ ആ ഒരു ടൈറ്റ്നെസ് അതിനെ ഒന്ന് ലൂസാക്കി വിടാനാണ്. ആ
2: പക്ഷേ സ്ഥിരം കഴിക്കേണ്ടി വരുന്നത്
4: അതെന്ന് വെച്ചാൽ നമ്മൾ ആ ഗുളിക ആ മരുന്ന് നിർത്തി കഴിയുമ്പോഴത്തേക്ക് ആ ടൈറ്റ്നെസ് വീണ്ടും തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് ലൈഫ് ലോങ് തുടരേണ്ടി വരും എന്ന് പറയുന്നത്.
2: ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും, സർജറി ചെയ്യേണ്ടി വരും.
4: അല്ല എന്നുണ്ടെങ്കിൽ സർജറി, അതായത് സിംപ്റ്റംസും മൂത്രതടസ്സവും ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മരുന്ന് കഴിക്കേണ്ടി വരും.
2: പിന്നെ ഈ നമുക്ക് പ്രോസ്റ്റേറ്റ് ഈ മരുന്ന് കഴിച്ചുകൊണ്ട് ചുരുങ്ങുമോ?
4: ചുരുങ്ങും. അപ്പോൾ അത് വേറൊരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ്. അതായത്
2: ചുരുങ്ങാൻ സാധ്യതയുണ്ടോ?
4: ആ ചുരുങ്ങാം, ചുരുങ്ങും. അത് പൂർണ്ണമായും ചുരുങ്ങുമെന്നല്ല, അതിൻ്റെ ഒരു വോളിയം ഒരു 30-40% വരെ കുറഞ്ഞു.
2: പിന്നെ പിന്നെ സർജറിക്ക് പോകേണ്ട കാര്യം എന്താണ് ആളുകൾ?
4: ആ അല്ല, അപ്പം ആ ഒരു ഡ്രഗ് കഴിക്കുന്ന സമയത്ത് പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് കുറഞ്ഞെങ്കിലും ആ ഒരു ടൈറ്റ്നെസ് കുറയണമെന്നില്ല, അത് എല്ലാവർക്കും കുറയണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഗുളിക കഴിച്ച് ഫോളോ അപ്പ് ചെയ്തിട്ട് ഒരു വ്യക്തിക്ക് നോക്കിയിട്ട് ഗുളിക ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കും, നമ്മൾ നിർത്തിയിട്ട് നമ്മൾ നോക്കുക സിംപ്റ്റംസ്
2: വേണമെങ്കിൽ. അതെ, നമുക്ക് ഒരു കോളിലേക്ക് പോകാം. ഹലോ, ആ കോൾ കണക്റ്റ് ആയില്ല, നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.

0: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100.
1: ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ ഹലോ, കേൾക്കാമോ? ഹലോ, ചോദിക്കൂ. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് സംശയം ചോദിക്കൂ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഡോക്ടർ ശ്രീജിത് നായറാണ്, കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ്.
2: അപ്പൊ ഞാൻ മുമ്പ് അന്വേഷിച്ചത് പ്രാകുൽദാന ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞിട്ട് പ്രായോഗികമാണോ?
3: എത്ര വയസ്സുണ്ട്?
2: എനിക്ക് 50 വയസ്സുണ്ട് കുട്ടി.
3: 50 വയസ്സുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വേറെ എന്തെങ്കിലും അസുഖത്തിന് മരുന്നെടുക്കുന്നുണ്ടോ? പ്രമേഹവും ബി പി ക്കും ഷുഗറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ പ്രോസ്റ്റേറ്റും ഷുഗർ രണ്ടിലും ഒരുമിച്ച് ചേർന്ന് വരുന്നതാണ്. അത് ഡയബറ്റിക് സിസ്റ്റോപ്പതി, ഷുഗർ റിലേറ്റഡ് ആയിട്ട് മൂത്രസഞ്ചിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന സിംപ്റ്റംസ് ആണ് ഈ എപ്പോഴെപ്പോഴും മൂത്രം ഒഴിക്കാൻ തോന്നലും മൂത്രം പിടിച്ചു നിർത്താനുള്ള ബുദ്ധിമുട്ടുള്ളത്. പിന്നെ പ്രോസ്റ്റേറ്റിന്റെ ഗ്രോത്തിലും പ്രോസ്റ്റേറ്റിന്റെ ഗ്രോത്ത് കാരണം ഈ സിംപ്റ്റംസ്, ഈ ബുദ്ധിമുട്ടുകൾ വരാം. അപ്പൊ ഈ രണ്ടും കൂടെ ചേർന്നുണ്ടാവുന്ന ഈ ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് താങ്കൾ പറഞ്ഞത്. ആൽക്കഹോളും പ്രോസ്റ്റേറ്റും യൂറിൻ അവോയ്ഡ് ചെയ്യുന്ന തമ്മിൽ റിലേഷൻ ഇല്ല. പക്ഷെ ആൽക്കഹോൾ കഴിക്കുന്നത് കൊണ്ട് അമിതമായിട്ട് യൂറിൻ പ്രൊഡക്ഷൻ വരും. അതൊരു എസ്പെഷ്യലി ബിയർ ഒക്കെ കുടിക്കുമ്പോൾ ഒരു ഡയൂറിറ്റിക് എഫക്ട് വരും. പക്ഷെ ഒരിക്കലും ഒരു ഡോക്ടർ ആൽക്കഹോൾ കുടിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. ആൽക്കഹോൾ ഒരിക്കലും ഒരു അതിനൊരു സേഫ് ലിമിറ്റ് ഇല്ല ആൽക്കഹോളിന്. അപ്പൊ ഒരു ലെവൽ ഓഫ് ആൽക്കഹോളും സേഫ് അല്ല ശരീരത്തിന്. താക്കോൽദ്വാരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോഴത്തെ നൂതന ശസ്ത്രക്രിയയിൽ ദ്വാരങ്ങൾ, പുതിയതായിട്ട് ദ്വാരങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ മൂത്രം ഒഴിക്കുന്ന ദ്വാരത്തിൽ കൂടെ തന്നെയാണ് നമ്മൾ ശസ്ത്രക്രിയ
2: ചെയ്യുന്നത്.
3: ഏതാണ്? ഒറ്റ ദിവസം കൊണ്ട്? അത് ഒരു ദിവസം കൊണ്ട് വീട്ടിൽ പോകുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിപ്പോൾ കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസ്, അതായത് റിസം എന്ന് പറഞ്ഞ ടെക്നോളജി, പിന്നെ യൂറോ ലിഫ്റ്റ്, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ അന്ന് സെയിം ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ അടുത്ത ദിവസം തന്നെ വീട്ടിൽ പോകാൻ പറ്റും.
1: വിളിച്ചാലും നന്ദി. അപ്പോൾ നമ്മൾ മെഡിസിൻസിനെ കുറിച്ച് പറയുകയായിരുന്നു. ശരിക്കും അപ്പോൾ നമ്മൾ മെഡിസിൻ ഇത് തുടർച്ചയായി കഴിക്കേണ്ടി വരും, പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പം ചുരുങ്ങാൻ വേണ്ടിയിട്ടും.
3: ഫസ്റ്റ് ഗ്ലാൻഡിലെ നമ്മളത് ഷ്രിങ്ക് ചെയ്യാൻ നോക്കും. അതാണ് നമ്മൾ ആ മെഡിസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ സൈസ് ക്രൈറ്റീരിയ ഉണ്ട്. ഒരു 40 to 40 mL CC ഗ്ലാൻഡ്, അതായത് അൾട്രാസൗണ്ട് സ്കാനിങ് നമ്മൾ നോക്കും. 40 മുകളിലോട്ടുള്ള
1: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരണം. ഹലോ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് സംശയം ചോദിക്കൂ പ്ലീസ്. കേൾക്കാമോ? റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് സംശയം ചോദിക്കൂ. ഹലോ, അല്ലെങ്കിൽ അടുത്ത കോളിലേക്ക് പോവുകയാണ്. ഹലോ, നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
4: കൊച്ചിയിൽ നിന്ന് ബാബുവാണ്.
1: സംശയം ചോദിച്ചോളൂ, ഡോക്ടർ ശ്രീജിത് നായർ മറുപടി പറയും.
4: 68 വയസ്സുണ്ട്. അപ്പൊ ഈ പ്രോസ്റ്റേറ്റിനെ കുറിച്ച് റേഡിയോ പറഞ്ഞാൽ ഞാൻ കേൾക്കാറുണ്ട്, ഒരുമാതിരി അതിനെ പറ്റി മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരു ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ല, ഷുഗർ പ്രഷർ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഈയിടെ ആയിട്ട് ഈ ഞാൻ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഒരു ഉച്ച സമയത്ത് ചെറിയൊരു ഗ്രോത്ത് പോലെ മലദ്വാരത്തിന് വരുന്നുണ്ട്. ഒരു കടലയുടെ അത്രേ ഉള്ളൂ, തൊട്ട് ഞാൻ മുകളിൽ പോകുന്നുണ്ട്. അത് പ്രോസ്റ്റേറ്റ് ആയിട്ട് പോലെ കണക്ഷൻ ഉള്ളതാണെന്ന് അറിയാനായിട്ടാ?
3: അല്ല, അത് പൈൽസ് ആണ്. അത് നമ്മുടെ എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയാം. മലദ്വാരത്തിൽ നിന്ന് പുറത്ത് തള്ളി വരുന്നത് അത് പൈൽസിന്റെ തന്നെയാണ്. പ്രോസ്റ്റേറ്റ് നമുക്ക് പുറമേ കാണാൻ പറ്റത്തില്ല. ഇല്ല, മലദ്വാരത്തിൽ കൂടെ പ്രോസ്റ്റേറ്റ് പുറത്തോട്ടോ അങ്ങനെ തള്ളി വരുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. അത് ഇപ്പൊ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് പൈൽസിന്റെ ബുദ്ധിമുട്ട് തന്നെയാണ്.
4: എനിക്ക് വേദനയോ വെള്ളം രക്തം പോക്കോ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പൈൽസ്, ഫിസ്റ്റുല, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് റേഡിയോയിൽ കൂടി. പക്ഷെ അങ്ങനെ ഒരു സിംപ്റ്റംസ് എനിക്ക് കാണുന്നില്ല. ആകെ ഒരു ഒരു കടലിന്റെ അടുത്തും പുറത്തു വന്നിട്ട് തൊട്ട് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകും, കുറച്ച് നേരത്തേക്ക് മാത്രം.
3: അത് പൈൽസിന്റെ ഏർലി സ്റ്റേജിൽ അത് ബ്ലീഡ് ബ്ലഡ് വരും. പൈൽസ് ഒരിക്കലും അതിന് വേദന വരത്തില്ല. പൈൽസിന്റെ കൂടെ ഫിഷർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് വേദന വരത്തുള്ളൂ. അപ്പൊ ഈ പറഞ്ഞത് ഏർലി സ്റ്റേജ് ഓഫ് പൈൽസ് ആയിരിക്കും. അതിനിപ്പോ സർജിക്കൽ ട്രീറ്റ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ല. അത് കൺസർവേറ്റീവ് ആയിട്ട് നമുക്ക് ഈ കുറച്ച് നമ്മുടെ ആഹാരത്തിൽ ഫൈബർ കണ്ടന്റ് കൂടുതൽ കഴിക്കുക, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും.
4: ട്രീറ്റ്മെന്റ് എടുക്കണമെന്നില്ല അല്ലേ?
3: ഇപ്പൊ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ല.
4: അത് മാത്രമല്ല, റെഗുലർ ആയിട്ടില്ല, വല്ലപ്പോഴും ഒരു പ്രാവശ്യം കാണുന്നുള്ളൂ.
3: അതെ. അപ്പൊ നമ്മള് നമ്മുടെ ആഹാരക്രമത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും. അതായത് നമ്മുടെ ആഹാരത്തിൽ കുറച്ചും കൂടെ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക, മാംസാഹാരങ്ങൾ കുറയ്ക്കുക, വെള്ളം ധാരാളം കുടിക്കുക. അപ്പൊ ഈ ഇതൊക്കെ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മലം പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കട്ടി കുറവായിരിക്കും. കട്ടി കുറയുന്നതനുസരിച്ച് ഈ പുറത്തോട്ട് തള്ളി വരുന്നതിന്റെ ആ പ്രക്രിയ കുറയും.
4: അത് മാത്രം
3: ആ ഗ്രോത്ത് ഫുള്ളായിട്ട് തള്ളി പുറത്ത് വരിക, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ബ്ലഡ് ഒരുപാട് വരികയാണെന്നുണ്ടെങ്കിൽ സർജിക്കലായിട്ട് നമുക്കത് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും.
1: നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ, ഡോക്ടർ ശ്രീജിത് നായർ മറുപടി പറയും.
5: എന്റെ പേര് ബേബി.
3: പറഞ്ഞോളൂ.
5: എനിക്ക് ഇപ്പൊ 68 വയസ്സുണ്ട്. ഞാൻ 3 കൊല്ലത്തിലും പേര് സ്റ്റോൺ വന്നു, പോയി സർജറി കഴിഞ്ഞു 3 കൊല്ലമായി. പിന്നെ കഴിഞ്ഞ പിന്നെ ഇടയ്ക്ക് സ്കാൻ ചെയ്ത് നോക്കി പോയി, ചെറിയ ചെറിയ കല്ലുണ്ടെന്ന് പറഞ്ഞു.
1: ക്ലിയർ ആവുന്നില്ല, കുറച്ചുകൂടി റേഞ്ചിലോടത്തൊന്ന് സംസാരിക്കാമോ?
5: സിൻഡോസിൻ 8 mg എന്ന് പറയുന്ന ഗുളിക. അത് മുടങ്ങാണ്ട് കഴിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗുളിക നമ്മള് സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോ ഒരു ഗുളിക്ക് 24 രൂപ. അപ്പൊ ഞാൻ ജനൌഷധം വരുന്ന കുടിക്കാണ്, 7.50 ആവുള്ളു. അപ്പൊ മുടങ്ങാണ്ട് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കഴിക്കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ അറിയാൻ?
3: ഇതിപ്പോ മൂത്രക്കല്ലിന് സംബന്ധമായിട്ട് ആണോ മരുന്ന് തന്നിരിക്കുന്നത്, അതോ ആ സമയത്ത് പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണോ തന്നെ?
5: ഇല്ല, കിഡ്നിയിൽ സ്റ്റോണോ സർജറി
3: കഴിഞ്ഞിട്ട് തന്നെ. സാധാരണ കിഡ്നിയിലെ സ്റ്റോണിന്റെ സർജറി കഴിഞ്ഞ് ഈ പറഞ്ഞ മരുന്ന് തരുന്നത് കിഡ്നിയിലെ സ്റ്റോണിന് എന്തെങ്കിലും പീസുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ട്യൂബിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് നമുക്ക് പാസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ മരുന്ന് കഴിക്കുന്നത്. അതെ, അത് പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള അസുഖത്തിനായിരിക്കില്ല അത് തന്നിരിക്കുന്നത്.
5: അപ്പൊ അത് PSA
3: നോർമലാണ്. മൂത്ര തടസ്സമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ കല്ല് സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുണ്ടായോണ്ടായിരിക്കണം ആ ഡോക്ടർ മരുന്ന് ഇപ്പൊ തന്നിരിക്കുന്നത്. അതിപ്പോ കഴിച്ചു എന്ന് പറഞ്ഞ് വേറെ പാർശ്വഫലങ്ങളൊന്നും ഇപ്പം വരത്തില്ല. അങ്ങനെ ഇല്ല, അത് തുടച്ചാ കഴിച്ചു എന്ന് പറഞ്ഞ് വേറെ പ്രശ്നം. ചിലവർക്ക് അത് കിടന്നിട്ട് എഴുന്നേക്കുന്ന സമയത്ത് ചെറിയൊരു തലചുറ്റൽ, അത് പോസ്റ്ററൽ ഹൈപ്പർടെൻഷൻ എന്ന് പറയും, ആ ഒരു സംഭവം മാത്രം ചില രോഗികൾ പറയാറുണ്ട്. അത് ഇല്ലാത്ത പക്ഷം വേറെ പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും വരത്തില്ല. വെള്ളം കൂടുതൽ കുടിക്കാൻ പറഞ്ഞത് പുതിയ കല്ലുകൾ ഉണ്ടാവാണ്ടിരിക്കാനും ഈ ഉള്ള ചെറിയ കല്ലുകളുടെ പീസ് വലുതാവാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് കൂടുതൽ വെള്ളം കുടിക്കാൻ പറഞ്ഞത്. സിറപ്പ് ബേസിക്കലി ശരീരത്തിൽ ആ യൂറിനെ ആൽക്കലിനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് എന്റെ അസിഡിക് സ്ട്രെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ സിറപ്പ്. അത് ബേസിക്കലി കല്ല് അലിഞ്ഞു പോകുന്ന പ്രക്രിയ അല്ല, കല്ല് നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും അലിഞ്ഞു പോകത്തില്ല. ഉണ്ടായി കഴിഞ്ഞാൽ അത് തന്നെ പാസ്സായിട്ട് അത് മൂത്ര ട്യൂബിൽ കൂടെ പുറത്തു വരത്തേ ഉള്ളൂ. അത് ആ പുതിയ കല്ലുകൾ ക്രിസ്റ്റലായിട്ട് പുതിയ കല്ലുകൾ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സിറപ്പ് കഴിക്കാൻ
5: പറയുന്നത്.
3: അതിൽ സൈഡ് എഫക്ട് ഒന്നും ഇല്ല, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നും. ചിലവർക്ക് സിറപ്പ് കഴിക്കുന്ന സമയത്ത് ചെറിയൊരു ഓക്കാനം ഛർദ്ദിൽ വരാന്ന പോലത്തെ ഒരു ഫീലിംഗ് വരും. ആ ഇല്ലാന്നുണ്ടെങ്കിൽ അത് തുറച്ച കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല. ഇല്ല,
5: പിന്നെ ഒരു 5-6 മാസം മുമ്പ് രാത്രി ഒരു 5-6 പ്രാവശ്യം മൂത്ര കഴിഞ്ഞിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ കൂടിയാൽ 1 അല്ലെങ്കിൽ 2.
3: അത് രണ്ടാമത് പറഞ്ഞ സിലഡോസിൻ ഗുളിക കഴിക്കുന്നോണ്ടാണ് ആ ബുദ്ധിമുട്ട്. അതായത് പ്രോസ്റ്റേറ്റിന്റെ അപ്പൊ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നായിരിക്കും നേരത്തെ, അതിപ്പോ ആ മരുന്ന് കാരണം കൺട്രോൾ ആയി വരുന്നതാണ്.
1: നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. കേൾക്കാമോ?
6: ഹലോ,
1: സംശയം ചോദിച്ചോളൂ. ഡോക്ടർ ശ്രീജിത് നായർ മറുപടി പറയും.
6: എന്റെ ഒരു ബ്രദറെ 2022 മെയ്യില് ഈ പ്രോസ്റ്റേറ്റിന്റെ ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു. കൊച്ചിയിലെ വലിയൊരു ഹോസ്പിറ്റലിൽ നടത്തിയതാണ്. അന്ന് പറഞ്ഞത് അന്ന് ടെസ്റ്റ് എടുത്ത്
1: റേഡിയോയുടെ അടുത്തു മാറി നിൽക്കൂ പ്ലീസ്.
6: 5 കൊല്ലത്തെ പിന്നെ നോക്കണ്ട, പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം ഒന്നും ഉണ്ടാവൂല എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ചെയ്തത്. അത്
1: കഴിഞ്ഞിട്ട്
6: 3 വർഷം കഴിഞ്ഞപ്പോ പിന്നെയും പുള്ളിക്ക് മൂത്ര തടസ്സം വന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനടുത്ത് ഫോളോ അപ്പ് ചെയ്യണ്ടായിരുന്നു. ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ വന്നപ്പോ അവിടെ ചെന്ന് അത് ചെന്നിട്ടാ ഭാര്യ പറഞ്ഞു ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ഇത് ചെയ്യണം. പക്ഷേ ന്യൂക്ലിയർ ഇഞ്ചക്ഷൻ ആണ് 3 എണ്ണം ചെയ്ത് വേണമെന്ന് പറഞ്ഞു. 4 ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞു, ന്യൂക്ലിയർ ഇഞ്ചക്ഷൻ. അതായത് അത് തോന്നിയെന്ന് സാധനം വരുത്തിയിട്ട് നമ്മൾ എയർപോർട്ടിൽ ചെന്ന് എടുത്തത് നമ്മുടെ റിപ്പോർട്ട് ചെയ്യണം. പിറ്റേ ദിവസം റിപ്പോർട്ട് ചെയ്യണം, പിന്നെയും സ്കാൻ എടുക്കണം. അങ്ങനെ എടുത്ത് നോക്കി ഇപ്പൊ അതില് എന്തോ ക്യാൻസറിന്റെ എന്തോ ഇതാണെന്നുള്ളതാണ് പറഞ്ഞത്.
1: അതിന്റെ
6: 3 ഇഞ്ചക്ഷൻ എടുത്തു, പിന്നെ പുള്ളി രോഗിയെ അവസാനമായി. അതുകഴിഞ്ഞിട്ട് ഇപ്പൊ പിന്നീട് ഇപ്പൊ ഒന്നും ചെയ്യണ്ടെന്നും പറഞ്ഞ അവിടെ നിന്നും വിട്ടു. അതിനുശേഷം പുള്ളിക്ക് ഒരു ഇപ്പൊ കിടന്ന കിടപ്പിലേക്ക് ആയിപ്പോയി. അതുകൊണ്ട് ഒരു കീമ കണ്ട് ലൂർദിൽ പോയിട്ട് ഒരു രണ്ടാമത് അവിടെ അഡ്മിറ്റ് ചെയ്ത് അസുഖം തോന്നിയപ്പോ അങ്ങനെ ചിലപ്പോ ഒരു കീമോ എടുത്തു. ഒരു കീമോ എടുത്തു കഴിഞ്ഞിട്ടും പുള്ളിക്ക് പിന്നീട് അത് സസ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അപ്പൊ അതിനായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല. ആ കുടല തൊലിയെ പോയ പോലെ ഒരവസ്ഥയിൽ ഇപ്പൊ പുള്ളി ആകെ ഒരു അങ്ങനത്തെ സന്നിഹിത അവസ്ഥയിലാണ്. അപ്പൊ അതിങ്ങനെ ഈ ആ കീമോ ഇത് ന്യൂക്ലിയർ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടുള്ള എന്തെങ്കിലും എഫക്ട് ആണോ?
3: അല്ല, അത് അത് ഇപ്പൊ പറഞ്ഞു വെച്ചിട്ട് പ്രോസ്റ്റേറ്റിന്റെ ക്യാൻസർ ആണെന്ന് തോന്നുന്നുണ്ട്. ഡയഗ്നോസിസ് അത് തന്നെയാണ്, പ്രോസ്റ്റേറ്റിന്റെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ആണ് ആദ്യം സർജറി ചെയ്തത്. പിന്നെ രണ്ടാമത് അത് ഫോളോ അപ്പ് ചെയ്ത് നോക്കിയപ്പോൾ കഴലുകളിലോ അല്ലെങ്കിൽ എല്ലിലോ നട്ടലിലോ അല്ലെങ്കിൽ കാലിലോ കയ്യിലോ എല്ലിലോ ഒക്കെ സ്പ്രെഡ് ആയതുകൊണ്ടായിരിക്കും ആ ന്യൂക്ലിയർ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്.
6: അതെ, അതെ
3: അതെ, ന്യൂക്ലിയർ ഇഞ്ചക്ഷന്റെ സൈഡ് എഫക്ട് ആയിട്ട് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ന്യൂക്ലിയർ ഇഞ്ചക്ഷന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് ആ ക്യാൻസർ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ അത് പ്രവർത്തിക്കത്തുള്ളൂ, അത് ശരീരത്തിന് വേറെ സ്ഥലങ്ങളിലൊന്നും പ്രവർത്തിക്കത്തില്ല.
6: അത് ആദ്യം ഞാൻ 3 വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞു, അതിനു മുമ്പ് ഇടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യണ്ടല്ലോ, അപ്പൊ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത് സാറേ.
3: അത് എന്ത് കണ്ടുപിടി, ഈ സ്പ്രെഡ് ആയ കാര്യമോ?
6: അല്ല, ആ 3 കൊല്ലത്തിന് ഇടയ്ക്ക് പിന്നെ കൊല്ലം പുള്ളി എല്ലാ മാസവും ഇങ്ങനെ ആ 3 മാസം കൂടുമ്പോ ഫോളോ ചെയ്യണ്ടായിരുന്നേ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ. അപ്പൊ അന്നൊന്നും ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്താണെന്നുള്ള ഞാൻ ചോദിക്കുന്നതേ.
3: അതിപ്പം അന്നത്തെ ഫോളോ അപ്പിന്റെ ഡീറ്റെയിൽസ് സ്കാൻ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി നോക്കിയാലേ അറിയാൻ പറ്റത്തില്ല. PSA നമുക്ക് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ബ്ലഡ് ടെസ്റ്റ് അത് കൂടുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു,
6: നോർമൽ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഈ ന്യൂക്ലിയർ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത ശേഷമാണ് ഈ പ്രോസ്റ്റേറ്റിന്റെ PSA 36-30 വന്നത്.
3: നമ്മള് നോർമലി നമ്മളൊരു പ്രോസ്റ്റേറ്റിന്റെ ഫോളോ അപ്പ് ക്യാൻസറിന്റെ സർജറി ചെയ്ത് ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് PSA വെച്ചിട്ടാണ് നമ്മളത് അനലൈസ് ചെയ്യുന്നത്, PSA-യും പിന്നെ സ്കാനിങ് വെച്ചിട്ട്. അപ്പൊ ഈ രണ്ട് സംഭവത്തിൽ ഏതെങ്കിലും കണ്ടുപിടിച്ചാൽ മാത്രമേ നമ്മൾ അതിനെ പിന്നെ അത് വന്നു സ്പ്രെഡ് ആയി എന്നുള്ളതിന്റെ ട്രീറ്റ്മെന്റും ബാക്കി കാര്യങ്ങളും ചെയ്യത്തുള്ളൂ അതിന്റെ കൂട്ടത്തിൽ. അപ്പൊ ഈ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് അത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന ആ ഒരു ഫേസ് വരെ നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്യാണ് ചെയ്യാറുള്ളത്. അതെന്ന് പറഞ്ഞാൽ ചില ക്യാൻസറുകള് ഭയങ്കര അഗ്രസീവ് ആയിട്ട് തിരിച്ചു വരും. അത് ഈവൻ ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് ആ ക്യാൻസറിന്റെ ഗ്രോത്ത് ഇല്ലെങ്കിലും ചില ക്യാൻസറിന്റെ ക്യാൻസർ ബയോളജി കാരണം 2 ആഴ്ചയിൽ പെട്ടെന്ന് അതിന്റെ ഗ്രോത്ത് വരും. ആ ഒരു 2 ആഴ്ചയിൽ ചിലപ്പോൾ ഫോളോ അപ്പ് പീരീഡിലെ വരുന്നില്ലായിരിക്കും, നിങ്ങൾ അതിന്റെ അടുത്ത ഫോളോ പീരീഡിലായിരിക്കും അടുത്ത ഡോക്ടറിനെ കാണുന്നത്. ആ സമയത്ത് ആ ക്യാൻസർ അപ്പോഴത്തേക്ക് അത് സ്പ്രെഡ് ആയി കാണും.
6: അവസാനം മാത്രം ഇങ്ങനെ വേറെ ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അങ്ങനെ കാണാം. പുള്ളി ആവശ്യം
3: അതിപ്പോ ക്യാൻസർ ശരീരത്തില് ഒരുപാട് സ്ഥലങ്ങളിൽ സ്പ്രെഡ് ആയതുകൊണ്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, അത് ഫുൾ ശരീരത്തിൽ മൊത്തമായിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അതിന് കൂടുതൽ ട്രീറ്റ്മെന്റിലോട്ട് പോകാൻ പറ്റത്തില്ല. ഇനിയിപ്പോ പാലിയേഷൻ, അതായത് രോഗിക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടിരിക്കാനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളെ ഉള്ളു ഇനി ചെയ്യാൻ പറ്റത്തുള്ളൂ.
1: ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഒരു ഇടവേളയിലേക്ക് പോകുന്നു.

0: ലക്ഷ്മി.
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100.
2: ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ആ സംശയം ചോദിച്ചോളൂ. ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനാണ്. ഡോക്ടർ ശ്രീജിത് നായർ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ആണ് ഗസ്റ്റ്.
3: ഞാൻ
2: പറഞ്ഞോളൂ.
3: എനിക്ക് 70 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. മൂത്രത്തിനൊരു തടസ്സം ഉണ്ടായിരുന്നു. ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തതാണ്.
2: മുമ്പേ അതിൽ കൂട്ടിലുണ്ടായിരുന്നോ? മുമ്പേ അതിൽ കൂട്ടിലുണ്ടായിരുന്നോ ഈ മരുന്ന് തുടങ്ങുന്നതിന് മുമ്പേ?
3: അപ്പൊ മറ്റ് കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞു. അൾട്രാസൗണ്ട് ചെയ്താ ഇപ്പൊ ഞാൻ ആ മരുന്ന് കഴിക്കുന്നില്ല.
2: മരുന്ന് നിർത്തിയായിരുന്നോ? ഒന്നുമില്ല. പിന്നെ ഡോക്ടറിനെ കണ്ട് ഫോളോ അപ്പ് ചെയ്തായിരുന്നോ? സ്കാനോ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പൊ നമ്മൾക്ക് ആക്ച്വലി ഇത് സ്കാനിങ്ങിൽ പ്രശ്നങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ പോലും നമുക്ക് മൂത്രത്തിന്റെ ഒരു ഫ്ലോ ടെസ്റ്റ് ഉണ്ട്. അത് മൂത്രത്തിന്റെ സ്പീഡ് എത്രയെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാൻ. അപ്പൊ നമ്മള് രോഗികൾ ഫ്ലോ നോർമൽ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് നോർമൽ ആയിരിക്കും, പക്ഷെ അത് ശരിക്കും നോർമൽ ആകണമെന്നില്ല. അപ്പൊ നമ്മളത് യൂറോഫ്ലോമെട്രി എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അത് നമ്മളൊരു മെഷീനിലോട്ട് മൂത്രം ഒഴിക്കുമ്പോൾ കമ്പ്യൂട്ടർ നമ്മുടെ ആ ഒഴിച്ചതിൻ്റെ ആ സ്പീഡും കാര്യങ്ങളും ഒരു ഗ്രാഫ് രീതിയിൽ അത് കാണിച്ചത്. ആ ഗ്രാഫിൽ അത് നോർമലായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മരുന്നില്ലാണ്ടാണ് ആ സ്പീഡ് വരുന്നുണ്ടെങ്കിൽ പിന്നെ മരുന്നിൻ്റെ ആവശ്യം വരത്തില്ല. പക്ഷേ നേരത്തെ മരുന്ന് കഴിച്ചു തുടങ്ങിയ ഒരു വ്യക്തി എന്ന സ്ഥിതിക്ക് ചിലപ്പോൾ അത് അബ്നോർമൽ ആയിരിക്കും, അതായത് നോർമൽ അല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് കൺഫേം ആയിട്ട് അത് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ല ഇല്ല, പക്ഷെ ആ മൂത്ര തടസ്സം നമ്മൾ അറിയാണ്ടത് വരുന്നുണ്ടായിരിക്കണം. നമ്മൾ അറിയാണ്ട് മൂത്ര തടസ്സം ഉണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ മൂത്രസഞ്ചിക്ക് അതിന് മൂത്രതടസ്സം വരുന്ന മൂത്രസഞ്ചിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മൂത്രസഞ്ചിനെ അത് ബാധിക്കുമ്പോൾ മൂത്രസഞ്ചിക്ക് എന്തോ വിഷയമില്ല. അല്ല, അത് ഞാൻ പറഞ്ഞു, അത് രോഗിക്ക് അത് അറിയാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഹോസ്പിറ്റലിൽ അത് ചെക്ക് ചെയ്യേണ്ടി വരും. ആ ഫ്ലോ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് അത് കൺഫേം ചെയ്ത് പറയാൻ
3: പറ്റും.
2: അതെ,
4: വിളിച്ചതിൽ നന്ദി. ഡോക്ടർ, ഇപ്പോൾ പി എസ് എ കുറിച്ച് പറഞ്ഞോ, ഇതൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്, നമുക്ക് ഉറപ്പിക്കാൻ പറ്റും പി എസ് എയിലെ വാല്യൂ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ക്യാൻസറിൻ്റെ ഒരു ഭീഷണി ഇല്ല എന്ന്?
2: അപ്പോൾ പി എസ് എ എന്ന് പറയുമ്പോൾ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ, അതായത് പ്രോസ്റ്റേറ്റിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ പോലും അത് വെച്ചിട്ട് നമുക്ക് പേഷ്യൻറ്റിന് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പി എസ് എ നോർമലായുള്ള ഒരാൾക്ക് പ്രോസ്റ്റേറ്റിൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പി എസ് എ കൂടിയ ഒരാൾ, പക്ഷേ പി എസ് എ കൂടിയിരിക്കുമ്പോൾ എന്തായാലും പ്രോസ്റ്റേറ്റിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ളത് അത് സൂചിപ്പിക്കും, പക്ഷേ ക്യാൻസർ ആണെന്ന് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റത്തില്ല. പി എസ് എ കൂടിയ ഒരു വ്യക്തിക്ക് നമ്മളെപ്പോഴും പി എസ് എ ഫോളോ അപ്പ് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു പി എസ് എ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തില്ല. ഓരോ മാസം അല്ലെങ്കിൽ സെക്കൻഡ് മന്ത് തേർഡ് മന്ത് പി എസ് എയിലെ ട്രെൻഡ് നോക്കും, അത് കൂടുന്ന ട്രെൻഡാണോ കുറയുന്ന ട്രെൻഡാണോ. ക്യാൻസർ രോഗികൾക്ക് ഒരിക്കലും പി എസ് എ കുറയത്തില്ല, ഒരു വാല്യൂ എന്ന് അത് കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഇപ്പോൾ ഇന്ന് 10 കാണുന്നുണ്ടെങ്കിൽ നാളെ അടുത്ത മാസം അത് 20, 30 അങ്ങനെയൊക്കെ താഴോട്ട്. അത് 10 കണ്ട ഒരു പേഷ്യൻറ്റിന് താഴോട്ട് 4, 3 ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ പി എസ് എ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടെസ്റ്റ് അല്ല, പക്ഷേ പി എസ് എ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു ഇൻഡിക്കേറ്ററാണ്.
4: നമുക്ക് മറ്റൊരു കോൾ വന്നിട്ടുണ്ട് ഡോക്ടർ.
2: ഓക്കെ,
4: ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
3: ഡോക്ടറെ, എനിക്ക് 64 വയസ്സ് പ്രായമുണ്ട്. ഷുഗറാണ്, ഷുഗറുണ്ട്. അപ്പൊ ഞാൻ മൂത്രം ഒഴിക്കുമ്പോ മൂത്രത്തിൽ നല്ല പത വരുന്നു. 2-3 ആവർത്തി രാത്രിയിലൊക്കെ മൂത്രം ഒഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ ഷുഗർ നന്നായിട്ടുള്ളത് കൊണ്ടാണോ?
2: അതെ, പ്രമേഹ രോഗികൾക്ക് പ്രമേഹം കാരണം കിഡ്നിയിലെ ചെറിയ ഡാമേജുകൾ വരാനുള്ള സാധ്യത. പ്രമേഹം കൺട്രോളിലാണോ? അല്ല, അതാണ്, അതപ്പോ പ്രമേഹത്തിന്റെ പ്രശ്നം കാരണം കിഡ്നിയിൽ ചെറിയ ഡാമേജ് വന്നിട്ട് മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ പോകുന്നത് കൊണ്ടാണ് മൂത്രത്തിൽ പത വരുന്നത്. അപ്പൊ ശരീരത്തിലെ പ്രോട്ടീൻ ഒരിക്കലും മൂത്രത്തിൽ കൂടെ നമുക്ക് നോർമലി പോകാൻ പാടില്ല. അപ്പൊ പ്രമേഹ രോഗികൾക്ക് കിഡ്നിയിലെ ഉണ്ടാകുന്ന ഡാമേജ് കാരണം പ്രോട്ടീൻ മൂത്രത്തിൽ കൂടെ പോകാൻ തുടങ്ങും. ആ പ്രോട്ടീൻ നമ്മളെ മൂത്രം ഒഴിക്കുമ്പോൾ വന്ന് വീഴുമ്പോഴാണ് ഈ പതഞ്ഞ് വരുന്നത്. അപ്പോൾ അതിൽ പ്രോട്ടീൻ്റെ അംശം എത്രയാണ്, അളവ് എത്രയെന്നുള്ളത് നമ്മൾ യൂറിൻ ചെക്ക് ചെയ്ത് നോക്കണം. യൂറിനിലെ പ്രോട്ടീൻ്റെ അളവും പിന്നെ പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോയും കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ബാക്കി ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ. യൂറിൻ എന്തായാലും ചെക്ക് ചെയ്യണം. യൂറിൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതൊരു നെഫ്രോളജിസ്റ്റിനെ വെച്ചിട്ട് വേണം ഫോളോ അപ്പ് ചെയ്യാനായിട്ട്.
3: ഓക്കെ,
2: താങ്ക് യു.
4: അപ്പോൾ ഡോക്ടർ പറഞ്ഞു പി എസ് എ മാർക്കിൽ നിന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് നമുക്കൊരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു എങ്ങനെ അറിയാൻ പറ്റും, നമുക്ക് ലക്ഷണങ്ങളിൽ നിന്ന് അറിയാൻ പറ്റും?
2: ലക്ഷണങ്ങൾ വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ നമ്മൾ ഡിജിറ്റൽ റെക്സ്, അതായത് നമ്മുടെ വിരൽ വെച്ചിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ആ ഒരു ഫീലുണ്ട്. അത് നോർമലി നമ്മളത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു തീരെ കട്ടിയല്ല എന്നാൽ തീരെ ലൈറ്റും അല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ക്യാൻസർ ഉള്ള രോഗികൾക്ക് അത് ഈ കല്ലിൻ്റെ അത്രയും കട്ടിയുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. അങ്ങനെയുള്ളൊരു പേഷ്യൻ്റാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പി എസ് എയും കൂടുതലാണെന്നുണ്ടെങ്കിൽ അടുത്ത നമ്മളെ അടുത്ത് സ്കാനിങ് ആണ് ചെയ്യുന്നത്. സ്കാനിങ്ങിൽ നമ്മൾ എം ആർ ഐ ആണ് ഉദ്ദേശിക്കുന്നത്. എം ആർ ഐ സ്കാനിങ്ങിൽ നമുക്ക് കറക്റ്റായിട്ട് അത് അറിയാൻ പറ്റും. എം ആർ ഐ സ്കാനിങ്ങിൽ കുറച്ച് കാറ്റഗറി ഉണ്ട്. ഈ പ്രോസ്റ്റേറ്റിനുള്ളിൽ എന്തെങ്കിലും ലീഷൻ കാണുവാണെങ്കിൽ അതിനെ ഗ്രേഡ് ചെയ്തിട്ട് പൈറാഡ്സ് ഗ്രേഡിംഗ് എന്നൊരു ഗ്രേഡിംഗ് ഉണ്ട്. അത് 1-5 വരെ ഉണ്ട്. അതിൽ 5-ാമത്തെ ട്യൂം ലീഷനാണ് കാണുവാണെങ്കിൽ അത് ക്യാൻസർ തന്നെ ആയിരിക്കും.
4: അതെല്ലാം നമുക്ക് ബയോപ്സി ചെയ്യേണ്ടി വരും.
2: അങ്ങനെ ഒരു 4 or 5 ഉള്ളൊരു ഒരു ലീഷനാണ് നമ്മൾ എം ആർ ഐ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്തായാലും ബയോപ്സി ചെയ്യേണ്ടി വരും.
4: നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ,
3: ഹലോ,
4: ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനാണ്, സംശയം ചോദിച്ചോളൂ.
3: സാറേ, ഞാൻ മൂവാറ്റുപുഴ എന്നാണ് വിളിക്കുന്നത്.
2: ആ പറഞ്ഞു.
3: എനിക്ക് 55 വയസ്സുണ്ട്. ഞാൻ എനിക്ക് പറഞ്ഞ മൂത്രം ഒഴിക്കുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ ബുദ്ധിമുട്ട് വളരെ നോർമൽ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇടയ്ക്ക് അങ്ങനെ വേദന ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ അതിന്റെ ആണോന്ന് അറിയാൻ വേണ്ടി ഇപ്പൊ സാറ് ചെല്ലുമ്പ് പറഞ്ഞ പോലെ അതിന്റെ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ആ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ വേറെ ഒരു ഇത് പ്രോബ്ലം ആയിട്ട് ഒന്നും വന്നിട്ടില്ല. ഞാനിങ്ങനെ വണ്ടി ഓടിക്കുന്ന ആളാണ്, ഓടിക്കണ. അപ്പൊ ഓടിക്കുന്ന താമസം ഒക്കെ വരുമ്പോ അന്ന് അവിടെ ചെന്നിട്ട് മൂത്രം ഒഴിക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചു കഴിയുമ്പോ
2: അപ്പൊ മൂത്രം പോകത്തില്ല.
3: അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ വളരെ വളരെ സ്ലോവിലാ പോകുന്നത്, സ്പീഡ് സ്പീഡായിട്ട് പോകുന്നില്ല. അപ്പൊ ഒരു ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞു, എനിക്കത് ക്ലിയർ ആയില്ല.
2: അത് ടെസ്റ്റ് നമ്മൾ മൂത്രത്തിന്റെ സ്പീഡ് ടെസ്റ്റ്, അതായത് യൂറോഫ്ലോമെട്രി എന്ന് പറഞ്ഞ ടെസ്റ്റാണ്. അത് ഹോസ്പിറ്റലുകളിലാണ് ചെയ്യുന്നത്, അത് ലാബുകളിൽ ചെയ്യത്തില്ല. അത് ഹോസ്പിറ്റലിൽ യൂറോളജിസ്റ്റ് ആണ് ചെയ്യുന്നത് ടെസ്റ്റ്.

0: ആ യൂറോളജിസ്റ്റ് ഉള്ള ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ആ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല ആദ്യം ചെക്ക് ചെയ്യേണ്ട, ഇപ്പൊ മൂത്രം ഒഴിക്കുമ്പോൾ വേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പൊ മൂത്രം ആദ്യം ഒന്ന് പരിശോധിക്കണം, പിന്നെ വയറിന്റെ ഒരു അൾട്രാസൗണ്ട് സ്കാനും കൂടെ ഒന്ന് ചെയ്തു നോക്കണം. അതെ, എന്തായാലും മൂത്രം പരിശോധിക്കണം. മൂത്രത്തിൽ വേറെ പ്രശ്നമുണ്ടോ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് ആദ്യം എന്തായാലും ചെക്ക് ചെയ്യണം. മാത്രമല്ല അതിന്റെ കൂട്ടത്തിൽ അൾട്രാസൗണ്ടും കൂടെ എടുക്കണം. ഈ രണ്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ സ്പീഡ് ടെസ്റ്റ് ഉണ്ട്, ഫ്ലോ ടെസ്റ്റ്, അതൊന്ന് ചെയ്യാൻ. അതെ, ഈ യൂറോഫ്ലോമെട്രി ചെക്ക് ചെയ്യാനായിട്ട് യൂറോളജി ഡോക്ടറിനെ കാണണം. സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും ഈ യൂറിൻ ടെസ്റ്റും ലാബിൽ ചെയ്യും, പക്ഷെ ഒരു യൂറോളജിസ്റ്റിന്റെ പ്രിസ്ക്രിപ്ഷൻ വേണം അത് ചെയ്യണമെന്നുണ്ടെങ്കിലും.
1: നന്ദി. നമുക്കപ്പോൾ ഈ ട്യൂമർ, ഇതല്ല ട്യൂമർ അല്ല, ഐ മീൻ ഈ പ്രോസ്റ്റേറ്റിന്റെ എൻലാർജ്മെന്റ് ബിനൈൻ ആണോ അല്ലേ എന്ന് ലക്ഷണങ്ങളിൽ നിന്ന് പറയാൻ പറ്റുമോ സാധാരണ?
0: ലക്ഷണങ്ങളിൽ നിന്നും നമുക്ക് ബിനൈൻ ആണെന്നൊരു അസംഷൻ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഏജ് ഗ്രൂപ്പ് വെച്ചിട്ട് നോക്കും. ഒരു 60 വയസ്സിന് മുകളിലോട്ട് വരുന്ന വ്യക്തികൾക്ക് ഈ ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡയഗ്നോസിസ് നമുക്കത് എപ്പോഴും ബിനൈൻ തന്നെ ആയിരിക്കും. ക്യാൻസർ ഡയഗ്നോസിസ് എപ്പോഴും നമുക്കൊരു സെക്കൻഡ് ഡയഗ്നോസിസ് ആയിട്ട് വരത്തുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ രോഗിക്കോ നടുവേദന എടുക്കുക, അല്ലെങ്കിൽ വേറെ ശരീരത്തിൽ ഭാരം കുറയുക, ഇതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ അനുബന്ധമായിട്ട് വരുവാണെങ്കിൽ മാത്രമേ നമ്മളത് ക്യാൻസർ ആണെന്ന് ഫസ്റ്റിലെ സസ്പെക്ട് ചെയ്യത്തുള്ളൂ. ഈ നമ്മൾ എന്തായാലും രോഗി വരുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം ചെയ്യും. ആ ടെസ്റ്റുകളിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ക്ലിനിക്കൽ എക്സാമിനേഷൻ, അത് നമ്മൾ വിരൽ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോഴും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വെച്ചു ഏകദേശം ഐഡിയ കിട്ടും. ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഫെർദർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. ആ എം ആർ ഐ എടുത്ത് നോക്കിയിട്ട് ഇപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എം ആർ ഐ എപ്പോഴും എന്തായാലും എടുത്ത് നോക്കും.
1: നടുവേദന കാണാനും സാധ്യത ഉണ്ട് രോഗി?
0: നടുവേദന വരുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ഫസ്റ്റ്, നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ നിന്ന് ട്യൂമർ പുറത്തോട്ട് വരുമ്പോൾ ആദ്യം വരുന്നത് നട്ടലിലോട്ടാണ്. അപ്പോൾ നട്ടലിലോട്ട് ട്യൂമർ സ്പ്രെഡ് ആകുമ്പോഴാണ് ആ രോഗികൾക്ക് നടുവേദന എടുക്കുന്നത്. പക്ഷേ രോഗികൾ വിചാരിക്കും അത് കുറേ നാളായിട്ടുള്ള നടുവേദനയാണെന്ന് പറഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്യും. പക്ഷേ നമ്മൾ പ്രോസ്റ്റേറ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ കട്ടിയുണ്ട്, നടുവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നട്ടലിലോട്ട് സ്പ്രെഡ് ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്.
1: ഈ നടുവേദന അല്ലാതെ അപ്പോൾ മറ്റ് സിംപ്റ്റംസ് ഒന്നും, അവരിൽ മറ്റ് ലക്ഷണങ്ങളൊന്നും
0: വേറെ സ്ഥലങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്താൽ അങ്ങനെ അധികം സിംപ്റ്റംസ് വരത്തില്ല. പിന്നെ തലച്ചോറിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്താൽ ചിലവർക്ക് ഫിറ്റ്സ് വരാം, പിന്നെ തലവേദന റെക്കറൻ്റായിട്ട് തലവേദന വരാം, അങ്ങനെയൊക്കെ ഉള്ള സിംറ്റംസ് വരത്തുള്ളൂ. യൂഷ്വലി നമുക്ക് ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് പേഷ്യൻസ് യൂഷ്വലി പറയാറുള്ളൂ പ്രോസ്റ്റേറ്റിൽ.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം എൽ ലൈനിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: ആ സംശയം ചോദിച്ചോളൂ.
2: എനിക്ക് 72 വയസ്സുണ്ട്.
1: ആ
2: എനിക്കൊരു 10-15 വർഷമായിട്ട് ഈ ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യായിരുന്നു. അപ്പോഴാണ് മൂത്രം ഒഴിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് തോന്നി തുടങ്ങി, ഒരു 15 വർഷം മുമ്പ്. അപ്പൊ പിന്നെ അത് കൺട്രോൾ ചെയ്തിട്ട് ആദ്യം ഈ ബസ്സിലുള്ള യാത്രയൊക്കെ അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ, പിന്നെ അധികമൊന്നും ബസ്സിൽ യാത്ര ഉണ്ടാവാറില്ല, അങ്ങനെയൊക്കെ ചെയ്ത്. ഇപ്പോഴും എനിക്ക് മൂത്രം പോകുന്നുണ്ട്, അതായത് ഏകദേശം വെള്ളം കുടിക്കുന്നതനുസരിച്ച് തന്നെ മൂത്രം പോകുന്നുണ്ട്. പക്ഷെ രാത്രിയില് ഇപ്പൊ വൈകുന്നേരം വെള്ളം അധികം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3-4 പ്രാവശ്യമൊക്കെ എനിക്ക് പോകേണ്ടി വരും.
0: പ്രമേഹരോഗിയാണോ?
2: പ്രമേഹം ഇല്ല, എനിക്ക് ഷുഗർ 100-ൽ താഴെയുള്ളു, 90 ഒക്കെ ഉള്ളു, ഫാസ്റ്റിങ്ങിലുള്ളൂ.
0: മരുന്ന് അതിനുവേണ്ടി മരുന്നായിട്ടൊന്നും എടുക്കുന്നില്ല ഷുഗറിന്റെ?
2: ഇല്ല, ഞാനുണ്ട് ഈ ചെറിയ ഹോസ്പിറ്റൽ, നല്ലൊരു ഹോസ്പിറ്റലൊക്കെ പോയിട്ട് കുറെ നാള് ഗുളികകള് അവർ ടാബ്ലറ്റ് തന്നിരുന്നു. ഈ ആയുർവേദം അല്ല കേട്ടോ, ഹോമിയോ അലോപ്പതി തന്നെ. പക്ഷെ അത് കഴിച്ച് കുറച്ച് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഈ മൂത്രമൊക്കെ നല്ല സ്പീഡിൽ പോകും, പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും സ്പീഡ് കുറയും, പഴയ ലെവലിലേക്ക് തന്നെ വരും.
0: ആ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും സ്പീഡ് കുറയുവാണോ?
2: അതെ അതെ, സ്പീഡ് കുറയുകയാണ്. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കിട്ടുള്ളൂ, അത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും കുറയും.
0: ആ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ട് ആ പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള സിംറ്റംസ് വീണ്ടും വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് നമ്മളത് സർജറിയിലേക്ക് പോവുകയാണെന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. ബിക്കോസ് അത് ആ മരുന്നിലോട്ട് അത് പ്രവർത്തിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം, മരുന്നിലോട്ട് രോഗി പ്രതികരിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യണം, അടുത്ത് നമ്മൾ ചെയ്യേണ്ട സിസ്റ്റോസ്കോപ്പിയാണ്. അതായത് നമ്മളൊരു മൂത്രനാളിയിൽ കൂടെ ഒരു ക്യാമറ കടത്തി നോക്കും പ്രോസ്റ്റേറ്റിന് എന്തുമാത്രം അടവുണ്ടെന്ന് നോക്കാൻ, എന്നിട്ട് വേണം നമ്മൾ സർജറിയുടെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ.
2: ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ചെക്ക് ചെയ്യാൻ പറ്റും?
0: തീർച്ചയായും തീർച്ചയായും.
2: അപ്പൊ ഇത് ഇപ്പൊ ഞാനെ ഇടയ്ക്കിട്ട് പി എസ് ഐ ടെസ്റ്റ് ചെയ്യാറുണ്ട്, അത് 280-285 ഒക്കെ ആയിട്ട് നിലനിൽക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ചെയ്തപ്പോ അത് 385
0: ആയിരിക്കാൻ സാധ്യതയില്ല. 2.8 ആയിരിക്കും.
2: ആ 2.8
0: 280 വളരെ കൂടുതലാണ്. ഹലോ,
2: അപ്പോ അത് അതപ്പോ എന്താ ചെയ്യാ?
0: അല്ല, 3 ഇപ്പൊ എത്ര വയസ്സെന്ന് പറഞ്ഞ?
2: 72
0: 72 ആ

0: 4 വരുന്നത് നോർമലാണ്. 4 വരാൻ PSA ടെസ്റ്റ് നോർമലാണ്. ചെറിയ വേരിയേഷൻസ് PSA 4 വരുന്നത് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പോലെ ഈ ക്യാമറ കടത്തി ഉള്ളിൽ നോക്കിയിട്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ പിന്നെ തീർച്ചയായും സർജറി ചെയ്യേണ്ടി വരാൻ സാധ്യതയുണ്ട്. കാണാൻ പറ്റും, കാണാൻ പറ്റും. അല്ല, എറണാകുളം ലക്ഷ്മിയില്.
1: ഹോസ്പിറ്റലിന്റെ ബ്രാഞ്ച് ആണ്. അവര് കൂടുതൽ ഡീറ്റെയിൽസ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പറഞ്ഞുതരും കേട്ടോ. അപ്പോയിന്റ്മെന്റിന് പോകേണ്ട നമ്പറൊക്കെ നമ്മൾ ഈ പ്രോഗ്രാമിൽ പറയുന്നുണ്ട്, ഇതൊക്കെ കേട്ടോളൂ. ഓക്കെ.

0: ലക്ഷ്മി
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും ആരോഗ്യലക്ഷ്മി. ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100.
2: ഹോസ്പിറ്റൽ എഫ് എം ലൈൻ ഹെൽത്ത് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കൊരു കോളിലേക്ക് കൂടി പോവാം. ഹലോ ഹലോ, കേൾക്കാമോ?
3: ഹലോ ഹലോ.
2: ആ, സംശയം ചോദിച്ചോളൂ. ഡോക്ടർ ശ്രീജിത് നായരാണ്, മറുപടി പറയും.
3: സംശയം ചോദിക്കാനാ?
2: പറഞ്ഞോ
3: ഡോക്ടർ. ഞാൻ സാമാന്യം വയർസൊക്കെ പണിയെടുക്കുന്ന ഒരാളാണ്. അപ്പോ പകല് കൂടിയാൽ 3 പ്രാവശ്യം മാത്രമേ മൂത്രം ഒഴിക്കാൻ തോന്നുള്ളൂ. രാത്രി മൂത്രം ഒഴിക്കാൻ തോന്നുന്നില്ല.
4: നമ്മൾ അധികമായിട്ട് നമ്മൾ വേർത്ത് ജോലി എടുക്കുന്ന സമയത്ത് ശരീരത്തിന് ഒരുപാട് വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്. അത് വേർപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന മൂത്രത്തിന്റെ അളവ് കുറവ് തന്നെയായിരിക്കും. അത് നോർമലായിട്ട് ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയ തന്നെയാണ്. വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പൊ രാത്രിയിൽ മൂത്രം ഒഴിക്കാൻ പോവാത്തത് ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ കാരണമില്ല. ബിക്കോസ് അത് നോർമലി തന്നെ, രാത്രി നമുക്ക് മൂത്രം നോർമലി മൂത്രം ഒഴിക്കാൻ എഴുന്നേക്കേണ്ട ആവശ്യമില്ല.
3: പിന്നെ
4: ഷുഗർ നോർമലാണ്. അപ്പൊ പിന്നെ അത് കൺട്രോളിൽ പോയാൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
2: ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഓക്കെ, മറ്റൊരു കോളിലേക്ക് കൂടി പോകുന്നു. ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ലൈനിലേക്ക് സ്വാഗതം.
5: സാർ, ഞാൻ പാലക്കാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്.
2: പറഞ്ഞു. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണേ പ്ലീസ്.
5: വർഷം മുമ്പ് എനിക്ക് മൂത്രം തടസ്സമുണ്ടായിരുന്നു.
2: റേഡിയോയുടെ അടുത്തുനിന്ന് മാറിയേക്കൂ, ക്ലിയർ ആയി കേൾക്കില്ല അല്ലെങ്കിൽ.
5: ഹലോ.
2: ആ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറിയെന്ന് സംശയം ചോദിക്കൂ.
5: ഞാൻ 3-4 വർഷം മുമ്പ് ഇങ്ങനെ മൂത്രം തടസ്സമുണ്ടായിരുന്നു. ഞാൻ ഒരു ഡ്രൈവറായിരുന്നു. അന്നേരം നല്ല കടച്ചിൽ മാതിരി വന്നു. ഒരു ഡോക്ടറെ കണ്ടു. ഒരു ഗുളിക തുടർച്ചയായി കഴിക്കണം. മൂത്രസഞ്ചി ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. സ്കാൻ ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴും അത് ഗുളിക തുടർന്ന് കഴിച്ചുകൊണ്ട് ഇരിക്കണം പറഞ്ഞു. അപ്പൊ ഈ വെളുത്തം പോർന്ന് പറഞ്ഞിട്ടൊരു ഗുളിയാണ് എനിക്ക് തന്നത്. അപ്പൊ ഇപ്പൊ രണ്ടാമത് അതേമാതിരി ഒരു കടച്ചുമാതിരി വരുന്നുണ്ട്.
4: ബുദ്ധിമുട്ട് തോന്നുന്നു. ആ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ ബുദ്ധിമുട്ട് വരുന്നുണ്ട്.
5: വരുന്നുണ്ട്.
4: ആ, എത്ര വയസ്സുണ്ട് ഇപ്പൊ?
5: 68.
4: പ്രമേഹം അങ്ങനെ എന്തെങ്കിലും
5: അസുഖം?
4: അപ്പൊ ഇത് പ്രമേഹ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പ്രമേഹം കാരണം ഉണ്ടാവുന്ന മൂത്രസഞ്ചയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് തന്നെയാണ്. അപ്പൊ ഞാനത് നേരത്തെ പറഞ്ഞതുപോലെ ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്ലോ ടെസ്റ്റും പിന്നെ സിസ്റ്റോസ്കോപ്പി എന്ന് പറഞ്ഞൊരു ടെസ്റ്റും ചെയ്ത് നോക്കണം. അതെ, കാരണം മരുന്ന് കഴിച്ചിട്ടും ആ ഒരു വ്യത്യാസം, നമുക്കൊരു സുഖം കിട്ടുന്നില്ല എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഇനി സർജിക്കലോട്ട് പോകണോ വേണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റുകളാണത്. ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കീറി മുറിച്ചിട്ടുള്ള ടൈപ്പ് ഓപ്പറേഷൻ അല്ല. അടവുള്ള പ്രോസ്റ്റേറ്റിന്റെ ഗ്രന്ഥിനെ നമ്മൾ ഉള്ളിൽ നിന്ന് ചുരണ്ടി എടുക്കലാണ് ചെയ്യുന്നത്. അതാണ് ആ സർജറി കൊണ്ട് നമ്മൾ
5: ഉദ്ദേശിക്കുന്നത്.
2: നന്ദി. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നതിൽ നിന്ന് നമ്മുടെ സമയം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. പ്രോസ്റ്റേറ്റിന് എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെടുകയാണെങ്കിൽ, അത് മൂത്ര തടസ്സമായോ അതല്ലെങ്കിൽ കൂടുതൽ തവണ മൂത്രം ഒഴിക്കേണ്ടി വരികയോ മൂത്രം കൺട്രോളില്ലാതെ പോവുകയോ സ്പീഡ് കുറവോ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് സംശയിച്ചിരിക്കരുത്. ഉടനെ തന്നെ ഒരു യൂറോളജിസ്റ്റിനെ കണ്ട് എന്താണ് അസുഖം, അതിൻ്റെ പിന്നിലെ കാരണം എന്തെന്ന് മനസ്സിലാക്കേണ്ടതാണ് എല്ലാവരും എന്നാണ്. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് എന്നാണ് ഡോക്ടർ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത്. തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വിശദമായി മറുപടി പറഞ്ഞതിന്

ഭാഗ്യലക്ഷ്മി ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100. ഈ പരിപാടിയുടെ പ്രായോജകർ ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം. 0484-277-1100. ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ.

0: സേവനമായിരിക്കണം ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഇന്ത്യയ്ക്കുമായി നാം നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. ജനപങ്കാളിത്തവും മൂലധന നിക്ഷേപവും വഴി കേരളത്തെ പുതിയ വികസന യുഗത്തിലേക്ക് നയിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 15 പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട പദ്ധതി നിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള യോഗത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി എറണാകുളത്ത് നിർവഹിച്ചു. നീറ്റ് പി ജി 2026 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഓഗസ്റ്റ് 30 നടന്ന പരീക്ഷയിൽ 265,000 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. രാജ്യത്തെ മൊബൈൽ ഫോൺ ആവശ്യകതയുടെ 99.2% ഇന്ത്യ തദ്ദേശീയമായാണ് നിർമ്മിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. പ്രതിപക്ഷം 33 കോടി വരെ മൊബൈൽ ഫോണുകൾ രാജ്യത്ത് നിർമ്മിക്കുന്നതായും ഇലക്ട്രോണിക് ആൻഡ് ഐ ടി മന്ത്രാലയം. ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ ഈ മാസം 28 മുതൽ 30 വരെ ദേശീയ ബാങ്ക് പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഈ മാസം 27 സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിലെ ഭക്ഷ്യ എണ്ണ വില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത ഭക്ഷ്യ എണ്ണകളുടെ അടിസ്ഥാന ഇറക്കുമതി ചുങ്കത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. തിരുവനന്തപുരം നഗരത്തിലെ ഒ ടി സി ഹനുമാൻ ക്ഷേത്രത്തിലെ തിരുവാഭരണ കല്ലുകൾ പതിച്ച വെള്ളിക്കൊമ്പുകൾ കാണാനില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 28 സ്ട്രോങ് റൂം തുറന്ന് പരിശോധന നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ തിളക്കം. വുഷുവിൽ വെള്ളി നേടി റോഷി ബിന ദേവി. റോവിംഗിൽ വെങ്കലവുമായി സത്നം സൽമാൻ സഖ്യം. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫൈനലിൽ കേരളം ഇന്ന് പഞ്ചാബിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

ഹായ്, ഹലോ, നമസ്കാരം. നാല് മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ തന്നെ മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ട്, ചിത്രത്തിൻ്റെ പേര്, നിങ്ങളുടെ പേരും സ്ഥലവും. ഇപ്പോൾ തന്നെ മെസ്സേജ് ആയിട്ട് അയയ്ക്കുക. അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 9444 6455888. മെസ്സേജ് ടൈപ്പ് ചെയ്ത് മാത്രം അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പം നമുക്ക് ആദ്യത്തെ മെസ്സേജ് ആരുടെയാന്ന് നോക്കാം. ടി വി ഹരികുമാർ കണിച്ചുകുളങ്ങര ആണ് ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നാലുമണി പൂവി, സുഖമല്ലേ, ഒരു പാട്ട് വേണമല്ലോ, ചോദിക്കും തരാറില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, നമ്മൾ കാണാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറേ മെസ്സേജ് ഉള്ളതുകൊണ്ടാണ് അത് കൊടുക്കാൻ പറ്റാത്തത്. അപ്പം ഇന്ന് നോക്കൂ, ആദ്യം തന്നെ താങ്കളുടെ മെസ്സേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ പാട്ട് വെച്ച് തരുമോ, യേശുദാസിൻ്റേതായാൽ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹരികുമാറിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് യേശുദാസിൻ്റെ പാട്ട് തന്നെ ആദ്യം കേൾക്കാം.

ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് സിനി. ഞാൻ വൈക്കത്ത് നിന്നാണ്. എനിക്ക് റിംഗ് മാസ്റ്ററിലെ ആരോ ആരോ എന്ന പാട്ട് വേണം. അപ്പോൾ സിനിയുടെ പാട്ടിലേക്ക് വേഗം തന്നെ പോവാം.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഹായ് നാലമൂർ മണിപ്പൂരി, എൻ്റെ പേര് രാജേഷ്. ആക്കുന്നിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് എൻ്റെ ഫാമിലിക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരണം. പരംസുന്ദരിയിലെ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫാമിലിയോട് വളരെ ഇഷ്ടമുള്ള രാജേഷിന് ഇതാ പരംസുന്ദരിയിലെ ഒരു പാട്ട് കേൾക്കാം.

ഹായ് നാലുമണി പൂവേ, ഞാൻ രാജു കെ വി, കാവിശ്ശേരി, പാലക്കാട് നിന്നും സിനിമ ഇവൻ. ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഗീതാമണിക്കാണ്, വെള്ളിക്കുളങ്ങര, ആലുവ. അപ്പോൾ ഗീതാമണിക്ക് വേണ്ടി ഇവൻ എന്ന സിനിമയിലെ ഒരു പാട്ട് കേൾക്കാം.

0: ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ?
1: സുഖമാണ്.
0: ഞാൻ ചേർത്തലയിൽ നിന്നും അഞ്ജുവാണ്. എൻ്റെ മക്കളായ അമ്പാടിക്കും അത്തുക്കുട്ടനും വേണ്ടി വാഴ ടൂവിലെ തമ്മിൽ പിണങ്ങി പോകല്ലേ കാണാതെമായല്ലേ കണ്ണേ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ? വീട്ടിൽ വിളിക്കുന്ന പേരായിരിക്കും അല്ലേ അമ്പാടിയും അത്തുക്കുട്ടനും. നല്ല പേരുകളാണ്, ക്യൂട്ട് നെയിംസ്. അപ്പോൾ രണ്ടുപേരും സ്നേഹത്തോടെ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാട്ട് കേൾക്കാം.

ഒരു വലിയ മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. രഘുനാഥ് ആണ് കുമ്പടി സ്ഥലം, പാലക്കാട് ജില്ലയിലാണ്. ഹായ് നാലുമണിപ്പോവേ, ഞാൻ എം ടി വാസുദേവൻ നായരുടെ നാടായ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കുമ്പടി എന്ന ഗ്രാമത്തിലാണ്. എനിക്ക് ഇന്നലകളില്ലാതെ എന്ന ചിത്രത്തിൽ ബിജു നാരായണനും ചിത്രയും പാടിയ പാട്ട് ഇതളഴകിലെന്ന പാട്ട് വെച്ചു തരുമോ? ഇത് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സുഹൃത്തായ ജോബിക സജീഷിനും അതുപോലെ സജിത, സുനിൽ, പ്രദീപ, അരവിന്ദ്, ജി ടെക് കമ്പ്യൂട്ടർ സെൻറ്റർ എടപ്പാളിലെ സ്റ്റാഫും സുഹൃത്തുമായ ശ്രീജ ദാസ്, മകൾ അദ്രിജ എന്ന പിന്നെ സുഹൃത്ത് വിനീത, എല്ലാവർക്കും വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രഘുനാഥിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും കൊലീഗ്സിനും എല്ലാവർക്കും വേണ്ടി നമുക്ക് പാട്ട് കേൾക്കാം.

ഹായ് നാലുമണിപ്പൂവേ, ഞാൻ അഭിലാഷ്, മാള എരവത്തൂരിൽ നിന്നാണ്. എനിക്ക് ചിന്ന കൗണ്ടർ എന്ന മൂവിയിലെ അന്ധവാനത്തെ പോലെ എന്ന പാട്ട് എൻ്റെ ഫാമിലിക്ക് വേണ്ടി വെച്ചു തരുമോ? ഫാമിലിയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫാമിലിയുടെ എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് കേൾക്കാം.

ഹായ് നാലുമണിപ്പൂവി, ഞാൻ സ്ഥിരം ശ്രോതാവാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് കൊക്കരക്കു എന്ന സിനിമയിലെ കന്നിക്കിനാവിൻ്റെ എന്ന സോങ് വെച്ച് തരാമോ? മെസ്സേജ് അയച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ, കാസർഗോഡ്. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം.

ഹായ് നാലുമണിപ്പൂവി, ഒരു നല്ല പാട്ട് തരുമോ? എൻ്റെ പേര് ധനു, സ്ഥലം കുറുപ്പന്തറ, ഓമല്ലൂർ. എൻ്റെ ഭർത്താവ് അജിച്ചേട്ടന് വേണ്ടി സമർപ്പിക്കുന്നു. നല്ല പാട്ട് വെച്ച് തരാം കേട്ടോ. ഒരു മെസ്സേജും കൂടി വായിക്കാം. ഹായ് നാലുമണിപ്പൂവി, ഇന്ന് വിവാഹ വാർഷികമായ നിഷയ്ക്കും ജിനിലിനും ആശംസകൾ പറയാമോ? മെനി മെനി ഹാപ്പി.

പിരിട്ടൻസ് ഓഫ് ദി ഡേ നിഷാഞ്ജലിൻ. മഴവില്ലെ മൂവിയിലെ പൊന്നോല തുമ്പി എന്ന പാട്ടുകൂടി വെച്ച് തരണം. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി വൈപ്പിൻ. അപ്പം രണ്ടുപേർക്കും വേണ്ടി പാട്ടിലേക്ക് പോകാം.

ഹായ് നല്ലമണി പൂവേ, ഞങ്ങൾക്ക് അവാർഡ് നാഷണൽ അവാർഡ് വിന്നർ വൈക്കം വിജിക്ക് ഒരു റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് കാറ്റ് കാറ്റ് എന്ന പാട്ട് സെല്ലുലോയിഡ് ചിത്രത്തിൽ കൊടുക്കാമോ? മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗായത്രിയാണ് വൈക്കത്ത് നിന്നും. അപ്പോൾ ഗായത്രിക്ക് എന്തായാലും വൈക്കം വിജയലക്ഷ്മിയോട് പ്രത്യേക ഒരു സ്നേഹം ഉണ്ടാവും, സ്വന്തം നാട്ടുകാരിയാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല വിഷസ് അറിയിച്ചുകൊണ്ട് നമുക്ക് പ്രൗഡ് മൊമെൻ്റ് ആണിത്. അപ്പോൾ നമുക്ക് ഈ പാട്ടിലേക്ക് കടക്കാം.

0: ഈ ഗാനത്തോടെ നാലു മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി പൂർണ്ണമാകുന്നു. മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി. ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 4:55. സേവന വാർത്തകൾ. കേരള ഹൈക്കോടതിയിൽ രജിസ്ട്രാർ തസ്തികയിൽ ഒരു ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. മേജർ പദവിയിൽ കുറയാത്ത റാങ്കിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാം. ബിരുദവും പബ്ലിക് റിലേഷൻസിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 മുതൽ 55 വയസ്സുവരെ. കൂടുതൽ വിവരങ്ങൾക്ക് കേരള ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിക്കുക. recruitment.hckerala.nic.in recruitment.hckerala.nic.in. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ പുരുഷ നഴ്സിന്റെ ഒരു ഒഴിവിലേക്ക് 3 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.cochinshipyard.in. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 3, അതായത് ഒക്ടോബർ 3. കേന്ദ്ര സായുധ പോലീസ് സേനയിൽ സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് ഡിഗ്രി യോഗ്യതയുള്ളവരിൽ നിന്നും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് sse.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യ ഓപ്റ്റൽ ലിമിറ്റഡിലേക്ക് പ്രോജക്ട് ടെക്നീഷ്യൻ, വെൽഫെയർ ഓഫീസർ, ജൂനിയർ പ്രോജക്ട് എഞ്ചിനീയർ, കൺസൾട്ടന്റ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 2. വിശദവിവരങ്ങൾക്ക് www.indiaoptic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: കേരള ഷോപ്പ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിൽ സമീപത്തുള്ള അക്ഷയ സെന്ററുകളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. ഫോൺ നമ്പർ 04842341677, 04842341677.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
3: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: സർവീസിലുള്ളവരും വിരമിച്ചവരുമായ പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികളിൽ പരിഹാരം കാണുന്നതിന് സംസ്ഥാന പോലീസ് മേധാവി ഓൺലൈൻ അദാലത്ത് സംഘടിപ്പിക്കുന്നു. SPC ടോക്ക് വിത്ത് കോപ്സ് എന്ന ഓൺലൈൻ അദാലത്ത് ഒക്ടോബർ 13 അടുത്ത മാസം 13. ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെയും പരാതികളാണ് ഇത്തവണ പരിഗണിക്കുന്നത്. പരാതികളുള്ളവർ spectalks.pol@kerala.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കണം. spectalks.pol@kerala.gov.in. പരാതിയിൽ മൊബൈൽ നമ്പർ ഉൾപ്പെടുത്തണം. പരാതികൾ അയയ്ക്കേണ്ട അവസാന തീയതി ഈ മാസം 28. സംശയങ്ങൾക്ക് 9497900243 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുക.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5:30.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: സേവനമായിരിക്കണം ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഇന്ത്യയ്ക്കായി നാം നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കാലവർഷക്കെടുതിയിൽ വീടുകളിലും പരിസരങ്ങളിലും പ്രളയജലം കയറി നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാർ 80.7 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചു. നീറ്റ് PG 2026 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഓഗസ്റ്റ് 30 നടന്ന പരീക്ഷയിൽ 265,000 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ശബരിമലയിൽ അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നും തുലാമാസ പൂജയ്ക്ക് അരവണക്ഷാമം ഉണ്ടാകില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് നാളെ തുടക്കം. ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂൺ ഉൾപ്പെടെ 23 ചിത്രങ്ങൾ നാളെ പ്രദർശിപ്പിക്കും. CMRL എക്സാലോജിക് ഇടപാടിൽ FIR പോലും രജിസ്റ്റർ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പാലക്കാട് ജില്ലയിലെ പുതിയ ആധാർ സേവാകേന്ദ്രം നാളെ പ്രവർത്തനമാരംഭിക്കും. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനമാരംഭിക്കുന്ന ആധാർ സേവാകേന്ദ്രം ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്യും. ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ ഈ മാസം 28 മുതൽ 30 വരെ ദേശീയ ബാങ്ക് പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഈ മാസം 27 സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് സ്കേറ്റ് മിക്സഡ് വിഭാഗത്തിൽ വെങ്കലം നേടി ഇന്ത്യ. U17 ദേശീയ സുബ്രതോ കപ്പ് ഫൈനലിൽ കേരളം ഇന്ന് പഞ്ചാബിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ നിന്ന് യേശുദാസ് പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം വിദ്യാസാഗർ.

അടുത്ത ഗാനം മായാനദി എന്ന ചിത്രത്തിൽ നിന്ന് ഷഹബാസ് അമൻ പാടിയത്. രചന അൻവർ അലി, സംഗീത സംവിധാനം റെക്സ് വിജയൻ.

അടുത്ത ഗാനം സർവം മായ എന്ന ചിത്രത്തിൽ നിന്ന്, പാടിയത് ശക്തിശ്രീ ഗോപാലൻ, രചന മനു മഞ്ജിത്ത്, സംഗീത സംവിധാനം ജസ്റ്റിൻ പ്രഭാകരൻ.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: അടുത്ത ഗാനം കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിൽ നിന്ന് സിതാര കൃഷ്ണകുമാർ പാടിയത്. രചന അൻവർ അലി, സംഗീത സംവിധാനം സുഷിൻ ശ്യാം.

തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിനു വേണ്ടി സച്ചിൻ വാര്യർ, രമ്യ നമ്പീശൻ എന്നിവർ പാടിയ ഗാനം. രചന അനു എലിസബത്ത് ജോസ്. ഈണമൊരുക്കിയത് ഷാൻ റഹ്മാൻ.

ഔസേപ്പച്ചൻ ചിട്ടപ്പെടുത്തിയ ഗാനം പ്രണയകാലം എന്ന ചിത്രത്തിൽ നിന്ന്, രചന റഫീഖ് അഹമ്മദ്, പാടിയത് രഞ്ജിത് ഗോവിന്ദ്.

വിജയ് യേശുദാസ്, ശ്വേത മോഹൻ എന്നിവർ പാടിയ ഗാനം. ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും. ഗാനരചന ജിസ് ജോയ്. ഈണമൊരുക്കിയത് പ്രിൻസ് ജോർജ്.

ചിത്രം നോട്ട് ബുക്ക്, പാടിയത് വിനീത് ശ്രീനിവാസൻ, ജ്യോത്സന രാധാകൃഷ്ണൻ, രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീത സംവിധാനം മെജോ ജോസഫ്.

അടുത്ത ഗാനം യുവം എന്ന ചിത്രത്തിൽ നിന്ന്, പാടിയത് ലിബിൻസ് കറിയ. രചന ബി കെ ഹരിനാരായണൻ, സംഗീത സംവിധാനം ഗോപി സുന്ദർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 10:30.
1: മൻ കി ബാത്ത്.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സ് തുറക്കുന്നു
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
1: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
1: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
2: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 5 സെക്കൻഡ്. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് 12 വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ച ശേഷം തിരികെ എത്തി കോൺ കൃഷിയിൽ സജീവമായ കണ്ണൂർ ജില്ലയിലെ ശ്രീ ശ്രീകാന്താണ്. ശ്രീകാന്തിന്റെ കോൺ കൃഷി വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം.

0: കൂണെന്ന് പറയുന്നത് ഒരു 20-22 വർഷത്തോളമായിട്ട് നമ്മൾ കൂടെയുള്ളൊരു കാര്യമാണ്. അമ്മ പണ്ട് കുടുംബശ്രീൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം അത് നാട്ടിൽ വന്നപ്പോൾ പുതിയ എന്ത് തുടങ്ങും അല്ലെങ്കിൽ ഏത് മേഖല തിരഞ്ഞെടുക്കും എന്നൊരു കാര്യത്തിന് എനിക്ക് സംശയമുണ്ടായിരുന്നില്ല. അത് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് മാത്രമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ.
1: കൂണിൻ്റെ കൃഷി രീതികളൊക്കെ അറിയാമായിരുന്നോ?
0: അറിയായിരുന്നു, ചെറുപ്പം മുതലേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വൈക്കോലിൽ ചെയ്തിട്ടുണ്ട്. തുടക്കകാലങ്ങളിൽ ഇതിനെക്കുറിച്ച് അങ്ങനെ സ്ഥിരമായൊരു ക്ലാസ്സോ കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. നമുക്ക് കുടുംബശ്രീയിൽ കിട്ടിയിരുന്ന ഒരു ചെറിയ ക്ലാസ്സും അതിൻ്റെ ഒരു നോട്ട് ബുക്കും മാത്രമേ ഉണ്ടായിരുന്നത്. പിന്നീട് പരീക്ഷണങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വൈക്കോലിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്, വാഴത്തട, അതുപോലെ തന്നെ ചകിരീൻ്റെ വരെ പേപ്പറിൽ വരെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ഇത് ഒരുപാട് മാധ്യമങ്ങൾ നമുക്ക് ചെയ്യാൻ മനസ്സിലായി. പക്ഷേങ്കിൽ വിജയകരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്രൊഡക്ഷൻ കിട്ടണമെങ്കിൽ തിരഞ്ഞെടുക്കുന്ന മാധ്യമം ഏതായിരിക്കണം എന്നുള്ളതിൽ എത്താൻ തന്നെ കുറച്ച് കാലമെടുക്കും. ഇപ്പം നമ്മൾ മഷ് പലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മാധ്യമമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാർട്ണറായ ആദം ഷംസുദ്ദീനാണ് അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചത് മൺസൂൺ മിഷൻ എന്ന നമ്മുടെ സ്ഥാപനം ഉപയോഗിച്ചാണ്.
1: എങ്ങനെയായിരുന്നു ഈ കോൺ കൃഷിയുടെ ഒരു തുടക്കം?
0: അതായത് നമ്മൾ വീട്ടിൽ ചെറിയ റൂമിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബെഡുകൾ പ്രിപ്പയർ ചെയ്യും, കട്ടിൻ്റെ അടിയിൽ വെക്കും, അതിനുശേഷം ചെറിയ ഷെഡിലേക്ക് മാറ്റും. ആ രീതിയിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് കാലാവസ്ഥ മാറ്റം വളരെയധികം ബാധിച്ചു തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ കൂടുതലായിട്ടുള്ള ഷെഡുകളെ നവീകരിക്കാനും കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തത്. ഷെഡിൻ്റെ വലിപ്പം കൂട്ടി അതിനുശേഷം അതിലേക്ക് വേണ്ട ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള നമ്മളാൽ കഴിയുന്ന, അന്ന് നാട്ടുപുറത്താണ്, അപ്പം പല നമ്മളാൽ കഴിയുന്ന പല രീതികളും സജ്ജീകരിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹൈടെക് ഫാമുള്ള രീതിയിലേക്ക് മാറിയത്. നിലവിലിപ്പോൾ നമുക്ക് 7-8 ഹൈടെക് ഫാമുണ്ട്. ഏകദേശം ഒരു ഫാമിൽ 2000-2500 ബെഡ് കപ്പാസിറ്റിയാണ് ഉള്ളത്. ഒരു 50-100 ഇടയിൽ നമുക്ക് പ്രൊഡക്ഷൻ, അത് 100 കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ മാർക്കറ്റിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് 50-100 ഇടയിലായിട്ട് ഇപ്പം സ്ഥിരം കൂണിൻ്റെ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ടും ഫ്രഷ് മഷ്റൂമായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. കണ്ണൂർ ജില്ലേൻ്റെ പല ഭാഗങ്ങളിൽ ആയിട്ടാണ് സപ്ലൈ ചെയ്യുന്നത്. നേരിട്ട് കടകളിൽ കൊടുക്കുന്നുണ്ട്, ഹൈപ്പർ മാർക്കറ്റുകളിൽ കൊടുക്കുന്നുണ്ട്, പിന്നെ കുടുംബശ്രീയിലെ സ്ത്രീകൾ ഇത് കൊണ്ടുപോയി വിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പം മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതലിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിപ്പിക്കൂണാണ്, പിന്നെ പാൽക്കൂണ് മിൽക്കി മഷ്റൂമും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പുതുതായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് മെഡിസിനൽ വാല്യൂ മഷ്റൂംസും അതുപോലെ എക്സോട്ടിക് മഷ്റൂംസും ആണ്. അത് മുഴുവനായിട്ട് അതിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല, എൻഹാൻസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ബൈ പ്രൊഡക്ഷൻ്റെ റിസർച്ചും കാര്യങ്ങളും പിന്നെ കോഡിസെപ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ഇപ്പൊ കോൺ കൃഷിയുടെ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നത് മഷ് പെല്ലറ്റ് ആണെന്ന് പറഞ്ഞല്ലോ, ഈ മഷ് പെല്ലറ്റിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്?
0: 30 കേരളത്തിൽ കൂൺ കൃഷി ആരംഭിച്ചിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതിലെ ഈ 30 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ പരമ്പരാഗത കൃഷി രീതിക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ എന്ന് പറയുന്നത് വൈക്കോലുണ്ട്, അതുപോലെ അറക്കപ്പൊടിയുണ്ട്, അതുകൂടാതെ ചകിരിച്ചോറ് ഇങ്ങനെയുള്ള ചെറിയ മറ്റു പല സാധനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് വൈക്കോലിൻ്റെ മാധ്യമമാണ്, അതുപോലെ തന്നെ അറക്കപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപയോഗിക്കുമ്പോൾ നമ്മുടെ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ക്വാളിറ്റിയുള്ള വൈക്കോല് നിരന്തരമായിട്ട് കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാ കാലാവസ്ഥയിലും അല്ലെങ്കിൽ എല്ലാ മാസങ്ങളിലും ഒരേ ക്വാളിറ്റിയുള്ള സാധനം കിട്ടാതെ വരുന്നു. രണ്ടാമത് ഫേസ് ചെയ്യുന്നൊരു വിഷയം ഇതിൻ്റെ സ്റ്റെറിലൈസേഷനാണ്. കൃഷിക്കാരൻ ഇത് കൃത്യമായിട്ട് അണുനശീകരണം നടത്തിയാൽ മാത്രമേ നമുക്കതൊരു സക്സസ് ആവാൻ കഴിയുള്ളൂ. എല്ലാവർക്കും അതിനുള്ള വൈദഗ്ധ്യം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പിന്നീട് വരുന്നത് അസുഖങ്ങളാണ്. ഈ സ്റ്റെറിലൈസേഷൻ അതല്ലെങ്കിൽ അണുനശീകരണം കൃത്യമായിട്ടില്ലെങ്കിൽ

0: പെട്ടെന്ന് തന്നെ ഇത് കണ്ടാമിനേഷൻ വന്ന് അസുഖം വന്ന് നശിച്ചു പോകുന്നുണ്ട്. അപ്പം നിലവിൽ ഈ മഷ് പലറ്റ് എന്ന മാധ്യമം വന്നപ്പം ഞങ്ങളുടെ സുഹൃത്ത് അത് കണ്ടുപിടിച്ചു. ഞങ്ങളത് ഒരുപാട് ട്രയൽ ആൻഡ് എറർ നടത്തി നോക്കി, അതിൽ സക്സസ് ആവാൻ പറ്റും എന്ന് ഉറപ്പായതിന് ശേഷം മാത്രം നമ്മൾ ഒരു ഫാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നോക്കി, അതിൽ നിന്ന് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങളിത് ഞങ്ങളുടെ ചാനലിലോട് കൂടിയിട്ട് പബ്ലിക്കിന് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഈ മഷ് പലറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് കരുതിയാൽ നമുക്ക് അണുനശീകരണത്തിന് വേണ്ട സമയം വളരെ കുറവാണ്. ഇത് ഓൾറെഡി സ്റ്റെറിലൈസ്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു തിളക്കുന്ന വെള്ളം ഒഴിക്കുന്നവരോട് കൂടിയിട്ട് അവരുടെ ഭാഗത്തുള്ള അണുനശീകരണം കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പം സമയ ലാഭം, വൈക്കോലിൽ നിന്ന് നമ്മൊരു 10-20 ബെഡ് ചെയ്യുന്ന ആ സമയം കൊണ്ട് കർഷകന് ഏകദേശം 100 ബെഡിനോളം ആ സമയം കൊണ്ട് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഉൽപ്പാദനം കൂടും. ഉൽപ്പാദനം കൺസിസ്റ്റൻ്റ് ആവുന്ന സമയത്ത് കൃഷിക്കാർക്ക് അവരുടെ കയ്യിൽ മാർക്കറ്റ് നിൽക്കും. മുന്നേ ഫേസ് ചെയ്തിരുന്നൊരു വിഷയം, നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ മാർക്കറ്റ് ഉണ്ടാവില്ല, മാർക്കറ്റ് ഉണ്ടാകുമ്പോൾ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം തുടർച്ചയായിട്ട് ഉള്ള ഉൽപ്പാദനത്തിലൂടെ നമുക്ക് സാധിക്കും. പിന്നെ വരുന്നത് അസുഖങ്ങളുടെ വരുന്ന കുറവുകൾ, മറ്റു മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ വരുന്ന അണുനശീകരണത്തിലും അതായത് ചെയ്യുന്ന രീതികളിലും ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഈ മഷ് പലറ്റിൽ പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അപ്പോൾ അതിൽ കൂടി നമുക്ക് ഒരുപാട് കണ്ടാമിനേഷൻ അസുഖങ്ങൾ കുറക്കാൻ സാധിക്കും. പിന്നെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നവർക്ക് പെട്ടെന്ന് ഈസി ആകാം, പെട്ടെന്ന് വളരാം എന്നുള്ളതാണ് മഷ് പലറ്റിൻ്റെ ഒരു പ്രത്യേകത. പണ്ട് കാലം മുതലേ ഈ കൂൺ കൃഷി ഒരു പരിധിക്കപ്പുറം വളരാതിരിക്കാനും അല്ല കൂൺ ഉപഭോഗം വളരാതിരിക്കാനും നമുക്ക് കാരണമായി ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഉൽപ്പാദനത്തിലുള്ള ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് തുടക്കാലങ്ങളിൽ വീട്ടമ്മമാരും ഉള്ള ആൾക്കാരാണ് കൂടുതൽ ഇതിൽ ശ്രദ്ധിച്ചിരുന്നത്. അവർക്ക് തന്നെ ഈ അണുനശീകരണം തന്നെയായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടായ ഒരു കാര്യം. പിന്നെ വൈക്കോലും മാധ്യമം എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെങ്കില്ല. ഈ മഷ് പലറ്റ് വന്നതിന് ശേഷം ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് വളരെ ഈസിയായി, വളരെ അധ്വാനം കൂടിയ ഒരു പ്രക്രിയ അധ്വാനം ഇല്ലാതെയായി. അതുപോലെ തന്നെ അസുഖങ്ങൾ കൂടിയ അല്ലെങ്കിൽ നഷ്ടത്തിനുള്ള സാധ്യതകൾ കൂടുതലുണ്ടായിരുന്ന മേഖലകൾ കുറച്ചു കൊണ്ടുവന്നിട്ട് വരുമാനം കൂടാനുള്ള സാധ്യതകൾ മഷ് പലറ്റ് വഴി നമുക്ക് ഓപ്പൺ ആകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത വരുന്നത്.
1: കൂൺ കൃഷിക്ക് വേണ്ടി ബെഡുകൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ടോ?
0: നമ്മള് ബെഡുകളല്ല കൊടുക്കുന്നത്, ബെഡുകൾ ഉണ്ടാക്കാനുള്ള ക്വാളിറ്റിയുള്ള അതിന്റെ മാധ്യമങ്ങൾ കർഷകരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ആവശ്യമായ മഷ് പലറ്റ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് വിത്തുകൾ കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ അത് പരിഹരിച്ചു. ഞങ്ങൾ തന്നെ ഫാമിന് ഉപയോഗിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന സ്പോണിന്റെ അളവ് കൂട്ടിയിട്ട് അത് കർഷകർക്കും കൂടി സപ്ലൈ ചെയ്ത് തുടങ്ങി. അപ്പം വളരെ വലിയൊരു കൂട്ടം കസ്റ്റമേഴ്സ് ഇപ്പം നമ്മുടെ മാധ്യമവും അതുപോലെ തന്നെ വിത്തും നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ആൾക്കാർ കൂണിനെ കുറിച്ച് മനസ്സിലാക്കാനും ഉപഭോഗം കൂടിയിട്ടുണ്ട് കേരളത്തിൽ. അതുകൂടാതെ കൂടുതൽ ചെറുപ്പക്കാരായ ആൾക്കാർ ഇതിലെ ഫോക്കസ്ഡ് ആയിട്ട് അവർ ഹൈടെക് ഫാമുകളും പുതിയ പുതിയ രീതികളും കൃഷികളിൽ അവലംബിക്കുന്നുണ്ട്, അവരുടേതായ രീതിയിൽ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഒരു കാലത്ത് വീട്ടമ്മമാർ മാത്രം ചെയ്തിരുന്ന ഒരു മേഖലയിലേക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പം പുതുതായിട്ട് കടന്നു വരികയും കൂണിൻ്റെ ഉപഭോഗവും അതുപോലെ തന്നെ കൂണിൻ്റെ ഉൽപ്പാദനവും മികച്ച രീതിയിൽ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലാണ് കൂണിൻ്റെ ഉപഭോഗം ഇപ്പം കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്.
1: കണ്ണൂർ ജില്ലയിലെ ശ്രീ ശ്രീകാന്തിന്റെ കൂൺ കൃഷി വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: ഞാറ്റുവേലയിൽ ഇനി ഒരിഞ്ച് സ്ഥലം പോലും പാഴാക്കാതെ വീടിന്റെ പരിസരത്തും മട്ടുപ്പാവിലും പാട്ടത്തിനടുത്ത 4 ഏക്കറിലും സമൃദ്ധമായി കൃഷി ചെയ്ത് വിപണനം നടത്തി സ്വന്തമായി ഒരു വരുമാന മാർഗം കണ്ടെത്തി വേറിട്ട വഴി സൃഷ്ടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ തിരുപുറം പ്രദേശത്തെ ശ്രീ അജിത്.
1: കുഞ്ഞുനാളിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ കൃഷിക്ക് വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് വയലിലായിരുന്നു കൃഷി. അങ്ങനെ കൃഷി ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു മേഖല തിരഞ്ഞെടുത്തത്. പഠിത്തമൊക്കെ കഴിഞ്ഞ് വീണ്ടും സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. പച്ചക്കറിയാണ് കൂടുതലും, പിന്നെ അതിനോടനുബന്ധിച്ച് ഏത്തവാഴ കപ്പവാഴ കൃഷി ചെയ്യണുണ്ട്. വെണ്ടയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ സാലഡ് കുക്കുംബറുണ്ട്. പിന്നെ നമ്മുടെ ചീനിയാമര, തക്കാളി, മുളക്, തൊണ്ടമുളകും ഈക്കിമുളകും ചെയ്യണുണ്ട്. ഹൈബ്രിഡ് വിത്താണ് കൂടുതലും വാങ്ങി നടുന്നത്. വെണ്ട വിത്ത് മാത്രമേ സ്വന്തമായിട്ട് എടുക്കാറുള്ളൂ. ഇപ്പം ടോട്ടൽ 4 ഏക്കറുണ്ട്. അതിൽ കപ്പവാഴയും ഏത്തവാഴയാണ്. പിന്നെ പപ്പായ കൃഷിയുണ്ട്. റെഡ്ലേഡി പപ്പായാണ് ചെയ്യുന്നത്. ഒരു 50 സെൻറ്റ് ഒക്കെ വരും. അതൊരു 250 മൂട് വെച്ചിട്ടുണ്ട്. നല്ല ലാഭകരമാണ്. ഒരു ചുവട്ടിൽ നിന്ന് തന്നെ 50 കിലോയോളം പപ്പായ കിട്ടാറുണ്ട്. ഒരു 2-3 പ്രാവശ്യം നല്ല ഉണങ്ങിയ ചാണകം ഇടും, നല്ല വിളവ് കിട്ടാറുണ്ട്. 3 കിലോ ഉള്ളതും കാണും, 1.5 കിലോ ഉള്ളത് കാണും, 2 കിലോ, 2.5 കിലോ, അങ്ങനെ ശരാശരി നോക്കുമ്പോൾ 2 കിലോ കാണും. നമുക്കൊരു പപ്പായ എങ്ങനെയായാലും ഒരു 40 രൂപ കിട്ടും. ഒരു 25 പപ്പായ കിട്ടി

0: കഴിഞ്ഞാലും നമുക്ക് ലാഭമാണ്. തക്കാളി ഞങ്ങൾ പോളിഹൗസിനകത്താണ് ചെയ്യുന്നത്. പിന്നെ കൂടുതലും കപ്പവാഴ കൃഷിയാണ് ചെയ്യുന്നത്. കാരണം കപ്പവാഴ കൃഷി ലാഭകരവുമാണ്, പ്രകൃതിക്ഷോഭങ്ങളെ ഒരുവിധം തരണം ചെയ്യുന്നതാണ്, നല്ല ബലം കൂടുതലാണ് കപ്പവാഴയ്ക്ക്. ആദ്യമൊക്കെ കൃഷി ചെയ്ത് നമ്മൾ പുറത്തൊരു കടയിലൊക്കെ കൊണ്ടു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നഷ്ടമായിരുന്നു. പിന്നെ സ്വന്തമായിട്ടൊരു കട തുടങ്ങി, സ്വന്തം കടയിൽ വെച്ച് ആണ് ഇപ്പോൾ വിൽക്കുന്നത്. നമ്മൾ നാടൻ സാധനങ്ങൾ മാത്രമാണ് വിൽക്കുന്നത്, നമ്മുടെ ഉൽപ്പന്നങ്ങൾ തൂക്കി വിൽക്കണുണ്ട്. അതുകൊണ്ട് എനിക്ക് ലാഭമാണ്. പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾ ട്രിപ്പും മർച്ചിങ് ഷീറ്റൊക്കെ ഇട്ടാണ് ചെയ്യുന്നത്. ചാണകം, കോഴിവളം ഇതാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. ഞാൻ ചെയ്യുന്നതിലെന്ന് പറഞ്ഞാൽ ജൈവ കീടനാശിനി പോലും ഉപയോഗിക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് സാധനം നട്ടാലും കൂടുതൽ നടുന്നുണ്ട്. അപ്പം കുറച്ച് നമുക്ക് ഫാൾട്ടായി പോയാലും നമുക്ക് ആവശ്യത്തിനുള്ള വിളവ് കിട്ടുന്നുണ്ട്. ഈ പുഴുവൊക്കെ വരുമ്പോഴത്തേക്കും മെയിനായിട്ട് നമ്മൾ കാണുന്നതിനൊക്കെ കൈകൊണ്ടെടുത്ത് കളയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെണ്ടയുടെ കൊണ്ടയൊക്കെ വാടിക്കഴിഞ്ഞാൽ അതിനെ ഒടിച്ച് എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പുഴുവാണോ അതിനെ അങ്ങ് കളയും. പക്ഷേ ബ്രാഞ്ചസിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടും. അതുകൊണ്ട് കീടനാശിനിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സുണ്ട്. ഞാൻ പറയുന്ന വിലയ്ക്കാണ് അവർ സാധനങ്ങൾ വാങ്ങുന്നത്. അത്യാവശ്യം ബാധ്യതയൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. ഞാൻ ഇത് കൃഷി ചെയ്താണ് ഇതെല്ലാം എൻ്റെ ബാധ്യതകളെല്ലാം തീർത്ത് കുഞ്ഞിൻ്റെ പഠനമായാലും ഫാമിലി കാര്യങ്ങളെല്ലാം ഇതുവഴിയാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് വേറെ വരുമാനം പ്രത്യേകിച്ചൊന്നുമില്ല. കൃഷിയും എൻ്റെ ഷോപ്പും ആയിട്ടുള്ള വരുമാനം മാത്രമാണുള്ളത്. അതിപ്പോൾ രാവിലെ 9 മണിക്കാണ് ഞാൻ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഒരു 6 മണിക്കൊക്കെ കൃഷി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വിളവെടുത്തിട്ട് വരാൻ പറ്റും. പിന്നെ അമ്മ കൂടെ സഹായത്തിനുണ്ട്. ഷോപ്പിൽ ഒരുപാട് സമയം അമ്മ ഇരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ശേഷവും രാവിലെയും കൃഷി സ്ഥലത്ത് പോയി അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സമയം ലാഭിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. വെള്ളം നനയ്ക്കുന്നതെല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഡ്രിപ്പും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് ആ സമയങ്ങളെല്ലാം ലാഭമാണ്. ആദ്യത്തെ ജോലി മാത്രമേ നമുക്ക് വരുന്നത്, പിന്നെ വരുന്നത് വിളവെടുപ്പ് മാത്രമേ വരുന്നുണ്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമുണ്ട്. പിന്നെ അത്യാവശ്യം സബ്സിഡിയൊക്കെ കൃഷി മുതലിൽ നിന്ന് കിട്ടാറുണ്ട്. സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. തരിശു ഭൂമി കൃഷി ചെയ്യുമ്പോഴത്തേക്ക് 3 വർഷത്തിലൊരിക്കൽ അതിന് ഒരു എമൗണ്ട് കിട്ടാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചക്കറിക്ക് വർഷം തോറും പൈസ കിട്ടാറുണ്ട്. പിന്നെ ഇൻഷുറൻസ് ചെയ്യാറുണ്ട്. അഥവാ എന്തെങ്കിലും കാലാവസ്ഥ വ്യതിയാനം വന്നുള്ള പ്രശ്നം വരെയാണെങ്കിൽ അതിൻ്റെ പൈസ കിട്ടാറുണ്ട്. കൃഷി ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കൂടെ നമുക്കിത് നല്ലൊരു എക്സർസൈസാണ്. പിന്നെ ഓരോ ചെടിയുടെ വളർച്ചയും അതിൽ നിന്ന് നമുക്കൊരു വിളവ് കിട്ടുന്നതും അതെല്ലാം കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ യുവതലമുറ കൃഷിയിലോട്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്വന്തമായിട്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലും വിഷമില്ലാത്ത സാധനങ്ങൾ കഴിക്കാം. നമ്മളിതൊരു 10 പേർക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. അതുകൊണ്ട് നമ്മളത് ചെയ്യുക. ഓരോരുത്തരും കൃഷി ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഉള്ള സ്ഥലം മതി. കുറച്ച് സ്ഥലത്തായാലും ഒരു 10 ഗ്രോ ബാഗ് ആയാലും ശരി തന്നെ. 10 ചെടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നുള്ള സാധനങ്ങൾ കിട്ടും. നമ്മുടെ വീട്ടാവശ്യത്തിനായാലും കുറച്ച് കിട്ടും. ബാക്കി നമുക്ക് വിൽക്കുകയും ചെയ്യാം.
1: യുവതലമുറയ്ക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കർഷകൻ കൂടിയാണ് ശ്രീ അജിത്. ശാസ്ത്രീയ കൃഷിമുറകൾ അവലംബിച്ച് കൃഷി ആദായകരമാക്കി മാറ്റാം എന്ന് തെളിയിച്ച ശ്രീ അജിത്തിന്റെ കൃഷിവിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇത് ആകാശവാണി കൊച്ചി എഫും 102.3. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: റിച്ച് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞത് 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSS കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസിൽ 10-ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
4: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ അനുജ കുമാർ. Prime Minister Narendra Modi has said service should be the main purpose of life and must be inherent in every individual. He said that in politics too, service should remain the guiding principle, even when one reaches the highest position. Mr. Modi made these remarks during a virtual interaction with Seva Yatris travelling on the Yatra from Vadnagar to Varanasi.
5: സേവാ യഹി മുഖ്യമാര കാം ഹോനാ ചാഹിയേ ഓർ ഹം സേവാ കർ കർ കേ ഹി സേവാ കാ സന്ദേശ് ദേംഗേ ശബ്ദോ മേ നഹീ ദേംഗേ.

0: 755 ഒരിടത്തൊരിടത്ത്, മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു അവസാന ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിറിലെ. 9:15 ചുറ്റുവട്ടം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കാവ്യോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ സജയ് KV നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്. 9:30 കഥകളി പദങ്ങൾ തിരുവനന്തപുരം റിലേ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
2: ആ പറയൂ.
1: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നത്?
2: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
1: എങ്ങനെ ചെയ്യേണ്ടത്?
2: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
1: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിൽ
2: ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
1: ഇത്രയുള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
2: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: നാളത്തെ പരിപാടി രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് പ്രൊഫസർ സി ശാന്തകുമാരി. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻമൗണ്ട് സ്പൈസസ് കാവ്യധാര, ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കവിതയിൽ നിന്ന്. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, ഗ്രീൻമൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഗാന്ധി ദർശനം, രാഗലയം, നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. സേവന വാർത്തകൾ, എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യം ഉത്തരം, ചിന്താശകലം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: നാളെ രാവിലെ 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VP സെലക്ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ചരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ, ചിത്രമഞ്ചരി. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം, പച്ചക്കറി.

0: ബല വിവരം. 12:05 ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1:00 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
2: ഗാനം. പ്രകൃതിയുടെ രുചി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: നാളെ 4:00 ആകാശവാണി FM വാർത്തകൾ, 4:00 പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം. 200 പശുക്കൾ ആട് കോഴി പന്നി എന്നിവയും മഗോസ്റ്റിൻ തെങ്ങ് കവുങ്ങ് ഉൾപ്പെടെ സമ്മിശ്ര കൃഷി ചെയ്യുന്ന പുത്തൻകുരിശിലെ KP ബെന്നി കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ, 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ നിലവറ, 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച, 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 ആസ്റ്റർ മെഡ്സിറ്റി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, ഹൃദ്രോഗ നിർണയവും ചികിത്സയും നൂതന മാർഗങ്ങൾ, സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സന്ദീപ് ആറുമായി അഭിമുഖം, 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സാഹിത്യ സ്വരൂപി. സുരേഷ് കുമാർ PG കഥ ഓർമ്മകളിലെ നീലാകാശം, NA സുധീറിന്റെ പ്രഭാഷണം, അമിതാവ് ഘോഷിന്റെ ഗോസ്റ്റ് ഐ എന്ന നോവൽ, CV ഹരീന്ദ്രൻ അവതരിപ്പിക്കുന്ന കവിതകൾ, 10:00 ഹിന്ദുസ്ഥാനി സംഗീതം, ഉസ്താദ് അംജദ് അലിഖാന്റെ സരോദ്, ഷഫാത്ത് അഹമ്മദ് ഖാൻ തബല, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഇനി മധുരം ഗീതം, ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന്. ഇന്ന് കണ്ണൂർ ചന്ദ്രശേഖരൻ പാടിയ ഗാനം, രചന രാമകൃഷ്ണൻ കണ്ണോം, സംഗീത സംവിധാനം രമേഷ് നാരായണൻ.

നിങ്ങൾ കേട്ടത് മധുരം ഗീതം, ലളിതഗാനം കണ്ണൂർ ചന്ദ്രശേഖരൻ പാടിയത്. രചന രാമകൃഷ്ണൻ കണ്ണോം, സംഗീത സംവിധാനം രമേഷ് നാരായൺ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 25:15. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാറ്റ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ പാർട്ട് ടൈം ബിടെക് കോഴ്സ് പഠിച്ചിരുന്നതും അംഗീകൃത കാലാവധിക്കുള്ളിൽ ബിടെക് ബിരുദം പൂർത്തിയാക്കാൻ സാധിക്കാത്തതുമായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇന്റേണൽ ഇംപ്രൂവ്മെൻറ്റിനുള്ള വൺ ടൈം സ്പെഷ്യൽ ചാൻസ് നവംബർ 2026 പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനം

0: സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.kusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.kusat.ac.in.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഷൊർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പ്രിന്റിംഗ് ടെക്നോളജി വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. യോഗ്യരായവർ ബയോഡാറ്റ, അസൽ സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ എന്നിവ സഹിതം ഈ മാസം 28 രാവിലെ 11 മണിക്ക് കോളേജിൽ ഹാജരാകണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0466-222-0440. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0466-222-0440. മലമ്പുഴ ആശ്രമം മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട യുവതികൾക്കാണ് അവസരം. ഇവരുടെ അഭാവത്തിൽ മറ്റു വിഭാഗങ്ങളെയും പരിഗണിക്കും. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുണ്ടാകണം. യോഗ്യത SSLC, AANM, ഹെൽത്ത് വർക്കർ ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ്, കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷൻ. ഭിന്നശേഷിക്കാർ അർഹരല്ല. വയസ്സ്, ജാതി, യോഗ്യത, പ്രവൃത്തി പരിചയം, തിരിച്ചറിയൽ കാർഡ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഈ മാസം 26 രാവിലെ 11 മണിക്ക് മലമ്പുഴ ആശ്രമം മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹാജരാക്കണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0491-281-5894. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0491-281-5894.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: പട്ടികജാതി വികസന വകുപ്പിന്റെ 2026-27 വർഷത്തെ പഠനമുറി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവസരം. ആവശ്യമായ രേഖകൾ സഹിതം മണ്ണാർക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ നൽകണം. അവസാന തീയതി 19 ഒക്ടോബർ. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8547-63-01-25. നമ്പർ ഒരിക്കൽ കൂടി 8547-63-01-25. പാലക്കാട് LBA സെന്ററിൽ ഒക്ടോബറിൽ ആരംഭിക്കുന്ന വിവിധ കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, പ്രോഗ്രാമിംഗ് ഇൻ പൈത്തൺ, DCA, ടാലി, GST, ഡാറ്റ എൻട്രി എന്നിവയാണ് കോഴ്സുകൾ. പട്ടികജാതി പട്ടികവർഗ OIC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അർഹമായ ഫീസ് ആനുകൂല്യം ലഭിക്കും. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0491-252-7425. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0491-252-7425. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. ജനപങ്കാളിത്തവും മൂലധന നിക്ഷേപവും വഴി സംസ്ഥാനത്തെ പുതിയ വികസന യുഗത്തിലേക്ക് നയിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശബരിമലയിൽ അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJകുമാർ. ശബരിമലയിലെ നിർമ്മാണ

0: പ്രവൃത്തികൾ അടുത്ത മാസം 31 പൂർത്തിയാക്കും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാനൊരുങ്ങി കലാകേരളം. സംസ്കാരം അല്പസമയത്തിനകം തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫൈനലിൽ കേരളം പഞ്ചാബിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. സേവനമായിരിക്കണം ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിലും സേവന മനോഭാവം വഴികാട്ടിയാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉയർന്ന പദവികളിൽ എത്തുമ്പോഴും ഈ തത്വം മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വടനഗറിൽ നിന്ന് വാരാണസിയിലേക്ക് സഞ്ചരിക്കുന്ന സേവായാത്രികരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തിയ സംവാദത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ജനപങ്കാളിത്തവും മൂലധന നിക്ഷേപവും വഴി കേരളത്തെ പുതിയ വികസന യുഗത്തിലേക്ക് നയിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 15 പഞ്ചവത്സര പദ്ധതിയുടെ 2027-28 പദ്ധതി നിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള എറണാകുളം ജില്ലാ ഉന്നതതല യോഗം കാക്കനാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തീരദേശവും ഹാർബറുകളും പ്രയോജനപ്പെടുത്തി കേരളത്തെ വലിയ തുറമുഖ നഗരമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യകൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. ശബരിമലയിൽ അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJ കുമാർ. 100,000 ടിൻ അരവണ അധികമായി ഉൽപാദിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് ആണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത മാസം 31 പൂർത്തിയാക്കുമെന്നും വലിയ പ്രവൃത്തികളുടെ ടെൻഡർ നടപടി പൂർത്തിയായതായും ശ്രീ ജയകുമാർ അറിയിച്ചു.
1: ഫുഡ് സേഫ്റ്റി നോംസ് ഒക്കെ അനുസരിച്ചിട്ട് ഒന്ന് വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ മാസം നമ്മൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗമാണ് ഇവിടെ. ഒന്ന്, ഇപ്പോഴത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2.6 lakhs. അതിൻ്റെ കൂടെ 100,000 ടണ്ണ് കൂടി, 100,000 ടിന്ന് കൂടി പ്രതിദിനം ഉൽപ്പാദിപ്പിക്കാനാണ് ഇപ്പോൾ നമ്മുടെ നീക്കം. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം 3.6 lakh tins അവിടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും.
0: ഈ മാസം 28 മുതൽ 30 സംയുക്ത ബാങ്കിംഗ് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ഉപഭോക്താക്കൾ തങ്ങളുടെ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി അറിയിച്ചു. ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങളുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനും ATMകളിൽ പണ ലഭ്യത ഉറപ്പാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനത്തെ എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം നൽകുകയും ചെയ്തു. അതേസമയം എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഈ മാസം 27 ഞായറാഴ്ച സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ദേശീയ പണിമുടക്ക് കണക്കിലെടുത്താണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ശബരിമലയിലെ സ്വർണ കിരീടം കവർന്നതായി സംശയം. അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് കണ്ടെത്തൽ. 2012 തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ സമർപ്പിച്ച 55.72 പവൻ തൂക്കമുള്ള സ്വർണ കിരീടമാണ് കാണാതായത്. മുക്കുപണ്ടം കൊണ്ടുള്ള കിരീടമാണ് നിലവിൽ സ്ട്രോങ് റൂമിലുള്ളത്. 4 പവന്റെ സ്വർണമാലയും കാണാതായിട്ടുണ്ട്. അതേസമയം സ്വർണ കിരീടവും കവർന്നതായുള്ള സംശയത്തിൽ അടിസ്ഥാനമില്ലെന്ന് തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം പ്രസിഡന്റിന് നൽകിയ കത്തിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം നഗരത്തിലെ OTC ഹനുമാൻ ക്ഷേത്രത്തിലെ തിരുവാഭരണമായ കല്ലുകൾ പതിച്ച വെള്ളിക്കൊമ്പുകൾ കാണാനില്ലെന്ന വിവരം പുറത്തെത്തിയതോടെ നടപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിരുവാഭരണ കമ്മീഷണർ R. രജിലാലിന്റെ നേതൃത്വത്തിൽ ഈ മാസം 28 സ്ട്രോങ് റൂം തുറന്ന് പരിശോധന നടത്താനാണ് തീരുമാനം. 1992 ഒരു ഭക്തൻ നടക്കുവെച്ചതാണ് വെള്ളിക്കൊമ്പുകൾ. ഭാഗ്യക്കുറി എന്നാൽ ഭാഗ്യപരീക്ഷണം മാത്രമല്ല ചരിത്രവുമുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ പന്തളം.

0: കുളനടയിൽ കെ ജയരാജൻ. ഭാഗ്യക്കുറിയുടെ ചരിത്രം സൂക്ഷിപ്പുകാരൻ കൂടിയാണ് മുൻ സർക്കാർ ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ഭാഗ്യക്കുറയുടെ ചരിത്രശേഷിപ്പുകളായ അപൂർവ ഭാഗ്യക്കുറികളുടെ വലിയ ശേഖരമാണ് കെ കെ രാജനുള്ളത്. നെറുക്കെടുപ്പ് ദിനം വരെ ഭാഗ്യക്കുറി സൂക്ഷിക്കുന്ന ആളുകളുടെ ഇടയിലാണ് ഭാഗ്യക്കുറയോടുള്ള അടങ്ങാത്ത അഭിനിവേശത്താൽ കയ്യിൽ കിട്ടുന്ന ഓരോ ടിക്കറ്റും കാത്തുസൂക്ഷിക്കുന്ന രാജൻ വ്യത്യസ്തനാകുന്നത്. രാജ്യത്ത് ആദ്യമായി ഭാഗ്യക്കുറി ആരംഭിച്ചത് 1967 കേരളത്തിലാണ്. 50,000 രൂപയായിരുന്നു സമ്മാനത്തുക. കേരള സർക്കാർ പുറത്തിറക്കിയ രണ്ടാമത്തെ ഭാഗ്യക്കുറി മുതൽ പിന്നീടുള്ള എല്ലാ സീരീസുകളും സംസ്ഥാനത്തെ ആദ്യ ബമ്പർ ലോട്ടറി മുതൽ 26 നടക്കെടുക്കുന്ന ഓണം ബമ്പർ വരെയുള്ള എല്ലാ ഭാഗ്യക്കുറികളും രാജന്റെ ശേഖരണത്തിൽ ഭദ്രമായുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. മിഷൻ കർമ്മയോഗയിലൂടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങളാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഭാരതീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ആഗോള കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ട് ഭാവി വെല്ലുവിളികളെ നേരിടാൻ സജ്ജമായ സിവിൽ സർവീസിനെ ലക്ഷ്യമിട്ടാണ് 2020 സെപ്റ്റംബറിൽ മിഷൻ കർമ്മയോഗി ആരംഭിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശേഷിയും കഴിവുകളും ശക്തിപ്പെടുത്തുന്നതിനും സിവിൽ സർവീസിനെ കൂടുതൽ ജനകേന്ദ്രീകൃതമാക്കുന്നതിനുമാണ് മിഷൻ കർമ്മയോഗി ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫൈനലിൽ കേരളം പഞ്ചാബിനെ നേരിടുന്നു. ഒരു മത്സരത്തിലും പരാജയം അറിയാതെയാണ് മലപ്പുറം. അത്താണിക്കൽ MICEMHSS കേരളത്തെ പ്രതിനിധീകരിച്ച് കളിക്കളത്തിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ കിരീടം നിലനിർത്താനാണ് ഇന്ന് പഞ്ചാബിനെതിരെയുള്ള കേരളത്തിന്റെ പോരാട്ടം. മലപ്പുറം അത്താണിക്കൽ MICEMHSS ഹയർ സെക്കൻഡറി സ്കൂളാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് സുബ്രതോ കപ്പിൽ പടയോട്ടം തുടരുന്നത്. സെമിയിൽ ബംഗളൂരു ആർമി ബോയ്സിനെ 1-2 മറികടന്നാണ് കേരളത്തിന്റെ ഫൈനൽ പ്രവേശനം. ടൂർണമെന്റിൽ എല്ലാ മത്സരങ്ങളും ജയിച്ച് വർദ്ധിച്ച ആത്മവിശ്വാസത്തിലാണ് മലപ്പുറം MIC ടീം കളത്തിലെത്തുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തെ പ്രതിനിധീകരിച്ച് കോഴിക്കോട് ഫാറൂഖ് HSS ആണ് സുബ്രതോ കപ്പിൽ ചാമ്പ്യന്മാരായത്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മെഡൽ നേട്ടം. ഷൂട്ടിംഗ് സ്കേറ്റ് മിക്സ് വിഭാഗത്തിൽ അനന്ത് ജിത് സിംഗ് നറുക്കയും പരിനാസ് ധാലിവാളും വെങ്കലം നേടി. വനിതകളുടെ 60 kg വുഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾ സ്കൾസ് ഇനത്തിൽ സത്നം സിംഗും സൽമാൻഖാനും വെങ്കല മെഡൽ നേടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. കാലവർഷക്കെടുതിയിൽ വീടുകളിലും പരിസരങ്ങളിലും പ്രളയജലം കയറി നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാർ 80.07 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഈ തുക ലഭ്യമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. ജനപങ്കാളിത്തവും മൂലധന നിക്ഷേപവും വഴി സംസ്ഥാനത്തെ പുതിയ വികസന യുഗത്തിലേക്ക് നയിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശബരിമലയിൽ അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത മാസം 31 പൂർത്തിയാക്കും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് വിട നൽകാനൊരുങ്ങി കലാകേരളം. സംസ്കാരം അല്പസമയത്തിനകം തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫൈനലിൽ കേരളം പഞ്ചാബിനെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ചന്ദ്രബിംബം എന്ന ചിത്രത്തിൽ നിന്ന് വാണി ജയറാം പാടിയത്. രചന രവി വിലങ്കൻ. സംഗീത സംവിധാനം ശങ്കർ ഗണേശ്.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30. ഇത് ആകാശവാണി കൊച്ചി FM 102.3. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും ചിലയിടങ്ങളിൽ മഴയുണ്ടായി. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കേരള തീരത്ത് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6°C. കുറഞ്ഞ താപനില 25.2°C. ഇനി 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തം കഴിവിലും പരിശ്രമത്തിലും വിശ്വസിക്കുക. ഓരോ പരാജയവും കൂടുതൽ കരുത്താർജിക്കാനുള്ള അവസരമാണ്. നമ്മൾ വിജയിച്ചു കാണുന്നതിനേക്കാൾ പരാജയപ്പെട്ടു കാണാനാണ് മിക്കവർക്കും ഇഷ്ടം. എന്നാൽ വിജയിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അവസരങ്ങൾ പലപ്പോഴും നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാവും. കൂടുതൽ കരുത്തോടെ നമ്മുടെ പരിശ്രമം തുടരുക. വിജയം സുനിശ്ചിതമാണ്. ഈ ഒരു സത്യന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിച്ചാലോ? ഇന്നത്തെ പരിപാടിയിൽ ഇഞ്ചിക്കൃഷിയെക്കുറിച്ചുള്ള അറിവുകൾ നമ്മോട് പങ്കുവയ്ക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്ലാന്റേഷൻ സ്പൈസസ് മെഡിസിനൽ ആൻഡ് ആരോമാറ്റിക് ക്രോപ്സിലെ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ദീപ എസ് നായരാണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: മുന്തിരിക്കുല കണക്കെ വിളപ്പൊലിമ തീർക്കുന്ന കുരുമുളകിനം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: നമ്മുടെ അടുക്കളയിലെ രുചിക്കൂട്ടുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഇഞ്ചി. എന്നാൽ ഒരു ഇഞ്ചി കഷ്ണം നമ്മുടെ കൈകളിൽ എത്തുന്നതിന് പിന്നിൽ ഒരു കർഷകന്റെ അധ്വാനത്തിന്റെയും മണ്ണിനോടുള്ള സ്നേഹത്തിന്റെയും വലിയൊരു കഥയുണ്ട്. ഇഞ്ചി കൃഷിയുടെ രീതികളും അതിന്റെ പ്രത്യേകതകളും കർഷകർ നേരിടുന്ന വെല്ലുവിളികളുമൊക്കെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലൂടെ അറിയാം. ഇന്ന് ഇഞ്ചി കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാനായി നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്ലാന്റേഷൻ സ്പൈസസ് മെഡിസിനൽ ആൻഡ് ആരോമാറ്റിക് ക്രോപ്സിലെ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ദീപ എസ് നായരാണ്. ഡോക്ടർ ദീപയോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ഡോക്ടർ ദീപ, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നന്ദി.
3: ഡോക്ടർ ദീപ, ഇഞ്ചി കൃഷി മിക്കവാറും നമ്മുടെ കേരളത്തിൽ കർഷകർ ചെയ്യാറുണ്ട്. സ്പെഷ്യലി ഈ കിഴങ്ങു വർഗ വിളകളൊക്കെ നടുമ്പം കാട്ടുപന്നിയുടെ ഒക്കെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഇഞ്ചിയിലോട്ട് ആൾക്കാർ ഇച്ചിരി കൂടെ വരാറുണ്ട്, കർഷകർ ചെയ്യാറുണ്ട്. എന്നാലും ഇതിന്റെ ഒരു സാധ്യതയെക്കുറിച്ച് താങ്കൾ എന്തുവാ പറയുന്നത്?
4: ഇഞ്ചി കൃഷി വളരെ കൊമേഴ്സ്യലായിട്ട് തന്നെ വിപണിയിൽ ഉള്ള ഒരു വിളയാണ്. പച്ച ഇഞ്ചിയായും ഉണക്കി ചുക്കിഞ്ചിയായും ഇത് വിപണിയിൽ എത്തുന്നുണ്ട്. കൂടാതെ ഇതിന്റെ ഓയിലും തൈലവും അതുപോലെ തന്നെ സത്തും വിപണിയിൽ ലഭിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വളരെ അധികം പ്രോഡക്ട്സ്, ജിഞ്ചർ കാൻഡി, ജിഞ്ചർ യൂസ് ചെയ്യുന്ന കുറേ ബിവറേജസ്, ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇതിന് മെഡിസിനൽ വാല്യൂം നന്നായിട്ടുണ്ട്. ചുക്കില്ലാതെ കഷായമില്ല എന്ന് പറയുന്ന ഒരു പഴമൊഴി നമുക്കുണ്ട്. അപ്പം അതനുസരിച്ച് തന്നെ നമുക്കറിയാം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ എന്തുമാത്രം പ്രാധാന്യം ഔഷധത്തിൽ ഇതിനുണ്ടെന്നുള്ളത്.
3: നമ്മുടെ കാലാവസ്ഥയൊക്കെ ഇതിന് അനുയോജ്യം തന്നെയാണ്.
4: അതെ, കേരളത്തിന്റെ കാലാവസ്ഥ പ്രത്യേകിച്ച് ഇഞ്ചി കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. ചൂടും ഈർപ്പവും ഉള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ശരിക്കും ഇഞ്ചി കൃഷിക്ക് യോഗ്യമായിട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും ഒരു 1500 മീറ്റർ ഉയരത്തിൽ വരെ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാമെങ്കിലും 300 മുതൽ 900 മീറ്റർ വരെയുള്ള സ്ഥലങ്ങളിലാണ് നന്നായി ഇഞ്ചി കൃഷി ചെയ്യാൻ പറ്റുന്നത്. ഇത് മഴയെ ആശ്രയിച്ചും അതുപോലെ തന്നെ ജലസേചനം നൽകിയും നമുക്ക് ഇഞ്ചി കൃഷി ചെയ്തെടുക്കാം. മിതമായ തണലിലും ഇഞ്ചി നന്നായി വളരുമെങ്കിലും സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളിലാണ് ഇത് സമൃദ്ധിയായി വളരുന്നത്. ഏകദേശം 25% തണല് ഇതിന് പറ്റുമെന്നത് കൊണ്ട് തന്നെ തെങ്ങിൻ തോപ്പുകളിലും കമുകിൻ തോപ്പിലും ഇടവേളയായും അതുപോലെ തന്നെ പുതുതായി നട്ടുപിടിപ്പിക്കുന്ന റബ്ബർ തോട്ടങ്ങളിൽ ആദ്യത്തെ 3 വർഷം ഇടവേളയായും ഇഞ്ചി കൃഷി ചെയ്യാവുന്നതാണ്.
3: അപ്പൊ ഏത് കൃഷി ചെയ്താലും അതിന്റെ ഇനങ്ങൾ നല്ലതാണെങ്കിലേ നമുക്ക് വിളവ് നല്ലതായിട്ട് കിട്ടത്തുള്ളു. നമ്മുടെ ഇവിടെ കാലാവസ്ഥക്ക് അനുയോജ്യമായ ഇനങ്ങൾ ഏതൊക്കെയാണ്?
4: നമ്മുടെ നാടൻ ഇനങ്ങളുണ്ട്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്.

0: ദേശീയ ഇനങ്ങളുമുണ്ട്. ഇതിൽ കൂടാതെ കേരള കാർഷിക സർവകലാശാല 5 ഇനങ്ങൾ
1: റിലീസ്
0: ചെയ്തിട്ടുണ്ട്. അതില് ആതിര, കാർത്തിക, അശ്വതി, ചന്ദ്ര, ചിത്ര എന്നീ 5 ഇനങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വരദ, മഹിമ, രജത, വജ്ര, സുരസ എന്നീ വെറൈറ്റീസും റിലീസ് ചെയ്തിട്ടുണ്ട്. പച്ചി ഇഞ്ചിക്ക് സൂട്ടബിളായ ഇനങ്ങളുണ്ട്, ചുക്കിഞ്ചിക്ക് സൂട്ടബിളായ ഇനങ്ങളുണ്ട്. 2 രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇനങ്ങളും ഉണ്ട്. ഇപ്പം അശ്വതി എന്ന് പറയുന്ന ഇനം ആക്ച്വലി പച്ചി ഇഞ്ചിക്കായിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതേസമയം ആതിര, കാർത്തിക, ചന്ദ്ര, വരദ, രജത, മഹിമ ഇതെല്ലാം തന്നെ 2 രീതിയിലും ചുക്കായിട്ടും പച്ചയിഞ്ചിയായിട്ടും ഉപയോഗിക്കാവയാണ്.
1: ഈ ഇനങ്ങളൊക്കെ വേണമെങ്കിൽ കർഷകർക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്ന നമ്മുടെ നടുന്ന രീതിയാണ്.
0: അതിനു മുമ്പ് ഞാൻ മണ്ണിനെ കുറിച്ചും കൂടി, നമ്മൾ ഏത് തരം സ്ഥലമാണ് തിരഞ്ഞെടുക്കേണ്ടത് വിവിധ കർഷകർക്കെല്ലാം അറിയാമായിരിക്കും. എന്നാൽ കൂടി നല്ല ജൈവാംശമുള്ളതും ഫലഭൂയിഷ്ഠമായതും നീർവാർച്ചയുള്ളതും നല്ല വായു സഞ്ചാരം ഉള്ള മണ്ണാണ് നമ്മൾ സാധാരണയായി ഇഞ്ചി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഇതിന് വേണ്ടുന്ന pH 6-7 അതിൻ്റെ ഇടയ്ക്കാണ് ഇതിൻ്റെ pH ആവശ്യമായി വരുന്നത്. അമ്ലത്വം കൂടുതലാണെങ്കിൽ കുമ്മായം ഉപയോഗിച്ച് അമ്ലത്വത്തിനെ കൺട്രോൾ ചെയ്യാം. പിന്നെ ഇഞ്ചി ഒരുപാട് പോഷകങ്ങൾ മണ്ണിൽ നിന്നും എടുക്കുന്ന ഒരു വിളയാണ്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി ഒരു സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യുന്നത് അഭികാമ്യമല്ല.
1: നടുന്ന രീതികളെ കുറിച്ച് ഒന്ന് പറയാം.
0: നടാനായിട്ട് നമ്മള് പ്ലാന്റിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ഇതിന്റെ കിഴങ്ങുകൾ അല്ലെങ്കിൽ പ്രകന്ധങ്ങളാണ് ഇതിന്റെ പ്ലാന്റിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ 15 ഗ്രാം ഉള്ള 1-2 മുകുളങ്ങളോട് കൂടിയ ഇഞ്ചി കഷ്ണങ്ങൾ തന്നെയാണ് നമ്മൾ ഇത് നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇഞ്ചി കൃഷിയുടെ ഒരു 40% ചെലവും വരുന്നത്
1: പ്ലാന്റിംഗ്
0: മെറ്റീരിയലിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇപ്പോൾ പ്ലാന്റിംഗ് മെറ്റീരിയൽ ലഭ്യത കുറവ് കണക്കിലെടുത്ത് പുതിയൊരു രീതിയിലും ഇത് കൃഷി ചെയ്ത് വരുന്നുണ്ട്. പോട്രേ തൈകൾ ആക്കിയാണ്
1: തൈയായിട്ട് നടുന്നത്.
0: ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത് 4-6 ഗ്രാം വരെയുള്ള ഇഞ്ചി കഷ്ണങ്ങളാണ്. പക്ഷെ അതിൽ ഒരു മുകളെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഇഞ്ചി കഷ്ണങ്ങൾ എടുത്ത് നമ്മൾ പോട്രേയിൽ പ്ലാന്റ് ചെയ്യുന്നു. അപ്പൊ പോട്രയിൽ നമ്മൾ കോർപിത് കമ്പോസ്റ്റും വേർമി കമ്പോസ്റ്റും 3:1 അനുപാതത്തിൽ എടുത്ത് ആ മീഡിയം ഉണ്ടാക്കുന്നത്. അതിനകത്ത് നമ്മൾ ഇത് നട്ട് 30-45 ദിവസം വരെ നഴ്സറിയിൽ ഇത് പരിചരിച്ചതിന് ശേഷമാണ് നമ്മൾ കൃഷിയിടത്തിലോട്ട് ഇത് പ്ലാന്റ് ചെയ്യുന്നത്. ഇതിന്റെ പ്രയോജനം എന്താണെന്നാൽ 1/3 മാത്രമേ
1: ഇഞ്ചിയുടെ
0: ആവശ്യം വരുന്നുള്ളൂ. അത് മാത്രമല്ല, ഇത് വളർത്തി പരിപാലിച്ചാണ് നമ്മൾ കൃഷി നടത്തുന്നത്. കരുത്തോടെ വളരുകയും ചെയ്യും. ഏകദേശം ഒരുപോലെ തന്നെ നമുക്ക് വിളവും ലഭിക്കും. അപ്പം ഇത് നമുക്ക് കൃഷിയിടത്തിലും നടാം. ഇപ്പം വീട്ടുവളപ്പിൽ ഗ്രോ ബാഗുകളിൽ പലരും നടാറുണ്ട്. അങ്ങനെയും ഇത് ചെയ്യാൻ പറ്റും.
1: ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പം പ്ലാന്റ് ടു പ്ലാന്റ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം.
0: അത് രണ്ടും ഒരുപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ സാധാരണ തടങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുന്നത്. സാധാരണഗതിയിൽ 1 അടി ഉയരവും 3 അടി വീതിയും 10 അടി നീളവുമുള്ള ഒരു ബെഡാണ് എടുക്കുന്നത്. അങ്ങനെ എടുത്ത ബെഡുകളിൽ നമ്മൾ മൂടുചീയൽ പ്രതിരോധിക്കാനായിട്ട് ഒരു 15 ഗ്രാം ബ്ലീച്ചിങ് പൗഡറും 250 ഗ്രാം കുമ്മായവും വിതറി കൊടുക്കും. അതിനുശേഷം 20-25 സെന്റിമീറ്റർ അകലത്തിൽ കുഴികളെടുത്ത് അതിനകത്താണ് നമ്മൾ ഇഞ്ചി നടുന്നത്. ഇഞ്ചി നടാം അല്ലെങ്കിൽ ഇഞ്ചി തൈ നടാം. ആ കുഴികളിൽ നടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ജൈവവളവും ചേർത്ത് കൊടുക്കാം. 1 ഹെക്ടറിലേക്ക് 20 ടൺ ചാണകപ്പൊടി, 4 ടൺ മണ്ണിര കമ്പോസ്റ്റ്, 2 ടൺ വേപ്പിൻ പിണ്ണാക്ക്, 1 ടൺ ചാരം, ഇതാണ് 1 ഹെക്ടറിലേക്കുള്ള കണക്ക്. അപ്പൊ ഒരു ബെഡിലേക്കാണെങ്കിൽ 5 കിലോ ചാണകപ്പൊടി, 2 കിലോ മണ്ണിര കമ്പോസ്റ്റ്, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 250 ഗ്രാം ചാരം, ഈ മിശ്രിതം കൂട്ടിക്കലർത്തി അതിൽ നിന്നും ഒരു പിടി, ഒരു 100-150 ഗ്രാം ഏകദേശം ഒരു ചോട്ടിലിട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ഇഞ്ചി അല്ലെങ്കിൽ ഇഞ്ചി തൈ നടുന്നത്. കുഴിക്കൊരു 4-5 സെന്റിമീറ്റർ കുഴിയേ ഉണ്ടാവുള്ളൂ. മണ്ണിട്ട് മൂടിക്കൊടുക്കുകയും അതിന്റെ മുകളിൽ പുതയിടുകയും ചെയ്യും. പുതയിടുന്നത് വഴി നമുക്ക് കള
1: നിയന്ത്രണ
0: സഹായമാകും. പിന്നെ അതിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കാനും പിന്നെ അത് തന്നെ ഒരു ഓർഗാനിക് മാനുവറായിട്ട് വരാനും ഉള്ള സാധ്യതയുണ്ട്.
1: പിന്നെ ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാലനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. അപ്പൊ അതില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ്?
0: വളപ്രയോഗം ചെയ്യണം. ആദ്യം നമ്മൾ എന്തായാലും ജൈവവളം കൊടുക്കും. 30 ടൺ പെർ ഹെക്ടർ ആണ് ജൈവവളം പറയുന്നത്. രാസവള പ്രയോഗത്തിലാണെങ്കിൽ 160 കിലോ യൂറിയ, 250 കിലോ രാജ്ഫോസ്, 80 കിലോ പൊട്ടാഷ്യം, ഇത്രയാണ് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെ കൊടുക്കും എന്ന് വെച്ചാൽ അടിവളമായിട്ട് നടുന്ന സമയത്ത് 250 കിലോ രാജ്ഫോസും 40 കിലോ പൊട്ടാഷ്യം, പകുതി പൊട്ടാഷ്യം അടിവളമായിട്ട് കൊടുക്കും. അതിനുശേഷം രണ്ട് മാസം കഴിഞ്ഞ്

0: 80 കിലോ യൂറിയ കൊടുക്കുകയും വീണ്ടും 2 മാസത്തിന് ശേഷം 4ാം മാസം കഴിയുമ്പോഴേക്കും 80 കിലോ യൂറിയയും ബാക്കി വന്ന 40 കിലോ
1: പൊട്ടാഷ്യം
0: കൊടുക്കും. 2ാം മാസത്തിലും 4ാം മാസത്തിലും കളമാറ്റി വളമിട്ട് പുതയിട്ട് മണ്ണ് കോരി കൊടുക്കുകയും
1: ചെയ്യണം. ജലസേചനം ഇതിന് അത്യാവശ്യമാണ്.
0: മഴയെ ആശ്രയിച്ചാണ് സാധാരണയായി കേരളത്തിൽ കൃഷി ചെയ്യുന്നതെങ്കിലും

0: വെള്ളക്കെട്ടൊക്കെ ഉണ്ടാവുന്നത് അത്
1: ശ്രദ്ധിക്കേണ്ട. വെള്ളക്കെട്ടൊന്നും ഇതിന് പാടില്ല.
0: ഇതില് കീടങ്ങളും രോഗങ്ങളും ഒക്കെ അധികമായിട്ട് കാണാറുണ്ട്. ഇപ്പം ചീയലൊക്കെ ഒത്തിരി ഫാമേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
1: നമുക്ക് മെയിനായിട്ട് കാണുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് മൃദുചീയൽ അല്ലെങ്കിൽ മൂടുചീയൽ എന്ന് പറയുന്ന രോഗവും ബാക്ടീരിയൽ വിൽറ്റ് രോഗവും പിന്നെ ഒരു ഇലപുള്ളി രോഗവുമാണ് രോഗങ്ങളായിട്ട് കാണുന്നത്. പിന്നെ കീടങ്ങൾ എന്ന് പറയുന്നത് തണ്ടുതുരപ്പൻ ആണ് ഇതിന്റെ കീടം ആയിട്ട് വരുന്നത്.
0: പ്രധാന
1: കീടം എന്ന് പറയുന്നത് തണ്ടുതുരപ്പനാണ് വരുന്നത്. മൃദുചീയൽ എങ്ങനെയാന്ന് വെച്ചാല് തണ്ടിന്റെ താഴ്ഭാഗത്ത് നനവ് ഉള്ള ഒരു പാടുണ്ടാവുന്നു. പിന്നെ അവിടുന്ന് അതിന് ഇൻഫെക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുകൾ ഭാഗത്തോടും താഴ്ഭാഗത്തോടും എന്ന് വെച്ചാൽ റൈസോമിന്റെ ഭാഗത്തോട്ടും ഇലയുടെ ഭാഗത്തോട്ടും ഇത് സ്പ്രെഡ് ചെയ്യുന്നു. ഇലയിൽ മഞ്ഞളിപ്പ് കാണുന്നു, കുറച്ച് കഴിയുമ്പം ഇല കരിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ തണ്ട് ചിലപ്പോൾ ഒടിഞ്ഞ് വയ്യുന്നൊരവസ്ഥ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ കുമിൾ ബാധ വേരിലും റൈസോമിലും കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അതിനുള്ള കൺട്രോൾ മെഷേഴ്സ് മുൻകരുതൽ വലുതും എടുക്കേണ്ടതായിട്ട് വരും. ഒന്നാമത്തെ കാര്യം, രോഗബാധയും കീടബാധയും ഇല്ലാത്ത സ്ഥലത്ത് തന്നെ നമുക്ക് വിത്തിഞ്ചി എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമുണ്ട്, നടുന്നതിന് മുമ്പ് വിത്തിഞ്ചി നമ്മൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട്
0: പരിചരണം
1: ചെയ്ത് ആണ് കൊടുക്കേണ്ടത്. രാസ ഇതിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു കുമിൾനാശിനിയും ഒരു കീടനാശിനിയും കൂടെ ചേർന്നിട്ടൊരു മിശ്രിതത്തിൽ
0: നടാനുള്ള
1: വിത്തിഞ്ചി മുക്കി വെച്ച് 30 മിനിറ്റിന് ശേഷം വെള്ളം വാർന്ന് കളഞ്ഞ് തണലത്തിട്ട് ഉണക്കി വേണം നടാൻ. പക്ഷെ തണലത്തിട്ട് ഉണക്കി നമ്മൾ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ സാധാരണ ഡിസംബർ ജാനുവരി മാസത്തിൽ ഇത് വിളവെടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏപ്രിൽ മെയിലേ നടുവുള്ളൂ. അത്രയും സമയം നമ്മൾ വിത്ത് സംഭരിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. തണലത്ത് ഒരു ചെറിയ കുഴിയെടുത്ത് അതിനകത്ത് മണ്ണോ അറക്കപ്പൊടിയോ നിറച്ച് അതിന്റെ മുകളിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്ത് വിത്തിഞ്ചി വെച്ച് പിന്നെ അതിന്റെ മുകളിൽ ഉണങ്ങിയ ഇലയോ അല്ലെങ്കിൽ പാണ ഇലയോ വെച്ചിട്ടാണ് പിന്നെ അതിന്റെ മുകളിൽ തെങ്ങിന്റെ ഓല വെച്ച് മൂടിയിടുകയാണ് ചെയ്യുന്നത്. നമുക്ക് 2-3 മാസം പിന്നെയും ഉണ്ട്. അപ്പൊ ഓരോ മാസം ഇടവിട്ട് നമ്മൾ അതിനെ നോക്കി ചീയലോ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കീടബാധ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മാറ്റി വേണം, അല്ലെങ്കിൽ അത് മുഴുവൻ ഇല്ലാതായിപ്പോ. മൂടുചീയൽ രോഗത്തിന് അഗൻസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇതെന്തായാലും ചെയ്തിരിക്കണം. മാത്രമല്ല നടുന്ന സമയത്തും ഇതേ ട്രീറ്റ്മെന്റ് തന്നെ പരിചരണം ചെയ്തിരിക്കണം. പിന്നെ വെള്ളം കെട്ടി നിൽക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തുടർച്ചയായി ഒരേ സ്ഥലത്ത് നിന്ന് കൃഷി ചെയ്യുന്നതും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ ജൈവ രീതിയിലുള്ള ഉപചരണങ്ങൾ കൊടുക്കുന്നതും ഇത് നല്ലതായിരിക്കും. നമ്മൾ സാധാരണ സ്യൂഡോമോണാസ് 20 ഗ്രാം ഇട്ട് ഇളക്കിയ ഒരു ചാണക വെള്ളത്തിൽ ഈ ട്രീറ്റ്മെന്റ് സാധാരണ കൊടുക്കുന്നത്. ജൈവികമായ രീതിയിൽ ചെയ്യുമ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. കുമിൾനാശിനിക്കും കീടനാശിനിയും ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് സ്യൂഡോമോണാസ് ട്രീറ്റ്മെന്റ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യും. അതുപോലെ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഇതേ ട്രീറ്റ്മെന്റ് തന്നെ സ്യൂഡോമോണാസിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ പിന്നെയും കൊടുക്കും. ആ ട്രീറ്റ്മെന്റുകളൊക്കെ അതുപോലെ ചെയ്യുകയും പിന്നെ രോഗലക്ഷണം കണ്ടു തുടങ്ങിയാൽ നമുക്ക് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാംഗോസെബ് എന്ന കുമിൾ നാശിനി 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന ചെടിയിലും മറ്റു ഉള്ള ചെടികളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് രോഗം കാണുന്നുണ്ടെങ്കിൽ ആ ചെടികളെ പിഴുത് നശിപ്പിക്കുക തന്നെ ചെയ്യണം. തീയിട്ട് നശിപ്പിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു രോഗം ഞാൻ നേരത്തെ പറഞ്ഞു, ബാക്ടീരിയൽ വിൽറ്റ് എന്നുള്ള രോഗമാണ്. ഇതും ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഇലയിൽ ഒരു മഞ്ഞളിപ്പ് കാണും, പിന്നെ അത് വാടിപ്പോകും. ചിലപ്പോൾ ഇല മഞ്ഞളിക്കാതെ തന്നെ ഇല പച്ചയായിരിക്കുമ്പോൾ തന്നെ ഇല വാടുന്നതും കാണാൻ പറ്റും. അതുപോലെ തന്നെ തണ്ട് അല്ലെങ്കിൽ റൈസോമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ ഒരു സ്രവം വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്കത് ബാക്ടീരിയയുടേതായിട്ട് നമുക്ക് ബാക്ടീരിയയുടെ സ്ഥിരീകരിക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ ആ തണ്ടിനെ എടുത്ത് വെള്ളത്തിലോട്ടിട്ട് നമുക്ക് ആ സ്രവം കാണാൻ പറ്റും. അതിലൊരു ചെറിയ ചീഞ്ഞ ഒരു മണവും ബാക്ടീരിയൽ വിൽറ്റ് രോഗമുണ്ടപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ കൺട്രോൾ മെഷേഴ്സും അതുപോലെ ചെയ്യുകയും പിന്നെ ഇതിന് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കോപ്പർ ഓക്സിക്ലോറൈഡ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള ബെഡിൽ മുഴുവനായിട്ട് തന്നെ ചെയ്യുന്നത്. ഈ രോഗം വേഗം പടർന്നു വരുന്ന രോഗമാണ്, മുഴുവൻ നശിച്ചു പോവുകയും ചെയ്യും. ശരിക്കും ആദ്യം ഈ ഫീൽഡിൽ കാണുന്നത് തണ്ടുതുരപ്പൻ്റെ ഇൻഫെക്ഷൻ ആയിരിക്കും. ജൂൺ ജൂലൈ മാസത്തിലാണ് ഇത് തണ്ടുതുരപ്പൻ വരുന്നത്. തണ്ടുതുരപ്പൻ്റെ ഇൻഫെക്ഷൻ നമ്മൾ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് രോഗവും അതിൻ്റെ കൂടെ വരും. അപ്പോൾ തണ്ടുതുരപ്പൻ നമുക്ക് നാമ്പിൽ തന്നെ ഒരു ഉണക്ക് പോലെ ഒരു മഞ്ഞ നിറം വരികയും നമ്മൾ ആ നാമ്പ് പിടിച്ച് ഉയർത്തുമ്പോൾ ഇളകി പറഞ്ഞു വരികയും ചെയ്യും. അത് തണുത്തുരപ്പിന്റെ ഒരു ഇത് മാത്രമല്ല, നമ്മൾ ചോട്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ തണ്ട് തുരന്നെടുത്ത അവശിഷ്ടങ്ങൾ കാണാനും പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും നമുക്ക് കൊടുക്കാൻ
0: കൊടുക്കേണ്ടി വരും.
1: കോപ്പർ ഓക്സിക്ലോറൈഡ് നേരത്തെ പറഞ്ഞ പോലെ 3 ഗ്രാം ലിറ്റർ വെള്ളത്തിൽ

0: അതേ ഇതിൽ തന്നെ നമുക്ക് ക്യുനൽ ഫോസ് എന്ന് പറയുന്ന ഇൻസെക്ടിസൈഡ് ഒരു 2 ml ആ വെള്ളത്തിലോട്ട് തന്നെ വെച്ച് ഒന്നിച്ച് മിക്സ് ചെയ്ത് നമുക്ക് മണ്ണിലും ചെയ്ത് കൊടുക്കാം. ജൈവികമായ രീതിയിൽ ചെയ്യുന്നതെങ്കിൽ ബ്യുവേറിയ ബാസിയാന എന്ന് പറഞ്ഞ ഒരു സൂക്ഷ്മാണുണ്ട്. അപ്പം അത് നമ്മൾ 20 ഗ്രാം 4 ലിറ്റർ വെള്ളത്തിൽ വെച്ചിട്ട് തണ്ട് തുരപ്പിന് വേണ്ടി സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചൂടിലോട്ട് തന്നെ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇത് രോഗം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ഇത് വെച്ച് കൺട്രോൾ ചെയ്യാൻ. അപ്പം നമ്മൾ അതിന് മുന്നേ തന്നെ പ്രൊഫൈലൈറ്റ് മുൻകരുതൽ ഇടവിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ അത് വരാതിരിക്കും.
1: ഇപ്പം മേഡം, ഇങ്ങനെ നമ്മൾ രോഗകീട പരിപാലനമൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിൽ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ വിളവെടുപ്പ് തന്നെയാണ്.
0: വിളവെടുക്കുമ്പോൾ 2 രീതിയിൽ നമുക്ക് വിളവെടുക്കാം. ഒന്ന് പച്ച ഇഞ്ചിക്കും ആയിട്ട് വിളവെടുക്കാം, അതല്ലെങ്കിൽ ചുക്കിനായിട്ട് വിളവെടുക്കാം. പച്ച ഇഞ്ചിക്കായിട്ട് വിളവെടുക്കുന്ന 6 മാസം കഴിയുമ്പോൾ പച്ച ഇഞ്ചിക്കായിട്ട് വിളവെടുക്കാം. ചുക്കിഞ്ചിക്കായിട്ടാണെങ്കിൽ 7 മുതൽ 8 മാസം കഴിഞ്ഞ ഉടനെയായിരിക്കും നമ്മൾ വിളവെടുക്കുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുഴുവൻ ഇഞ്ചിയും മുഴുവനായിട്ട് തന്നെ പറിച്ചെടുക്കണം. അവിടെ അവശിഷ്ടങ്ങളൊന്നും ഇടരുത്. അവിടെ എന്തെങ്കിലും കീട രോഗബാധയുള്ള ഏതെങ്കിലും ഒരു കഷ്ണം അവിടെ കിടക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ രോഗങ്ങളും മുകളിലും വരാനുള്ളൊരു സാധ്യത ഉണ്ടാകും. 6 മാസ സമയത്ത് നമ്മൾ പച്ച ഇഞ്ചി എടുക്കുന്ന പോലെ തന്നെ സത്തെടുക്കാൻ വേണ്ടിയും അങ്ങനെ എടുക്കാം.
1: അപ്പോൾ മേഡം, നമ്മൾ ഇഞ്ചി കൃഷിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു മേഡം, നല്ല ഇനങ്ങളെ കുറിച്ച് പറഞ്ഞു തന്ന്. പിന്നെ ടോട്ടൽ എങ്ങനെ ഒരു മാനേജ്മെന്റിൽ പരിപാലനം ചെയ്യേണ്ടതെന്ന് കർഷകർക്ക് മിക്കവാറും ഒത്തിരി കാര്യങ്ങൾ അറിയാം. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിളവിനെ അത് ബാധിക്കാറുമുണ്ട്. ഇത്രയൊരു നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ചു. വളരെ നന്ദി.
2: ഇഞ്ചി കൃഷിയുടെ സാധ്യതകളെ കുറിച്ചും പരിപാലന മുറകളെ കുറിച്ചുമൊക്കെ ശ്രോതാക്കൾക്ക് വ്യക്തമായല്ലോ. ഇതേക്കുറിച്ച് ഇതുവരെ നമ്മോട് അറിവുകൾ പങ്കുവച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്ലാന്റേഷൻ സ്പൈസസ് മെഡിസിനൽ ആൻഡ് ആരോമാറ്റിക് ക്രോപ്സിലെ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ദീപ എസ് നായർ. ഡോക്ടർ ദീപയുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്യുന്റലിന് 25,400 രൂപ മുതൽ 28,600 രൂപ വരെയും കൊപ്ര ക്യുന്റലിന് 16,100 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 24,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്യുന്റലിന് 67,000 രൂപ മുതൽ 71,900 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,100 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്യുന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്യുന്റലിന് 23,000 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 4,800 രൂപ മുതൽ 5,800 രൂപ വരെയും മഞ്ഞളിന് 18,500 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്യുന്റലിന് 2,300 രൂപ മുതൽ 3,000 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിലെ ചാഴിയെ നിയന്ത്രിക്കാൻ 2 മില്ലി മാലത്തിയോൺ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ചാഴിക്കെതിരെ കീടനാശിനികൾ പ്രയോഗിക്കുന്നത് രാവിലെ 9 മണിക്ക് മുൻപോ വൈകിട്ട് 3 മണിക്ക് ശേഷമോ ആയിരിക്കണം. അല്ലെങ്കിൽ മരുന്ന് തളി പരാഗണത്തെ പ്രതികൂലമായി ബാധിക്കും. കുതിർത്ത വിത്ത് വെള്ളം വാർത്ത് കളഞ്ഞ് ചൂടും ഈർപ്പവുമുള്ള സ്ഥലത്ത് മുളയ്ക്കാൻ വയ്ക്കുക. ഈർപ്പം കുറയാതിരിക്കാൻ നനച്ച ചണച്ചാക്കുകൊണ്ട് മൂടുകയോ വെള്ളം തളിച്ചു കൊടുക്കുകയോ ചെയ്യുക. മുളച്ച വിത്ത് 3-ാം ദിവസം തന്നെ വിതയ്ക്കണം. വിത താമസിക്കുന്നത് ഞാറിന്റെ കരുത്ത് കുറയാൻ ഇടയാക്കും. വിരിപ്പിനു ശേഷം മുണ്ടകൻ കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ് കുമ്മായവും ജൈവവളങ്ങളും ചേർത്ത് നിലം ഉഴുത് 2 ആഴ്ചയെങ്കിലും വെറുതെ ഇടുന്നത് നിലത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നല്ലതാണ്. മുണ്ടകൻ കൃഷി ഇറക്കാത്ത സ്ഥലത്ത് പച്ചക്കറികൾ നടാം. മുളക്, വഴുതിന, തക്കാളി എന്നിവയുടെ വിത്ത് പാകി മുളപ്പിച്ച് 1 മാസം പ്രായമായ തൈകൾ നടാനായി ഉപയോഗിക്കാം.

0: തൈകൾ വൈകുന്നേരം നടുന്നതാണ് നല്ലത്. പാവൽ, പടവലം, വെള്ളരി, കുമ്പളം, മത്തൻ, ചുരക്ക, വെണ്ട എന്നിവയുടെ വിത്ത് നേരിട്ട് വിതയ്ക്കാം. ഇതിനോടൊപ്പം കുറെ വിത്തുകൾ പോളിത്തീൻ ഉറകളിലും നട്ട് മുളപ്പിക്കുകയാണെങ്കിൽ മുളയ്ക്കാത്ത തടങ്ങളിൽ പിന്നീട് നടുന്നതിന് ഇവ ഉപകരിക്കും. പച്ചക്കറി വിളകളിൽ കാണുന്ന കുരുടിപ്പ് നിയന്ത്രിക്കുന്നതിന് വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം ഉപയോഗിക്കാം. മണ്ണിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുകയോ ഒപ്പം വേപ്പധിഷ്ഠിത കീടനാശിനികൾ തളിക്കുകയോ ചെയ്യണം. ഇഞ്ചിയിൽ കാണുന്ന മൂട് ചീൽ രോഗം നിയന്ത്രിക്കാൻ തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്ത് 1% ബോർഡോ മിശ്രിതം കൊണ്ട് കുതിർക്കുക. കൂടാതെ ട്രൈക്കോഡെർമ സ്യൂഡോമോണസ് കൾച്ചറുകളിൽ ഏതെങ്കിലുമൊന്ന് മണ്ണിൽ ചേർക്കുന്നത് രോഗം പ്രതിരോധിക്കാൻ സഹായകമാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു: മുന്തിരിക്കുല കണക്കെ വിളപ്പൊലിമ തീർക്കുന്ന കുരുമുളകിനം ഏതാണ്? ശരി ഉത്തരം കേട്ടോളൂ. പെപ്പർ തെക്കൻ എന്ന കുരുമുളകിനമാണ് മുന്തിരിക്കുല കണക്കെ വിളപ്പൊലിമ തീർക്കുന്നത്. ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ അഞ്ചുരുളിയിലാണ് പെപ്പർ തെക്കന്റെ ജന്മസ്ഥലം. ഒരു തള്ളത്തിരിയും അതിൽ വിടരുന്ന 100 പിള്ളത്തിരികളും അതിൽ വളരുന്ന കുരുമുളക് മണികളുമാണ് പെപ്പർ തെക്കന്റെ പ്രത്യേകത. അതായത് ഒരു പുലയിൽ നിന്നും 1,000 കുരുമുളക് മണികൾ. കർഷകരെ സംബന്ധിച്ചിടത്തോളം പെപ്പർ തെക്കൻ കൃഷി ചെയ്യുന്നത് വളരെയേറെ ലാഭകരമാണ്. ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ഏവർക്കും ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. കിസാൻ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. വിപണി, ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,400, ആലപ്പുഴ 25,400, കോട്ടയം 28,600, എറണാകുളം 25,700, കൊച്ചി റെഡി 25,400, ആലുവ 27,500, വടക്കൻ പറവൂർ 26,600. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900, പുകരാശി 21,850, എറണാകുളം 16,200, വടക്കൻ പറവൂർ 16,100. തേങ്ങപ്പിണ്ണാക്ക്, എറണാകുളം 3,800, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 37,500. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, കോട്ടയം 29,000, എറണാകുളം 31,000, തൊടുപുഴ 32,500.

0: ക്വിൻ്റലിന്. ആലപ്പുഴ 5 തെങ്ങ് 9600, ആറാട്ടുപുഴ 7400, കൊച്ചി പറവൂർ 5200, കുരുമുളക് കൊച്ചി ഗാർബിൾഡ് 71900, അൺഗാർബിൾഡ് 69900, ആലുവ 67500, തൊടുപുഴ 69000, കട്ടപ്പന 69700. ഏലം കിലോഗ്രാമിന് കൊച്ചി 4100, തൊടുപുഴ 3300, കട്ടപ്പന 3100. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 32000, തൊടുപുഴ 30000. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 26500, മൂവാറ്റുപുഴ 24000, തൊടുപുഴ 23500. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 12500, തൊടുപുഴ 18000. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 190000, ആലുവ 185000. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 84300. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 5000. അടയ്ക്ക 1000 എറണാകുളം 4600. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 4400, തൊടുപുഴ 4900. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
4: ഘോഷിന്റെ ഗൺ ഐലൻഡ് പോലുള്ള കൃതികൾക്ക് ക്ലൈമറ്റ് ഫിക്ഷൻ എന്ന വിശേഷണം കൂടി ചാർത്തപ്പെട്ടു. എന്നാൽ ഈ വിഭാഗീകരണത്തോട് ഘോഷിന് അത്ര യോജിപ്പില്ല.
3: പുനർജന്മം, സുന്ദർ ബെൻസ്, പിന്നെ കാലാവസ്ഥാ പ്രതിസന്ധിയും അമിതാവ് ഘോഷിന്റെ ഗോസ്റ്റ് ഐ എന്ന പുതിയ നോവലിനെക്കുറിച്ച് എൻ ഇ സുധീർ ചെയ്യുന്ന പ്രഭാഷണം.
5: ഇവരാരാ? ജാനകിയുടെ ഹൃദയം പിടഞ്ഞു. അത് ആരുടെയോ പഴയൊരു ചിത്രമാണ്.
3: സുരേഷ് പരിയാത്തിന്റെ കഥ ഓർമ്മകളിലെ നീലാകാശം.
6: പിറന്നു വീണപ്പോഴേ പിന്നിലവനുണ്ട് പമ്മിപ്പതുങ്ങി ഒതുങ്ങി നിൽപ്പൂ.
3: സി വി ഹരീന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധങ്ങളുടെ മാറുന്ന സ്വഭാവത്തിനനുസരിച്ച് ഇന്ത്യയുടെ പ്രതിരോധ സംഭരണ സംവിധാനം അതിവേഗം മാറേണ്ടതുണ്ടെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ NS രാജസുബ്രഹ്മണ്യൻ. നീറ്റ് PG പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്കോർ കാർഡ് ഒക്ടോബർ 1 മുതൽ ഡൗൺലോഡ് ചെയ്യാം. കാലവർഷക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 80 കോടി രൂപ ധനസഹായം അനുവദിച്ചു. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് 4x400 മിക്സഡ് റിലേയിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവനമെന്നത് ജീവിതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ലക്ഷ്യമായി മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്ക് സഞ്ചരിക്കുന്ന

0: സേവാ യാത്രികരുമായി ഓൺലൈനിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
1: 2047 തക് വികസിത് ഭാരത് നിർമ്മാണ മേ ഹമേ യുവാ ശക്തി കി ബഹുത് ബഡി ഭൂമികോ ഏകദം സേ മജബൂതി കെ സാഥ് ആഗെ ബഡാന ഹൈ. ആജ് കി യുവാ പീഡി വികസിത് ഭാരത് കി നിർമാതാ ഭീ ഹൈ ഓർ യഹി പീഡി ഏക ബഡി ലാഭാർത്ഥി ഭീ ഹോഗി. ഓർ ഇസ് ദായിത്വ കോ നിഭാനേ കെ ലിയേ ഭാരത് കോ ജമീൻ പർ ജാന സമജന ദേശ് കി ഹർ ബാരിക്കിയോ കോ അനുഭവ കർണ ബഹുത് ജരൂരി.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ശനിയാഴ്ച കേരളത്തിലെത്തും. യുദ്ധങ്ങളുടെ മാറുന്ന സ്വഭാവത്തിനനുസരിച്ച് ഇന്ത്യയുടെ പ്രതിരോധ സംഭരണ സംവിധാനം അതിവേഗം മാറേണ്ടതുണ്ടെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ എൻ എസ് രാജസുബ്രഹ്മണ്യം. പ്രതിരോധ മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുന്നതിൽ സാങ്കേതികവിദ്യ, ഡേറ്റ, വ്യവസായ മേഖല എന്നിവയുടെ സംയോജനം പ്രധാനമാണെന്നും ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ ഉച്ചകോടിയിൽ അദ്ദേഹം പറഞ്ഞു. മിഷൻ പ്ലാനിംഗ്, ഇന്റലിജൻസ് എന്നിവയിലെ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. നീറ്റ് പി ജി 2026 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 2026-27 അധ്യയന വർഷത്തിലെ മെഡിക്കൽ ബിരുദാനന്തര ബിരുദ പി ജി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി 30 ഓഗസ്റ്റിനാണ് രാജ്യവ്യാപകമായി പരീക്ഷ നടന്നത്. 1 ഒക്ടോബർ മുതൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് സ്കോർ കാർഡ് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. പരീക്ഷയുടെ ഉത്തരസൂചികയും 1 ഒക്ടോബർ പ്രസിദ്ധീകരിക്കുമെന്ന് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ സ്വച്ഛ ഭാരത് ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യമെമ്പാടും സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ 2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. ശുചീകരണ ദൌത്യങ്ങൾ, ശൌചാലയ ലഭ്യത ഉറപ്പുവരുത്തൽ, മാലിന്യ സംസ്കരണം തുടങ്ങി വിപുലമായ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി ഗ്രാമനഗര ഭേദമന്യെ നടപ്പാക്കുന്നത്. രാജ്യത്തെ 5.25 ലക്ഷത്തിലധികം ഗ്രാമങ്ങളെ വെളിയിട വിസർജ്ജന വിമുക്തമാക്കാൻ സ്വച്ഛ് ഭാരത് ദൌത്യത്തിലൂടെ സാധിച്ചു. 5.5 ലക്ഷത്തിനടുത്ത് ഗ്രാമങ്ങളിൽ ഖര ദ്രവ്യ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉറപ്പുവരുത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെ നഗരമേഖലയിൽ പൊതു ശൌചാലയങ്ങളുടെ ലഭ്യത വലിയ തോതിൽ വർദ്ധിപ്പിക്കാനും സ്വച്ഛ് ഭാരത് ദൌത്യത്തിലൂടെ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സേവാ ഫസ്റ്റ് ഇന്നൊവേഷൻ ചലഞ്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി നാളെ ബംഗളൂരുവിൽ ഉദ്ഘാടനം ചെയ്യും. യുവാക്കൾക്ക് സ്വന്തം പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി അവയ്ക്ക് പരിഹാരം കാണുന്നതിനുള്ള മാർഗ്ഗങ്ങൾ വികസിപ്പിക്കാൻ ഈ സംരംഭം പ്രോത്സാഹനം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. സ്കൂളുകൾ, ഐടിഐകൾ, പോളിടെക്നിക്കുകൾ, കോളേജുകൾ, സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവ പങ്കാളികളെ ഒരുമിച്ച് കൊണ്ടുവരാനാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. മത്സരത്തിന്റെ ദേശീയ ഫൈനൽ ഡിസംബറിൽ ന്യൂഡൽഹിയിൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കാലവർഷക്കെടുതിയിൽ വീടുകളിലും പരിസരങ്ങളിലും പ്രളയജലം കയറി നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാർ 80.07 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഈ തുക ലഭ്യമാക്കിയത്. ശബരിമലയിൽ അരവണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. 100,000 ടൺ അരവണ അധികമായി ഉൽപ്പാദിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത മാസം 31 പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.
4: 26 പാർക്കിംഗ് ലോട്ട്സാണ്, അതിനെ 13 ഗ്രൂപ്പുകളാക്കി മാറ്റി അവിടെ എൻട്രിയും എക്സിറ്റും വെച്ചിട്ട് അവിടെ AI ക്യാമറകൾ വെച്ചുകൊണ്ട് വണ്ടികളുടെ പാർക്കിങ്ങും ആളുകളുടെ വരവും പോക്കും എല്ലാം തന്നെ ക്രമീകരിക്കാനുള്ള ഒരു വലിയ കൺട്രോൾ റൂം നിലയ്ക്കലിൽ സ്ഥാപിക്കും. 13.5 കോടി രൂപയുടെ വർക്കാണ് ശബരിമലയിൽ ടെൻഡർ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് 6 കോടി രൂപയുടെ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ വർക്കുകളും 31 ഒക്ടോബർ മുമ്പ് തീർക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത്.
0: ഏഷ്യൻ ഗെയിംസ് 4x400 മിക്സഡ് റിലേയിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. പൂവമ്മ രാജു, വിശാൽ തെന്നരശ്, വിദ്യ രാംരാജ്, മനു ടി എസ് എന്നിവരാണ് ഇന്ത്യയ്ക്കായി വെള്ളി നേടിയത്. അത്ലറ്റിക്സ് വനിതകളുടെ 10,000 മീറ്ററിൽ ഇന്ത്യയുടെ സീമാകുമാരി വെങ്കലം നേടി. വനിതകളുടെ 60 കിലോഗ്രാം വുഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗ് മിക്സഡ് സ്കിറ്റ് ടീം.

0: ഇനത്തിൽ അനന്ത് ജിത് സിംഗ് പരിണാസ് ധലിവാൾ സഖ്യം വെങ്കലം നേടി. പുരുഷന്മാരുടെ ഡബിൾസ് സ്കൾസ് ഇനത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം ലഭിച്ചു. മെഡൽ ജേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനങ്ങൾ നേർന്നു. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആന്ധ്ര ഒഡീഷ തീരത്തെ അതിതീവ്ര ന്യൂനമർദ്ദം ദുർബലമായി തുടങ്ങിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ തെക്കൻ ഒഡീഷയിൽ അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. രാജ്യത്തെ മൊബൈൽ ഫോൺ ആവശ്യകതയുടെ 99.2% ഇന്ത്യ തദ്ദേശീയമായാണ് നിർമ്മിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. പ്രതിവർഷം 33 കോടി വരെ മൊബൈൽ ഫോണുകൾ രാജ്യത്ത് നിർമ്മിക്കുന്നതായും ഇലക്ട്രോണിക് ആൻഡ് IT സെക്രട്ടറി എസ് കൃഷ്ണൻ പറഞ്ഞു. ആഭ്യന്തര വിപണിയിലെ ഭക്ഷ്യ എണ്ണവില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത ഭക്ഷ്യ എണ്ണകളുടെ അടിസ്ഥാന ഇറക്കുമതി ചുങ്കം കുറച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര വിപണിയിൽ ഭക്ഷ്യ എണ്ണ വിലവർദ്ധനവ് കാരണമുണ്ടാകുന്ന വിലക്കയറ്റ ഭീഷണി കുറയ്ക്കാനും ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകാനും ഈ നടപടി സഹായിക്കും. സൺഫ്ലവർ ഓയിൽ, സോയാബീൻ ഓയിൽ, പാം ഓയിൽ എന്നിവയ്ക്ക് കുറവ് ബാധകമാണ്. ഇതിനൊപ്പം ശുദ്ധീകരിച്ച ഭക്ഷ്യ എണ്ണകളുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിലും സർക്കാർ കുറവ് വരുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 18001178000 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. ഈ മാസം 28 മുതൽ 30 വരെ സംയുക്ത ബാങ്കിംഗ് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ഉപഭോക്താക്കൾ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാനതല ബാങ്ക് സമിതി എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഈ മാസം 27 ഞായറാഴ്ച സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയവും അറിയിച്ചു. ദേശീയ പണിമുടക്ക് കണക്കിലെടുത്താണ് നടപടി. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ മന്ഥൻ 2026 കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ പങ്കെടുക്കും. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ 8-ാം വാർഷികവും ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ 5-ാം വാർഷികവും ഇതിന്റെ ഭാഗമായി ആഘോഷിക്കും. രാജ്യത്ത് പുതിയ ദേശീയ വൈദ്യുതി നയം കൊണ്ടുവരുന്നതിന് നടപടികൾ ആരംഭിച്ചതായി കേന്ദ്ര ഊർജ്ജ സെക്രട്ടറി പങ്കജ് അഗർവാൾ. നയത്തിന്റെ അന്തിമ കരട് കേന്ദ്രമന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധങ്ങളുടെ മാറുന്ന സ്വഭാവത്തിനനുസരിച്ച് ഇന്ത്യയുടെ പ്രതിരോധ ഭരണ സംവിധാനം അതിവേഗം മാറേണ്ടതുണ്ടെന്ന് സംയുക്ത സൈനിക മേധാവി ജനറൽ NS രാജസുബ്രഹ്മണി. NEET PG പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്കോർ കാർഡ് October 1 മുതൽ ഡൌൺലോഡ് ചെയ്യാം. കാലവർഷക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 80 കോടി രൂപ ധനസഹായം അനുവദിച്ചു. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് 4x400 മിക്സഡ് റിലേയിൽ വെള്ളി മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 42 സെക്കൻഡ്.

0: FM Evening. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഇവനിംഗ് പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: സമകാലികം. നമ്മൾ അപകടത്തിൽപ്പെടുമ്പോൾ ആദ്യം വിളിക്കുന്ന നമ്പറുകളിൽ ഒന്ന് പോലീസിന്റേതാണ്. രാത്രി വൈകിയുള്ള ഒരു യാത്രയിൽ, വീട്ടിലെ അതിക്രമത്തിൽ, മയക്കുമരുന്ന് സംഘത്തിന്റെ ഭീഷണിയിൽ, റോഡപകടത്തിൽ കാണാതായവരെ തേടുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രതീക്ഷയുടെ ആദ്യ യൂണിഫോം പോലീസിന്റേതാണ്. നിയമം നടപ്പിലാക്കാനും അപകട സമയത്ത് ആദ്യം ഓടിയെത്താനും നമുക്ക് സുരക്ഷിതത്വ ബോധം നൽകാനും നിൽക്കുന്നവരാണ് പോലീസ്. യൂണിഫോം ധരിച്ചാലും അവർ മനുഷ്യരാണ്. ഭയം, വേദന, കുടുംബം, ഉത്തരവാദിത്വം എന്നിവയുള്ള മനുഷ്യർ. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഇറങ്ങുന്ന പോലീസുകാരന്റെ സുരക്ഷയെക്കുറിച്ച് നാം എത്രത്തോളം ചിന്തിക്കുന്നു? പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ വൈറലാകുമ്പോൾ നിയമം നടപ്പാക്കാൻ നിൽക്കുന്നവർക്ക് നിയമപരമായും പ്രായോഗികമായും മതിയായ സംരക്ഷണമുണ്ടോ എന്ന ചോദ്യം ഉയർന്നുവരുന്നു. അടുത്തിടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കു നേരെ ആക്രമണമുണ്ടായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇത് ഒരു വ്യക്തിക്കോ ഒരു വകുപ്പിനോ നേരെയുള്ള ആക്രമണം മാത്രമല്ല, നിയമക്രമത്തിനും പൊതുസുരക്ഷയ്ക്കും നേരെയുള്ള വെല്ലുവിളിയാണ്. എന്നാൽ ഈ വിഷയത്തെ കാണുമ്പോൾ ഒരു കാര്യം നാം മറക്കരുത്. പോലീസിന്റെ സുരക്ഷ ആവശ്യപ്പെടുന്നത് നിയന്ത്രണമില്ലാത്ത പോലീസ് അധികാരത്തിന് അനുമതി നൽകലല്ല. ജനങ്ങളുടെ അവകാശവും പോലീസുകാരുടെ സുരക്ഷയും ഒരുപോലെ സംരക്ഷിക്കുന്ന സംവിധാനമാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ അടയാളം. ഇന്നത്തെ സമകാലികം ഈ വിഷയത്തെക്കുറിച്ചാണ്.
2: പോലീസുകാരും മനുഷ്യരാണ്.
1: ലഹരിവിരുദ്ധ പരിശോധന, പൊതുസ്ഥലങ്ങളിലെ ശല്യം തടയൽ, രാത്രികാല പട്രോളിംഗ്, ഇവ സാധാരണ പോലീസ് ഡ്യൂട്ടികൾ മാത്രമല്ല, കുടുംബങ്ങളെയും സമൂഹത്തെയും സംരക്ഷിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. ലഹരിക്കെതിരായ നടപടി പരിശോധനയും അറസ്റ്റും പിടിച്ചെടുപ്പും മാത്രമല്ല, ലഹരിയുടെ സാമൂഹിക ശൃംഖല തകർക്കുക എന്നതും അതിന്റെ ലക്ഷ്യമാണ്. എന്നാൽ പരിശോധനയ്ക്കിടെ പോലീസിനെ കൈയേറ്റം ചെയ്യുക, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, കൂട്ടമായി വളയുക, ഇത് ഒരു ഉദ്യോഗസ്ഥനെതിരായ ആക്രമണം മാത്രമല്ല, നിയമം എല്ലാവർക്കും ബാധകമാണ് എന്ന ആശയത്തിനെതിരായ ആക്രമണമാണ്. ഒരു പോലീസുകാരൻ ഭയപ്പെടുമ്പോൾ പട്രോളിംഗ് ദുർബലമാകും. പട്രോളിംഗ് ദുർബലമായാൽ കുറ്റവാളി ധൈര്യപ്പെടും. അവസാനം സുരക്ഷ നഷ്ടപ്പെടുന്നത് സാധാരണ ജനത്തിനാണ്.
3: കേരളത്തിലെ ഒരു പുതിയ പ്രവണത ഇപ്പോ കാണുന്നത്, ഈ യുവാക്കൾ ലഹരി വസ്തുക്കൾ കഴിച്ചിട്ട് വളരെ ആക്രശക്തമായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്.
2: മുൻ IPS ഓഫീസറായ ഋഷിരാജ് സിംഗ്,
3: അവരുടെ ബിഹേവിയർ വളരെ വയലന്റ് ആണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും വലിയ കാരണം, അവർക്ക് അറിയില്ല അവർ എന്ത് ചെയ്യുന്നു. കഴിഞ്ഞ 15 മാസങ്ങളിൽ നോക്കിയാൽ ഒരു 15 യുവാക്കൾ, പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ, അവരുടെ സ്വന്തം അമ്മ അച്ഛന്മാരെ കൊന്നിട്ടുണ്ട്. അമ്മ അച്ഛന്മാരെ കൊല്ലുക എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു സാധാരണ കാര്യമല്ല. ഇത് ഒരു പുതിയ കാഴ്ചയാണ് കേരളത്തിൽ. അപ്പൊ അമ്മ അച്ഛന്മാരനും കൊല്ലാനുള്ള ആളുകൾ പോലീസിനോട് ആക്രമം കാണിക്കാതെ ഇരിക്കില്ല. എന്നിട്ട് വിഷയം പറഞ്ഞു വെച്ചാൽ പോലീസുകാരുടെ എതിരായിട്ട് ആക്രമണങ്ങൾ കൂടുന്നു. ശരിയാണ്, കുട്ടികളുടെ അവസ്ഥ ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെയാണ് ഈ നമ്മുടെ കുറ്റങ്ങൾ ചെയ്യാനുള്ള കുട്ടുവാളികൾ, അവരുമെല്ലാം വളരെ വയലന്റ് ആയിട്ട് ഇരിക്കുന്നു. കാരണം പോലീസ് പിടിച്ചു കൊണ്ടുപോയാൽ പിന്നെ മാസങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പൊ അവരും കഴിയുന്നവരെ പോലീസിനെ ആക്രമിച്ചിട്ട് രക്ഷപ്പെടുത്താനേ ശ്രമിക്കുന്നു. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ നേരിടുക? അത് വളരെ സിമ്പിളാണ്. ഇപ്പൊ പോലീസ് എവിടെ പോയാലും ഏതൊരു ആവശ്യം വന്നാലും നമ്മൾ എല്ലാ സജ്ജത കൊണ്ട് നമ്മൾ പോകണം. എല്ലാ പ്രിപ്പറേഷൻ എടുത്തിട്ടേ പോകാൻ പാടുള്ളൂ. ലാറ്റി, ഹെൽമെറ്റ്, ഷീൽഡ്, പിന്നെ തോക്ക്, തോക്ക് വയ്ക്കാനുള്ള ആളുകൾ ആരൊക്കെയാണ്, അതിന്റെ ഒക്കെ നിയമത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിവോൾവർ കൊണ്ടുവച്ച് പോവാൻ പോണം. ഇതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ആവശ്യം. 2-3 സംഭവങ്ങളിൽ നമ്മൾ കണ്ടു, ഒരു യുവാവ് അമ്മ അച്ഛന്റെ കെട്ടി എങ്ങനെ മർദ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. പോലീസ് എവിടെ എത്തിയപ്പോൾ പോലീസിനോട് വെടിവെക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെ നിയന്ത്രിക്കുക? അപ്പോ നമ്മൾ തന്നെ അതുപോലെ എല്ലാ തയ്യാറെടുപ്പ് എടുത്തിട്ടേ നമുക്ക് പോകാൻ പാടുള്ളൂ. ഈ അമേരിക്ക ഒക്കെ ആണെങ്കിൽ ഇത് യുവാക്കൾ കാണിക്കുന്ന കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങളെ അല്ല എന്നാണ് അമേരിക്ക വിചാരിക്കുന്നത്. അത് അവരുടെ കാഴ്ചപ്പാട്. അതായത് അവർ പറയുന്നത് ഒരു ശരീരം നിന്ന് രക്തം പുറത്തു വന്നില്ലെങ്കിൽ അത് ഒരു കുറ്റമേ അല്ല എന്നാണ് അമേരിക്കയുടെ അവരുടെ നിയമം. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇവിടെ ആയിരക്കണക്കിന് നിയമങ്ങളുണ്ട്. പോലീസ് കഴിയുന്ന പോലെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, പോലീസ് സേന ഇതിനു വേണ്ടി നല്ല തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ടോ? സഫീഷ്യന്റ് പോലീസ് ഫോഴ്സ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സഫീഷ്യന്റ് പോലീസ് ഫോഴ്സ് ഉണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇത് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു കണക്കുണ്ട്, 100,000 ആളുകൾക്ക് വേണ്ടി എത്ര പോലീസുകാർ ഉണ്ടായിരിക്കണോ എന്ന് പറഞ്ഞിട്ട് ആ കണക്ക് നോക്കിയാൽ 100,000 ആളുകൾക്ക് വേണ്ടി ഏകദേശം 1,000 പോലീസുകാർ ഉണ്ടായിരിക്കണോന്നാണ് കണക്ക്. അതിന് ഒരു ഏകദേശം ശരാശരി ആ വ്യവസ്ഥ പറയാൻ നമ്മളെ എത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു കാര്യം

0: മനസ്സിലാക്കണം, ഇത് പോലീസ് സംഖ്യ സഫീഷ്യന്റ് ആണോ ഇല്ലയോ എന്ന് അതൊക്കെ തിരിച്ചറിയാൻ വളരെ സിമ്പിളാണ്. കേരള പോലീസിൽ ഒരു മാസത്തിൽ റിട്ടയർ ചെയ്യുന്നത് നമ്മുടെ 200 ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ 2500 ആളുകൾ ഒരു വർഷത്തിൽ റിട്ടയർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് മുൻകൂട്ടി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇതുപോലെ റിക്രൂട്ട്മെന്റ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ 3000 പോലീസുകാർ നമ്മുടെ എങ്ങനെ എങ്ങനെയെങ്കിലും ഓഫീസേഴ്സും പോലീസുകാരാണെങ്കിൽ പോലീസുകാർ അതുപോലെ ഓഫീസർമാരുടെ റിട്ടയർമെന്റ് കാണും. സബ് ഇൻസ്പെക്ടർമാരെ നമ്മൾ ഇങ്ങനെ എടുത്തേക്കൊണ്ടിരിക്കണം. ആ വ്യവസ്ഥയിൽ വീഴ്ച ഉണ്ടാവാൻ പാടില്ല. ആ വ്യവസ്ഥയിൽ വീഴ്ച ഉണ്ടായാൽ പിന്നെ നമുക്ക് റിട്ടയർമെന്റ് കൂടുതലായി പോകും. ഇപ്പൊ വളണ്ടിയർ റിട്ടയർമെന്റ് ഇഷ്ടംപോലുണ്ട്. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ ഒരു 3000 പോലീസുകാർ എല്ലാ വർഷം എടുക്കണം, 300 സബ് ഇൻസ്പെക്ടർമാർ എല്ലാ വർഷം എടുക്കണം. അങ്ങനെ ചെയ്താൽ പോലീസിൽ നമ്മുടെ ഇതുണ്ടാവില്ല, ഷോർട്ടേജ് ഉണ്ടാവില്ല. പക്ഷെ ഇത് എല്ലാ വർഷം നടക്കുന്നുണ്ടോ, എത്ര ആളുകൾ പാസ് ഔട്ട് ആവുമെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ. അത് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റും DGP ഹോം മിനിസ്റ്ററിന്റെ ഹോം സെക്രട്ടറിയും PSC ആളുകളുമായി സംസാരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ്. പിന്നെ ബാക്കി ഈ വയലൻസ് ഇത് അത് ഇപ്പൊ ഒരു പുതിയ വിഷയം ഒന്നുമില്ല. ലോകം അമേരിക്ക ആയാലും യൂറോപ്പ് ആയാലും ഇന്ത്യ ആയാലും വയലൻസ് കൂടുന്നേ ഉള്ളൂ. വയലൻസ് ഒരിക്കലും ലോകത്തിൽ കുറയുമൊന്നുമില്ല. ഇപ്പൊ കണ്ടില്ലേ 70 രാജ്യങ്ങൾ ഇപ്പോൾ യുദ്ധം ചെയ്തു കൊണ്ടിരിക്കുകയാണെന്നാണ് പുതിയ കണക്ക്. അപ്പൊ അതൊക്കെ ഇന്നേ അത് എപ്പോഴും കാണും. ഇപ്പൊ വലിയ രാജ്യങ്ങൾ അമേരിക്ക വരെ ഇപ്പൊ യുദ്ധത്തിലാണ്. അപ്പൊ അതൊക്കെ ആളുകളൊക്കെ സമൂഹത്തിൽ ഇതെല്ലാം കണ്ടിട്ട് യുവാക്കളായാലും നമ്മുടെ പെൺകുട്ടികൾ വരെ ആയാലും അവരത് വയലന്റ് കൂടുതലാക്കാതെ ശ്രമിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതെല്ലാം വയലൻസ് ഇത് കൂടിയ വയലൻസ് നമ്മൾ നേരിടാൻ വേണ്ടി നമ്മൾ എപ്പോഴും തയ്യാറാവണം.
1: പോലീസുകാരന്റെ ഒരു ദിവസം എപ്പോഴാണ് അവസാനിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും അവർക്ക് മുന്നിലെത്തുന്നത് പ്രകോപിതരായ വ്യക്തികളോ ആൾക്കൂട്ടമോ ആയിരിക്കും. ആക്രമണങ്ങൾ വർദ്ധിച്ചുവെന്ന് പറയാൻ ഔദ്യോഗികമായ ഏകീകൃത കണക്ക് പരിശോധിക്കണം. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്ന് കൂടുതൽ ദൃശ്യമാകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ലഹരിയുടെ സ്വാധീനത്താൽ വിവേകം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ചെറിയ പരിശോധന പോലും അക്രമത്തിലേക്ക് വഴിമാറാം. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ചെയ്യാൻ മടിക്കുന്ന പ്രവൃത്തി ആളുകൾ കൂട്ടമായിരിക്കുമ്പോൾ ചെയ്യുന്നു. കൂട്ടത്തെ ശാന്തമാക്കേണ്ടവർ പോലും ചിലപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ക്യാമറ സുതാര്യതയ്ക്കുള്ള ഉപകരണമാണ്, എന്നാൽ ഒരു ഡ്യൂട്ടി തടസ്സപ്പെടുത്താനുള്ള ആയുധമായി അത് മാറരുത്. വീഡിയോ എടുക്കാനുള്ള അവകാശവും പോലീസിനെ ആക്രമിക്കാനോ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനോ ഉള്ള അവകാശവും ഒന്നല്ല. പോലീസിനെക്കുറിച്ച് പൗരന് ഭയമോ മോശം അനുഭവമോ ഉണ്ടെങ്കിൽ സംഘർഷ സാധ്യത വർദ്ധിക്കും. അതിനാൽ പോലീസിന്റെ സുരക്ഷ പറയുമ്പോൾ പോലീസിന്റെ ഉത്തരവാദിത്വവും ജനസൗഹൃദ പെരുമാറ്റവും എടുത്തു പറയേണ്ടതുണ്ട്.
2: ഞാൻ തോമസ് ആറെ BSF പോലീസിനെതിരെയുള്ള അതിക്രമണത്തെക്കുറിച്ച് പറയുമ്പോൾ പോലീസിന് നിയമപരമായ അധികാരമുണ്ട്. ആ അധികാരം ഉത്തരവാദിത്തത്തോടും മാന്യതയോടും വിനിയോഗിക്കപ്പെടുന്ന ഒരു വശത്തെ പോലീസ് ആക്രമിക്കപ്പെടുന്നു, മറുവശത്തെ ചില അവസരങ്ങളിൽ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചും പരാതികൾ ഉയരുന്നു. അതുകൊണ്ട് ഈ വിഷയത്തെ ഏകപക്ഷീയമായി കാണാതെ നിയമവും മനുഷ്യാവകാശവും ഒരുമിച്ച് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആക്രമണമുണ്ടാവുന്ന സാഹചര്യങ്ങൾ കുറയ്ക്കും, അഥവാ ആക്രമണമുണ്ടായാൽ അത് നിയന്ത്രിക്കുന്നതിനും സാങ്കേതിക വിദ്യയ്ക്ക് വലിയ പങ്കുവഹിക്കാനാകും. സൈബർ ഡോം പോലുള്ള സംവിധാനങ്ങൾ AI, ഡിജിറ്റൽ ഫോറൻസിക്, ഡ്രോൺ തുടങ്ങിയ കാര്യക്ഷമമായി ഉപയോഗിക്കണം. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന ശരീരത്തിൽ ഘടിപ്പിക്കാവുന്ന ക്യാമറ, സ്മാർട്ട് പെട്രോൾ വാഹനങ്ങൾ, വെയറബിൾ പാനിക് അലേർട്ട് സംവിധാനങ്ങൾ എന്നിവ ഉപയോഗത്തിൽ കൊണ്ടുവരാം. പോലീസിന്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പരാതി, അഭിനന്ദനം, നിർദ്ദേശം എന്നിവ സുതാര്യമായി രേഖപ്പെടുത്താൻ ഡിജിറ്റൽ പരാതി അല്ലെങ്കിൽ ഫീഡ്ബാക്ക് സംവിധാനവും പ്രയോജനം ചെയ്യും. ഇലക്ട്രിക് ബാറ്റൺ, നിശ്ചിത അകലത്തിൽ നിന്ന് ഷോക്കേൽപ്പിക്കാവുന്ന ഉപകരണങ്ങൾ എന്നിവയും സുരക്ഷയ്ക്കായി ഉപയോഗിക്കാവുന്നതാണ്.
1: കേരള പോലീസിന്റെ വിഷൻ 2030 രേഖയിൽ പ്രതികരണ ശേഷിയുള്ളതും ഉത്തരവാദിത്വമുള്ളതും ജനാധിപത്യപരവുമായ പോലീസ് സംവിധാനം എന്ന ലക്ഷ്യവും ജനസൗഹൃദ നടപടികളുടെ സ്ഥിരം ഓഡിറ്റും നിർദ്ദേശിക്കുന്നു. അതാണ് വഴി പോലീസിന് സംരക്ഷണം നൽകുക, അതേസമയം പോലീസിനെ കൂടുതൽ സുതാര്യവും ജനകീയവുമാക്കുക. പ്രകോപിതനായ വ്യക്തിയെയോ ലഹരി ഉപയോഗിച്ച ആളെയോ കൈകാര്യം ചെയ്യുന്നതിന് ശാരീരിക ശക്തി മാത്രം പോരാ. ശബ്ദത്തിന്റെ നിയന്ത്രണം, സുരക്ഷിത അകലം, സഹായ സംഘത്തെ വിളിക്കുന്ന സമയം, കൂട്ടത്തെ വിഭജിക്കുന്ന രീതി, മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യൽ, ഇവയെല്ലാം ഉദ്യോഗസ്ഥ സുരക്ഷയുടെ ഭാഗമാണ്.
3: നമ്മുടെ പോലീസ് സേനയിൽ ജനങ്ങളോട് സൗഹാർദ്ദവും ന്യായം നടത്തണമെന്നുള്ള ആഗ്രഹവുമുള്ള ധാരാളം നല്ല പോലീസുകാരുണ്ട്. എന്നാൽ പോലീസ് സേനയ്ക്ക് കിട്ടുന്ന പൊതുവിലുള്ള പ്രതിച്ഛായ അതാണോ?
4: ഡോക്ടർ CJ ജോൺ, മനഃശാസ്ത്ര വിദഗ്ധൻ.
3: ഒരു പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിൽ കയറുക എന്ന് പറഞ്ഞാൽ അതെന്തോ മോശം കാര്യമാണ് എന്നുള്ള വിചാരം പൊതുബോധത്തിനുണ്ടാകുന്നത് എങ്ങനെയാണ്? പലപ്പോഴും പോലീസിന്റെ പ്രതിച്ഛായ

0: വിളിക്കപ്പെടുന്നത്. തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന, ക്രൂരത കാട്ടുന്ന ഒരു നേരിയ ശതമാനം പോലീസുകാരെ കുറിച്ചുള്ള വാർത്തകളിൽ നിന്നാണ്. സിനിമകളിൽ എന്താണ് കാണിക്കുന്നത്? പല സിനിമകളും പോലീസിന്റെ പ്രതിച്ഛായ വളരെ മോശമായിട്ടാണ് വരച്ചു കാട്ടുന്നത്. പൊതുമനസ്സിൽ ഇത്തരം സങ്കല്പങ്ങളാണ് പലപ്പോഴും പോലീസുമായി സംഘർഷങ്ങൾ ഉണ്ടാകുന്ന വേളകളിൽ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ആൾക്കൂട്ടം ആയി രൂപപ്പെടുമ്പോൾ, പോലീസ് അന്യായമായി എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു തോന്നൽ അവിടെ ഉണ്ടാകുമ്പോൾ, അക്രമത്തോടെ അവരെ നേരിടുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ജനകീയ സമരങ്ങളിൽ കാണുന്ന ചിത്രവും അതുതന്നെയാണ്. നിയമം നടപ്പിലാക്കാൻ, സമൂഹത്തിന്റെ ഒരു സാധാരണ രീതിയിലുള്ള പ്രവർത്തനം നിലനിർത്താൻ, അതിനൊക്കെ വേണ്ടിയിട്ട് പോലീസ് കർശനമായിട്ടുള്ള നടപടികൾ എടുക്കുമ്പോൾ എന്താണ് സമരക്കാർ ചെയ്യുന്നത്? പോലീസിനെ കല്ലെറിയുന്നു, ആക്രമിക്കുന്നു. ഇത് പലപ്പോഴും നമ്മുടെ കൺമുമ്പിൽ തെളിയുന്ന ചിത്രമാണ്. സത്യത്തിൽ ഈ ഓരോ പോലീസുകാരനും ഒരു കുടുംബമുണ്ട്, അവർക്ക് മക്കളുണ്ട്. അവർ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ അവരുടെ ജോലിയോ അവരുടെ മേൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം മാത്രമാണ് എന്ന് ചിന്തിക്കുന്നുമില്ല. അതുകൊണ്ട് പോലീസിന്റെ നേരെ അക്രമം കാണിക്കുന്ന ആൾക്കൂട്ടങ്ങൾ ഉണ്ടായി വരുന്നു. പോലീസിനോട് കരുണയാവാം. നീതിയും ന്യായവും നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിൽ, അതിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ, അവരുമായി സഹകരിച്ചു പോകേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലീസ് സേനയിൽ നിഷ്ക്രിയത വരും. പോലീസ് സേനയിൽ നിഷ്ക്രിയത വന്നാൽ അത് പൊതുവിൽ സമൂഹത്തിനെ തന്നെയാണ് ബാധിക്കുക. നിയമം നടത്തിയാൽ പ്രശ്നമാകുമോ, അതുമല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ വലിയ പുള്ളികൾക്ക് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാകുമോ? ഈ തരത്തിലുള്ള ആശയക്കുഴപ്പത്തിൽ പോകുന്ന ഒരു പോലീസ് അല്ല നമ്മുടെ നാട്ടിൽ വേണ്ടത്. പോലീസിന് എന്ത് ചെയ്യാം? ഒരു സംഘർഷവേളകളിൽ കോപം നിറഞ്ഞ് പൊന്തുന്ന സന്ദർഭങ്ങളിൽ അത് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വൈഭവമാണ്. അധികാരത്തിന്റെ കുപ്പായമുണ്ട്, അടിച്ചമർത്താം എന്നുള്ള ഒരു നിലപാടോടെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന, കോപത്തോടെ പെരുമാറുന്ന ഒരു വിഭാഗം ആളുകളെ നേരിടാൻ പോയാൽ പലപ്പോഴും സംഘർഷമായിരിക്കാം സൃഷ്ടിക്കപ്പെടുക. ശാന്തമായിരിക്കണം. കോപത്തോടെ വർത്തമാനം പറയാനും വിരൽ ചൂണ്ടി വർത്തമാനം പറയാനും വരുന്ന ആൾക്കൂട്ട അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ശാന്തമായി കേൾക്കേണ്ടി വരും. ശരീരഭാഷയിലോ വാക്കിലോ ഞങ്ങൾ പോലീസാണ്, നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങളെ ശരിയാക്കി കളയും എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായാൽ അത് പലപ്പോഴും സംഘർഷത്തിനെ ആളി കത്തിച്ചു എന്ന് വരാം. പല സന്ദർഭങ്ങളിലും നമ്മൾ ടെലിവിഷനിൽ പോലീസ് വളരെ ശാന്തമായി സംയമനത്തോടെ പ്രകോപിപ്പിക്കുന്ന ആൾക്കൂട്ടത്തിന് നേരെ ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും പോലീസുകാർ രോഷാകുലരായിട്ടുള്ള ആളുകളെയും ആൾക്കൂട്ടത്തെയും ഒക്കെ നേരിടേണ്ടവരാണ്. അവർ ചെയ്യുന്ന തൊഴിൽ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അക്രമത്തോടെ നിൽക്കുന്ന വ്യക്തികളെയും കാണേണ്ടി വരും. അവിടെയെല്ലാം നയപരമായി ശാന്തതയോടെ ഇടപെടുമ്പോഴാണ് ഒരുപക്ഷെ ആ രോഷപ്രകടനങ്ങളെ മയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അത് പോലീസ് എന്നല്ല, ആരായാലും അങ്ങനെ തന്നെ. വ്യക്തിബന്ധത്തിൽ പോലും എതിരെ നിൽക്കുന്നയാൾ കോപത്തോടെ പെരുമാറുമ്പോൾ ശാന്തമായി അയാളെ നേരിടുകയും പറയൂ, നിങ്ങളുടെ വിഷമത്തിന്റെ കാരണം എന്ത് എന്ന് ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ് എന്നുള്ള സന്നദ്ധതയോടെ ഇടപെടുകയും ചെയ്യുമ്പോൾ, ഭൂരിപക്ഷം സന്ദർഭങ്ങളിലും ആ രോഷപ്രകടനം മയപ്പെടാറാണ് പതിവ്. അക്രമരംഗങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതിൽ പരിശീലനമൊക്കെ പോലീസിന് കിട്ടാറുണ്ട്. പക്ഷേ പ്രയോഗത്തിൽ വരുമ്പോൾ പാളി പോകുന്നതും കാണാറുണ്ട്. പൊതുജനം മറക്കരുത്, പോലീസ് നമ്മുടെ സുഹൃത്ത് തന്നെയാണ്. അവരും മനുഷ്യരാണ്. അവർ ഏൽപ്പിച്ച ജോലി ചെയ്യുമ്പോൾ അതിന് തടസ്സം നിൽക്കാൻ പാടില്ല. പരാതികൾ ഉണ്ടെങ്കിൽ ആ പോലീസിന് മേലെയുള്ള അധികാരികളോട് നമുക്ക് പരാതി പറയാം. അതുമല്ലെങ്കിൽ പോലീസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പരാതി പറയാനുള്ള പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉണ്ട്.
1: ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുക എന്നത് അവരോട് ഏറ്റുമുട്ടുക എന്നല്ല. ലോകത്തിലെ മികച്ച രീതികളുടെ അടിസ്ഥാനം മുൻകരുതൽ, ആശയവിനിമയം, ആവശ്യമായ അളവിൽ മാത്രമുള്ള ഇടപെടൽ എന്നതാണ്. നിയമം നടപ്പാക്കുന്ന കൈയെ ആക്രമിച്ചാൽ സമൂഹത്തിന്റെ സുരക്ഷ തന്നെയാണ് ദുർബലമാകുന്നത്. പോലീസിന് സംരക്ഷണം വേണം. ഉപകരണങ്ങളിലൂടെ, പരിശീലനത്തിലൂടെ, സഹപ്രവർത്തക പിന്തുണയിലൂടെ, നിയമത്തിന്റെ ഉറപ്പിലൂടെ. പൗരന് സംരക്ഷണം വേണം. മാന്യതയിലൂടെ, സുതാര്യതയിലൂടെ, ഉത്തരവാദിത്വത്തിലൂടെ, പരാതിക്ക് നീതി ലഭിക്കുന്ന സംവിധാനത്തിലൂടെ. പോലീസ് ഭയപ്പെടുത്തുന്ന സ്ഥാപനമല്ല, വിശ്വസിക്കാവുന്ന സേവനമാകണം. അതിന് പോലീസുകാരനും സുരക്ഷിതനാകണം, പൗരനും ആദരിക്കപ്പെടണം.
2: പോലീസുകാരും മനുഷ്യരാണ്.
3: നിർവഹണം റിയാസ് കളപ്പുരയിൽ. സഹകരണം ടി സുരേഷ്. സമകാലികം.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: സേവന വാർത്തകൾ. പാലക്കാട് എൽ ബി എസ് സെന്ററിൽ ഒക്ടോബറിൽ ആരംഭിക്കുന്ന വിവിധ കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ അണിച്ചിട്ടുണ്ട്. നമ്പർ 0491-2524-725. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0491-2524-725. കെൽട്രോണിന്റെ പാലക്കാട് നോളജ് സെന്ററിൽ DCA, PGDCA കോഴ്സുകളിലെ പുതിയ ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. റെഗുലർ പ്രഭാത സായാഹ്ന ക്ലാസുകൾ ബാച്ചുകൾ ലഭ്യമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 30 ഈ മാസം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0491-2504-599. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0491-2504-599.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ പാലക്കാട് മേഖലാ ഓഫീസിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ക്ലർക്കിനെ നിയമിക്കുന്നു. 18-45 പ്രായവും ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ളവർക്ക് അപേക്ഷിക്കാം. മലയാളം ടൈപ്പിംഗ് അഭികാമ്യം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷന്റെ 4-ാം നിലയിലുള്ള മേഖലാ ഓഫീസിലോ bcddpkd@gmail.com എന്ന ഇമെയിലിലോ 30 വൈകിട്ട് 5 അപേക്ഷ നൽകണം. അപേക്ഷാ വിജ്ഞാപനവും ഫോമും ഇനി പറയുന്ന വെബ്സൈറ്റിൽ ലഭിക്കും. www.egrantskerala.gov.in. ഫോൺ നമ്പർ 0492-2222-335. വിലാസവും ഫോൺ നമ്പർ ഒരിക്കൽ കൂടി www.egrants.kerala.gov.in. 0492-2222-335.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ചെറിയ കലവൂർ അസബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെയർഹൌസ് അസോസിയേറ്റ്, യോഗ്യത SSLC, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ്, യോഗ്യത +2 എന്നീ സൗജന്യ തൊഴിൽ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 45 വയസ്സ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9495-9999-682. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9495-9999-682. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
8: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

അച്ഛനും അമ്മയും നാട്ടിലായിരുന്നപ്പോഴും കുട്ടികൾക്ക് മുത്തശ്ശിയുടെ കൂടെ കിടക്കാനായിരുന്നു ഇഷ്ടം. ഓരോ കഥകൾ പറഞ്ഞുകൊടുത്തും പാട്ടുപാടിയും മുത്തശ്ശിയും കിളിക്കാൻ പെട്ടികളെപ്പോലെ സംസാരിച്ച് അവരും. ഒരു ദിവസം രാത്രി

0: മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു കിടന്നിട്ടും അവരുറങ്ങുന്നില്ല. മുത്തശ്ശിയെ, നമുക്ക് നല്ല വെളുത്ത ആട്ടിൻകുട്ടികളെ വാങ്ങണം കേട്ടോ മുത്തശ്ശി. ഓ, അവ എൻ്റെ മീനൂട്ടിയെ. മുത്തശ്ശിക്കും ആ പഴയ കാലത്തേക്കൊന്ന് പോവാൻ കൊതി തോന്നി. തൊടി നിറയെ കൃഷിയും പശുവും ആടും ഒക്കെയുള്ള തൻ്റെ ചെറുപ്പം, എന്തായാലും ഇപ്പം സ്വസ്ഥമായി ഇരിക്കുകയല്ലേ, മനസ്സന്തോഷമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം, മുത്തശ്ശി തീരുമാനിച്ചു. ആട്ടിൻകുട്ടിക്ക് നമ്മൾ എന്ത് പേരായിടണ്ടേ മുത്തശ്ശി? ഓ, അതൊന്ന് വന്നോട്ടെ എൻ്റെ മീനുവേ. ഇന്നാള് ഉണ്ണിക്കുട്ടൻ്റെ ലോകം വായിച്ചപ്പോൾ നല്ല രസമായിരുന്നു. അതിൽ ഉണ്ണിക്കുട്ടന് ഒരു കുഞ്ഞനീത്തി ഉണ്ടല്ലോ, അമ്മിണിക്കുട്ടി. നമ്മുടെ ആട്ടിൻകുട്ടിക്ക് പറ്റിയ പേരാ അത് അല്ലേ മുത്തശ്ശി? ആവാം എൻ്റെ മീനൂട്ടിയേ, അതിങ്ങ് വന്നോട്ടെ. പക്ഷെ അഷിതുവിന് അച്ഛൻ പോയിട്ട് എത്ര മാസമായിന്ന് അറിയേണ്ടത്. മംഗളം മുത്തശ്ശി ഒരു വിധത്തിൽ രണ്ടു പേരെയും ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. മീനൂട്ടി മുത്തശ്ശിയുടെ പുറത്തേക്ക് കാലു കയറ്റിവെച്ച് കിന്നാരം തുടങ്ങി. മുത്തശ്ശിയെ, അമ്മിണിക്കുട്ടിക്ക് കഴുത്തിൽ മണിയും വേണം കേട്ടോ. ഒന്ന് ഉറങ്ങൻ്റെ മോളെ. മുത്തശ്ശി മീനുവിൻ്റെ പുറത്ത് തട്ടിത്തട്ടി ഉറക്കിക്കൊണ്ടിരുന്നു. ഉറക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുമ്പോൾ മീനുവിൻ്റെ മുന്നിലൂടെ നല്ല വെളുവെളുത്ത ഒരാട്ടിൻകുട്ടി നല്ല പച്ച പുൽമൈതാനിയിലൂടെ ഇങ്ങനെ എന്ന് മണിക്കിലുക്കി ഓടിയോടി പോവാണ്. അമ്മിണിക്കുട്ടിയെന്ന് വിളിച്ചോണ്ട് മീനൂട്ടിയും പിറകേ ഓടുന്നു. ഓടി ഓടി കുറെ കഴിയുമ്പോൾ അവൾക്ക് മുന്നിൽ ഒരു വലിയ കുന്ന്, അവിടെ നിറയെ പൂത്തു നിൽക്കുന്ന ആപ്പിൾ മരങ്ങൾ. മീനൂട്ടി ഓടിയോടി കുന്നിൻ നിറകയിലെത്തി. തിരിഞ്ഞു നോക്കി, അവളുടെ അമ്മിണിക്കുട്ടിയെ കാണുന്നില്ല. പകരം ഒരു പറ്റം ആട്ടിൻകുട്ടികൾ മൈതാനത്തിലൂടെ ഓടി ഓടി കുന്നു കയറി വരുന്നു. പിന്നിൽ വെളുത്ത ഗൗൺ ധരിച്ച് ചുവന്ന മേലങ്കിയണിഞ്ഞ് തുമ്പറ്റം വളഞ്ഞ വടിയും കുത്തി ഒരു കുഞ്ഞാട്ടിൻകുട്ടിയെ മാറോടടുക്കി പിടിച്ച് സ്കൂൾ പള്ളിച്ചൂരിൽ കണ്ട കർത്താവീശോമിശിഹായുടെ ചിത്രത്തിലെ പോലെ ഒരാൾ നടന്നു വരുന്നു. അതെന്റെ അമ്മിണിക്കുട്ടിയല്ലേ, അമ്മിണിക്കുട്ടി, അമ്മിണിക്കുട്ടി, അവൾ ഉറക്കെ വിളിച്ചു. ഞെട്ടി ഉണർന്ന മീനൂട്ടിയെ മുത്തശ്ശി ഒന്നോടെ ചേർത്ത് പിടിച്ചു കിടത്തി. രാവിലെ സ്കൂളിൽ പോവാൻ ഇറങ്ങുമ്പോഴും അഷിതും മീനൂട്ടിയും മുത്തശ്ശിയെ ഓർമ്മപ്പെടുത്തി. ആന്റണി ചേട്ടനോട് ഇന്ന് തന്നെ അമ്മിണിക്കുട്ടിയെ കൊണ്ടുതരാൻ പറയണേ മുത്തശ്ശി. ഓ, ആ പേരങ്ങ് ഉറപ്പിച്ചോ നീയേ? ഈ കുട്ടിയുടെ ഒരു കാര്യം, മുത്തശ്ശിക്കാണെങ്കിൽ ആട്ടിൻകുട്ടി ഇങ്ങ് എത്തണേന് മുൻപ് കൂട് ശരിയാക്കണമല്ലോ എന്ന വിചാരമാണ്. രാധാകൃഷ്ണനോട് ആ കൂടൊന്ന് ശരിയാക്കി തരാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവനൊന്ന് വേഗം ചെയ്തു തന്നാ മതിയായിരുന്നു.
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരി. വായിച്ചത് പ്രീതി.
2: ഇപ്പോൾ സമയം 8 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
2: സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രകാരം ഭൂപരിഷ്കരണ നിയമം കാലാനുസൃതമായി പരിഷ്കരിക്കുന്നത് സംബന്ധിച്ച് പഠനത്തിന് ശുപാർശ സമർപ്പിക്കാനും മുൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ AT ജെയിംസ് അധ്യക്ഷനായ 5-അംഗ വിദഗ്ധ സമിതിയെ നിയമിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. കാലവർഷക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 80 കോടി രൂപ ധനസഹായം അനുവദിച്ചു. നീറ്റ് PG 2026 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 1 ഒക്ടോബർ മുതൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ജലവിഭവ രംഗത്ത് സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയ്ക്കും നെതർലൻഡ്സിനുമിടയിൽ ധാരണ. കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ നെതർലൻഡ്സ് ജലവിഭവ മന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സേവ ഫസ്റ്റ് ഇന്നൊവേഷൻ ചലഞ്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി നാളെ ബംഗളൂരുവിൽ ഉദ്ഘാടനം ചെയ്യും. യുവജനങ്ങൾക്ക് സ്വന്തം പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സംരംഭം പ്രോത്സാഹനം പകരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം.

18-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് നാളെ തുടക്കം. ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂൺ ഉൾപ്പെടെ 23 ചിത്രങ്ങൾ നാളെ പ്രദർശിപ്പിക്കും. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി 2026 ന്റെ

0: പതിനായിരം മീറ്ററിൽ ഇന്ത്യയുടെ സീമാ കുമാരിക്ക് വെങ്കലം.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ടെക്നോളജി ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ അണു ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പ്രത്യേകതരം ആണവ റിയാക്ടറുകളാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ. ഇന്ത്യയുടെ കയ്യിലുള്ള ഭീമമായ തോറിയം ശേഖരം ഭാവിയിൽ ഊർജത്തിനായി ഉപയോഗിക്കാൻ ഈ സാങ്കേതിക വിദ്യ അത്യന്താപേക്ഷിതമാണ്. അണുവിഘടനത്തിന്റെ ഭാഗമായി ന്യൂട്രോൺ ജനിക്കുമ്പോൾ അതിന് പ്രകാശത്തോളം വലിയ വേഗമുണ്ടായിരിക്കും. ഒന്നാം ഘട്ടത്തിൽ ഈ ന്യൂട്രോണിന്റെ വേഗം കുറച്ച് സ്വാഭാവിക യുറേനിയം ഉപയോഗിച്ച് വിഘടനം നടത്തുന്ന രീതിയാണ് നാം പിന്തുടരുക. അണുവിഘടനം നടക്കുന്ന സമയത്തുണ്ടാകുന്ന ചൂടിനെ ഉപയോഗിച്ച് നീരാവി ഉണ്ടാക്കി ടർബൈൻ കറക്കി ഊർജമുണ്ടാക്കുന്നതാണ് ആദ്യഘട്ടം. ഈ ഘട്ടത്തിൽ വൈദ്യുതി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ന്യൂട്രോണിൻ്റെ വേഗം കുറയ്ക്കുന്നില്ല, മറിച്ച് ഈ ഉയർന്ന വേഗം ഉപയോഗിച്ച് അണുവിഘടനം സാധ്യമാക്കുന്നു. ഇവിടെ നേരിട്ട് ഇന്ധനമായി ഉപയോഗിക്കാൻ പറ്റാത്ത യുറേനിയം 238, തോറിയം തുടങ്ങിയ വസ്തുക്കളെ പോലും ഈ ഫാസ്റ്റ് ന്യൂട്രോൺ ഉപയോഗിച്ച് ഇന്ധനമായി പരിവർത്തിപ്പിക്കാൻ പറ്റും. അങ്ങനെ രണ്ടാം ഘട്ടത്തിൽ വൈദ്യുതി ഉൽപ്പാദനത്തിനോടൊപ്പം കൂടുതൽ ഇന്ധനവും ഉപോൽപ്പന്നമായി നിർമ്മിക്കപ്പെടുന്നു. ലോകത്തിൽ ആകെയുള്ള തോറിയത്തിൻ്റെ 25% ഇന്ത്യയിലാണ്. ഈ തോറിയത്തെ നമുക്ക് ഇന്ധനമായി പരിവർത്തിപ്പിക്കാനായാൽ റിയാക്ടറുകൾ ഓടിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം കൂടുതൽ കൂടുതൽ ഇന്ധനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, ഒരിക്കലും വറ്റാത്ത ഊർജ സ്രോതസ് പോലെ, അക്ഷയപാത്രം പോലെ ഊർജാവശ്യങ്ങൾ നിറവേറ്റാൻ ഉപകാരമാവും. മൂന്നാം ഘട്ടത്തിൽ ഇന്ധനം പൂർണ്ണമായും തോറിയം മാത്രമാവും. ഈ തോറിയം റിയാക്ഷൻ പുരോഗമിക്കുന്നതിനനുസരിച്ച് ക്രമേണ യുറേനിയം ആയി മാറിക്കൊണ്ടിരിക്കും. ഇന്ത്യയിൽ ഇപ്പോൾ മൊത്തം ഊർജോൽപാദനത്തിൻ്റെ 5% മാത്രമാണ് ആണവ റിയാക്ടറുകളിൽ നിന്ന് വരുന്നത്. ഇത് 2047 ആകുമ്പോഴേക്കും 20% മുകളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.

0: പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ കേൾക്കുന്നത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് കൺസർവേറ്ററും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും ഫിലിം മേക്കറുമായ പ്രഭുവുമായുള്ള അഭിമുഖത്തിന്റെ തുടർഭാഗം.
1: ആ മനുഷ്യൻ ഹോമോ ഇറക്ടസ്, നിയാണ്ടർത്താൽ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ ഭാഗമാണ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇന്നുള്ള മനുഷ്യനെക്കാട്ടിലും കൂടുതൽ അറിവൊന്നുണ്ടായിരുന്നു, എങ്ങനെ കാട്ടിൽ ജീവിക്കാനുള്ള അറിവ്. ഇന്ന് നമുക്കൊരു സാധാ ഈ എന്നെ പോലുള്ള ഫെറിനെ പോലുള്ള ഒരാൾ കാട്ടിൽ പോയിട്ട് എനിക്ക് ജീവിക്കാൻ അറിയാമെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, പറ്റില്ല. എന്തൊക്കെ പഠിച്ചാലും അതൊന്നൊന്ന് ഇഴുകി ചേർന്ന് പഠിക്കാൻ കുറേ സമയമെടുക്കും. ഇൻറ്റു ദി വൈൽഡ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാവും, ഷോൺ പെന്റെ, അല്ലെങ്കിൽ എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു പടമാണ്. കാട്ടിൽ പോയിട്ട് ഇനി ഞാൻ കാട്ടിലേ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കാടാണ് അവസാനം, കാട് തന്നെയാണ് അവസാനം, നമ്മളുടെ റൂട്ട് കാടിലാണല്ലോ, അല്ലെ, കാടിലും കടലും ആണല്ലോ നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് തിരിച്ചു പോകുന്നൊരു യുവാവാണ്. അവൻ അവിടെ നേരിടുന്ന പ്രകൃതിയുടെ സത്യങ്ങളുമായിട്ടുള്ള മൽപിടുത്തങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആദ്യം കാട്ടിൽ പോകുമ്പോൾ നമ്മൾ ആരാണെന്നൊരു വ്യക്തമായ ബോധ്യത്തോടെ പോവുക. നമ്മൾ മനുഷ്യനാണ്, നമ്മൾ കാട്ടിൽ നിന്ന് വന്നിട്ട് കുറേ കാലം കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ രൂപമാണെങ്കിലും ഭാവമാണെങ്കിലും ശബ്ദമാണെങ്കിലും മണമാണെങ്കിലും ക്വാളിറ്റി ക്വാണ്ടിറ്റി എല്ലാം മാറ്റം വന്നിട്ടുണ്ട് എന്ന വ്യക്തമായ ബോധ്യത്തോടെ പോവുക. അപ്പോൾ നമുക്ക് തീരെ പരിചയമില്ലാത്ത ജീവികളാണ് ചുറ്റുപാടുമുള്ളത്. നമ്മൾ കടന്നു ചെല്ലുന്നത് ഒരു സൂവിലിക്കല്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെ അവരുടെ ജീവിതം അനുസരിച്ച് ഫ്രീ ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരു മണ്ഡലത്തിലേക്കാണ് നമ്മൾ പരിചയമില്ലാത്തൊരു വ്യക്തി കടന്നു ചെല്ലുന്നത്. ഇത് ബേസിക്കലി നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. അടുത്തത് അറിയേണ്ടത്, നമുക്ക് നമ്മുടെ വിചാരം എന്താ, ഇപ്പൊ കടുവ വരും, ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇപ്പൊ ആന വരും, ഇപ്പൊ മുയൽ വരും. നമുക്ക് ഇവരെയൊക്കെ കാണാൻ ഭയങ്കര താല്പര്യമാണ്, ചകലം പേടിയൊക്കെ ഉണ്ടെങ്കിലും താല്പര്യമാണ്. നമ്മളല്ലാതെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഒരു ജീവിക്കും നമ്മളെ കാണാൻ ഒരു താല്പര്യവും ഇല്ല എന്നുള്ള കാര്യം രണ്ടാമതും മനസ്സിലാക്കി.
0: ഞങ്ങൾക്ക് ഇഷ്ടമല്ല,
1: ഞങ്ങൾ ഞങ്ങളുടെ ഭാഗമല്ല, എന്തിനാണ് ഇവിടെ വരുന്നത്.

0: ബോധ്യത്തോടെയാണ് ദി ഒരു ലോഡ് പുച്ചെന്നൊക്കെ പറയില്ലേ. അല്ല റിയലി അത് മനസ്സിലാക്കണം ആദ്യം, അല്ലാണ്ട് നമ്മളെ കാണുമ്പോഴേക്കും ആന ചിരിച്ചുകൊണ്ട് ചെവിയെ കാട്ടി ഹായ് മനുഷ്യ, ഒരു മനുഷ്യ എത്ര ദിവസമായി കണ്ടിട്ട്, ടൈഗർ ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് എന്നെ ഇതുവരെ കാണാൻ വന്നില്ല എന്നൊന്നും അല്ല
1: പ്രതീക്ഷിക്കരുത്.
0: അപ്പൊ ഇങ്ങനെയുള്ള ഒരു ജീവിയാണ് അകത്തേക്ക് കടന്നു ചെല്ലുന്നത്. അവരെല്ലാവരും ഒരു ടീം, ഞാൻ ഒറ്റയ്ക്ക് ഒരു ഫുട്ബോളിൽ ഒരു ടീം അന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവരെ കാണാനും അവരുടെ ചുറ്റുപാടുകൾ അറിയാനും ചെയ്യേണ്ടത് എന്നുള്ള അടിസ്ഥാനപരമായിട്ടൊരു ബോധ്യമാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ശബ്ദം അധികം ഉണ്ടാക്കാതിരിക്കുക, നേച്ചറിന്റെ ശബ്ദം ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഈ വരി ധരിക്കുന്ന വസ്ത്രമൊക്കെ ഒരു വലിയ കോൺട്രാസ്റ്റ് അല്ലാത്തൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് ക്യാമഫ്ലാജായിട്ട് നിന്നുകൊണ്ട് ദൂരെയുള്ള ജീവികളെ കാണാൻ പറ്റും. അതിന് മുമ്പ് ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, വന്യജീവികളുടെ സാന്നിധ്യം നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ സാന്നിധ്യം അവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു മെജോറിറ്റി അറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുക. ചിലപ്പോൾ നമ്മളൊന്നും നോക്കുന്നേ ഉണ്ടാവില്ല, പക്ഷെ നമ്മളെ സാന്നിധ്യം അവർ അറിഞ്ഞിട്ടുണ്ടാവും. എന്താ കാര്യം, നമ്മളെക്കാളും കാഴ്ചശക്തിയുള്ള ജീവികളാണ് മെജോറിറ്റി, നമ്മളെക്കാളും കേൾവിശക്തിയുള്ള ജീവികളാണ് മെജോറിറ്റി, നമ്മളെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ജീവികളാണ്, നമ്മളെക്കാട്ടിലും എല്ലാ സെൻസസും കൂടുതലുള്ള ജീവികളാണ്, സെൻസ് എബിലിറ്റി കൂടുതലുള്ള ജീവികളാണ് ചുറ്റുപാട്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് വലിച്ചെറിയില്ല, ഒരിക്കലും കൂകി വിളിക്കില്ല, കല്ലെടുത്തെറിയില്ല, ഫ്ലാഷ് ചെയ്ത് ഫോട്ടോ എടുക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളത് നിങ്ങൾ കാട്ടിൽ പോയി പോയി പോയി താല്പര്യം ജനിക്കും, മനസ്സിലാവും ഞാനിങ്ങനെ ബിഹേവ് ചെയ്യരുത്, ഇതാണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടത്.
1: ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും അവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ മനസ്സിൽ കാണുന്നത് അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത്.
0: കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ഡെഫിനറ്റ്ലി. ഒരു ജീവി വരുമ്പോഴേക്കും പല ജീവികളും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്.
1: എങ്ങനെയാണ് അവർ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ലൈക്ക് നമുക്ക് മനസ്സിലാവോ, ലൈക്ക് വിസിലിങ്ങോ ശബ്ദങ്ങൾ വഴിയോ അങ്ങനെ എന്തെങ്കിലും ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ?
0: നമ്മളെ കാണുമ്പോഴേക്കും കുരങ്ങന്മാർ ശബ്ദം ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? ശബ്ദം ഉണ്ടാക്കും. ഇപ്പോൾ ഒരു അപ്പെക്സ് പ്രെഡേറ്ററായിട്ട് ഒരു കടുവ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി വരികയാണെന്ന് വിചാരിക്കുക. കടുവ പെട്ടെന്നൊരു ജീവികളുടെ ഇടയിലേക്ക് പതുക്കെ ഉണ്ട് പൊന്തക്കാട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും മലയാളം ശബ്ദം ഉണ്ടാക്കും. മലയാളം ശബ്ദം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും കുരങ്ങന്മാർ ശ്രദ്ധിക്കും, ആഹാ കടുവ താഴെ പോകുന്നു, ഉടൻ തന്നെ ശബ്ദം ഉണ്ടാക്കിയേക്കാം. പുള്ളി കരിങ്കുരങ്ങനെ സൗണ്ട് ഉണ്ടാക്കും, അലാം കോളാണ്. ഈ അലാം കോൾ ഉടൻ തന്നെ ആർക്കും മനസ്സിലാവും, ബാക്കിയുള്ള എല്ലാ ജീവികൾക്കും അലാമാണ്. വലിയൊരു മൈക്ക് വെച്ച് കെട്ടിയിട്ടും പറയും, മരത്തിന് മുകളിൽ നിന്ന് പറയുകയാണ്, മ്ലാവ് അലേർട്ടാവും മ്ലാവ്. പിന്നെ മ്ലാവിന് എന്താണ്, വ്യക്തമായിട്ട് മണം നോക്കും മ്ലാവ്, നമ്മളെ മണം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൂരെ നിന്നൊരു മണം കിട്ടുന്നുണ്ട്, കടുവയുടെ മണം കിട്ടുന്നുണ്ട്, അവർ കംപ്ലീറ്റ് അലേർട്ടായി. അപ്പം എല്ലാവരുമായി, പുല്ല് തിന്നുന്ന എല്ലാ ജീവികളുമായി, ആന മനസ്സിലാക്കി. അപ്പോൾ ഇതിങ്ങനെ സ്പ്രെഡായി പോവാണ്. എല്ലാ ജീവികളും എല്ലാ ജീവികളുമായിട്ട് കണക്ഷനല്ല, പലതരം ജീവികളും ഓരോന്നോരോന്നോരോന്ന് മെസ്സേജ് മറ്റവർ ഡീകോഡ് ചെയ്യുന്നു. അങ്ങനെയുണ്ട്, മനുഷ്യന്മാർ വന്നു കഴിഞ്ഞാൽ ആദ്യം കുരങ്ങന്മാർ ശബ്ദം ഉണ്ടാക്കും, മലയാളം ശബ്ദം ഉണ്ടാക്കും.
1: ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ പല പ്രൊഫൈലുകൾ ചെയ്യുന്നത് പോലെയാണ്, ഒരു എഞ്ചിനീയർ ആണ്, അങ്ങനെ പല പല ഉദാഹരണങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു നല്ല സ്റ്റോറി ടെല്ലറും കൂടെ ആയിരിക്കണം എന്നുള്ളത്, എസ്പെഷ്യലി ഇങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ വൈൽഡ് 100 പോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. താങ്കൾ എങ്ങനെ ഫിലിം മേക്കർ ആണെന്ന് പറഞ്ഞു, താങ്കളുടെ ഉള്ളിലെ ആ ഒരു കഥ പറയാനുള്ള കഴിവിന് എങ്ങനെ
0: പറയാനില്ല, നമുക്ക് ഈ കാര്യങ്ങൾ ആളെടുത്ത് പറയണമല്ലോ. അപ്പോൾ ഞാൻ എഴുതാറുണ്ട്, യാത്രകൾ ചെയ്യുന്നത് കൊണ്ട് എല്ലാ യാത്രകളും ഞാൻ എഴുതാറുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊരു ലാംഗ്വേജും നമുക്ക് സംസാരിക്കാനുള്ള ഒരു പാഠമെന്ന് പറയുന്നില്ല, പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ബേസിക്കലി വേണ്ടേ? അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്, ഇത് പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട്. അപ്പോൾ അത് നാച്ചുറലി വന്നതാണ്. ഒബ്സർവേഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നു, അങ്ങനെ നമുക്ക് കിട്ടുന്ന ചില വാക്കുകളും പദങ്ങളും ഉണ്ടാവും, പിന്നെ അത് അവതരിപ്പിക്കുന്നു, അങ്ങനെ ഗ്രാജുവലി വന്നതായിരിക്കാം.
1: ഇപ്പോൾ തീർച്ചയായിട്ടും ജോലിയുടെ ഭാഗമായിട്ടും ഇഷ്ടത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ്. ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്? കാരണം ഇപ്പോൾ നമ്മൾ മിക്കവാറും ശശിയേട്ടൻ എവിടെയാ ഭരണിയിലാന്ന് ചോദിച്ചാലെ പ്രഭു എവിടെയാ കാട്ടില എന്ന് പറയേണ്ട ഒരു സാഹചര്യമാണോ?
0: ഒരിക്കലും ഞാൻ എൻ്റെ പങ്കാളി ഞാൻ തന്നെ കണ്ടെടുത്തതാണ്. അപ്പം എൻ്റെ എല്ലാ സ്വഭാവങ്ങളും എൻ്റെ പാഷനൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് എൻ്റെ ലൈഫിലേക്ക് വരുന്നത്. വൈഫിൻ്റെ പേര് രാധിക എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കായിരിക്കും കാട് ഭയങ്കര ഇഷ്ടമാണ്.
1: രസകരമായിട്ടുള്ളൊരു
0: കാര്യം എന്ന് പറയുന്നത് കാട്ടിലൂടെ നടന്നിട്ട് ഞാനൊരു കടുവയെ കാണുന്നത് എൻ്റെ വൈഫും ചേർന്നുകൊണ്ടാണ്. എൻ്റെ മാരേജ് കഴിഞ്ഞുകൊണ്ട് തന്നെ പറമ്പിൽ കൊടുത്ത് ഞങ്ങളെ ട്രക്ക് ചെയ്തിട്ടാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു കടുവയെ ലൈവായിട്ട് കാട്ടിലൂടെ നടന്നിട്ട് ടൈഗറെ കാണുന്നതും വണ്ടിയിലിരുന്ന് കാണുന്നതും രണ്ടും രണ്ടാണല്ലോ. നമ്മളൊക്കെ സെഞ്ചുറികളിലും നാഷണൽ പാർക്കിലൊക്കെ കടുവയെ കാണുന്നത് സഫാരി ജീപ്പിരുന്നോണ്ടാ.
1: ഇത് വല്ലാത്തൊരു ഹണിമൂൺ ആയി പോയല്ലോ.
0: പറമ്പിൽ കൊടുത്ത് പക്ഷെ ഞങ്ങളിങ്ങനെ തെള്ളിക്കൽ പുഴയിൽ ഇങ്ങനെ കടുവ കാട്ടുപോത്തിനെയൊക്കെ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നുണ്ട് കാണാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കയറുകയാണ് ജീപ്പിൽ.

0: കയറി ഞങ്ങളൊരു സ്ഥലത്ത് ജീപ്പ് നിർത്തി നടന്നു പോയിട്ട് കടുവ കണ്ട ഇതുണ്ട്. അപ്പോൾ മാത്രമല്ല ട്രക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം എനിക്കില്ല. കാട്ടിൽ പോകുമ്പോഴും അതിൻ്റെ ജീവിതവുമായിട്ട് വളരെ കണക്ട്. മാത്രമല്ല ഞങ്ങൾ ക്വാർട്ടേഴ്സുകൾ മാറി മാറി താമസിക്കുന്നു, കാട്ടിലായിരിക്കും പലപ്പോഴും. അപ്പോൾ അതൊക്കെ ആയിട്ട് വളരെ ജെല്ലാണ്. മറ്റ് ശശിയുടെ എവിടെയെന്നുള്ള
1: ചോദ്യങ്ങളൊന്നും
0: കാടിന്റെ ഭാഗം അല്ലെങ്കിലേ ഉള്ളൂ, കാടിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഉണ്ടാവില്ല.
1: അത് കാട് വിട്ട് എവിടെയെങ്കിലും പോയാൽ,
0: കാട് വിട്ട് എവിടെയെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ എവിടെ കറങ്ങി ഇറക്കാണ്.
1: ഇപ്പോ താങ്കളുടെ ഫേസ്ബുക്കിലെ ഒരു കണ്ട ലൈനാണ് ഒബ്സഷൻ എന്ന് പറയുന്ന ഒരു
0: സംഭവം.
1: എന്താണ് ആ ഒരു ഒബ്സഷൻ? എന്തിനോടാണ്?
0: എന്തോ സംതിങ് ഇസ് സ്റ്റിൽ വെയിറ്റിംഗ്, സംതിങ് ഇസ് സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ മീ, അല്ലെങ്കിൽ ഐ ഹാവ് ടു പെറൂസ്, ഞാൻ അതിന്റെ പുറകെ പോയേ പറ്റൂ എന്ന് നമ്മളെങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് നമ്മുടെ പാഷൻ ആയിരിക്കാം. എന്തോ സംതിങ് ഉണ്ട്, വി ആർ ഇൻകംപ്ലീറ്റ് എന്നുള്ളൊരു ബോധ്യം ഈ ഇരിക്കുന്ന നിമിഷം വരെ ഉണ്ട്. ഞാൻ പറയുന്നത് ശരിയല്ല, ഞാൻ പറയുന്നതിന് പൂർണ്ണത പോരാ, നമുക്ക് എന്തൊക്കെയോ ഇനിയും ഇനിയും ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. നമ്മളെങ്ങനെ ഫ്രണ്ടിലേക്ക് വലിച്ചടിപ്പിക്കുന്നത്, മുമ്പിലോട്ട് ഇങ്ങനെ പോകാനുള്ള ഒരു ഇത്, അത് തന്നെയാണ് ഒബ്സഷൻ.
1: ഓൾവേസ് ഇൻ ആൻ ഒബ്സഷൻ.
0: എന്നാൽ വന്ന് നമുക്ക് ഇപ്പോഴുള്ള ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതല്ല, പക്ഷെ സംതിങ് ഇസ് വെയിറ്റിംഗ് മോർ ടു അച്ചീവ്, അതാണ് ഒബ്സഷൻ.
1: ഇപ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ നേപ്പാളിലെ ഇൻസിഡൻ്റ് ഒക്കെ തന്നെയാണെങ്കിലും ഒരു എന്താ പറയുക, പ്രകൃതിക്ക് ഒരു നിമിഷം മതി എല്ലാം താറുമാറാക്കാൻ എന്നും നമ്മൾ തന്നെ കാണുന്നത്. എന്തുമാത്രമാണ് നമ്മൾ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്?
0: പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നേച്ചറിനെ അങ്ങനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമുക്ക് നല്ല ശക്തിയില്ല, നമ്മളൊരു കീടമാണ്. ഈവൻ നമ്മൾ കാണുന്നത് ഈ പാറ്റയുണ്ടല്ലോ, പാറ്റ സർവൈവ് ചെയ്യുന്നത് അതിൻ്റെ റേറ്റ് നോക്കുന്ന സമയത്ത് മനുഷ്യകുലം മുഴുവൻ നശിച്ചാൽ പോലും ഇവിടെ സർവൈവ് ചെയ്യുന്നത് പാറ്റയെ പോലുള്ളോ അതിൻ്റെ താഴെയുള്ള മൈക്രോബ്സോ അങ്ങനത്തെ ജീവജാലങ്ങളാണ്. അപ്പം നമ്മളൊക്കെ പ്രകൃതിയാൽ നശിപ്പിക്കപ്പെടാൻ നിമിഷങ്ങൾ മതി നമ്മളൊക്കെ ഫുൾ ഉന്മൂലനം ചെയ്യാൻ. അപ്പോൾ നമുക്കൊരു പ്രകൃതിയെ, ഒരു വലിയ മലയുടെ സ്റ്റെബിലിറ്റി കൺട്രോൾ ചെയ്യാൻ ഇപ്പോഴും നമ്മുടെ എഞ്ചിനീയറിങ്ങിനായിട്ടില്ല. ഒരു നല്ല മഴ വരുന്നതിന് നിർത്താൻ നമുക്കിതുവരെ പറ്റിയിട്ടില്ല. ഒരു വലിയ കൊടുങ്കാറ്റടിച്ച് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്കറിയില്ല. നമ്മുടെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ പ്രകൃതിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ മൂലക്കിരിക്കാൻ പോലും പറ്റില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ പറ്റുമായിരിക്കാം നേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് നടക്കുന്നത്. മനുഷ്യപ്രേരിതമായിട്ടുള്ള, മനുഷ്യൻ ചെലുത്തിയ കാര്യങ്ങൾ കൊണ്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചുകൾ നമുക്കിവിടെ ഉണ്ട്. ഒരുപാട് ടെമ്പറേച്ചർ വർദ്ധിച്ചതിൻ്റെയൊക്കെ മനുഷ്യൻ 1800 ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടല്ലോ, 1800 ശേഷമുള്ള നമ്മുടെ മനുഷ്യൻ്റെ ആക്ടിവിറ്റികളാണ് പ്രകൃതിയിൽ കുറച്ചൊക്കെ മോശമായിട്ട് ഇപ്പോഴും വരുന്ന ടെമ്പറേച്ചർ കൂടുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷേ എന്തിരുന്നാ നമുക്കിപ്പോൾ ഒരു വലിയ മല താഴേക്ക് ഇടിഞ്ഞു വീഴുന്നത് നമുക്ക് നേരത്തെ മുൻകൂട്ടി കണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനേ പറ്റുള്ളൂ. അപ്പോൾ നേച്ചറിനെ പ്രൊട്ടക്ഷൻ എന്നുള്ള ആ സെൻസിൽ നമുക്കൊന്നും പറ്റില്ല. പക്ഷെ നമ്മുടെ ജീവിക്കുന്ന ചുറ്റുപാടുകളെ, ആ ഒരു മൈക്രോ ക്ലൈമറ്റ് ഉണ്ടല്ലോ, ചെറിയ ചുറ്റുപാടുകൾ, ഒരു മരമുണ്ട്, അത്യാവശ്യം നല്ല വെള്ളം വരുന്നു, ആ വെള്ളത്തിന് അഴുക്കില്ല അത് സൂക്ഷിക്കുക, മറ്റേ അനാവശ്യമായിട്ട് ചപ്പുചേരുകൾ ഇല്ലാതിരിക്കുക, കുറച്ച് മരങ്ങൾ ചുറ്റുഭാഗം വളർത്തുക, ഒരു തണലുണ്ടാക്കുക, ആ എക്കോസിസ്റ്റത്തിനെ ഒന്ന് നമുക്ക് എൻറിച്ച് ചെയ്യാം, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള ആ ഒരു വലിയ സെൻസിൽ നമുക്ക് നേച്ചറിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നേച്ചറിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വിവാദമാവുകയും ചെയ്യും. മനസ്സിലായല്ലോ? ആ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കി ജീവിക്കുക, അതാണ് ശരിക്കും പ്രൊട്ടക്ഷൻ.
1: കൂടുതൽ നശിപ്പിക്കാതിരിക്കുക
0: നമുക്ക് വേണ്ടി തന്നെയാണ്, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. നമ്മൾ പറയും ജീവികൾക്ക് വേണ്ടിയിട്ടാണ്, മറ്റത് വേണ്ടിയിട്ടല്ല, നമുക്ക് തന്നെ വേണ്ടിയിട്ടാണ് ആത്യന്തികമായിട്ട്. ഇല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടി തന്നെ നമുക്ക് നല്ല ചുറ്റുപാടുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ അതിൽ ചെറിയ ചേഞ്ചുകൾ വരുത്തി കഴിഞ്ഞാൽ അത് മറ്റ് ജീവജാലങ്ങൾക്ക് നല്ലതാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ലോ, നമുക്ക് ഹാഷ്പൂഷാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പോൾ നമ്മൾ നമ്മുടെ സുഖകരമായിട്ടുള്ള, സുഖവും സൗകര്യപ്രദവുമായിട്ടുള്ളതിനെ ഒന്നും കൂടി നമ്മളൊന്ന് റീത്തിങ്ക് ചെയ്യണം. ഇത് ആത്യന്തികമായിട്ട് ശരിയാണോ? അവിടെ മാത്രമാണ് നമ്മുടെ ചിന്ത നേർവഴിക്ക് പോകേണ്ടത്.
1: ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാം ഫാസ്റ്റായി ഫാസ്റ്റായി. ഇപ്പോൾ ഗൂഗിളിൽ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്തിരുന്ന സമയം പോലും AI വന്നപ്പോൾ വേണ്ട. പക്ഷെ ഒരു തരത്തിൽ ഹെൽപ്ഫുള്ളാണ്. പക്ഷെ വേറൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം താങ്കൾ ഇപ്പോൾ പല ആളുകളും കാടിനെ പറ്റി വീഡിയോസ് ചെയ്യുന്നത് പോലെ തന്നെ കാട്ടിലേത് എന്ന് പറഞ്ഞു വരുന്ന പല വീഡിയോകളുണ്ട്. എന്തുമാത്രമാണ് ഈ ഒരു ഫേക്ക് വീഡിയോസ് ഇപ്പോഴത്തെ കാലത്ത് ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറുന്നത്? ഇപ്പൊ ആന കുളിക്കുന്ന വീഡിയോ
0: പല പല ആനകളുണ്ട്, മില്യൻസ് ഓഫ് വ്യൂസ് ഉള്ള സംഗതികൾ വരുന്നു, കൂടുകയാണ്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തം കൂടി വരികയാണ്.
1: ഒറിജിനൽ
0: കണ്ടന്റ് നമ്മൾ പറയുമ്പോൾ പോലും, അപ്പോൾ പലപ്പോഴും ഞാനിപ്പോൾ ഈ അടുത്ത് വൈൽഡ് ഹണ്ട്രഡിൽ തന്നെ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് വന്ന ചില കമൻറ്റുകൾ രസകരമാണ്. അങ്ങനെയൊന്നുമല്ല ബ്രോ, അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ഇതാവും. കാരണം നമുക്കത് തിരിച്ച് പറഞ്ഞു

0: കഴിഞ്ഞാൽ പിന്നെ അതിനെക്കാട്ടിലും വലിയ ഡയലോഗുകളായിരിക്കും വരുന്നത്. അപ്പോൾ അതിന് അതൊന്നും തെറ്റായിട്ടല്ല. അപ്പോൾ ആ ഒരു അനുഭവ പരിസരത്ത് നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് കൂടി വരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള കണ്ടൻറ് എന്താണ് എന്ന് മാത്രമല്ല, നേച്ചർ ഈസ് കണ്ടിന്യൂസ്ലി ഇവോൾവിങ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന സത്യം ആയിരിക്കില്ല ചിലപ്പോൾ നാളത്തെ. ചെറിയ ചേഞ്ചുകൾ, അനിമൽ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാവാം. പൂർണ്ണമായിട്ട് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കടുവടെ ഏരിയ പറഞ്ഞ പോലെ ആനയുടെ കാര്യം പറയാം. അപ്പോൾ ആന എത്രത്തോളം റബ്ബറിൻ്റെ ഇലതെന്ന് തന്നെ പ്രശ്നമാണ്. നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ പശുക്കളോ അല്ലെങ്കിൽ മറ്റേ ആടൊക്കെ പ്ലാവിൻ്റെ ഇലതെന്ന് അപ്പോൾ ചത്തുപോവും അല്ലേ, അങ്ങനെ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. അത് കഴിഞ്ഞ് കൊയകുലേറ്റ് ചെയ്യും. ഞാനിപ്പോൾ ചിമ്മിണിയിൽ ഞാൻ പി ജി ഡിവിഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിമ്മിണിയിലെ തോട്ടത്തു നിന്ന് ആന റബ്ബർ ഇലയും റബ്ബർ മരം പൊട്ടിച്ചു വീഴ്ത്തി മുഴുവൻ തിന്നെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ആനയ്ക്കൊരു കുഴപ്പവും ഞാൻ കണ്ടിട്ടില്ല. സോ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് വേരിയേഷൻസ് വന്നു. അപ്പോൾ ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ നിമിഷവും കാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതും ആ ഒരു അവയർനെസ് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം, പ്രത്യേകിച്ച് ഏത് കാലഘട്ടത്തിൽ കൂടി വരികയാണ്, ഒരു സംശയമില്ല.
1: യെസ്, ഇപ്പോൾ നമ്മളുടെ എല്ലാം സർക്കിളിൽ ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫേഴ്സ് ഉണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ലൈക്ക് അവരുടെ ഫോട്ടോസ് ഒന്നും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ കാണത്തില്ല. കാരണം ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്നുള്ളൊരു, ഇപ്പോൾ ഈ ഓണം സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടൊരു സംഭവമാണ്. വൈൽഡ് ലൈഫ് പോലെ തന്നെ ഹ്യൂമൻ ഫോട്ടോഗ്രാഫിയിൽ താങ്കൾ എന്തുമാത്രം ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ്ഡ് ആണ്, അതായത് മനുഷ്യരെ ക്യാമറയിലേക്ക് പകർത്തുന്നത്?
0: മനുഷ്യരെ ക്യാമറയിലേക്ക് പകർത്തുന്നത് ഞാൻ പകർത്തുന്നത് തുലോം കുറവാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. എനിക്ക് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി വളരെ താല്പര്യം, ലൈഫ് പകർത്താൻ താല്പര്യമുണ്ട്. അല്ലാണ്ട് ഒരാളുടെ ഫാഷനോ ഒരാളുടെ ചന്തമോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ ലൈഫ് ആസ് സച്ച് ഉണ്ടായിട്ടുണ്ട്. അത് ഞാനൊരു ട്രെയിനിൽ 2014 ഓർമ്മ, 2014 ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കൊരു പടത്തിന്, ചൈൽഡ്ഹുഡ് ഇന്നസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കിൽ ഞാൻ പകർത്തിയത്. അതിന് മുമ്പ് പകർത്തിയ ഒരു ചിത്രമാണ്, ട്രെയിനിലുള്ള ഒരു ഡ്രാമയാണ് പകർത്തിയത്. ഒരു ചെറിയൊരു കുട്ടിയും ഒരു വലിയ കുട്ടിയും രണ്ടുപേരും ചേർന്ന് സർക്കസ് കളിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ ആ കുട്ടി അത് സർക്കസ് കഴിഞ്ഞിട്ട് എൻ്റെ നേർക്ക് കൈ നീട്ടി. അപ്പോൾ ആ കുട്ടിയുടെ കണ്ണ് കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ ഞെട്ടിപ്പോൾ, എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കൈ നീട്ടി എൻ്റെ അടുത്തേക്ക് നീട്ടുമ്പോഴേക്കും ഞാനൊരു ക്ലിക്ക് എടുത്തു. ആ ക്ലിക്കിനാണ് അവാർഡ് കിട്ടി, മോഹൻലാൽ ഫെഫ്ക മോഹൻലാൽ ഫോട്ടോഗ്രാഫി അവാർഡ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആളുകളുടെ ഫുൾ രൂപമായിരിക്കില്ല, ആ ഒരു ചുറ്റുപാടുകൾ അയാൾ നിർവഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെ മാത്രമേ ഞാൻ മനുഷ്യന്മാരെ കണ്ടിട്ടുള്ളൂ അങ്ങനത്തെ ഫോട്ടോഗ്രാഫി. ഇപ്പോൾ ട്രാവൽ ഫോട്ടോഗ്രാഫി എടുക്കുന്ന സമയത്ത് അങ്ങനെ ഞാൻ സ്ട്രീറ്റിൽ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അത് രണ്ടും വൈൽഡ് ലൈഫും ഇതും എൻ്റെ കയ്യിൽ ഡിഫറൻ്റ് ആണ്, രണ്ട് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. വൺ ഓഫ് ദി എലിമെൻ്റ് ആയിട്ടാണ് ഞാൻ പുറത്തു പോകുമ്പോൾ കാണുന്നത്, വന്യജീവി മീൻസ് മനുഷ്യന്മാരെ, വൺ ഓഫ് ദി എലിമെൻറ്റ്സ്. ആ ചുറ്റുപാടുകളിൽ ബിൽഡിങ്ങും ജീവിതവും എല്ലാത്തിനും ആ എലിമെൻറ്റ്സ് ആയിട്ട് കാണുന്നത്. പക്ഷേ നേച്ചറിലാണെങ്കിൽ അങ്ങനെയല്ല, ഓരോന്നും ഒരു വലിയ കഥ പറയാനുള്ള സാധനമാണ്. അപ്പം ഞാൻ എവിടെ പിടിച്ച് കഥ പറയണം എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് കടുവയാണെങ്കിൽ ഏത് രീതിയിൽ ഫോട്ടോ എടുക്കണം? അപ്പോൾ കടുവയുടെ ആസ് സച്ച് ഒരു കടുവയെ കറക്റ്റായിട്ട് എടുത്താൽ തന്നെ നല്ലൊരു പടമാണ്. മനുഷ്യന്മാർ വെറുതെ മാത്രം എടുത്ത ഒരു പടമായിട്ട് മാറില്ല അത്. അപ്പോൾ അതിനെ കണക്ട് ചെയ്യുന്ന ജീവികളുമായിട്ടുള്ള ഇത് ഇപ്പം ചിത്രീകരിക്കണം, അതിൻ്റെ ഹാബിറ്റ് ആയിട്ട് ചിത്രീകരിക്കണോ വേണ്ടെന്നുള്ള ചോദ്യമുണ്ട്. അത് കോൺഫ്ലിക്ട് സിറ്റുവേഷനിലാണോ അല്ലയോ എന്നുള്ളത്, അത് ഭക്ഷണം കഴിക്കണോ അല്ലയോ എന്നുള്ളത്, അപ്പോൾ അപ്രോച്ച് ഡിഫറൻസ് ഉണ്ട്.
1: ഇപ്പോൾ നമുക്ക് ലൈക്ക് എണീക്കുന്ന ഉറങ്ങുന്ന സമയമൊക്കെ മാറി, എന്നാലും ഒരു പാറ്റേൺ ഉണ്ടല്ലോ മനുഷ്യരുടെ ജീവിതത്തിൽ. കാടിന് അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്, അതായത് ഇത്ര സമയമാകുമ്പോൾ കാടിൽ സൂര്യൻ ഉദിക്കും എന്നാണോ പറയാൻ അറിയില്ല, അതായത് വെളിച്ചം വരും ഇരുട്ടാവും, അങ്ങനെ ഒരു ഇടയിൽ മൈ ലൈഫ് എന്നൊക്കെ പറയുന്ന പോലെ.
0: അതാണ് ഞാൻ പറഞ്ഞ മില്യൻസ് ഓഫ് ഇയേഴ്സിന് അതിന് മാറ്റമില്ലല്ലോ. ഇപ്പോൾ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് 100 വർഷം മുമ്പ് ഇങ്ങനെയായിരുന്നു, 1000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു, ലക്ഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ തന്നെയായിരുന്നു. അതിനനുസരിച്ച് ക്രോഡീകരിച്ചൊരു ജീവിതത്തിലൂടെയാണ് ഏകദേശം നമ്മളല്ലാത്ത എല്ലാവരും കടന്നു പോകുന്നത്. നമ്മളുമാണ് നമ്മുടെ സർക്കാഡിയിൽ ഋതമുണ്ടല്ലോ, ഋതം നമ്മുടെ ഋതം ഉണ്ട്, പക്ഷെ നമ്മളതിനെ ബ്രേക്ക് ചെയ്തുല്ലേ. 5 മണിക്കൂർ കൂടുതൽ എത്ര പേര് ഉറങ്ങുന്നുണ്ട്? എൻ്റെ പേഴ്സണലി തന്നെ പറയാം, 5 മണിക്കൂർ കൂടുതൽ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. 6 മണിക്കൂറൊക്കെ പരമാവധി ഉറക്കം നമുക്ക് ഒരു ശരാശരി മനുഷ്യന് കിട്ടുന്നുള്ളൂ. പക്ഷേ മൃഗങ്ങൾക്ക് അങ്ങനെയല്ല, അവരവരുടേതായിട്ടുള്ള സമയങ്ങൾ ഉറങ്ങുന്നു. നമ്മൾ ഉറങ്ങുന്ന പോലെ വൈകുന്നേരം ഭക്ഷണമൊക്കെ വെച്ച് 9-10 മണിക്ക് ഉറങ്ങുന്ന ശീലമല്ല, ഓരോ ജീവികൾക്കും ഓരോ തരത്തിലാണ്. ചിലർക്ക് 1 മണിക്കൂർ മതി, ചിലവർ ഒരു ആനയൊക്കെ ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? ആനയൊക്കെ പലതവണ ഉറങ്ങുന്നുണ്ട്, ആന നിന്നുറങ്ങും, മരത്തിൽ ചാരി നിന്നുറങ്ങുന്നത് കണ്ടിട്ടുണ്ട്, കിടന്നുറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അവർക്ക് ചെറിയ ചെറിയ നാപ്പ് ഉണ്ട്, ചില മൃഗങ്ങളൊക്കെ നിന്നിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ 6 മണിക്കൂർ 8 മണിക്കൂർ വേണ്ട, ജീവിതത്തിൻ്റെ ഇടവേളകളിലാണ് അവർ ഉറങ്ങുന്നത്. ആനകൾ ചിലപ്പോൾ രാത്രി നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ അർദ്ധരാത്രി ഫുള്ളായിട്ട് ഉറങ്ങുന്ന സമയത്താണ് മറ്റ് എന്താ പ്രെഡേറ്റേഴ്സ് ആയിട്ടുള്ള കടുവയാണെങ്കിലും മറ്റേ രാത്രി സഞ്ചരിക്കുന്ന ജീവികളൊക്കെ രാത്രിയാണ് കംപ്ലീറ്റ് ആക്റ്റീവ് ആവുന്നത്, നെക്ടോണൽ ജീവികൾ. അപ്പോൾ പലതരത്തിലുള്ള എല്ലാം ഈ സൂര്യനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ജീവിതം.
1: ഇപ്പോൾ വൈൽഡ് 100 എന്ന് പറയുന്നത് തന്നെ വലിയൊരു

0: കുറച്ച് നാളത്തേക്കുള്ള ഒരു പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ എന്താണ് ഇനി എന്തൊക്കെയോ ചെയ്യണം എന്ന് എപ്പോഴും തോന്നുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. ലൈക്ക് ഒരു 5 ഇയേഴ്സിലേക്ക് എന്തൊക്കെയാണ് ഇനി ഒരു സ്വപ്നങ്ങളുള്ളത്?
1: പേഴ്സണലാണല്ലേ ചോദ്യം.
0: കാടിനെ കണക്ട് ചെയ്തോ? കാടില്ലാതെ ഒരു പ്രഭുവിനെ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല.
1: കാടുന്ന തന്നെയാണ് നമുക്ക് ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ഉണ്ടാകുന്നത്. അപ്പോൾ കാടിൻ്റെ സ്റ്റോറീസ് ഒരുപാട് ചെയ്യണമെന്നുണ്ട്. പകുതി ചെയ്തു വെച്ച കുറച്ച് പ്രൊജക്റ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു നക്ഷത്രാമയെക്കുറിച്ചുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറച്ച് മാത്രം ഷൂട്ട് ചെയ്തു വെച്ച സംഗതികൾക്ക് ഒന്ന് പൂർത്തിയാക്കണമെന്നുണ്ട്. അതൊരുപാട് നീണ്ടുപോയി. പക്ഷെ അതിന് മറ്റ് രാജ്യങ്ങളും കൂടി സഞ്ചരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. തായ്ലൻഡ് പോയിരുന്നു, ഞാൻ വിയറ്റ്നാം പോയിരുന്നു. അപ്പോൾ അതിന് കണക്ട് ചെയ്ത്, അപ്പോൾ ഇനി അതിൻ്റെ നക്ഷത്രാമകൾ അറിയാലോ, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കേരളത്തിൽ ചിന്നാറിൽ മാത്രം കാണുന്ന ഒരു ജീവിയാണ് സൗത്ത് ഇന്ത്യയിൽ. പിന്നെ തമിഴ്നാട് കാണുന്നു, പിന്നെ നോർത്തിൽ കുറച്ച് കാണുന്നു. കേരളത്തിൽ പക്ഷേ ചിന്നാറിൻ്റെ പ്രദേശത്ത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്മഗ്ലിംഗ് ഉണ്ട്, അതിൻ്റെ ഇൻ്റർനാഷണൽ ട്രേഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വലിയ ക്യാൻവാസ് ആയതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. ട്രൈബൽ കമ്മ്യൂണിറ്റിയെ ഡോക്യുമെൻ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അത് ഒന്നും ആയിട്ടില്ല.
0: കണ്ടിട്ടുണ്ട്, അതായത് ഈ മഞ്ചാടിക്കുരു കൊണ്ട് കമ്മൽ ഉണ്ടാക്കുന്ന അതൊക്കെ കുറച്ചും കൂടെ അവരുടെയൊക്കെ ഇപ്പൊ ഈ ഗോത്രവർഗം തന്നെയാണെങ്കിൽ അവരുടെ യങ് ലോട്ട്സ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പൊ ആർട്ട്ലോ പോലത്തെ പേജസ് ഒക്കെ ആണെങ്കിൽ അത് ഡോക്യുമെന്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലമാണ് കാട്.
1: എന്ത് ചെയ്താലും, എന്ത് ആത്മാർത്ഥതയോട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി എത്രയോ വർഷങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഡോക്യുമെന്റ് ചെയ്യണമെന്നാണ്. ഇപ്പൊ ഓരോ ആളുകളും ആ ജനറേഷനും പോകുമ്പോഴേ മിസ്സായി പോകുന്നതാണ് അതൊക്കെ. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ സിനിമ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പേഴ്സണലി എൻ്റെ ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഒരു സൈഡിലൂടെ നടന്നു പോകുന്നു. അങ്ങനെ അങ്ങനെ കുറേ ഉണ്ട്.
0: അപ്പോൾ താങ്ക് യു സോ മച്ച്. മനസ്സിന് സന്തോഷം നൽകിയ ഒരു യുവവാണി ആയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഒരുപാട് നമ്മുടെ നാടിനെക്കുറിച്ചും കാടിനെക്കുറിച്ചും ഒക്കെ അറിയാൻ പറ്റി. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു വെരി മച്ച്. ഇത് വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എങ്ങനെ സംവദിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ, എല്ലാവരും കാട്ടിലേക്ക് വരൂ.
0: അതെ അതെ അതെ അതെ. താങ്ക് യു.
1: താങ്ക് യു. താങ്ക് യു വെരി മച്ച്.
0: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതുവരെ കേട്ടത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് കൺസർവേറ്ററും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും ഫിലിം മേക്കറുമായ പ്രഭുവുമായുള്ള അഭിമുഖം. ഒപ്പമുണ്ടായിരുന്നത് ഫെറൻ. യുവവാണി.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 25:38. സേവന വാർത്തകൾ. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഈ മാസം 29 രാവിലെ 11 മണിക്ക് ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിൽ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഒരു സ്കൂളിൽ നിന്നും 2 പേരടങ്ങുന്ന ടീമിന് പങ്കെടുക്കാം. വിഷയം ഗാന്ധിജിയും ഖാദിയും, സ്വാതന്ത്ര്യസമരവും പൊതുവിജ്ഞാനവും. ചോദ്യങ്ങൾ മലയാളത്തിലാണ്. നാളെയാണ് രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി. ഇമെയിൽ വിലാസം POALP@KKVIB.org. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി POALP@KKVIB.org. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9746148187. നമ്പർ ഒരിക്കൽ കൂടി 9746148187.

ആലപ്പുഴ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതും 2025 ജനുവരി മുതൽ 2026 ഓഗസ്റ്റ് വരെ റദ്ദായതുമായ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് പുതുക്കി നൽകുന്നു. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിൽ ഒക്ടോബർ 2024 മുതൽ ജൂൺ 2026 വരെ രേഖപ്പെടുത്തിയവർക്കാണ് രജിസ്ട്രേഷൻ പുതുക്കുവാൻ അവസരം.

0: അവസാന തീയതി ഒക്ടോബർ 31. താല്പര്യമുള്ളവർ പ്രവൃത്തി ദിവസങ്ങളിൽ തൊഴിൽ രജിസ്ട്രേഷൻ കാർഡുമായി ജില്ലാ സൈനികക്ഷേമ ഓഫീസ് ആറാട്ട് വഴി ആലപ്പുഴ എന്ന വിലാസത്തിൽ നേരിട്ടോ ദൂതൻ മുഖേനയോ തപാൽ മാർഗമോ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0477-2245673. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0477-2245673.
1: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് രക്ഷേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: ഒക്ടോബർ 2 മുതൽ 8 വരെ നടക്കുന്ന വന്യജീവി വാരാഘോഷത്തിൽ മുന്നോടിയായി ഇടുക്കി സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ നടത്തുന്നു. ഒക്ടോബർ 2-3 തീയതികളിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിലാണ് മത്സരങ്ങൾ. വ്യക്തിഗത മത്സരങ്ങൾക്ക് അംഗീകാരമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് അധികാരികളുടെ സാക്ഷ്യപ്പെടുത്തലോടുകൂടി എത്തുന്ന 2 പേർക്ക് വീതവും ക്യൂസ് മത്സരത്തിൽ 2 പേർ ഉൾപ്പെടുന്ന ഒരു ടീമിനും ലൈവ് മോഡലിംഗിന് 5 പേർ ഉൾപ്പെടുന്ന ഒരു ടീമിനും പങ്കെടുക്കാവുന്നതാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0486-2-3-2-5-0-5. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0486-2-3-2-5-0-5.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: പ്രകൃതിയുടെ രുചി.
0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രകാരം 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തണം. നിശ്ചിത സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ തുടർന്ന് പെൻഷൻ അനുവദിക്കുകയുള്ളൂ. മസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് തുടർന്ന് വരുന്ന എല്ലാ മാസങ്ങളിലും 1-20 വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് നടത്താം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0491-2505-58. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0491-2505-58. ഇപ്പോൾ സമയം 8:30:35. FM ഈവനിംഗ് തുടരുന്നു. ഇനി ഈവനിംഗ് മെലഡി. സേറ എന്ന ഹിന്ദി ചിത്രത്തിലെ ഒരു ഗാനമാണ് ഇന്നത്തെ ഈവനിംഗ് മെലഡി. ലതാ മങ്കേഷ്കർ പാടിയത്. രചന ഹസ്രത് ജയ്പൂരി. സംഗീത സംവിധാനം രാംലാൽ.

2025 ജനുവരി മുതൽ 2026 ഓഗസ്റ്റ് വരെ രജിസ്ട്രേഷൻ പുതുക്കാത്തവർ, റദ്ദായ രജിസ്ട്രേഷനുകൾ എന്നിവർക്ക് ഒക്ടോബർ 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ഐഡി കാർഡുകൾ പുതുക്കാം. www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിലെ സ്പെഷ്യൽ റിന്യൂവൽ എന്ന ഓപ്ഷൻ മുഖേന ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ടും രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 0479244425 02. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0479244425 02. പട്ടികജാതി വികസന വകുപ്പിന്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം +2 VHSC പഠനത്തിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തെ പ്രവേശന പരീക്ഷ പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471273728. അപേക്ഷ നൽകുന്നതിനുള്ള അവസാന തീയതി 30 ഈ മാസം. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0471273728.

ITI വൊക്കേഷണൽ കോഴ്സ് യോഗ്യതയുള്ളവർക്ക് ഒരു വർഷത്തെ പരിശീലനത്തിനാണ് അവസരം. വിവിധ ട്രേഡുകളിലായി ഒഴിവുകളുണ്ട്. അപേക്ഷ ഒക്ടോബർ 8 വരെ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി cochinshipyard.in. കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കീഴിൽ 12-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് LD ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ്, അസിസ്റ്റന്റ്, ഡാറ്റ ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് SSC.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി SSC.gov.in.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 38 മിനിറ്റ് 50 സെക്കൻഡ്. FM ഈവനിംഗ് തുടരുന്നു. ഇപ്പോൾ ഒരു തമിഴ് ചലച്ചിത്ര ഗാനം കേൾക്കാം. 1001 എന്ന ചിത്രത്തിൽ നിന്ന് TM സൗന്ദരരാജൻ പാടിയത്.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44:35 എഫ് എം ഈവനിംഗ് തുടരുന്നു.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ഒരിടത്തും നിൽക്കുവാൻ കഴിയാത്ത വണ്ണം അന്തരീക്ഷം വെന്തുകൊണ്ടിരിക്കുന്നു. തീ കെടുത്തുവാൻ ആളുകൾ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആർക്കും അടുക്കുവാൻ കഴിയുമായിരുന്നില്ല. ചാലിയ തെരുവുകളിൽ നിന്നും ആളുകൾ കൂട്ടമായി കിട്ടാവുന്ന പാത്രങ്ങളിൽ വെള്ളവുമെടുത്ത് തീ അണയ്ക്കുവാൻ ഓടിയെത്തിക്കൊണ്ടിരുന്നു. ചുറ്റുവട്ടത്തുള്ള കിണറുകളിൽ നിന്നും വെള്ളം കോരി ഒഴിക്കുവാൻ രാമർ മുന്നിട്ടിറങ്ങി. തീപിടിച്ച കടകളിലെ ആളുകളുടെ നിലവിളി ഉച്ചത്തിൽ ഉച്ചത്തിൽ ഉയരുന്നുണ്ടായിരുന്നു. പാത്രക്കടയ്ക്ക് തീപിടിക്കുന്നതിന് മുമ്പേ ചിലർ ഓടിക്കയറി പാത്രങ്ങളെടുത്ത് പുറത്തിട്ടു, പിന്നെ അതുമായി ഓടി. എന്തിനിത് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി വെള്ളമെടുക്കാൻ എന്നായിരുന്നു. തേപ്പ് പെട്ടിയുമായി ഓടുന്നയാളും പറഞ്ഞു, വെള്ളമെടുക്കാൻ പോകുന്നു. കട കത്തിത്തീരുന്നതിന് മുമ്പേ പാത്രക്കട ശൂന്യമായിരുന്നു. പായകളും വില കൂടിയ തുണിത്തരങ്ങളും തീപിടുത്തത്തിന്റെ മറവിൽ ആളുകൾ കവർന്നുകൊണ്ടുപോകുന്നത് രാമർ നിസ്സഹായതയോടെ നോക്കി നിന്നു. അയാളപ്പോൾ മറ്റുള്ളവരുമായി ചേർന്ന് തീയണയ്ക്കാൻ കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല. ഭ്രാന്തമായ രീതിയിലാണ് തീ പടർന്നുകൊണ്ടിരിക്കുന്നത്. നിരത്തിൽ ബോധമറ്റ നിലയിൽ പലരും കിടക്കുന്നതും കാണാമായിരുന്നു. തീപിടിച്ചതും കവർച്ച ചെയ്യപ്പെട്ടതുമായ കടകളിലെ ഉടമകളായിരുന്നു പലരും. നോക്കി നിൽക്കെ വളച്ചന്തയിലേക്കും ഹൽവ ചന്തയിലേക്കും തീ പടർന്നു. വളച്ചന്തയിലേക്ക് തീ പടർന്നപ്പോൾ വെള്ളവുമായി രാമർ അങ്ങോട്ടേക്കോടി. വെള്ളത്തിന് കെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ വളച്ചന്തയെ പൂർണ്ണമായും തീ ആവേശിച്ചു കഴിഞ്ഞിരുന്നു. അല്പം മുമ്പ് കല്യാണിക്ക് വള വാങ്ങിക്കൊടുത്ത സ്ഥലത്തുപോലും തീയുടെ മഞ്ഞനാവ് എത്തിക്കഴിഞ്ഞിരുന്നു. അത് രാമറിന്റെ സ്വാസ്ഥ്യം കെടുത്തുന്ന ദൃശ്യമായിരുന്നു. മധുരമായ ഒരോർമ്മയോ അനുഭവമോ ആണ് അവിടെ ചാരമാകുന്നതെന്ന് അയാൾ ദുഃഖത്തോടെ വിചാരിച്ചു. വെള്ളമൊഴിച്ച് തീ നിയന്ത്രിക്കുവാൻ കഴിയുമെന്ന് ആശിച്ചുകൊണ്ട് വെള്ളത്തിനു വേണ്ടി പരക്കം പായാൻ തുനിയുമ്പോഴാണ് ആരുടെയോ നിലവിളി അയാൾ കേട്ടത്. തീപിടിച്ച വളച്ചന്തയ്ക്കുള്ളിൽ നിന്നായിരുന്നു അത്. തൊട്ടപ്പുറത്തുനിന്നും ഒരമ്മ ആർത്തലച്ചു കരയുന്നു. ശക്തമായ വേവുകാറ്റ് അവരെ പൊതിയുന്നുണ്ടെങ്കിലും അതൊന്നും ആ സ്ത്രീ അറിയുന്നതേയില്ല. തീ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടത്തേക്ക് വിരൽ ചൂണ്ടി അവർ പറയുന്നു, എന്റെ മക്കൾ, എന്റെ മക്കൾ. അവരുടെ മക്കൾ അതിനകത്തുണ്ട്. കുട്ടികൾ അതിനകത്ത് കിടന്ന് ഉറങ്ങിപ്പോയതാകാം. എന്തു ചെയ്യാൻ കഴിയുമെന്ന് ആർക്കും ഒരു രൂപവുമില്ലായിരുന്നു. എല്ലായിടത്തുനിന്നും നിലവിളികൾ ഉയരുന്നുണ്ട്. അതിൽ ഒന്നു മാത്രമായിട്ടാണ് പലരും ഇതിനെ കണ്ടിരുന്നത്. കല്യാണിക്ക് വളയെടുത്തു കൊടുത്ത വിൽപ്പനക്കാരിയാണ് നെഞ്ചത്തടിച്ച് കരയുന്നതെന്ന് രാമർ തിരിച്ചറിഞ്ഞു. തീയുടെ മഞ്ഞ മറയ്ക്കപ്പുറത്തുനിന്നും നിലവിളികൾ കേൾക്കാമായിരുന്നു.

0: കുട്ടികളുടെ കരച്ചിലായിരിക്കാം. അവരെ രക്ഷപ്പെടുത്തുവാൻ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ രാമറിന് അത് കേട്ടു നിൽക്കുവാൻ സാധിച്ചില്ല. രാമർ മറ്റൊന്നും ആലോചിക്കാതെ തീയുടെ അടുത്തേക്ക് നടന്നു. എന്തായി കാട്ടുന്നത് എന്ന് ആരോ പറഞ്ഞ് അയാളെ തടയാൻ ശ്രമിച്ചെങ്കിലും രാമർ അത് ശ്രദ്ധിക്കാൻ പോയില്ല. തീയുടെ അനേകം വളയങ്ങൾക്കകത്തേക്ക് അയാൾ ചാടിക്കയറി. അതികഠിനമായ ചൂട് ദേഹത്തെയാകെ നീറ്റിച്ചെങ്കിലും നിലവിളിയിലായിരുന്നു അയാളുടെ ശ്രദ്ധ. പക്ഷേ അപ്പോൾ നിലവിളി കേൾക്കാനില്ലായിരുന്നു. ഒടുവിൽ പുകയുടെ കൂനകൾ ചികഞ്ഞടുത്ത് ഒരു പെൺകുട്ടിയെ തോളിലേറ്റി അപ്പുറത്തെത്തിച്ചപ്പോഴാണ് അമ്മയുടെ വിലാപം അയാളെ ഞടുക്കിയത്. അയ്യോ, എന്റെ മോൻ എന്തു പറ്റിയോ? അപ്പോഴേക്കും രാമർ കരുവാളിച്ചിരുന്നു. ഒരു കുട്ടി കൂടി ജീവനോടെ വെന്തുമരിക്കാൻ പോകുന്നു എന്ന അറിവ് അയാളെ വല്ലാതെ നടുക്കി. ഒരിക്കൽ കൂടി തീക്കടലിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അയാൾ തീരുമാനിച്ചു. അപ്പോഴും ആരെല്ലാമോ തടഞ്ഞു. രാമറേ, നിനക്ക് പ്രാന്താണോ? രണ്ടാമത്തെ കുട്ടിയെയും എടുത്ത് പുറത്ത് കടക്കുമ്പോഴേക്കും അയാൾ ഏതാണ്ട് വെന്ത് കഴിഞ്ഞിരുന്നു. പുറത്ത് കാലെടുത്ത് കുത്തിയ ഉടനെ തീപിടിച്ച ഒരു മുളന്തണ്ട് ഒരു ശൂലം കണക്കെ അയാളുടെ ഇടം കണ്ണിലേക്ക് തുളച്ചു കയറി. തീ കണ്ണിലൂടെ അകത്തേക്ക് ഇറങ്ങുന്നത് വേദനയോടെ അറിഞ്ഞു. അപ്പോഴേക്കും രാമർ ബോധമറ്റ് നിലം പതിച്ചിരുന്നു. 56-ാമത്തെ ദിവസം പൂർണ്ണമായും ബോധം വന്നപ്പോഴാണ് താൻ ആശുപത്രിയിലാണെന്ന് രാമറിന് മനസ്സിലായത്. മരുന്നിന്റെ ഗന്ധം ആദ്യമായിട്ട് അറിയുകയായിരുന്നു. അതയാളെ അസ്വസ്ഥനാക്കി. തനിക്കെന്താണ് പറ്റിയതെന്ന് അയാൾ ചികഞ്ഞെടുത്തുകൊണ്ടിരുന്നു. അതിനിടയിൽ ഡോക്ടർ തന്നെ ഗൗരവപൂർവ്വം പരിശോധിക്കുന്നതായും രാമർ അറിഞ്ഞു. ഇടതുകണ്ണ് തുറക്കാൻ കഴിയുന്നില്ല, നല്ല വേദനയുമുണ്ട്. വലതു കണ്ണിലൂടെ മാത്രമാണ് രാമറിന് പുറം ലോകം കാണാൻ കഴിഞ്ഞത്. തീപിടിച്ച ഒരു മുളന്തണ്ട് ഒരു കുന്തം കണക്കെ ഇടതുകണ്ണിന് നേരെ വന്നിരുന്നതായി രാമർ ഓർമ്മിച്ചെടുത്തു. ഡോക്ടർ പറയുന്നു, ആരുടെയോ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ഇയാൾ രക്ഷപ്പെട്ടത്. ഇത്രയധികം പൊള്ളലേറ്റ ഒരാൾ സാധാരണ തിരിച്ചു വരാറില്ല. കോഴിക്കോട്ടെ പേരുള്ള ഒരു ആശുപത്രിയിലാണ് താൻ കിടക്കുന്നതെന്ന് രാമർ മനസ്സിലാക്കി. തന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ VI രാമനാണെന്നും അയാൾ തിരിച്ചറിഞ്ഞു. ആശുപത്രി വിടുമ്പോൾ ഒരു വലിയ തീപിടുത്തത്തിന്റെ അവശിഷ്ടം എന്നോണം രാമറിന് നഷ്ടമായത് ഇടതു കണ്ണിന്റെ കാഴ്ചയായിരുന്നു. വലതു കണ്ണിലൂടെ തന്റെ തൊട്ടടുത്തു നിൽക്കുന്ന കല്യാണിയെ അയാൾ നോക്കിക്കൊണ്ടിരുന്നു. ഒറ്റക്കണ്ണിലൂടെ അയാൾ ഒരു പുതിയ കല്യാണിയെയാണ് അവിടെ കണ്ടത്. അവളുടെ പ്രാർത്ഥന. ഭാര്യയുടെ തോളിൽ കൈകളമർത്തി അയാൾ പതുക്കെ ആശുപത്രിയുടെ പടവുകൾ ഇറങ്ങി.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: അവതരിപ്പിക്കുന്നത് വി കെ ശ്രീധരൻ.
2: കടങ്കഥകൾ പഴഞ്ചൊല്ലുപോലെ പതിരില്ലാത്തത്, വിജ്ഞാനവും വിനോദവും വിളങ്ങി നിൽക്കുന്നു. വിരോധ പ്രതീതി തോന്നുന്നതാണ് കടങ്കഥയിലെ ഒരു വിഭാഗം. തോളിൽ തൂങ്ങുകയും തല്ലുകൊള്ളുകയും ചെയ്യുന്നതിൻ്റെ ഉത്തരമാണ് ചെണ്ട. ഈ മേഖലയിലുള്ളതും കേവല സത്യം പതിവിന് നിരക്കാതിരിക്കുന്നതുമാണ് അകത്തറുത്താൽ പുറത്തറിയും എന്ന ചോദ്യം. ഉത്തരം ചക്ക. കൊക്കിരിക്കെ കുളം വറ്റിവറ്റി എന്ന വർണ്ണന വിളക്കിൽ എണ്ണ കഴിയുന്നതാണ് സൂചന. പലതും പഴമൊഴിയിലേതുപോലെ നാടൻ വൃത്ത നിബദ്ധവും താളാത്മകവും. കുഞ്ഞുണ്ണിമാഷുടെ കടങ്കഥകൾ എന്ന പുസ്തകത്തിലെ അവതാരികയിൽ ഇതിനെക്കുറിച്ച് വേണുഗോപാലപ്പണിക്കർ സവിശദം പ്രതിപാദിക്കുന്നുണ്ട്. കടങ്കഥയിലെ ഉത്തരം തേടൽ ഭാഷയിലെ കെട്ടഴിക്കുന്ന പ്രക്രിയ. തമിഴിൽ വിടുകഥൈ, കന്നഡ തുളുവിൽ ഒഗടു, സംസ്കൃതത്തിൽ പ്രഹേളിക, കൂടോക്കി, ചിത്രപ്രശ്നം, ഗൂഢപ്രശ്നം, ഇംഗ്ലീഷിൽ റിഡിൽ എന്നീ പേരുകളാണ് അറിയപ്പെടുന്നത്. കടങ്കഥ നാട്ടുവാങ്മയത്തിൻ്റെ നടുത്തുണ്ടം. കുട്ടികൾക്ക് കാവ്യാസ്വാദനത്തിൻ്റെ പ്രഥമപാഠം പകരുന്നതും തർക്കബുദ്ധി ഉണർത്തുന്നതും. എല്ലാ കാളയ്ക്കും മണ്ടയ്ക്ക് കൊമ്പ്, വെള്ളക്കാളയ്ക്ക് പള്ളയ്ക്ക് കൊമ്പ്. ഉത്തരം കിണ്ടി. സങ്കീർണ സമസ്യകളും നിലവിലുണ്ട്. വട്ടിവയറനും ചന്തയ്ക്ക് പോയി, വളാവളഞ്ചനും ചന്തയ്ക്ക് പോയി, മേലാകെ മുള്ളനും ചന്തയ്ക്ക് പോയി. യഥാക്രമം മത്തങ്ങ, കോൽപ്പുളി, കയ്പ്പയ്ക്ക എന്നിവയാണ് ഉത്തരങ്ങൾ. ഭാവന സമ്പന്നവുമാണ് പ്രഹേളി.

0: ഇരുട്ടുകാട്ടിലെ കറുത്ത പന്നിയാണ് പെൻ. മുറ്റത്തെ ചെപ്പിനടപ്പില്ല എന്ന വർണ്ണനയിൽ കിണർ മൂടിയില്ലാത്ത ചെമ്പായി കണക്കാക്കുന്നു. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. കുതിരയെ സമാനപ്പെടുത്തുന്നത് ചെരിപ്പായി. ഭാഷാവികസനത്തിനും ഭാവനയിലേക്കും വിശാല ലോകത്തിലേക്കും എത്തിക്കാൻ ഉതകുന്ന നാട്ടറിവുകൾക്ക് പൊതുവെ മങ്ങലേറ്റിട്ടുണ്ട്. സാഹിത്യ ക്ലാസ്സുകളിൽ സമസ്യയുടെ പ്രയോഗ സാധ്യത തേടേണ്ടതുണ്ട്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
3: ഇനി ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. മംഗളം നേരുന്നു എന്ന ചിത്രത്തിൽ നിന്ന് യേശുദാസ്, കല്യാണി മേനോൻ എന്നിവർ പാടിയത്.

ഇന്നത്തെ എഫ് എൻ ഡയറിയിലെ ചോദ്യവും അതിൻ്റെ ഉത്തരവും. ചോദ്യം ഇതായിരുന്നു: 1938 സെപ്റ്റംബർ 24 കായിക രംഗത്തെ ഒരു അപൂർവ നേട്ടത്തിന് ആദ്യമായി സാക്ഷ്യം വഹിച്ചു, എന്തായിരുന്നു അത്? ഉത്തരം: അന്ന് അമേരിക്കയുടെ ജോൺ ഡൊണാൾഡ് ബഡ്ജ് എന്ന ഡോൺ ബഡ്ജ്, പിൽക്കാലത്ത് US ഓപ്പൺ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട US നാഷണൽ ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് ചരിത്രത്തിലാദ്യമായി ടെന്നീസിലെ ഗ്രാൻഡ്സ്ലാം നേട്ടം കൈവരിച്ചു. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി: 1938 സെപ്റ്റംബർ 24 കായിക രംഗത്തെ ഒരു അപൂർവ നേട്ടത്തിന് ആദ്യമായി സാക്ഷ്യം വഹിച്ചു, എന്തായിരുന്നു അത്? ഉത്തരം: അന്ന് അമേരിക്കയുടെ ജോൺ ഡൊണാൾഡ് ബഡ്ജ് എന്ന ഡോൺ ബഡ്ജ്, പിൽക്കാലത്ത് US ഓപ്പൺ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട US നാഷണൽ ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് ചരിത്രത്തിലാദ്യമായി ടെന്നീസിലെ ഗ്രാൻഡ്സ്ലാം നേട്ടം കൈവരിച്ചു. നാളത്തെ ചില പരിപാടികൾ: രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് പ്രൊഫസർ സി ശാന്തകും. രാത്രി 8:05 ആസ്റ്റർ മെഡ് സിറ്റി ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ, ഹൃദ്രോഗ നിർണയവും ചികിത്സയും നൂതന മാർഗങ്ങൾ. സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സന്ദീപ് ആറുമായി അഭിമുഖം. രാത്രി 9:30 സാഹിത്യ സുരഭി, സുരേഷ് കുമാർ PG കഥ ഓർമ്മകളിലെ നീലാകാശം, NA സുധീരന്റെ പ്രഭാഷണം, അമിതാവ് ഘോഷിന്റെ ഗോസ്റ്റ് ഐ എന്ന നോവൽ, CV ഹരീന്ദ്രൻ അവതരിപ്പിക്കുന്ന കവിതകൾ. നാളെ രാത്രി 10 ഹിന്ദുസ്ഥാനി സംഗീതം. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഇവനിംഗ് സമാപിക്കുന്നു. FM ഇവനിംഗ് ഇനി നാളെ വൈകിട്ട് 7:35.

0: which basically calls for lower commissions, stricter regulation of insurance companies. That actually has an impact on the fee income of banks, impacting their profitability, which explains why some of the bank stocks actually fell. So that impacted the stock markets.
1: Government sources today emphasize that merchant discount rate MDR on person-to-merchant UPI transaction above 2,000 rupees is not assessed or surcharge. Sources said not a single rupee of MDR goes to the government. They said that MDR stays within the payment ecosystem and around 96% of all UPI merchant transactions remain unaffected. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi says spirit of service is the greatest driving force for country's progress, highlights government innovative schemes bringing 25 crore citizens out of poverty. Government cuts basic customs duty on crude edible oils to ease domestic business. I beg your pardon, prices. In Odisha, heavy rain continues under influence of deep depression in its southern parts and adjoining north coastal Andhra Pradesh. Sensex plunges 1,248 points to settle at 73,581. And at Asian Games in Japan, India won silver medals in mixed relay race and wushu. Seema Kumari bags historic bronze in 10,000 meter race. Double sculls rowing and mixed skeet shooting teams also won bronze. That is all in the news at 9. Good night.
2: ഇത് ആകാശവാണി കൊച്ചി എഫും 102.3.
3: ചുറ്റുവട്ടം
4: എറണാകുളത്തിന്റെ സാംസ്കാരിക സ്പന്ദനം. ഇന്ന് ചുറ്റുവട്ടത്തിൽ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കവിയോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ സജയ് കെ വി നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്.
5: ഏതാണ്ട് എഴുത്തച്ഛന്റെ കാലം മുതൽക്ക് തന്നെ എഴുത്തച്ഛൻ സാമാന്യ ജനങ്ങൾക്ക് വേണ്ടിയാണ് എഴുതിയത് എന്ന് നമുക്കറിയാം. അത് അത്തരത്തിൽ ആയിത്തീരുകയും ചെയ്തു എന്ന് നമുക്കറിയാം. എന്നാണ് നമ്മൾ രാമായണം, അധ്യാത്മ രാമായണം ഒരു മാസക്കാലം എടുത്ത് വായിക്കാൻ തുടങ്ങിയത് എന്ന് എനിക്കറിയില്ല. അതിന് വലിയ പഴക്കമൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 80s മലയാളി അതൊരു ശീലമാക്കി മാറ്റുന്നത്. കവിതാ വായന എന്ന നിലയിൽ അത് കവിതയുടെ ജനകീയതയെ ഉദാഹരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. എഴുത്തച്ഛനെ പറ്റി വൈലോപ്പിൽ എഴുതിയിട്ടുള്ള ഒരു കവിതയുടെ പേര് ഗൃഹപുരാണം എന്നാണ്. നമ്മുടെ ഒരു ഗൃഹപുരാണമാണ് എഴുത്തച്ഛൻ്റെ, ഒരു വീട്ടുപുരാണമാണ്, ഒരു ഹോം ലോറാണ്, ഫോക്ക് ലോർ എന്നതുപോലെ ഒരു ഹോം ലോറാണ് എഴുത്തച്ഛൻ്റെ കവിത, എഴുത്തച്ഛൻ്റെ രാമായണം പ്രത്യേകിച്ചും. ആ അർത്ഥത്തിൽ മലയാളിയുടെ ആദ്യത്തെ ജനകീയ കവി എഴുത്തച്ഛനായിരുന്നു. ആ ധാര കുമാരനാശാനിലൂടെ തുടർന്ന് വന്നിട്ടാണ് ചങ്ങമ്പുഴയിലേക്ക് എത്തുന്നത് എന്നും നമുക്കറിയാം. ഒരുപക്ഷെ ജനങ്ങളുടെ കവിത എന്ന നിലയിൽ മലയാള കവിത മാറിത്തീരുന്നത് 20th ആരംഭത്തിൽ കുമാരനാശാനിലൂടെയായിരുന്നു. ആശാനെ പോലെ പ്രൗഢഗംഭീരനായ ഒരു കവി, ജനകീയൻ കൂടിയായി മാറുന്ന ഒരു വിസ്മയത്തിന് മലയാളി സമൂഹം സാക്ഷ്യം വഹിച്ചത് 20th ഒന്നും രണ്ടും ദശകങ്ങളിലായിരുന്നു. ആശാന്റെ ഒരു ഈരടിയെങ്കിലും ചണ്ഡാലഭിക്ഷയിൽ നിന്നോ കരുണയിൽ നിന്നോ ഒരുപക്ഷെ ലീലയിൽ നിന്നോ നളിനിയിൽ നിന്നോ വീണപൂവിൽ നിന്നോ ഓർത്തു ചൊല്ലാൻ സാധിക്കും. ഈ അർത്ഥത്തിലാണ് ഒരുപക്ഷെ മുണ്ടശ്ശേരി മാഷ് ആശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന ഉജ്ജ്വലമായ പ്രയോഗം കൊണ്ട് ആദരിച്ചത്. ജനങ്ങളുടെ കവി എന്ന അർത്ഥത്തിലാണ് ജനങ്ങളിലേക്ക് തന്റെ കവിതയിലൂടെ പ്രവേശിച്ച ഏറ്റവും പ്രമുഖനായ മഹാനായ മലയാള കവി എന്ന അർത്ഥത്തിലായിരിക്കാം മുണ്ടശ്ശേരി മാഷ് ആ തരത്തിൽ ആശാനെ വിവരിച്ചത്, ആശാൻ കവിതയെയും വിവരിച്ചത്. നമുക്കറിയാവുന്നതുപോലെ മലയാളത്തിലെ, കേരളത്തിലെ ആദ്യത്തെ കഥാപ്രസംഗം എന്ന് പറയുന്ന ആശാന്റെ ചണ്ഡാല ഭിക്ഷുകിയായിരുന്നു. ചങ്ങമ്പുഴയുടെ രമണന് ഒരു കഥാപ്രസംഗ ആവിഷ്കാരം ഉണ്ടായിട്ടുണ്ട്, ചലച്ചിത്ര ആവിഷ്കാരവും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. കുട്ടികൃഷ്ണ മാരാര് ഇടപ്പള്ളിയെയും ചങ്ങമ്പുഴയെയും ഒരുമിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു ഞെട്ടിൽ വിരിഞ്ഞ രണ്ട് പൂക്കളെപ്പോലെ ജീവിച്ച കവികൾ എന്നാണ്. വൈലോപ്പിള്ളി ആകട്ടെ ഇവിടുത്തെ അയൽ ദേശമായ കലൂരിൽ ജീവിച്ചു, ഒരേ കാലത്ത് ജീവിച്ചു. പക്ഷേ ഇവർ തമ്മിലുള്ള വലിയൊരു വ്യത്യാസം, വളരെ പക്വമായ കവിതയായിരുന്നു. ഒരുപക്ഷെ മാമ്പഴം പോലെ, പാകമെത്തിയ മാമ്പഴം പോലെ, മൂപ്പെത്തിയ മാമ്പഴം പോലെ പക്വമായ കവിതയായിരുന്നു തൻ്റെ ചെറുപ്പത്തിൽ തന്നെ വൈലോപ്പിള്ളിയിൽ നിന്ന്, തൻ്റെ യൗവനത്തിൽ തന്നെ

വൈലോപ്പിള്ളി സൃഷ്ടിച്ചത്. അത് കാൽപ്പനികമായിരുന്നില്ല, ഒരുപക്ഷെ അകാൽപ്പനികവുമായിരുന്നില്ല, രണ്ടിൻ്റെയും ഒരു നടുനിലയിലുള്ള പാകമായ കവിതയായിരുന്നു. ചങ്ങമ്പുഴ കാൽപ്പനികത പോലെ ഉന്മത്തമായിരുന്നില്ല ഒരിക്കലും. തൻ്റെ യൗവനത്തിൽ പോലും കന്നിക്കൊയ്ത്തിലെ കവിതകൾ എഴുതുന്ന കാലത്ത് പോലും ഭാവുകത്വം. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ചങ്ങമ്പുഴ അന്തരിക്കുന്ന 1948 തൻ്റെ 37-ാമത് വയസ്സിലാണ് വൈലോപ്പിള്ളി കന്നിക്കൊയ്ത്ത് എന്ന് തൻ്റെ ആദ്യ സമാഹാരം പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോഴേക്ക് തൻ്റെ എണ്ണമറ്റ കാവ്യ സമാഹാരങ്ങളും രമണനും പ്രസിദ്ധീകരിച്ച് അതിപ്രസിദ്ധി ആർജിച്ച് ചങ്ങമ്പുഴ അന്തരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മാത്രമാണ്, 37 വയസ്സെന്ന് പറയുന്നത് അത്ര ചെറിയ വയസ്സൊന്നും അല്ല എന്ന് നമുക്കറിയാം അല്ലേ. ഒരു മനുഷ്യായസിൻ്റെ ഒരു നടുനില, നടുമുറിയാണ് നമ്മൾ 37-40 വയസ്സുകളെന്നൊക്കെ പറയുക. ഈ 37-ാമത്തെ വയസ്സ് വരെ കാത്തിരുന്നു തൻ്റെ ആദ്യ കാവ്യ സമാഹാരം പ്രസിദ്ധീകരിക്കാൻ. വൈലോപ്പിള്ളി എന്നതും വളരെ പ്രധാനമാണ്. തീരെ അക്ഷമയില്ലായിരുന്നു ആ കവിക്ക്, തീരെ വ്യഗ്രനായിരുന്നില്ല അല്ലെ. കവിയായി അറിയപ്പെടാനോ തൻ്റെ ആദ്യ സമാഹാരം പ്രസിദ്ധീകരിക്കാനോ വെമ്പൽ പൂണ്ട ഒരു കവിയൊന്നും ആയിരുന്നില്ല വൈലോപ്പിള്ളി. ഈ കാത്തിരിപ്പിൻ്റെ ക്ഷമയെയാണ് ഞാൻ വൈലോപ്പിള്ളിയുടെ പക്വത എന്ന് വിശേഷിപ്പിച്ചത്. പക്ഷേ ചങ്ങമ്പുഴ എന്ന ഈ സഹോദര കവിയോട്, ഈ സമകാലികനോട് തീരെ അസൂയാലുമായിരുന്നില്ല വൈലോപ്പിള്ളി. ഒരുപക്ഷെ ചങ്ങമ്പുഴയെ പറ്റി ഏറ്റവും മനോഹരമായൊരു മലയാള കവിത എഴുതിയിട്ടുള്ളത് വൈലോപ്പിള്ളിയാണ്. ഏറ്റവും മനോഹരമായൊരു ലേഖനം എഴുതിയിട്ടുള്ളതും വൈലോപ്പിള്ളിയാണ്. അതിൻ്റെ ആ പ്രാരംഭവാക്യം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. യുവാവായി സാഹിത്യത്തിൽ അവതരിച്ച്, യുവാവായി ഉല്ലസിച്ച്, യുവാവായി അന്തരിച്ച ചങ്ങമ്പുഴ എന്നാണ്. മൂന്നിടത്താണ്, മൂന്ന് പ്രാവശ്യമാണ് ചങ്ങമ്പുഴയുടെ യുവത്വത്തെ ഊന്നിപ്പറയുന്നത്, പ്രശംസിക്കുന്നത് വൈലോപ്പിള്ളി. ആ ലേഖനത്തിൻ്റെ പേരാകട്ടെ പണിനീർ പൂന്തോപ്പ് എന്നോ മറ്റോ ആണ്. ചങ്ങമ്പുഴ കവിത എന്ന പണിനീർ പൂന്തോപ്പിനെ പറ്റിയാണ് ആ ലേഖനത്തിൽ എഴുതുന്നത് വൈലോപ്പിള്ളി. സുൽത്താനും കവിയും, അതും ചങ്ങമ്പുഴ മരിച്ചപ്പോഴൊന്നും അല്ല വൈലോപ്പിള്ളി ഈ കവിത എഴുതുന്നത്. ഇടപ്പള്ളി മരിച്ചപ്പോൾ ചങ്ങമ്പുഴ രമണൻ എഴുതിയതുപോലെ തൽക്ഷണം എഴുതപ്പെട്ട ഒരു കവിതയൊന്നുമല്ല സുൽത്താനും കവിയും. വർഷങ്ങൾക്ക് ശേഷമാണ്. വൈലോപ്പിള്ളിയുടെ ആദ്യ സമാഹാരങ്ങളിലൊന്നുമല്ല, ഒരുപക്ഷെ മകരക്കൊയ്ത്തിലോ മറ്റോ ചേർത്തിട്ടുള്ള ഒരു കവിതയാണ് സുൽത്താനും കവിയും. മഴക്കാലം എന്ന സുൽത്താൻ, കാലവർഷം എന്ന സുൽത്താൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വിലപിടിച്ച കവിയെ കവർന്നെടുത്തുകൊണ്ട് പോയിക്കളഞ്ഞു 1948 മഴക്കാലത്ത് എന്നതാണ് ആ കവിതയുടെ ഒരു ഭാവ പരിസരം. ഈ കവിതയിലാണ്, അതിൻ്റെ ഒരു മധ്യത്തിലാണ് ചങ്ങമ്പുഴയെ കണ്ടിട്ടില്ലാത്തവർക്കും ചങ്ങമ്പുഴയെ കാണാൻ സാധിക്കും വിധത്തിലുള്ള ആ ഒരു വാങ്മയ ചിത്രം ഉള്ളത്. ഞങ്ങൾ തൻ പ്രിയപ്പെട്ട കവിയെ കവർന്നിയിലേ, താരകൾ തൻ തോഴനെ, പിച്ചകപ്പൂപോൽ അശ്രു കവിളിൽ തോരാത്തോനെ, പേലവ നിലാവിൻ്റെ സൗഹൃദം ശീലിച്ചോനെ, അനുരാഗത്തിൻ കിനാവാണ്ട മിഴിയിലെ തചപാല ബാലയും മുഖരാൻ കൊതിച്ചോനെ, ഞങ്ങൾ തൻ പ്രിയപ്പെട്ട കവിയെ കവർന്നിയിലേ എന്നാണ് സമപ്രായക്കാരനായ, സമവയസ്കനായ മറ്റൊരു കവിയുടെ മരണത്തെ മുൻനിർത്തി, പ്രിയങ്കരനായ ഒരു കവിയുടെ മരണത്തെ മുൻനിർത്തി വൈലോപ്പിള്ളി ചോദിക്കുന്നത്. ആ വിശേഷണങ്ങൾ ശ്രദ്ധിക്കുക. താരകൾ തൻ തോഴൻ, അത് ഒന്ന് വിടർത്തിയതാണ് സാനുമാഷിൻ്റെ ചങ്ങമ്പുഴയുടെ ജീവചരിത്രത്തിൻ്റെ ശീർഷകമായി മാറിയത്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം. താരകൾ തൻ തോഴൻ എന്ന് മുന്നേ വൈലോപ്പിള്ളി ചങ്ങമ്പുഴയെ വിളിച്ചിരുന്നു. പേലവ നിലാവിൻ്റെ സൗഹൃദം ശീലിച്ചോനെ, ആ ഭാഷാമാർദ്ദവം ശ്രദ്ധിക്കുക. പേലവ നിലാവിൻ്റെ സൗഹൃദം ശീലിച്ചോനെ, അനുരാഗത്തിൻ കിനാവണ്ട മിഴിയിലെ തജപാല ബാലയും മുഖരാൻ കൊതിച്ചോനെ, പിച്ചകപ്പൂപോൽ അശ്രു കവിളി തോരാത്തോനെ. അങ്ങനെ കരയാനായി പിറന്നവനാണ് ഞാനെന്ന് സ്വയം വിശേഷിപ്പിച്ച ചങ്ങമ്പുഴയെ കുറച്ചുകൂടി സാന്ദ്രമായി വൈലോപ്പിള്ളി വിശേഷിപ്പിക്കുക. പിച്ചകപ്പൂ പോലശു കവിളി തോരാത്തോനെ എന്നാണ്, നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്നാണ്, നിലാവിൻ്റെ സൗഹൃദം ശീലിച്ചവൻ എന്നാണ്, അനുരാഗത്തിൻ കിനാവാണ്ട തൂമിഴിയിലെ തജപാല ബാലയും മുഖരാൻ കൊതിച്ചോനെ എന്നാണ് അല്ലേ. പാസ്റ്ററൽ പോയട്രി എന്നാണല്ലോ നമ്മൾ രമണനെ പറ്റി പറയുക. ആ അജപാല ലോകത്തിൻ്റെ സൂചന കൂടി ഉണ്ടാവാം വൈലോപ്പിള്ളി കവിതയിലെ സുൽത്താനും കവിയും എന്ന കവിതയിലെ ഈ വരിയിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചങ്ങമ്പുഴയ്ക്ക് ഇതേ വിധത്തിൽ ആശാനോടായിരുന്നു വലിയ ഭ്രമം ഉണ്ടായിരുന്നത്. ആശാൻ കവിതയിലെ മടുമലർ ശില തന്നിൽ അന്തിമേഘ കൊടുമുടി പറ്റിയ താരപോൽ വിളങ്ങി

എന്നൊക്കെയുള്ള ലീലയിലെ വരികൾ ഉദ്ധരിച്ചിട്ട് ചങ്ങമ്പുഴ പറയുമായിരുന്നു എന്ന് സുഹൃത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ നാലു വരി, ഇതുപോലൊരു ശ്ലോകം എഴുതിയിട്ട് മരിച്ചാൽ മതി എനിക്ക് എന്ന്. അത്ര അസൂയയോടുകൂടി, മോഹത്തോടുകൂടി, കൊതിയോടുകൂടിയാണ്, ആരാധനയോടുകൂടിയാണ് ആശാനെ കണ്ടിരുന്നത് ചങ്ങമ്പുഴ. ഇതിന്റെ അടയാളങ്ങൾ ഒരുപക്ഷെ നമുക്ക് രമണനിലും കാണാം. രമണൻ എന്ന പേര് നോക്കൂ അല്ലേ, ലീലയിലെ നായകനാണ് രമണന്റെ തോഴനായ മദനൻ ആയി മാറുന്നു. അതുമാത്രമല്ല, ഒരു സന്ദർഭത്തിൽ രമണൻ എന്ന വാക്ക് കടന്നു വരുന്നുണ്ട് ആശാന്റെ ലീലയിൽ. ഐ രമണ, ഐ രമണ എന്ന് മദനനെ സംബോധന ചെയ്യുന്നുണ്ട് ലീല. ഐ രമണ, അല്ലയോ രമണ, സാർദ്ധമിസുമത്തിൽ സഹജരസം ഭവതീയ രാഗയോഗം എന്ന് ചെമ്പകപ്പൂവിനോട് പറയുന്നുണ്ട് ലീല. നിന്റെ പ്രിയം പിടിച്ചുപറ്റിയ രമണ, ഐ രമണ, മദനെയാണ് വിളിക്കുന്ന രമണൻ എന്ന് പേര് തെറ്റി വിളിച്ചതല്ല, എന്നെ രമിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ, എൻ്റെ കാമുകൻ, എൻ്റെ പ്രണയഭാജനം എന്ന അർത്ഥത്തിൽ, രമണ നിന്റെ പ്രിയം പിടിച്ചുപറ്റിയ ഈ പൂവ് എത്ര ഭാഗ്യവതിയാണ് എന്ന് ലീല പറയുന്ന ഒരു സന്ദർഭത്തിൽ രമണൻ എന്ന ആ സംജ്ഞാനാമം, ആ പ്രോപ്പർ നൗൺ തന്നെ കടന്നു വരുന്നുണ്ട് ലീലയിൽ എന്നും ഓർമ്മിക്കാം. പണ്ട് വർഷങ്ങൾക്ക് മുൻപ് വലിയ വിദ്യാസമ്പന്നനോ സംസ്കാര സമ്പന്നനോ അല്ലെങ്കിൽ വായനക്കാരനോ ഒന്നുമല്ലാത്തൊരു ചെറുപ്പക്കാരൻ എന്നോട് യാദൃച്ഛികമായി ഒരിക്കൽ ഒരു ബസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യം ഓർമ്മിക്കുകയായിരുന്നു. മരണം എന്ന വാക്കിലെ അക്ഷരങ്ങളൊന്ന് മാറ്റിയിട്ടാൽ അത് രമണൻ എന്നാകുമെന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. ഇംഗ്ലീഷ് കാൽപ്പനിക കവികളായ കീറ്റ്സിനെയും കോൾറിഡ്ജിനെയും മുൻനിർത്തിയൊരു കഥയുണ്ട്. കോൾറിഡ്ജ് മുതിർന്ന കവിയായിരുന്നു, കോൾറിഡ്ജിനെ അപേക്ഷിച്ച് വളരെ ചെറുപ്പമായിരുന്നു കീറ്റ്സിന്. വളരെ ചെറുപ്പത്തിലെ 26 വയസ്സിലോ മറ്റോ അന്തരിക്കുകയും ചെയ്തു കീറ്റ്സ്. അക്കാലത്ത് അദ്ദേഹം ക്ഷയരോഗിയായിരുന്നു. ഇവർ തമ്മിൽ ഒരിക്കലേ കണ്ടുമുട്ടിയിട്ടുള്ളൂ. കണ്ടുമുട്ടി പരസ്പരം പരിചയപ്പെട്ടു, പേരുകൾ പറഞ്ഞ് പരിചയപ്പെട്ടു. ഞാൻ ജോൺ കീറ്റ്സ്, ഞാൻ സാമുവൽ കോൾറിഡ്ജ് എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു. പരസ്പരം ഹസ്തദാനം ചെയ്തു, ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു, പിരിഞ്ഞു. അതിനുശേഷം അന്ന് വൈകിട്ട് തൻ്റെ ഡയറിയിൽ കോൾറിഡ്ജ് ഈ സംഭവത്തെപ്പറ്റി ചുരുങ്ങിയ വാക്യങ്ങളിൽ കുറിച്ചതിന് ശേഷം ഒന്നുകൂടി എഴുതി, ആ കൈകളിൽ മരണമുണ്ടായിരുന്നു. അന്ന് മരിച്ചുകൊണ്ടിരുന്ന ചങ്ങമ്പുഴയെപ്പോലെ ക്ഷയരോഗഗ്രസ്തനായി മരിച്ചുകൊണ്ടിരുന്ന ആ കവിയുടെ, കീറ്റ്സ് എന്നായ ചെറുപ്പക്കാരനായ കവിയുടെ കൈകളിൽ, എനിക്ക് ഹസ്തദാനം ചെയ്ത ആ കൈകളിൽ മരണം ഉണ്ടായിരുന്നു എന്ന് എഴുതുന്നത് പോലെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്, രമണനിൽ മരണം ഉണ്ടായിരുന്നു. മേരി ഒലിവർ എന്ന് പറഞ്ഞിപ്പോൾ അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്ന കവിയാണെന്നാണ് എൻ്റെ വിശ്വാസം. വളരെ അധികം വായനക്കാരുള്ള ഒരു സ്ത്രീ കവിയാണ് മേരി ഒലിവർ. അവരൊരു കവിതയിൽ പറയുന്നുണ്ട്, കവിത വെറും വാക്കുകളാൽ എഴുതപ്പെടുന്നതല്ല, വാക്കുകൾ അല്ല, അത് വിശക്കുന്നവന് അപ്പം പോലെയാണ്, വീണു പോകുന്നവന് പിടിവള്ളി പോലെയാണ്, തണുക്കുന്നവന് തീച്ചൂട് പോലെയാണ്. ഇങ്ങനെ ആയിത്തീരുമ്പോഴാണ് കവിത ജനകീയമായി മാറുക. അല്ലാതെ നമ്മുടെ തൊണ്ടയുടെ ശബ്ദമാധുര്യം കൊണ്ട് ചൊല്ലി പൊലിപ്പിച്ചാൽ ഉണ്ടാകുന്ന ആ ജനപ്രീതിയുടെ, താൽക്കാലിക പ്രീതിയുടെ പേരല്ല കവിതയുടെ ജനകീയത എന്നത്. അത് കവിക്ക് ശേഷവും നിലനിൽക്കും. ഇപ്പോൾ ചങ്ങമ്പുഴ കവിത, ചങ്ങമ്പുഴ ചൊൽക്കവിതകൾ അവതരിപ്പിച്ചിരുന്നു. ചൊൽക്കവിത എന്നാണ് നമ്മൾ ചങ്ങമ്പുഴ കവിതയെ മനസ്സിലാക്കുക, വിശേഷിപ്പിക്കുക. കവിതയുടെ ജനകീയതയെ പറ്റി പറയുമ്പോൾ വയലോപ്പിള്ളി ഒരു കവിതയിൽ, അതും ആദ്യകാല കവിതയിൽ, ഓണപ്പാട്ടുകാർ എന്ന സമാഹാരത്തിൽ ഉൾപ്പെടുന്ന ഒരു കവിതയിൽ, കവിയും കുഷ്ഠരോഗിയും എന്നാണ് ആ കവിതയുടെ പേര്. അസാധാരണമായ ഒരു തലക്കെട്ടാണല്ലേ, കവിയും കുഷ്ഠരോഗി. എന്താണ് ഈ കവിയും കുഷ്ഠരോഗിയും തമ്മിലുള്ള ബന്ധം? അന്ന് വലിയ രോഗമാണല്ലേ, മാരക രോഗമാണ്, പകർച്ചവ്യാധിയാണ്, ആളുകൾ പേടിച്ചൊഴിയുന്ന രോഗമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ, 1930-കളിലും 1940-കളിലും ഒക്കെ കുഷ്ഠരോഗമെന്ന് പറയുന്നത്, അശ്വമേധ നാടകമൊക്കെ അങ്ങനെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഒരു കുഷ്ഠരോഗി കവിയോട് കത്തെഴുതി ആവശ്യപ്പെടുന്നു. അതായത് കന്നിക്കൊയ്ത്ത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ വൈലോപ്പിള്ളി എന്ന യുവകവിയോട് ഒരു കുഷ്ഠരോഗി തൻ്റെ സാനറ്റോറിയത്തിൽ നിന്നൊരു കത്തെഴുതുന്നു, എനിക്കും തരൂ, ഞങ്ങൾക്കും തരൂ താങ്കളുടെ കവിതാ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി. ഞങ്ങളും അല്ലേ, സമൂഹം പുറത്താക്കിയ, ബഹിഷ്കരിച്ച സാനറ്റോറിയത്തിൽ കഴിയുന്ന ഞങ്ങളും അതൊന്ന് വായിച്ച് ആസ്വദിക്കട്ടെ. അപ്പോൾ സത്യസന്ധനായ കവിയാണല്ലോ വൈലോപ്പിള്ളി അല്ലേ, നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം എന്ന മട്ടിൽ സത്യസന്ധനായ വൈലോപ്പിള്ളി അതേ കവിതയിൽ പറയുന്നുണ്ട്, ഞാൻ ആ കത്ത് കത്തിച്ചു കളഞ്ഞു, എൻ്റെ വസ്ത്രമെല്ലാം ഞാൻ നന്നായി
കീടനാശിനി തളിച്ച്

0: കൃതനാശിനി തളിച്ച് അലക്കി ഉണക്കിയെടുത്തു. കാരണം കുഷ്ഠരോഗി അയച്ച കത്താണ്, കുഷ്ഠരോഗാലയത്തിൽ നിന്ന് വരുന്ന കത്താണ്. എങ്കിലും ഞാൻ അയാൾക്ക് ആ വിലാസത്തിൽ ഒരു പുസ്തകം അയച്ചു കൊടുത്തു, എൻ്റെ കന്നിക്കൊയ്ത്തിൻ്റെ ഒരു കോപ്പി അയച്ചു കൊടുത്തു. ഇതെല്ലാം ഇത്രയും പറഞ്ഞിട്ട് ഈ കവിതയിൽ വൈലോപ്പള്ളി പറയും, നാനാജന വ്യാപാരം നാളേക്കൻ പുസ്തകം വലിച്ചെടുത്തേക്കാം മുളകുപ്പ് പൊതിയാൻ. ഇനി ഒരു കാലത്ത് എൻ്റെ ഈ കന്നിക്കൊയ്ത്ത് അല്ലെങ്കിൽ മകരക്കൊയ്ത്ത് അല്ലെങ്കിൽ എൻ്റെ കവിതകളാകമാനം നാനാജന വ്യാപാരം വലിച്ചെടുത്തേക്കാം, ഉപ്പും മുളക് പൊതിയാൻ എൻ്റെ പുസ്തകം വലിച്ചെടുത്തേക്കാം. പലചരക്ക് കടയിൽ ഉപ്പും മുളകും പൊതിയാനുള്ള കടലാസായി എൻ്റെ കവിതത്താളുകൾ മാറിയേക്കാം. മാറിയാലും ഞാൻ അതിൽ വേദനിക്കില്ല, അമ്പരക്കില്ല. കാരണം വലിയ കപ്പലുകൾ തച്ചുടയ്ക്കുന്ന ഈ കാലപ്രവാഹം എൻ്റെ കടലാസു വഞ്ചിയെ മുക്കിക്കളഞ്ഞാൽ എന്ത്? ഇത്തരത്തിൽ സ്വന്തം കവിതയുടെ ശാശ്വതികത്വത്തെ പോലും വളരെ ഉദാസീനമായി നിസ്സംഗമായി വീക്ഷിച്ച കവിയായിരുന്നു വൈലോപ്പള്ളി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കവിയോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ സജയ് കെവി നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്. നിർവഹണം MB ശശികുമാർ, സഹകരണം സുനീത പ്രസാദ്.
2: ചുറ്റുവട്ടം,
3: എറണാകുളത്തിന്റെ സാംസ്കാരിക സ്പന്ദനം.
4: ഇനി കഥകളി പദങ്ങൾ. തിരുവനന്തപുരം റിലേ.
5: കഥകളി പദങ്ങൾ കലാമണ്ഡലം രാജേന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം KS രാജീവൻ, ചെണ്ട കലാമണ്ഡലം ശ്രീവിൻ, മദ്ദളം കലാമണ്ഡലം അനന്തു ശങ്കർ. ഇരട്ടക്കുളങ്ങര രാമവാര്യർ രചിച്ച കിരാതമാട്ട കഥയിലെ ചില ഭാഗങ്ങൾ. കൗരവരുമായി ചൂതുകളിയിൽ തോറ്റ് പാണ്ഡവർ വനവാസം ചെയ്യുന്ന കാലം, അർജുനൻ ശത്രുസംഹാരത്തിനായി പാശുപതം എന്ന ദിവ്യാസ്ത്രം പരമശിവനിൽ നിന്ന് ലഭിക്കാനായി തപസ് ചെയ്യാനായി പുറപ്പെടുന്നു. അർജുനന്റെ തപസ്സിന് ഭംഗം വരുത്താനായി പലരും ശ്രമിക്കുന്നു. എന്നാൽ അതിലൊന്നും അർജുനന് ഒരിളക്കവും സംഭവിക്കുന്നില്ല. ഇതിനിടയിൽ ദുര്യോധനാദികൾ അർജുനന്റെ തപസ് മുടക്കാനായി മൂകൻ എന്നു പേരുള്ള ഒരു അസുരനെ പന്നിയുടെ രൂപത്തിൽ വനത്തിലേക്ക് പറഞ്ഞയക്കുന്നു. അർജുനനെ പരീക്ഷിച്ച് അർജുനന് പാശുപതാസ്ത്രം പ്രദാനം ചെയ്യാനായി പരമേശ്വരൻ പാർവതിയോടൊപ്പം വേഷപ്രച്ഛന്നരായി പുറപ്പെടുന്നു. ശ്രീ പരമേശ്വരൻ അർജുനന്റെ അടുക്കലേക്ക് എത്തുന്ന സമയം ദുര്യോധനാദികൾ അയച്ച മൂകാസുരൻ പന്നിയുടെ വേഷത്തിൽ അവിടെ എത്തുന്നു. അർജുനനെ നേർക്ക് പാഞ്ഞെടുക്കുന്ന പന്നിയുടെ ശബ്ദം കേട്ട് ശിവൻ അസ്ത്രമെടുത്ത് പന്നിയുടെ നേർക്ക് പ്രയോഗിക്കുന്നു. ശബ്ദം കേട്ട് അർജുനനും അസ്ത്രപ്രയോഗം നടത്തുന്നു. രണ്ടസ്ത്രങ്ങളും ഒരേ സമയം പന്നിയുടെ ശരീരത്തിൽ പതിക്കുകയും മൂകാസുരൻ എന്ന പന്നി അവിടെ മരണപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് കാട്ടാളനും അർജുനനും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു. എന്നാൽ താൻ ഇതുവരെ പ്രാർത്ഥിച്ചു നിന്ന പരമശിവൻ തന്നെയാണ് കാട്ടാളവേഷത്തിൽ തന്റെ മുന്നിലുള്ളത് എന്ന് അർജുനൻ മനസ്സിലാക്കുന്നില്ല. ഇരുവരും ഘോരമായ യുദ്ധം ആരംഭിക്കുന്നു. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നതിനിടയിൽ പരമശിവൻ അർജുനനെ മർദ്ദിച്ച് കീഴ്പ്പെടുത്തുന്നു. നിലത്ത് വീഴുന്ന അർജുനൻ ചെളികൊണ്ട് ശിവലിംഗമുണ്ടാക്കി വെച്ച് പരമേശ്വരനെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയം പതിയെ അർജുനന് തന്റെ മുന്നിൽ നിൽക്കുന്ന കാട്ടാളൻ പരമശിവനാണ് എന്ന് മനസ്സിലാവുകയും പരമശിവന്റെ പാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. സംതൃപ്തനായ ശ്രീ പരമേശ്വരൻ അർജുനന് പാശുപതാസ്ത്രം നൽകി അവിടെ നിന്ന് പിൻവാങ്ങുന്നതാണ് കഥാസന്ദർഭം. ഇതിൽ അർജുനൻ തപസ്സിനായി പുറപ്പെടുന്ന സമയത്ത് പരമശിവനെ പ്രാർത്ഥിക്കുന്ന പരമേശ പാഹി എന്ന് തുടങ്ങുന്ന പദത്തിൽ ആരംഭിക്കുന്നു.

അർജുനനെ പരീക്ഷിച്ച് പാശുപതാസ്ത്രം നൽകി ശ്രീ പരമേശ്വരൻ പാർവതിയോടൊപ്പം കൈലാസത്തിലേക്ക് തിരിച്ചു പോകുന്നിടത്ത് ഇരട്ടക്കുളങ്ങര രാമവാര്യർ രചിച്ച കിരാതമാട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം രാജേന്ദ്രൻ, കലാനിലയം KS രാജീവൻ, ചെണ്ട കലാമണ്ഡലം ശ്രീവിൻ, മദ്ദളം കലാമണ്ഡലം അനന്തുശങ്കർ.

ഇരുപത് സെക്കൻഡ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിൽ നിന്ന് ചിത്ര പാടിയത് രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം വിദ്യാസാഗർ.

ഗിരീഷ് പുത്തഞ്ചേരിയും വിദ്യാസാഗറും ചേർന്നൊരുക്കിയ മറ്റൊരു ഗാനം സമ്മർ ഇൻ ബത്ലഹം എന്ന ചിത്രത്തിൽ നിന്ന്, പാടിയത് യേശുദാസും ചിത്രയും.

ചിത്രം. അയാൾ കഥയെഴുതുകയാണ്. പാടിയത് യേശുദാസ്, സുജാത മോഹൻ. ഗാനമൊരുക്കിയത് കൈതപ്രം രവീന്ദ്രൻ.

ചിത്രം എൻ്റെ സൂര്യപുത്രിക്ക്, യേശുദാസ് പാടിയ ഗാനം. രചന ബിച്ചു തിരുമല. സംഗീത സംവിധാനം ഇളയരാജ.

ചിത്രം വെള്ളം, ദി എസൻഷ്യൽ ഡ്രിങ്ക്. പാടിയത് ഷഹബ സമൻ. രചന നിധീഷ് നടേരി. സംഗീത സംവിധാനം ബിജുപാൽ.

ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

0: finishing at third spot in 32.50 minutes. The achievement marks India's first medal in the women's 10,000-meter event at the Asian Games in 16 years. And that is the end of this news bulletin.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 മണി കഴിഞ്ഞ് 10:07. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്ന് എഫ് എം ബാൻഡിൽ 102.3 MHz-ൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.